ആകാശവാണി 102.7 മഞ്ചേരി എഫും. സമയം 5 മണി കഴിഞ്ഞ് 58:23. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 3, കൊല്ലവർഷം 1201, കർക്കടകം 9, 2026 ജൂലൈ 25, ശനിയാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് നൌഷാദ് പുഞ്ച. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽറേഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐക്യർ ഹോസ്പിറ്റൽ തൃശൂർ ആഞ്ചാവക്കാട് ആരോഗ്യജാലകം. രക്തസമ്മർദ്ദം അളക്കുന്നത് എങ്ങനെ? മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. ഒ ചന്ദുമേനോൻ എഴുതിയ ഇന്തുലേഖ ആരംഭിക്കുന്നു. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാർ റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീശേരി ആയുരാരോഗ്യം. പ്രസവാനന്തര വിഹാരങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആയുർവേദ ഡോക്ടർ സജന നവാസ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. പി ഭാസ്കരന്റെ തുമ്പിതുള്ളിക്കൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം TP വിനയ്കുമാർ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാർ റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. മത്സര പരീക്ഷാ പരിശീലകനും ചെമ്മങ്കടവ് PMSA MA ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മുജീബ് റഹ്മാൻ NK സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളും. 8:20 സേവന വാർത്തകൾ. തുടർന്ന് മൗലാന IVF മൗലാന ഹോസ്പിറ്റൽ പെരിന്തമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ചിത്രമഞ്ചരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം. എവറസ്റ്റ് കൊടുമുടി കീഴ്

ടക്കിയ മൂന്നാമത്തെ മലയാളി വനിത മഞ്ചേരി സ്വദേശി സി സുഹറയുമായി മുനിറാമയൂർ നടത്തുന്ന അഭിമുഖം അവസാന ഭാഗം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10 മണിക്ക് യുവവാണി. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. കഥാനേരം പി സുരേന്ദ്രന്റെ ചോരത്തുള്ളി പോലുള്ള വറ്റുകൾ അവതരണം പി ഷാജി. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഹലോ യൂത്ത്. തത്സമയം ഫോണിൻ പ്രശ്നോത്തരി. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക്. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ഓർമ്മയിൽ ഒരു പാട്ട്. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 6 മണി കഴിഞ്ഞ് 4:33. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: ിൽ മാത്രമല്ല സ്വഭാവത്തിലും കുലീനയായിരുന്നു സുജിത. ക്ലാസ്സിൽ നന്നായി പഠിക്കുന്നവരിൽ നല്ലവൾ, താനൊരു പഠിപ്പിസ്റ്റെന്ന അഹന്തയില്ലാത്തവൾ. സൗന്ദര്യത്തിൻ്റെ അഹങ്കാരമോ ആത്മവിശ്വാസത്തിൻ്റെ അഭിമാനഭാവം പോലുമോ കാണിക്കാത്ത പ്രകൃതം. അച്ഛനില്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ അവൾ അധ്യാപകരും കൂട്ടുകാരും ഏറെ ഇഷ്ടപ്പെട്ടു പരിഗണിച്ചു. ആരിൽ നിന്നും ഒരു ആനുകൂല്യവും പറ്റാതെ ആ 14-കാരി 9-ാം ക്ലാസ്സിൽ ശാന്തയായിരുന്നു. പാദവാർഷിക പരീക്ഷ കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ് പരീക്ഷയിൽ എന്ന പോലെ ഇത്തവണയും ഒന്നാമതായത് സുജിത. മൗനം പുഞ്ചിരിതൂകി അവൾ ആൻസർ പേപ്പറിൽ രണ്ടിറ്റു പ്രാർത്ഥനയുടെ കണ്ണുനീർത്തുള്ളികൾ വീഴ്ത്തി. ഇതെന്റെ അച്ഛന്. ഈയിടെയായി സുജിതയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കാണുന്നു. അലസമായ ഭാവം, പരസ്പര വിരുദ്ധ സംസാരം, ചില ആൺകുട്ടികളോട് പുതിയ കൂട്ടുകെട്ട്, അവൾ അടുത്തറിയാവുന്നവരിൽ ഏറെ അത്ഭുതവും അസ്വസ്ഥതയും നിറയ്ക്കുന്ന പെരുമാറ്റമായിരുന്നു ഇത്. ചില നേരങ്ങളിൽ അവൾ ഒറ്റയ്ക്കിരിക്കുന്നു, ഉറ്റമിത്രങ്ങളോട് അകാരണമായി വഴക്കിട്ടു. ഒരു ദിവസം സ്വന്തം മകളോടെന്ന പോലെ ലാളിച്ചു പഠിപ്പിച്ച ക്ലാസ് ടീച്ചർക്കു നേരെയും അവൾ വിരൽ ചൂണ്ടി. ഈ മാറ്റത്തിന്റെ കാരണം തേടി സ്വാഭാവികമായും അധ്യാപകർ കുട്ടിയെ ഒരു കൗൺസിലിങ്ങിന് വിധേയയാക്കി. അച്ഛനില്ലാത്ത കുട്ടിയായതുകൊണ്ടും അവളെ നോക്കി വളരുന്ന 3 അനുജത്തിമാർ വീട്ടിലുള്ളതുകൊണ്ടും കൗൺസിലിംഗ് ആളൊഴിഞ്ഞ ഒരു ക്ലാസ് റൂമിൽ വെച്ച് നടത്തി. മുഖത്ത് നിരാശ നിറച്ച് ഇറങ്ങി വരുന്ന കൗൺസിലറെ കണ്ട് ആകാംക്ഷാ നിർഭരരായ അധ്യാപകർ ഒന്നു പകച്ചു. അവളിപ്പോൾ നമ്മുടെ കൈവിട്ടു പോയിരിക്കുന്നു, ഇനി തിരിച്ചു കൊണ്ടുവരാൻ നല്ല പാടാണ്. എന്നാലും നമുക്കൊന്നിച്ച് ശ്രമിക്കാം, അവൾക്ക് നമ്മൾ മാത്രമല്ലേയുള്ളൂ. നമ്മൾ മാത്രം, കൗൺസിലർ അവളെ വായിച്ചെടുത്ത വിവരങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു. അടുത്ത കാലത്താണ് അവൾക്ക് തൻ്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ സ്കൂളിനടുത്തു താമസിക്കുന്ന ഒരു ചേച്ചിയെ കിട്ടിയത്. കുടുംബ പ്രാരാബ്ധങ്ങൾ, അമ്മയുടെ വഴിവിട്ട ജീവിതം, ഒന്നുമറിയാതെ വളരുന്ന 3 അനുജത്തിമാർ എല്ലാം ഒരു മൂത്ത സഹോദരിയോടെന്ന പോലെ അവൾ അവർക്കു മുമ്പിൽ വിവരിച്ചു. താൻ കാത്തിരുന്ന ഇര എന്ന ബോധ്യത്തോടെ ഈ ചേച്ചി അനുജത്തിക്ക് വേണ്ടതൊക്കെ നൽകി. സ്നേഹം, കാരുണ്യം, സാന്നിധ്യം. അവൾക്കുമീതെ ഒരു തണൽച്ചില്ല തന്നെ ഒരുക്കി. സാക്ഷാൽ ചേച്ചിയുടെ ഉടുപ്പണിഞ്ഞ് സംരക്ഷണ വലയം തീർത്താണ് പിന്നീടവർ വലവിരിച്ചത്. തന്റെ അനുജത്തിയുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനെന്നോണം ചില മരുന്നുകളാണ് ചേച്ചി ആദ്യം നൽകിയത്. എല്ലാ ദുഃഖവും മറക്കുന്ന മരുന്ന്. അവളെല്ലാം മറന്നു മയങ്ങി. പിന്നീടെല്ലാം ഭദ്രം. അലസ്യമേറ്റ ശരീരത്തിന് സുഖം പകരാൻ ചേച്ചി പലരിലൂടെയും പലതും പകർന്നു നൽകി. അവിശ്വസനീയമെന്ന് ഉറക്കപ്പറഞ്ഞ് സ്തബ്ധരാകാനല്ലാതെ അധ്യാപകർക്ക് കഴിഞ്ഞില്ല. അവർ വീട്ടു സാഹചര്യങ്ങൾ പഠിച്ചു. അമ്മയെക്കുറിച്ച് ആരും നല്ലതൊന്നും പറഞ്ഞില്ല. അധ്യാപകർ അവളെ സംരക്ഷണ സദനത്തിലെത്തിച്ചു. അമ്മയെ വിളിച്ചു വരുത്തി. മയക്കുമരുന്നിന് അടിമയാവുകയും അതിൻ്റെ വിൽപ്പനക്കാരിയുമാകേണ്ടി വന്ന ആ അമ്മയ്ക്കുമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലെത്തിപ്പെടാൻ ഒരുപാട് കാരണങ്ങൾ. ആ അഭയസദനം സുജിതയുടെ അനിയത്തിമാർക്കും തണലൊരുക്കി. ശരി തെറ്റുകൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൻ്റെ പ്രതിനിധികൾ എന്ന് വിശേഷിപ്പിച്ചു ഈ ചിത്രം നമുക്ക് വെറുതെ മായ്ച്ചു കളയാനാവില്ല. സൗകര്യമുള്ള ഏറെ വീടുകളും ഇന്ന് ഇതിൽ നിന്ന് ഭിന്നമല്ല. ദിനേന ഏറി വരുന്ന മയക്കുമരുന്നിൻ്റെ പ്രചാരകരും പ്രവർത്തകരും ഉപഭോക്താക്കളും UP തരത്തിലുള്ള കുട്ടികളാണെന്ന സത്യം നമ്മെ ഇപ്പോഴും അമ്പരപ്പിക്കുന്നില്ല. രക്ഷിതാക്കൾ ഉപയോഗിക്കാതിരിക്കുക എന്നത് മാത്രമല്ല മാതൃക, മക്കൾക്ക് അവസരമൊരുക്കാതിരിക്കുക എന്നതാണ്. മക്കൾ ആഡംബരങ്ങൾക്കു പിന്നാലെ പോകുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഏറുന്നു. ആവശ്യത്തിനുള്ള ഓട്ടത്തിൽ അവരെ മറക്കുന്നു. അവരുടെ മനസ്സും ശരീരവും സ്വന്തം സ്വാതന്ത്ര്യമെന്ന് പ്രഖ്യാപിക്കപ്പെടുക മാത്രമല്ല, സ്വയം വിറ്റഴിക്കപ്പെട്ട വിഴുപ്പുകളായി നമ്മുടെ മക്കൾ മാറുന്നു. കെട്ടകാലമെന്നും മാതൃകയില്ലാത്ത ലോകമെന്നും വിശേഷിപ്പിക്കാവുന്ന ഈ കാലത്ത് രക്ഷിതാക്കളെ, നമുക്കും മാതൃകയാകാം. പട്ടിണിക്ക് പരിഹാരം പാപമല്ല എന്ന മോഹനമായൊരു സങ്കല്പത്തെ ആപ്തമാക്കാം.
1: നൌഷാദ് പുഞ്ച തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9496362817. നമ്പർ ആവർത്തിക്കാം: 9496362817.
2: ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടികൾ.

0: മലയാള മനോരമ ആധ്യാത്മ രാമായണ പാരായണം 9-ാം ദിവസം.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ, വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഖമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, ജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 9-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: വനയാത്ര, ഗുഹസമാഗമം, വാൽമീകി ആശ്രമ പ്രവേശം, ഭരതവിലാപം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: ഹൃദയം ജന്മം മരിച്ചവർക്കും വരും നിർണയം.
1: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
2: രാമായണ മാസത്തിൽ ഭക്തി സാന്ദ്രമായ രാമായണം പ്രായോജകർ

0: È una manorama.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 25:31.
2: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
3: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 21 വർഷത്തെ സേവന പാരമ്പര്യം.
2: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൗലാന IVFന്റെ 21 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
3: രജിസ്ട്രേഷന് വിളിക്കൂ 8714797444.
2: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
4: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 126.01 ചെന്നൈ മംഗളൂരു മെയിൽ 6:28, 120.81 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി 6:44, 165.27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, 126.18 എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 2:32 വൈകി 7 മണിക്കും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566.07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 563.22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
4: ട്രെയിൻ സമയം.
3: ചരിത്രപഥം.
1: ഇന്ന് ജൂലൈ 25. ചരിത്രത്തിൽ ഇന്നാണ് 1997 KR നാരായണൻ ഭാരതത്തിന്റെ 10th രാഷ്ട്രപതിയായി സ്ഥാനമേറ്റത്. കേന്ദ്രമന്ത്രി, ഉപരാഷ്ട്രപതി എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ച KR നാരായണൻ ഉഴവൂർ ഗ്രാമത്തിലെ പെരുന്താനം എന്ന സ്ഥലത്താണ് ജനിച്ചത്. KR നാരായണൻ ഉപരാഷ്ട്രപതിയായിരുന്നപ്പോൾ ശങ്കർദയാൽ ശർമ്മയായിരുന്നു രാഷ്ട്രപതി.
3: ചരിത്രപഥം.
2: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
3: ആശംസകളോടെ മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: കാർഷിക വൃത്താന്തം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
5: കാർഷിക വൃത്താന്തം.
6: പ്രായോജകർ
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
5: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
6: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഗ്രാമീണ വികസനം എന്നീ മേഖലകളിൽ പുതിയ സാങ്കേതിക ആശയങ്ങളും നവീകരണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വെട്രിക്സ് 2026, അതായത് റൂറൽ വെറ്റ് ഡയറി ഇന്നൊവേഷൻ സമ്മിറ്റ് ആൻഡ് ഐഡിയത്തോൺ സംഘടിപ്പിക്കുന്നു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, KAGTECH ലോഞ്ച് പാഡ്, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെ നബാർഡ്, WSU എന്നിവയുമായി ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കും 45 വയസ്സിന് താഴെയുള്ള യുവാക്കൾക്കും ഐഡിയത്തോണിന്റെ ഭാഗമാകാം. ഒന്നാം സമ്മാനം 1000 രൂപയും, രണ്ടാം സമ്മാനം 7500 രൂപയും, മൂന്നാം സമ്മാനം 5000 എന്നിങ്ങനെയാണ് സമ്മാനത്തുകകൾ. രജിസ്ട്രേഷൻ ഫീസ് വിദ്യാർത്ഥികൾക്ക് 100 രൂപയും മറ്റുള്ളവർക്ക് 200 രൂപയുമാണ്. ആശയങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി www.kagtechlaunchpad.com സന്ദർശിക്കുകയോ 9995624888 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. info@kagtechlaunchpad.com എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. ആവർത്തിക്കാം, 9995624888 info@

0: KATAKLaunchpad.com. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി, അതായത് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം. ഖാരിഫ് 2026 സീസണ് അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ https://pmfby.gov.in സന്ദർശിക്കുകയോ അല്ലെങ്കിൽ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം. ആവർത്തിക്കാം, https://pmfby.gov.in 1800-425-7064. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കണം. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ ക്യാമ്പസുകളിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ സയൻസസ്, ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടി. വിശദവിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും സർവകലാശാലയുടെ അഡ്മിഷൻ വെബ് പോർട്ടലായ www.admissions.kau.in സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2438-136 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാം. 0487-2438-136. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ,
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.

കാലാവസ്ഥാ അറിയിപ്പ്. സംസ്ഥാനത്ത് സാമാന്യം വ്യാപകമായി മഴ പെയ്തു. നാളെ രാവിലെ വരെ ചില സ്ഥലങ്ങളിൽ മഴ പെയ്യും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. ഇപ്പോൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.

0: ദൃഷ്ടി
1: പ്രായോജകർ
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്ര രോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
2: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
3: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ നിന്ന് തിമിര ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
2: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
3: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ ഇപ്പൊ തന്നെ വീട്ടിക്ക് പോരാം.
0: അൽ റിഹാൻ കണ്ണാശുപത്രി.
1: ദൃഷ്ടി.
4: വിദ്യാർത്ഥി പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സർക്കാരും സി ജെ പി നേതാക്കളും ഇന്നലെ നടത്തിയ രണ്ടാം വട്ട ചർച്ചയിൽ രണ്ട് ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചു കേന്ദ്രം. ജീവനൊടുക്കിയ വിദ്യാർത്ഥിയുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരവും പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി പാടില്ല എന്ന ആവശ്യങ്ങളുമാണ് സർക്കാർ പരിഗണിക്കാമെന്ന് അറിയിച്ചത്. ദേശീയ പരീക്ഷാ ഏജൻസി എൻ ടി എയിൽ അഴിച്ചുപണി, 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. നീറ്റ് പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ജനപ്രതിനിധികൾക്കെതിരായ കേസുകളുടെ എണ്ണത്തിൽ വൈരുദ്ധ്യം, കൃത്യം കണക്ക് നൽകണമെന്ന് ഹൈക്കോടതി. മണിപ്പൂർ കലാപം, വിചാരണയ്ക്ക് പ്രത്യേക കോടതി സ്ഥാപിക്കാൻ നിർദ്ദേശം. പി എസ് സി പരീക്ഷാ ക്രമക്കേട് 3 ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള, അന്വേഷണം നീളും, കുറ്റപത്രം വൈകാൻ സാധ്യത. വന്ദേമാതരത്തിന് നിയമസംരക്ഷണം, ബിൽ രാജ്യസഭയിൽ. അസം വെള്ളപ്പൊക്കത്തിൽ 47 മരണം, 40 പേരെ കാണാതായി. ഹോർമുസിൽ വീണ്ടും കപ്പൽ ആക്രമണം, വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഇറാൻ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്നലെ കൊല്ലപ്പെട്ടത് 21 പേർ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഗ്ലാസ്ഗോയിൽ തുടക്കം. സിംബാബ്വേക്കെതിരായ ഇന്ത്യയുടെ രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന്. ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര. ജർമ്മൻ ഫുട്ബോൾ ലീഗ് ടീമിന്റെ പുതിയ പരിശീലകനായി യർഗൻ ക്ലോപ്പ് നിയമിതനായി. ബെൽജിയം കോച്ചായി ബോംബെ.

0: വുമൻ. അണ്ടർ 20 ഫുട്ബോൾ ഇന്ത്യ സിംഗപ്പൂരുമായി കളിക്കും. ലോക ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി വിശ്വനാഥൻ ആനന്ദ്.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
2: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കൂ.
4: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
3: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
0: സ്വർണം പവന് 1360 രൂപയും തങ്കത്തിന് 100 രൂപയും വർദ്ധിച്ചു. സ്വർണം പവന് 1,05,840 രൂപ, തങ്കം 10 ഗ്രാമിന് 1,40,300 രൂപ, വെള്ളി കിലോയ്ക്ക് 2,27,000. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 24,500, വടകര 27,030, കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് 15,000, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് കിണ്ടലിന് കോഴിക്കോട് റോട്ടറി 4,300. നാളികേരം 1,000 പാലക്കാട് 26,500, പൊന്നാനി 18,500. മഞ്ചേരി കിണ്ടലിന് 5,200. കയർ കിണ്ടലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. ഏലം പച്ച കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,500. പുൽത്തേലം കിലോഗ്രാമിന് മാനന്തവാടി 1,700. അടയ്ക്ക 1,000 പാലക്കാട് 3,250, പൊന്നാനി 4,000, കോഴിക്കോട് കിണ്ടലിന് 7,000, മഞ്ചേരി കിണ്ടലിന് 7,500. റബ്ബർ RSS 4 28,200, റബ്ബർ RSS 5 27,800. കൊട്ടപ്പാക്ക് കിണ്ടലിന് കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, മാനന്തവാടി പുതിയത് 33,000. പുകയില മീനപ്പാളയം കിണ്ടലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 38,000. കുരുമുളക് കിണ്ടലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500. ചുക്ക് കിണ്ടലിന് പാലക്കാട് 30,000, കോഴിക്കോട് 26,000, മാനന്തവാടി 28,000. ഇഞ്ചി കിണ്ടലിന് കോഴിക്കോട് പുതിയത് 13,000, മാനന്തവാടി പഴയത് 6,700, മാനന്തവാടി പുതിയത് 9,000. പച്ചക്കപ്പ കിണ്ടലിന് കോഴിക്കോട് 2,500, മാനന്തവാടി 2,200. ഉണക്കക്കപ്പ കിണ്ടലിന് കോഴിക്കോട് 2,700. ശർക്കര കിണ്ടലിന് 4,200, കോഴിക്കോട് 5,400, മാനന്തവാടി പാണ്ടി 5,200.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
0: ഇനി ചലച്ചിത്രഗാനം കേൾക്കാം. അനുരാഗി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ഗംഗേ അമരൻ.

യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അനുരാഗി. ഗാനരചന യൂസഫ് അലി കേച്ചേരി. സംഗീതം ഗംഗേ അമരൻ. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റ് 35 സെക്കൻഡ്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു

0: ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഫലപ്രദ മാർഗങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്ത ഇരു നേതാക്കളും വ്യാപാരം, നിക്ഷേപം, ശുദ്ധ ഊർജ്ജം, കണക്ടിവിറ്റി, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് റൊമാനിയ ഡോക്ടർ ഓണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് ആണ് രാഷ്ട്രപതിക്ക് ആദരം നൽകിയത്. വിശിഷ്ട പൊതു സേവനം, വിദ്യാഭ്യാസം, സാമൂഹിക സമത്വം, ഇന്ത്യ റൊമാനിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ബഹുമതി. ഇന്ത്യയിലെ 140 ജനങ്ങൾക്കായി ബഹുമതി സമർപ്പിച്ച രാഷ്ട്രപതി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ദീർഘകാല സൌഹൃദത്തെയാണ് പുരസ്കാരം പ്രതിഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. വീഡിയോയ്ക്ക് ഇതിനകം 303,000+ വ്യൂസും ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് 24 ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് സംഘടിപ്പിച്ച 167 ആദായ നികുതി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. നിയമങ്ങൾ ലളിതമാക്കുകയും ചെലവുകൾ കുറയ്ക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തതിൽ 2025 ആദായ നികുതി നിയമം നാഴികക്കല്ലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. സത്യസന്ധരായ നികുതിദായകർക്ക് സൌകര്യങ്ങൾ ലഭിക്കണമെന്നും ബോധപൂർവമല്ലാത്ത തെറ്റുകൾ തിരുത്താൻ അവസരങ്ങൾ വേണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും ധനമന്ത്രി പുറത്തിറക്കി. ആധുനികവും സുതാര്യവും അന്താരാഷ്ട്ര തലത്തിൽ അനുയോജ്യവുമായ നിയമാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ 60 വാർഷികാഘോഷത്തോടനുബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവതരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ NTA വരുത്തുന്ന സമഗ്ര അഴിച്ചുപണിയുടെ ഭാഗമായാണ് കൂട്ട പിരിച്ചുവിടൽ. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ CJP 3 ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി കേൾക്കാം. പരിപാടിയുടെ 136 പതിപ്പാണിത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഇന്നു മുതൽ 2 സംവാദാത്മക പരിപാടി സംഘടിപ്പിക്കും. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് പ്രധാനപ്പെട്ട പാർലമെന്ററി സമിതികളുടെ പ്രവർത്തനങ്ങളെയും ചുമതലകളെയും കുറിച്ച് സംസാരിക്കും. ഭാവിയിലെ നിയമനിർമ്മാണത്തിലും പൊതുസേവന വിതരണത്തിലും നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ഡാറ്റാ സ്വകാര്യത നിയമങ്ങൾ എന്നിവ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കൽ എന്ന വിഷയത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക സെഷനിൽ സംസാരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ 100-ദിന കർമ്മപരിപാടി, ഡിജിറ്റൽ റീസർവേ, വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. 5 സെന്റ് മുതൽ 15 സെന്റ് വരെ ഭൂമിയുള്ള സാധാരണക്കാരുടെ അപേക്ഷകളിൽ ഉദാര സമീപനം സ്വീകരിക്കും. വീട് നിർമ്മിക്കുന്നവർക്ക് ഭൂമി തരംമാറ്റത്തിന് പ്രത്യേക മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭൂമിയുള്ള അർഹരായവർക്ക് പട്ടയം നൽകുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകും. പട്ടയം വഴി ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് കാലപരിധി നിബന്ധനകൾ ലളിതമാക്കാനും ഉപാധിരഹിത പട്ടയം നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭരണപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് ഭൂമിയിൽ പൂർണ്ണ അവകാശം ലഭ്യമാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈറ്റ് നടപ്പാക്കുന്ന നൂതന പദ്ധതികളുടെ ഭാഗമായി പ്രൈമറി വിഭാഗം പ്രഥമാധ്യാപകരുടെ ശില്പശാലയും ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത് നടത്തും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഥമാധ്യാപകരുമായി നേരിട്ടും മറ്റ് ജില്ലകളിലെ അധ്യാപകരുമായി ഓൺലൈനായും സംവദിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവ കൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. PGS ഇന്ത്യ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവികേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം.
0: ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജെൻഡു കുമാറിന് വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്. ഒമാനിലെ മസ്കറ്റിൽ FIH ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം പാകിസ്ഥാനെയും ആതിഥേയരായ ഒമാനെയും പരാജയപ്പെടുത്തി. അതേസമയം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ടീം ചൈനയോട് പരാജയപ്പെട്ടു. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5 വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള ഇന്ന് രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. ഓണം ഖാദി മേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കർക്കടക വാവുബലി ചടങ്ങുകൾ നടക്കുന്ന തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രവും ബലിക്കടവുകളും തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക വാവുബലിയോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മനാശ്ശേരിയിൽ സ്കൂൾ വിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ലോറിക്കടയിൽപ്പെട്ട് 7 വയസ്സുകാരൻ മരിച്ചു. മനാശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ ആണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 23 സെക്കൻഡ്.
3: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
4: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 21 വർഷത്തെ സേവന പാരമ്പര്യം.
3: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൗലാന IVFന്റെ 21ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
4: രജിസ്ട്രേഷൻ വിളിക്കൂ 8714-797-444.
3: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.

0: എഫ് എം ശുഭദിന പരിപാടികളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അടുത്ത മാസം 22 നടത്തുന്ന അഖിലേന്ത്യാ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കാനുള്ള കാലാവധി 2026 ഒക്ടോബർ 31 വരെ നീട്ടി. ഓഗസ്റ്റ് 31 നേരത്തെയുള്ള സമയപരിധി. ഇത് സംബന്ധിച്ച അറിയിപ്പ് www.nta.ac.in ലഭിക്കും. പരീക്ഷയ്ക്ക് ഓൺലൈനിൽ അപേക്ഷിക്കുന്നതിന് ഈ മാസം 30 വരെ രാത്രി 9 വരെ സൌകര്യമുണ്ട്. രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ 2 എം ആർ പ്രവേശനത്തിനായി കൌൺസിൽ ഓഫ് ആർക്കിടെക്ചർ അടുത്ത മാസം 9 ദേശീയതലത്തിൽ നടത്തുന്ന 4 അവസാന പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഫീസ് 1750 രൂപയാണ്. എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡി വിഭാഗത്തിന് 1250 രൂപ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് 1000 രൂപ. അപേക്ഷ ആർക്കിടെക്ചർ ബിരുദക്കാർക്കും അവസാന വർഷ വിദ്യാർത്ഥികൾക്കും ടെസ്റ്റിന് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. രജിസ്ട്രേഷൻ നടപടികൾ അടുത്ത മാസം 4 അവസാനിക്കും. വിശദവിവരങ്ങൾക്ക് www.pgeta.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഒരാൾക്ക് പരമാവധി 3 പ്രാവശ്യം പരീക്ഷ അഭിമുഖീകരിക്കാം. പ്രവേശനത്തിന് മികച്ച സ്കോറാണ് പരിഗണിക്കുക. കൌൺസിലിംഗിന്റെ അനുമതിയോടെ നടത്തുന്ന ആർക്കിടെക്ചർ പി ജി കോഴ്സുകളുടെ പട്ടികയും പ്രവേശന നടപടിക്രമങ്ങളും www.coa.gov.in ലഭിക്കും.
1: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05 ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
2: ആശംസകളോടെ മൗലാന ഐ വി എഫ് സെന്റർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.

0: ആകാശവാണി സമയം 7 മണി.
1: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
4: സ്വച്ഛഗതിയോടെ ഒഴുകുന്ന ജീവിതത്തെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പെട്ടെന്നുള്ള ഇടപെടലിലൂടെ മാറ്റിമറിക്കുന്ന കഥാപാത്രങ്ങൾ ജീവിതത്തിലും സാഹിത്യത്തിലും ധാരാളമുണ്ട്. അത് നന്മയ്ക്കോ തിന്മയ്ക്കോ ആവാം. നന്മ ചെയ്യുന്നവർ അത്ര ഓർമ്മിക്കപ്പെടാറില്ല. തിന്മ ചെയ്യുന്നവരാകട്ടെ എക്കാലത്തും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ എക്കാലത്ത് ഓർമ്മിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് രാമായണത്തിലെ മന്ധര. സ്വച്ഛമായി ഒഴുകിയിരുന്ന ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരം കലുഷിതമാക്കാൻ മന്ധരയ്ക്ക് ഏതാനും നാഴികകളെ വേണ്ടിവന്നുള്ളൂ. മന്ധര കൊട്ടാരത്തിലെ അധികാരസ്ഥാനങ്ങളിലൊന്നുമില്ല. വെറും ഒരു കുബ്ജയായ ദാസി മാത്രമാണ് അവർ. കേകയ രാജാവായ അശ്വപതിയുടെ റാണിയുടെ ദാസിയായിരുന്നു മന്ധര. കൈകേയിയും സഹോദരൻ യുദ്ധാജിത്തും ചെറുതായിരുന്നപ്പോൾ രാജാവ് രാജ്ഞിയുടെ ഒരു നിർബന്ധബുദ്ധി സഹിക്കാതെ അവരെ ഉപേക്ഷിച്ചു. അന്നു മുതൽ മന്ധര കുട്ടിയായിരുന്ന കൈകേയിക്ക് മാതൃനിർവിശേഷമായ സ്നേഹലാളനകളും പരിചരണങ്ങളും കൊടുത്തു വളർത്തി. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ കൂടെ കൂട്ടാതിരിക്കാൻ കൈകേയിക്ക് കഴിയുമായിരുന്നില്ല മന്ധരയെ. മന്ധരയ്ക്ക് കൈകേയിയുടെയും ഭരതന്റെയും ഉയർച്ചയിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അതുകൊണ്ടാണ് രാമാഭിഷേക വാർത്ത അറിഞ്ഞ് ക്ഷുഭിതയായത്. കൈകേയിയോടുള്ള സ്വാതന്ത്ര്യം, സ്നേഹം എത്രമാത്രമായിരുന്നെന്ന് ദുർഭഗേ, മൂഢേ, മഹാഗർവിതേ എന്ന ശകാര സംബോധനയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഏഷണിക്ക് നല്ലൊരു മാതൃകയാണ് അവർ. ആദ്യം ഒരു അന്യതാബോധം സൃഷ്ടിക്കുക, ഭയപ്പെടുത്തുക, പിന്നെ നിന്റെ നന്മയ്ക്കാണ് പറയുന്നതെന്ന് ഏഷണിക്കാരുടെ സ്ഥിരം പല്ലവി പറയുക, ഒടുവിൽ സപത്നീ മത്സരം എന്ന മർമ്മത്തിൽ തന്നെ കുത്തി. രാമാഭിഷേക വാർത്ത കേട്ട് സ്വർണനോപുരം സന്തോഷത്തോടെ സമ്മാനിച്ച കൈകേയിയെ കൊണ്ട് രാമനെ വനത്തിൽ അയക്കാനും ഭരതനെ രാജാവാക്കാനും പ്രാപ്തയാക്കുക, ഇതൊക്കെയാണ് മന്ധര ചെയ്തത്. ന്യസ്തമായി വച്ചിരുന്ന 2 വരങ്ങൾ ഓർമ്മിപ്പിച്ച് രാജാവിൽ നിന്നും കാര്യം നേടാനുള്ള സൂത്രവും പറഞ്ഞുകൊടുത്തത് കൈകേയിയാണ്. എന്തിന്? രാമനെ സ്വന്തം പുത്രനേക്കാൾ സ്നേഹിച്ചിരുന്ന കൈകേയി 3ാമതൊരു വരമായി രാമൻ വൽക്കലധാരിയായിട്ട്, ജഡാധാരിയായിട്ട്, ഫലമൂലങ്ങൾ ഭക്ഷിച്ച് വനത്തിൽ അലയണം എന്ന ഒരു വരം കൂടി രാജാവിനോട് ചോദിക്കുന്നത് കാണുമ്പോൾ മന്ധരയുടെ സ്വാധീനശക്തി എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ആധ്യാത്മ രാമായണം അയോധ്യകാണ്ഡത്തിലെ ഏതാണ്ട് 150 വരികളിൽ തിമിർത്താടുന്ന മന്ധരയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ഒരിക്കൽ ശത്രുഘ്നൻ അതുവഴി നടന്നു നീങ്ങുന്ന മന്ധരയെ കണ്ട് ഓടിച്ചിട്ട് പിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് ഒഴിച്ചാൽ അന്ന് ഭരതൻ തടഞ്ഞു. മന്ധരയോടുള്ള സ്നേഹം കൊണ്ടല്ല, അങ്ങനെ ചെയ്താൽ ശ്രീരാമൻ കോപിക്കുമെന്ന കാരണത്താൽ. എന്നാൽ മന്ധരയുടെ ഇടപെടലാണ് രാമായണത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ഇന്ധനത്തിലാണ് രാമായണം അന്ത്യം വരെ നീങ്ങുന്നതെന്ന് പറഞ്ഞത് പുത്തേഴത്ത് രാമൻ മേനോനാണ്. അതെ, മന്ധരയില്ലെങ്കിൽ രാമൻ കാട്ടിൽ പോവില്ല, രാവണവധമില്ല. എന്തിന്? നമ്മുടെ പ്രിയപ്പെട്ട ഹനുമാനെ കാണാൻ പോലും നമുക്ക് പറ്റുമായിരുന്നില്ല. മന്ധര എന്ന പ്രതിഭാസം നമ്മുടെ ഇടയിൽ നിരന്തരം വിളയാടുന്നു. നാം അതിൽ പെട്ടുപോകാറുണ്ട്. ശ്രീരാമന്റെ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടും സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവായ്പ കൊണ്ടും അവിടെ മന്ധരത്വം ചെലവായില്ല. ഐക്യം ഇത്തരം ഇടപെടലുകളെ ചെറുക്കും. ദാസികൾക്ക് പോലും ബന്ധങ്ങൾ ഏഷണിയിലൂടെ തകർക്കാൻ കഴിയും എന്നൊരു മുന്നറിയിപ്പും കവി നമുക്ക് തരുന്നു. അധികാരസ്ഥാനത്തിരിക്കുന്നവർ വാക്കുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊരു താക്കീതും ഈ കഥയിലുണ്ട്. കാലം മാറുമ്പോൾ ചിന്താഗതിക്കും സാഹചര്യങ്ങൾക്കും മാറ്റം വരും. അതുകൊണ്ട് അറിയാത്ത ഭാവിയിലേക്ക് വാഗ്ദാനം പാടില്ല, അതും അധികാരത്തിലുള്ളവരിൽ നിന്നും. ഇനി രാമാവതാരം രാവണ നിഗ്രഹത്തിനാണല്ലോ. അഭിഷേകം അവിടെ മുടങ്ങേണ്ടത് ലോകത്തിനാവശ്യമാണ്, ലോക നന്മയ്ക്കാവശ്യമാണ്. ദേവന്മാർ അതിന് തിരഞ്ഞെടുത്തത് സാധുവായ ഒരു ദാസിയെ. വാണീദേവിയെ കൊണ്ട് മന്ധരയുടെ നാവിലൂടെ ഇക്കാര്യങ്ങളെല്ലാം പറയിച്ചതാണെന്ന് മനസ്സിലാവുമ്പോഴാണ് മന്ധരയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് മന്ധര ഒരേഷണിക്കാരിയല്ല, ലോക കല്യാണത്തിന് ഇടനില നിന്ന പുണ്യവതിയാണ്, നമിക്കപ്പെടേണ്ട ഒരു പുണ്യവതി.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
5: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 5:10.
7: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
8: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ചികിത്സയിൽ 21 വർഷത്തെ സേവന പാരമ്പര്യം.
1: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
0: രജിസ്ട്രേഷന് വിളിക്കൂ 8714-797-444.
1: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.

0: വിമാസകാലം.
1: ഇനി ഇന്നത്തെ ചിന്താവിഷയം ആലിസ് വാക്കറിന്റെ വാക്കുകളാണ്. എല്ലാത്തിനും സ്നേഹിക്കപ്പെടണം എന്നുണ്ട്. സ്നേഹിക്കപ്പെടാൻ വേണ്ടി മാത്രം നമ്മൾ പാടുകയും നൃത്തം ചെയ്യുകയും നിലവിളിക്കുകയും ചെയ്യുന്നു. ഇത് ആലിസ് വാക്കറിന്റെ വാക്കുകളാണ്. എല്ലാത്തിനും സ്നേഹിക്കപ്പെടണം എന്നുണ്ട്. സ്നേഹിക്കപ്പെടാൻ വേണ്ടി മാത്രം നമ്മൾ പാടുകയും നൃത്തം ചെയ്യുകയും നിലവിളിക്കുകയും ചെയ്യുന്നു. ആലിസ് വാക്കറിന്റെ വാക്കുകൾ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
1: ഇനി ഇന്നത്തെ ചോദ്യം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൌജന്യ യാത്ര ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൌജന്യ യാത്ര സൌജന്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കുക FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
3: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
4: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: റീഗൽ ജ്വല്ലേഴ്സ്.
7: സന്ധ്യ വിൽക്കുന്നു പിന്നെയും പിന്നെയും സിന്ദൂര മല്ലികകൾ. കമുകറ പുരുഷോത്തമൻ ആലപിച്ച ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ രചന. കെ രാഘവന്റെ സംഗീതം.

0: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകി കമുകറ പുരുഷോത്തമൻ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
5: രംഗഗീതം ബുധൻ രാവിലെ 8:20.
6: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
4: 9847341588.
7: ട്രെയിൻ സമയം.
8: ട്രെയിൻ നമ്പർ 163-08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 22:610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566-07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 563-22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.
9: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
10: ആശംസകളോടെ മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തുംപാടം, തൃശൂർ. ആരോഗ്യജാലകം.
12: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം.
13: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
14: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ്
15: ഈ മാസം 31 വരെ.
14: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
15: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ.
14: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
15: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
16: രക്തസമ്മർദ്ദം അളക്കുന്നത് എങ്ങനെ? ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
17: രക്തസമ്മർദ്ദത്തിന്റെ സവിശേഷത എന്നാൽ വലിയ സ്വതസിദ്ധമായ വ്യതിയാനങ്ങളാണ്. ആയതുകൊണ്ട് ഹൈപ്പർടെൻഷന്റെ രോഗനിർണയം പല അവസരങ്ങളിൽ BP എടുത്ത് ഒന്നിലധികം അളവുകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. BP അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ കഫ്, ടു ബി മോർ സ്പെസിഫിക് ബ്ലാഡർ ഓഫ് ദ കഫ്, അതിന്റെ വലിപ്പം സാധാരണ രീതിയിൽ 12 cm x 35 cm ആണ്. തടിച്ച കൈകൾക്ക് വലിയ കഫ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. BP കഫ് കെട്ടുമ്പോൾ കൈകളുടെ മുകൾ ഭാഗം ഓർ ആം അതിന്റെ 80% BP കഫ് വലയുകയും മൂടുകയും വേണം. 2 മുതൽ 3 മിനിറ്റ് ഇടവേളകളിൽ എടുത്ത ശരാശരി 2 മുതൽ 3 റീഡിംഗ് രേഖപ്പെടുത്തണം. BP അളക്കുന്നതിന് മുൻപ് 30 മിനിറ്റെങ്കിലും പുകവലിക്കുകയോ ചായ, കാപ്പി എന്നിവ കുടിക്കുകയോ ചെയ്യരുത്. ശാന്തമായ മുറിയിൽ 5 മിനിറ്റെങ്കിലും ഇരിക്കണം. BP അളക്കുന്നത് ഇരുന്നിട്ടോ കിടന്നിട്ടോ ആകാം. കൈയ് ഹൃദയത്തിന്റെ തലത്തിൽ ഉറച്ച പ്രതലത്തിൽ, എക്സാമ്പിൾ ടേബിളിന്റെ പുറത്ത് സപ്പോർട്ട് ചെയ്യണം. BP കഫ് നന്നായി യോജിക്കണം. കഫ് കൈമുട്ടിന് ഏകദേശം 1 മുതൽ 1.5 ഇഞ്ച് മുകളിൽ ആയിരിക്കണം. കൈകളിൽ വസ്ത്രം ഉണ്ടാകാൻ പാടില്ല. 2 കൈകളിലും BP അളക്കുക. അതിൽ ഉയർന്നത് ഉപയോഗിക്കുക. വീട്ടിൽ വെച്ച് BP മോണിറ്റർ ചെയ്യുമ്പോൾ മരുന്ന് കഴിക്കുന്നതിന് മുൻപായി രാവിലെയും രാത്രിയും BP റെക്കോർഡ് ചെയ്യണം. ഓരോ തവണയും 2 റീഡിംഗ് എടുക്കണം, 1 to 2 മിനിറ്റ് ഇടവേളയിൽ. ഇങ്ങനെ തുടർച്ചയായി 7 ദിവസം 2 നേരം BP റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് ആദ്യത്തെ ദിവസത്തെ റീഡിംഗ്സ് ഒഴിവാക്കണം. ശേഷമുള്ള 12 റീഡിംഗ്സിന്റെ ശരാശരിയാണ് ഹോം BP എന്ന് പറയുന്നത്. ഹോം BP സിസ്റ്റോളിക് BP 135 അതിൽ മുകളിലും ഡയസ്റ്റോളിക് BP 85 അതിൽ മുകളിലും ആണെങ്കിൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നു. ക്ലിനിക് ബി പി മോർ ദാൻ 140/90, ഹോം ബി പി മോർ ദാൻ 135/85.
16: രക്തസമ്മർദ്ദം അളക്കുന്നത് എങ്ങനെ? ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
13: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
12: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
18: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
19: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
20: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
19: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
21: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
22: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
23: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
24: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
23: ഫോൺ 0483280500.
24: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
23: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
24: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
23: ഫോൺ 0483280500.
16: ഇന്നു മുതൽ പുതിയ നോവൽ ആരംഭിക്കുന്നു. ഓ ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ.
25: 1889 ഇന്ദുലേഖ പ്രസിദ്ധപ്പെടുത്തുന്നത്. ഇംഗ്ലീഷ് നോവൽ മാതിരിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കഥ എന്നാണ് പുസ്തകത്തിൻ്റെ ആദ്യ പതിപ്പിൻ്റെ ശീർഷകപുറത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നായിരുന്നു അച്ചടി. അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയെടുത്ത് ബ്രിട്ടീഷ് ഉദ്യോഗങ്ങൾ ലഭിച്ചു തുടങ്ങിയ അന്നത്തെ ഉന്നത കുലങ്ങളിലെ യുവത്വവും കാലഹരണപ്പെട്ടു തുടങ്ങിയ ജാതി മേധാവിത്വവും ആചാരങ്ങളും കാഴ്ചപ്പാടുകളും വെച്ചു പുലർത്തിയിരുന്ന പഴയ തലമുറയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ നോവലിന് അന്തർലീനമായൊരു തലമായി മാറുന്നുണ്ട്. നായികയായ ഇന്ദുലേഖ തന്നെ അന്നത്തെ സാഹചര്യത്തിൽ അപൂർവമായ വിദ്യാഭ്യാസം നേടിയ പുരോഗമന വാഞ്ഛയുള്ള ഒരു യുവതി. അവളെ ഇഷ്ടപ്പെടുന്ന മാധവൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ബ്രിട്ടീഷ് രീതികളും സ്വായത്തമാക്കിയ, മാമൂലുകളെ ധിക്കരിക്കാൻ മടിക്കാത്ത യുവാവും. മരുമക്കത്തായ വ്യവസ്ഥയിലെ തിരുവായ്ക്കെതിർവ ഇഷ്ടപ്പെടാത്ത കാരണവരായി പഞ്ചുമേനോനും ഇന്ദുലേഖയെ വേൾക്കാൻ മോഹിച്ചെത്തുന്ന സൂര്യ നമ്പൂതിരിപ്പാടുമെല്ലാം അക്കാലത്തെ മലയാള നാടിൻ്റെ പശ്ചാത്തലം കൂടി നമുക്ക് മുന്നിൽ വരച്ചിടുന്നുണ്ട്. ഒയ്യാരത്ത് ചന്തുമേനോൻ എന്ന നോവലിസ്റ്റിനെ കൂടി നമുക്ക് സ്മരിക്കാം. തൻ്റെ തൂലികയിൽ നിന്നും മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലിന് ജന്മം കൊടുക്കുക മാത്രമായിരുന്നില്ല അദ്ദേഹം, ഒരു കാലഘട്ടത്തെയും അക്കാലത്തെ പുരോഗമന ചിന്തയെയും കൂടി അടയാളപ്പെടുത്തുകയായിരുന്നു ചന്തുമേനോൻ. 1.5 നൂറ്റാണ്ട് മുമ്പുള്ള മലയാള ഭാഷാ പ്രയോഗങ്ങൾ ഉൾക്കൊള്ളുന്ന പകുതി നാടകരൂപത്തിലുള്ള നോവലാണ് ഇന്ദുലേഖ. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അല്പം പരീക്ഷണാത്മകമായാണ് ഈ നോവൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കഥാനായകനായ മാധവനും തറവാട്ടിലെ ബന്ധുക്കളായ ചാത്തരമേനോനും കുമ്മിണിയമ്മയുമായുള്ള സംഭാഷണ ഭാഗത്തോടെയാണ് നോവൽ ആരംഭിക്കുന്നത്. അവരുടെ സംഭാഷണം നമുക്കും ശ്രദ്ധിക്കാം.
26: എന്താണ് മാധവ ഇങ്ങനെ സാഹസമായി വാക്കു പറഞ്ഞത്? ചി, ഒട്ടും നന്നായില്ല. അദ്ദേഹത്തിന്റെ മനസ്സുപോലെ ചെയ്യട്ടെ, കാരണവന്മാർക്ക് നാം കീഴടങ്ങേണ്ടേ? നിന്റെ വാക്കു കുറെ കവിഞ്ഞുപോയി.
27: അശേഷം കവിഞ്ഞിട്ടില്ല. സിദ്ധാന്തം ആരും കാണിക്കരുത്. അദ്ദേഹത്തിന് മനസ്സില്ലെങ്കിൽ ചെയ്യണ്ട. ശിന്നനെ ഞാൻ ഒന്നിച്ചു കൊണ്ടുപോകുന്നു. അവനെ ഞാൻ പഠിപ്പിക്കും.
28: വേണ്ട കുട്ട, അവൻ എന്നെ പിരിഞ്ഞു പാർക്കാനായില്ല. നീ ചാത്തരയോ ഗോപാലനെയോ കൊണ്ടുപോയി പഠിപ്പിച്ചോ, ഏതായാലും നിന്നോട് കാരണവർക്ക് മുഷിഞ്ഞു. ഞങ്ങളോട് മുമ്പ് തന്നെ മുഷിഞ്ഞിട്ടാണെങ്കിലും നിന്നെ ഇതുവരെ അദ്ദേഹത്തിന്

0: വളരെ താല്പര്യമായിരുന്നു.
1: ശരി, ചാത്തര ജ്യേഷ്ഠനെയും ഗോപാലിനെയും ഇനി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കൊണ്ടുപോയാൽ വിചിത്രം തന്നെ.
2: ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന മധ്യേ ഒരു ഭൃത്യൻ വന്ന് മാധവനെ അമ്മാമൻ ശങ്കരമേനോൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ മാധവൻ അമ്മാമന്റെ മുറിയിലേക്ക് പോയി.
0: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ. ആമുഖം പി എ ബിജു. നോവൽ ആഖ്യാനം കുരീപ്പുഴ സജീവ്. ശബ്ദസാന്നിധ്യം മനേഷ് എം പി, അനന്തു, ശ്രീകല പി.
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
4: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത,
6: ശനിയും ഞായറും രാവിലെ 7:50.
5: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
7: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
7: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555-0424.
8: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പെട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയ ഒരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
8: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2,000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
9: പെട്ടാപ്പിളിൽ ഏജൻസീസ്.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
13: നിലമ്പൂർ വെളിയന്തോട് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ മ്യൂസിക് ടീച്ചർ UPSD തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം അടുത്ത മാസം 1 രാവിലെ 10 മണിക്ക് നടക്കും. ഉദയകാർത്തികൾ യോഗ്യത, പ്രവൃത്തി പരിചയം, ജാതി എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 9947-29-9075. മലപ്പുറം ജില്ലയിലെ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നീ വകുപ്പുകളിലേക്ക് ഹോംഗാർഡ് വിഭാഗത്തിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് യോഗ്യരായ സ്ത്രീ പുരുഷ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സൈനിക, അർദ്ധസൈനിക അല്ലെങ്കിൽ സംസ്ഥാന സേനകളിൽ നിന്ന് വിരമിച്ചവരും SSLC നല്ല ശാരീരിക ക്ഷമതയുമുള്ള 35-നും 58-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രതിദിന 870 രൂപ വേതനം, യൂണിഫോം അലവൻസും ലഭിക്കും. അപേക്ഷാ ഫോമിന്റെ മാതൃക ഓഗസ്റ്റ് അടുത്ത മാസം 1 മുതൽ സെപ്റ്റംബർ 5 വരെ മലപ്പുറം ജില്ലാ ഫയർ ഓഫീസിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ലഭ്യമാണ്. സാക്ഷ്യപ്പെടുത്തിയ രേഖകളുടെ പകർപ്പുകൾ സഹിതം പൂരിപ്പിച്ച അപേക്ഷകൾ സെപ്റ്റംബർ 5 ലഭ്യമാക്കണം. ഫോൺ നമ്പർ 9497-92-02-16.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 24:38. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ. പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാര പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം. വാർത്തകൾ വിശദമായി. പൊതുസേവനത്തിലെ മികവും വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിലെ സംഭാവനകളും പരിഗണിച്ച് റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൌഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതിഫലനമാണ് ബഹുമതിയെന്ന് ഇത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സമത്വമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു.
1: എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മെയർലി എ മീൻസ് ഓഫ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് ബട്ട് ദ സ്യൂരിയസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് എ ജസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. ടുഡേ ദ വേൾഡ് ഇസ് ബീങ് റീഷേപ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ ടെക്നോളജീസ് ആൻഡ് ഓദർ റാപ്പിഡ് സയന്റിഫിക് അഡ്വാൻസസ് യൂണിവേഴ്സിറ്റീസ് ലൈക് ദിസ് ഹാസ് ഇവിൻ greater responsibility to ensure that knowledge is guided by wisdom, ethics and compassion.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി മുന്നോട്ടുവച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ബല്ലാരി ഗുണ്ടക്കൽ സെക്ഷന്റെ 3-ഉം 4-ഉം ലൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരം നൽകിയതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: ആന്ധ്ര ഓർ കർണാടക ജോഡ്നെ വാലേ ബഹുത് ഏക് ഇമ്പോർട്ടന്റ് ഇക്കണോമിക് കോറിഡോർ മേ റെയിൽവേ കി തേർഡ് ഓർ ഫോർത്ത് ലൈൻ ഓർ ദൂസറ ഹൈ കെമിക്കൽ സെക്ടർ കോ ഏക് ടോട്ടലി നയ തരിക്കേ സേ ഭാരത് മേ ഡെവലപ് കർണെ കെ ലിയേ ഏക് നയി സ്കീം അപ്രൂവ് ഹുയി ഹൈ ഓർ കെമിക്കൽ ബി സെമി കണ്ടക്ടർ കി തരഹ് ഏക് ഫൗണ്ടേഷണൽ ഇൻഡസ്ട്രി ഹൈ ഇസ്ലിയേ ബഹുത് ഇമ്പോർട്ടന്റ് ഥാ ഇസ് ഇൻഡസ്ട്രി കെ ലിയേ ഏക് നയ തരിക്കേ സേ സോച്ചനാ.
0: തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും രാജ്യത്തെ യുവജനങ്ങൾക്ക് സമൂഹമാധ്യമത്തിലൂടെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 303 ദശലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന റെക്കോർഡും വീഡിയോ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: റഷ്യൻ അതിർത്തിയിലെ കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലായ MV ഒമോഫിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ചു ഇന്ത്യ. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തയ്യാറാകണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ജൂലൈ 18-നാണ് 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10

0: ജീവനക്കാരുമായി പോയ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാനിയൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ ദിശ എന്ന മൊസാംബിക് പതാക വഹിച്ച LPG ടാങ്കർ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 28 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി അധികൃതരുമായി ബന്ധപ്പെട്ടു വരികയാണെന്ന് എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീ ജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാന്റെ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തര ഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
1: तक इंडस वाटर ट्रीटी की बात है, सिंधु जल संधि की समझौते की बात है, इस पर हमारा पक्ष साफ है और हम लोगों ने समय समय पर आपको याद भी दिलाया है कि भारत का ये मानना है कि ये सिंधु जल संधि तब तक स्थगित रहेगा जब तक पाकिस्तान सीमा पार आतंकवाद को अपना समर्थन देना बंद नहीं करेगा.
0: ചൈനയുടെ പരമാധികാരത്തെ ഇന്ത്യ ലംഘിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശ്രീ ജയ്സ്വാൾ 1963 മുതൽ ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ചൈന നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് 1:30 സംസ്കാരം. മൃതദേഹം ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചിരുന്നു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. രണ്ടാമത്തെ ശ്രമത്തിൽ 190 കിലോഗ്രാം ഭാരം ഉയർത്തി 130.9 പോയിന്റോടെയാണ് ചണ്ടുകുമാർ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചത്. നേരത്തെ പുരുഷ വനിതാ ലൈറ്റ് വെയ്റ്റ് ഹെവി വിഭാഗങ്ങളിൽ ഇന്ത്യയ്ക്ക് മെഡലുകൾ നഷ്ടമായിരുന്നു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഏജൻസിയുടെ ഘടനാപരമായ പുനർനിർമ്മാണത്തിലുള്ള നിർണായക ചുവടുവയ്പാണിതെന്ന് NTA പ്രസ്താവനയിൽ വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3,215 റെയിൽവേ സ്റ്റേഷനുകളിലും 13,409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളെക്കൂടി പരിഗണിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആധുനികവും സുതാര്യവുമായ നിയമ സംവിധാനം ഒരുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാറിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 35:18.
3: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
4: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 21 വർഷത്തെ സേവന പാരമ്പര്യം.
3: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.

0: രജിസ്ട്രേഷന് വിളിക്കൂ 8714-797-444.
1: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
1: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ,
0: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
1: നോർമൽ പ്രസവം 6000 രൂപ, സിസേറിയൻ 12000 രൂപ.
0: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-298300.
2: ഇന്നത്തെ ഗാനം.
3: കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. കടൽ തീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. വേദന ഒരു കടലാണ്, സങ്കടങ്ങൾ അതിലെ തിരകളും. ധനമുള്ള കാലത്ത് പലരും കൂട്ടുകൂടാൻ വരും, എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ കഷ്ടകാലത്താരും കൂടെ ഉണ്ടാകില്ല എന്ന് ശ്രീകുമാരൻ തമ്പി ഓർമ്മിപ്പിച്ച വരികൾ കേൾക്കാം. കടൽ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനമായി, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് എം വി രവീന്ദ്രൻ.
1: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
1: ആശംസകളോടെ മൗലാന ഐ ഡി എഫ് സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ
1: അമ്മയ്ക്ക് കരുതലായി
0: കുഞ്ഞിന് കാവലായി
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി
2: പ്രസവാനന്തര വിഹാരങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആയുർവേദ ഡോക്ടർ സജ്ന നവാസ് സംസാരിക്കുന്നു.
3: ഗർഭകാലത്ത് നീണ്ടുനിന്ന മാറ്റങ്ങളിൽ നിന്ന് ശരീരം സാധാരണ നിലയിലേക്ക് മടങ്ങിവരാൻ ശരിയായ വിശ്രമത്തോടൊപ്പം അനുയോജ്യമായ വ്യായാമവും ആവശ്യമാണ്. സാധാരണ പ്രസവം നടന്നവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലളിതമായ സൂക്ഷ്മ വ്യായാമങ്ങൾ, പ്രാണായാമം എന്നിവ ആരംഭിക്കാം. സിസേറിയൻ പ്രസവമായാൽ മുറിവ് ഭേദമാകുന്ന സമയം കണക്കിലെടുത്ത് ഡോക്ടറുടെ അനുമതിയോടെ മാത്രം വ്യായാമം തുടങ്ങാം. ആദ്യമായി ആരംഭിക്കേണ്ടത് ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങളാണ്. സുഖമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. ഒരു കൈ നെഞ്ചിലും മറ്റേ കൈ വയറിലും വയ്ക്കുക. മൂക്കിലൂടെ പതുക്കെ ശ്വാസമെടുക്കുക. വയറ് ഉയരുന്നത് ശ്രദ്ധിക്കുക. ചുണ്ട് അല്പം ചുരുട്ടി പതുക്കെ ശ്വാസം പുറത്തുവിടുക. വയറ് താഴുന്നതും ശ്രദ്ധിക്കുക. ഇത് 5-10 മിനിറ്റ് ആവർത്തിക്കാം. ഇതിനെ ഡയഫ്രമാറ്റിക് ബ്രീത്തിംഗ് എന്ന് പറയുന്നു. ഇത് ശരീരത്തിന് കൂടുതൽ ഓക്സിജൻ ലഭിക്കാനും മനസ്സിന് ശാന്തത ലഭിക്കാനും സഹായിക്കുന്നു. അടുത്തതായി പെൽവിക് ഫ്ലോർ എക്സസൈസ് അഥവാ കിഗൽസ് എക്സസൈസ്. മൂത്രാശയത്തിന്റെയും ഗർഭാശയത്തിന്റെയും അടിഭാഗത്തെ പേശികൾ ശക്തിപ്പെടുത്താൻ സഹായകമാണ്. പെൽവിക് പേശികളെ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. 10 സെക്കൻഡ് ഇങ്ങനെ തുടരുക. സാവധാനം റിലാക്സ് ചെയ്യുക. ഇങ്ങനെ 10 തവണ വീതം ദിവസം 3 തവണ ചെയ്യുന്നത് ഗുണകരമാണ്. പ്രസവശേഷം ചില സ്ത്രീകൾക്കുണ്ടാകുന്ന മൂത്രം അറിയാതെ പോകുന്ന പ്രശ്നം കുറയ്ക്കാനും ഈ വ്യായാമം സഹായകരമാണ്. അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനായി പതുക്കെയുള്ള നടത്തം നല്ലൊരു വ്യായാമമാണ്. ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ശരീരത്തിന് ഊർജം നൽകുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. കഴുത്ത്, തോളുകൾ, പുറം എന്നിവയ്ക്ക് ലളിതമായ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങളും ചെയ്യാം. കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടുന്നത് കാരണം ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഭുജംഗാസനം, സേതുബന്ധാസനം, അർദ്ധപവനമുക്താസനം, മകരാസനം തുടങ്ങിയ യോഗാസനങ്ങൾ 6 ആഴ്ചയ്ക്ക് ശേഷം പേശികളെ ശക്തിപ്പെടുത്താനും വയറ് കുറയ്ക്കാനും സഹായകമാണ്. വ്യായാമം തുടങ്ങുമ്പോൾ എപ്പോഴും ചെറിയ രീതിയിൽ തുടങ്ങുക. ക്രമേണ സമയവും തീവ്രതയും കൂട്ടാം. അമിത ഭാരമുള്ള വ്യായാമങ്ങൾ, ഭാരമുയർത്തൽ, കഠിനമായ വയറിലെ വ്യായാമങ്ങൾ, കഠിനമായ ജോലികൾ എന്നിവ ആദ്യ 3 മാസക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലത്.
2: പ്രസവാനന്തര വിഹാരങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സജ്ന നവാസ്.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
0: അമ്മയ്ക്ക് കരുതലായി
1: കുഞ്ഞിന് കാവലായി
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി.
1: ഫോൺ 9946680000. നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
4: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻകൂറ്റനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7 മണിക്ക്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
7: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
1: തിങ്കൾ

0: 8:20
1: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
0: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐ ക്യൂ ഒപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര പ്രായോജകർ
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
3: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
2: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
1: ബുക്കിംഗിന് 0483280500.
4: കാവ്യധാര
5: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: കാവ്യധാരയിൽ ഇന്ന് പി ഭാസ്കരൻ എഴുതിയ തുമ്പിതുള്ളിക്കൽ എന്ന കവിത, ചൊല്ലുന്നത് TP വിനയ്കുമാർ.

0: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് പി ഭാസ്കരൻ എഴുതിയ തുമ്പിതുള്ളിക്കൽ എന്ന കവിത. ചൊല്ലിയത് ടി പി വിനയ്കുമാർ.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
6: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
5: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.

0: 9895357609.
1: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
1: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത പ്രായോജകർ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
3: അത്യാധുനിക സൗകര്യങ്ങളുമായി സൈമൺസ് ഐ ഹോസ്പിറ്റൽ.
4: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോ പ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി, കൂടാതെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ സേവനവും.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.

ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവരും നമ്മുടെ നിക്ഷേപങ്ങൾ സൂക്ഷിക്കുന്നതിനായി ബാങ്കുകളെ ആശ്രയിക്കാറുണ്ട് അല്ലേ? ബാങ്കുകൾ അനാവശ്യ ചാർജുകൾ പലപ്പോഴും ഈടാക്കുന്നത് അറിഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കാൻ പലരും തയ്യാറാകാറില്ല. ബാങ്കുകൾ അനാവശ്യമായി പണം ഈടാക്കുമ്പോൾ ഉപഭോക്താക്കൾ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ജാഗ്രതയിൽ. കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. കാസർഗോഡ് കുമ്പള സ്വദേശിയായ രാജു സ്റ്റീഫൻ ഡിസൂസയുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സീതാങ്കോളി ബ്രാഞ്ചിലെ കറന്റ് അക്കൌണ്ടിൽ നിന്ന് മിനിമം ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ് രണ്ട് തവണയായി 590 രൂപ പിടിച്ചെടുത്തു. ബാങ്കിൽ ചോദിച്ചപ്പോൾ മെസ്സേജ് ചാർജ് ഇനത്തിൽ 2 രൂപ പിടിച്ചപ്പോൾ ബാലൻസ് കുറഞ്ഞു. അതുകൊണ്ട് മിനിമം ബാലൻസ് പിഴ ഈടാക്കി എന്നാണ് പറഞ്ഞത്. അക്കൌണ്ടിൽ നിന്ന് ഇത്തരം ചാർജുകൾ ഈടാക്കുന്നതിന് മുമ്പ് 15 ദിവസത്തെ മുൻകൂട്ടി നോട്ടീസ് നൽകണമെന്ന നിയമം ബാങ്ക് പാലിച്ചില്ലെന്ന് കാട്ടി അദ്ദേഹം ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു. പരാതി അംഗീകരിച്ച കോടതി പരാതിക്കാരന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു. പിടിച്ചെടുത്ത 590 രൂപയും നഷ്ടപരിഹാരമായി 10,000 രൂപയും കോടതി ചെലവുകൾക്കായി 5,000 രൂപയും അടക്കം 15,590 രൂപ ബാങ്ക് ഉപഭോക്താവിന് തിരികെ നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. ബാങ്കുകളുടെ ഇത്തരം ഏകപക്ഷീയവും അനീതി നിറഞ്ഞതുമായ നടപടികൾക്കെതിരെ മിണ്ടാതിരിക്കരുത്. നിസാര തുകയെന്ന് കരുതി വിട്ടുകളയുന്ന ഓരോ രൂപയും നമ്മുടെ അവകാശമാണ്. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക. ബാങ്കിംഗ് ഇടപാടുകളിൽ എപ്പോഴും ജാഗ്രത പുലർത്തുക.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 0488522701.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
5: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
0: പ്രായോജകർ
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ

0: Laboratory.
1: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
2: ആകെ പേടിയാവുന്നു ഡോക്ടർ.
3: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
1: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
4: ഇന്ന് ബ്രാഹ്മണി പാട്ട് കേൾക്കാം. നമ്പീശ സ്ത്രീകളായ ബ്രാഹ്മണിയമ്മമാരുടെ അനുഷ്ഠാന ഗാനമാണ് ബ്രാഹ്മണിപ്പാട്ട്. ഇക്കാലത്ത് പ്രചാരം നഷ്ടപ്പെട്ട കേരളത്തിന്റെ തനതായ അനുഷ്ഠാനപരമായ ഒരു സംഗീത കലാരൂപമാണിത്. മഠപ്പാട്ട് എന്നും ഇതിന് പേരുണ്ട്. കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ പുഷ്പിണിപ്പാട്ട് അല്ലെങ്കിൽ പാപ്പിനിപ്പാട്ട് എന്നും ഇതറിയപ്പെടുന്നു. ഇല്ലങ്ങളിലും ക്ഷേത്രങ്ങളിലുമാണ് സാധാരണയായി ഇത് നടത്താറുള്ളത്. ഇല്ലങ്ങളിൽ പെൺകുട്ടികളുടെ വിവാഹം നടക്കാൻ വഴിപാടായും ബ്രാഹ്മണിപ്പാട്ടുകൾ പാടിവരുന്നു. ഇന്ന് ബ്രാഹ്മണിപ്പാട്ട് അവതരിപ്പിക്കുന്നത് തങ്കമണി ബ്രാഹ്മണിയമ്മയും പത്മിനി ബ്രാഹ്മണിയമ്മയും ചേർന്ന്.
5: ചെന്താർ ശരരിപൂ സിന്ദുരവരനായി ബന്ധുഗാധരി ഗിരിസുത പിടിയായൊരുമിച്ചൊരുമി ചന്നു ജനിച്ച ജഗത്രയ ബന്ധോ മംഗല സിന്ധോ ഗണപതി ദേവാ നിന്തിരുവടിയേ.

കൊട്ടി ജയ ജയ ശബ്ദം കൊണ്ടും ദിക്കുകളൊക്കെ മുഴക്കും. നേരമുഴറ്റൊടു നോക്കിയിരുന്നരുളിടിന മൂഷിക വാഹന മാതങ്കാനന ഗണപതി ദേവാ നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ. സന്ധ്യാമ്പുതരുചി ചിന്തം നിറവും തിരുമുടിയിങ്കൽ തിങ്കൾ തെല്ലും തെളിവൊടു വിരിയും പൂവും ും പുരഹര നന്ദന പരമാനന്ദന ഗണപതി ദേവാ നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ. ചന്ദം തടവും മസ്തക തടവും തൃക്കണ്ണുകളും തൃച്ചെവികളുമായി പുകഴും കൊമ്പും തൃക്കൈയഞ്ചും കുടവയറൊന്നും ഉടയും തുടയും ചേവടിയും കൈ കൂപ്പും നേ ഞാൻ നന്മ വരുത്തുക നിർമ്മല ഗുണഗണ ഗണപതി ദേവാ നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കും നേൻ. ചെന്തെങ്ങിൻ തേങ്ങാ തേൻ പൃഥൂകമപൂപം മോദകമിഷ്ടകുളങ്ങൾ പഴങ്ങൾ ഫലങ്ങൾ കേ

0: തങ്കമണി ബ്രാഹ്മണിയമ്മയും പത്മിനി ബ്രാഹ്മണിയമ്മയും അവതരിപ്പിച്ച ബ്രാഹ്മണി പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.

0: നിവാരണ ചികിത്സയിൽ 21 വർഷത്തെ സേവന പാരമ്പര്യം.
1: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
0: രജിസ്ട്രേഷൻ വിളിക്കൂ 8714797444.
1: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപുരൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
0: രാവിലെ 8:23.
5: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 33 സെക്കൻഡ്.
1: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
2: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: FM പ്രധാന വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ സി ജെ പി മൂന്ന് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായി നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം ലോക്സഭയിൽ അറിയിച്ചു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് ഇന്നു മുതൽ രണ്ട് ദിവസത്തെ സംവാദാത്മക ഓറിയന്റേഷൻ പരിപാടി. രാജ്യസഭാ സെക്രട്ടേറിയറ്റ് സംഘടിപ്പിക്കുന്ന പരിപാടി രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റിന്റെ നൂറുദിന കർമ്മ പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കയറ്റ നടപ്പാക്കുന്ന പ്രൈമറി വിഭാഗം പ്രഥമാധ്യാപകരുടെ ശില്പശാലയും ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത്. മന്ത്രി എൻ ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. ഓണം ഖാദിമേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മട്ടാഞ്ചേരിയിലെ പ്രശസ്തമായ പരദേശി സിനഗോഗ് വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് താൽക്കാലികമായി അടച്ചിടും. മറ്റന്നാൾ മുതൽ അടുത്തമാസം 5 സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്ന് എറണാകുളം ഡി ടി പി സി സെക്രട്ടറി അറിയിച്ചു. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാര പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജണ്ടുകുമാറിന് വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്.
0: FM പ്രധാന വാർത്തകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
2: അതെ, നമ്മുടെ ആര്യ കന്യാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
1: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 166.07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 166.09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 163.05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 563-23 ഷണ്ണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
7: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ്

0: ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35 വേദന.

0: കൂടാതെ എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
1: പ്രായോജികർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
2: സി എച്ച് സെന്റർ മഞ്ചേരി.
1: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
2: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
1: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
2: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
1: സി എച്ച് സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. PSC, UPSC, SSC തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകളിലെയും ഒരു പ്രധാനപ്പെട്ട ചോദ്യമേഖലയാണ് ആനുകാലികം. വിവിധ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആനുകാലികം വിഷയത്തിൽ എങ്ങനെ തയ്യാറെടുക്കണം? സംസാരിക്കുന്നത് മത്സര പരീക്ഷാ പരിശീലകനും ചെമ്മങ്കടവ് PMSAMA ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മുജീബ് റഹ്മാൻ NK.
1: കേരള PSC, UPSC, ബാങ്കിംഗ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ പരീക്ഷകളിൽ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ കറന്റ് അഫയേഴ്സ് നിർണായക പങ്കാണ് വഹിക്കുന്നത്. പല ഉദ്യോഗാർത്ഥികളും കറന്റ് അഫയേഴ്സിന് കേവലം 5-6 മാർക്കുകൾക്കുള്ള ഒരു വിഷയം മാത്രമായി കാണുമ്പോൾ ഗൌരവമായി പഠിക്കുന്നവർക്ക് ഇതൊരു റാങ്ക് മാർക്കിംഗ് ആൻഡ് റാങ്ക് മേക്കിംഗ് ഘടകമായി മാറുന്നു. വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന സ്റ്റാറ്റിക് GK അല്ലെങ്കിൽ സ്ഥിര പൊതുവിജ്ഞാനം, ഉദാഹരണത്തിന് ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന തുടങ്ങിയവയിലെ അടിസ്ഥാന വിവരങ്ങൾ, ഇവ വർഷങ്ങളായി പഠിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നതായിരിക്കും. ഇവിടങ്ങളിൽ മാർക്കിന്റെ വലിയ വ്യത്യാസം വരാറുമില്ല. മാർക്കിന്റെ വ്യത്യാസം വരുന്നത് ദിവസേന മാറിക്കൊണ്ടിരിക്കുന്ന കറന്റ് അഫയേഴ്സിലാണ്. പത്രങ്ങളും വാർത്തകളും കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഈ ഏരിയയിൽ ലീഡ് ചെയ്യാൻ സാധിക്കും. ഈ ഏരിയയിൽ ലഭിക്കുന്ന 4-5 മാർക്കിന്റെ വ്യത്യാസമായിരിക്കും നമ്മെ പലപ്പോഴും റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ എത്തിക്കുന്നത്. നിലവിൽ മത്സര പരീക്ഷകളിൽ നേരിട്ടുള്ള ചോദ്യങ്ങളെക്കാൾ കൂടുതൽ കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഉദാഹരണത്തിന്, വാർത്തകളിൽ ഇടം പിടിച്ച ഒരു പുതിയ വന്യജീവി സങ്കേതത്തെക്കുറിച്ചോ പുതിയ സുപ്രീംകോടതി വിധിയെക്കുറിച്ചോ ചോദിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ കറന്റ് അഫയേഴ്സും ഒപ്പം ഭൂമിശാസ്ത്രവും ഭരണഘടനയുമായിട്ടോ ബന്ധപ്പെട്ടുള്ളതായിരിക്കും. കറന്റ് അഫയേഴ്സ് കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത്തരം ചോദ്യങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കി ഉത്തരം എഴുതാൻ സാധിക്കൂ. കറന്റ് അഫയേഴ്സിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത ചോദ്യങ്ങളുടെ ആവർത്തനമില്ലായ്മയാണ്. പഴയ ചോദ്യപേപ്പറുകൾ മാത്രം പഠിച്ചു പോകുന്ന ഒരാൾക്ക് കറന്റ് അഫയേഴ്സ് വിഭാഗത്തിൽ തിളങ്ങാൻ കഴിയില്ല. കാരണം മുൻവർഷങ്ങളിൽ ചോദിച്ച കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങൾ ആയിരിക്കില്ല പുതിയ പരീക്ഷകളിൽ വരുന്നത്. അതിനാൽ ദിവസേന അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഭാഗത്തു നിന്നും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയൂ. ഇത് ശരിയായ രീതിയിൽ പഠിക്കുന്നവർക്ക് വലിയൊരു അഡ്വാൻറ്റേജായി മാറുകയും ചെയ്യുന്നു. കറന്റ് അഫയേഴ്സിൽ വിവിധ മേഖലകളുടെ സാന്നിധ്യം എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പ്രത്യേക വിഭാഗത്തിൽ നിന്ന് മാത്രമല്ല കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങൾ വരുന്നത്. സർക്കാർ പദ്ധതികൾ, നിയമനങ്ങളും അവാർഡുകളും, സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, അന്താരാഷ്ട്ര ഉച്ചകോടികൾ, ഇങ്ങനെ പരീക്ഷകളുടെ എല്ലാ മേഖലകളിലും കറന്റ് അഫയേഴ്സ് വരുന്നുണ്ട്. ഉയർന്ന തസ്തികളിലേക്കുള്ള പരീക്ഷകളുടെ പ്രധാന ഘട്ടമായ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകളിലും ഇന്റർവ്യൂവിലും ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവും വിശകലന ശേഷിയുമാണ് പരിശോധിക്കപ്പെടുന്നത്. സമകാലിക വിഷയങ്ങളിൽ വ്യക്തമായ ധാരണയുള്ളൊരു ഉദ്യോഗാർത്ഥിക്ക് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഉയർന്ന റാങ്ക് ഉറപ്പിക്കാനും സാധിക്കും. ചുരുക്കത്തിൽ, സ്ഥിരമായി പഠിക്കുന്ന പരമ്പരാഗത വിഷയങ്ങൾ നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സഹായിക്കുമെങ്കിൽ കറന്റ് അഫയേഴ്സ് നിങ്ങളെ ലിസ്റ്റിന്റെ മുൻനിരയിൽ അല്ലെങ്കിൽ ടോപ്പ് റാങ്കിൽ എത്തിക്കാൻ സഹായിക്കും. ദിവസേന പത്രപാരായണം നടത്തുകയും കൃത്യമായ നോട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നതിലൂടെ ഈ വിഭാഗത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കുന്നതാണ്.
0: വിവിധ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആനുകാലികം വിഷയത്തിൽ എങ്ങനെ തയ്യാറെടുക്കണം? മത്സര പരീക്ഷാ പരിശീലകനും ചെമ്മങ്കടവ് PMSAMA ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മുജീബ് റഹ്മാൻ NK സംസാരിക്കുകയായിരുന്നു ഇതുവരെ. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം. 6235152535.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി. കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
1: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
0: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയ ഒരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
2: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2,000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
0: കണ്ടംകുളത്തി പ്രസവരക്ഷ. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
0: മിലിക്സ് ഡിഷ് വാഷ്,
1: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
0: ലോവ വാഷിംഗ് സോപ്പ്,
1: പിങ്ക് വാഷിംഗ് പൗഡർ,
0: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
1: ഫോൺ 8078078540.
0: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
4: സൈബർ ജാലകം. ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസൃതമായി കമ്പ്യൂട്ടറുകളെ വിവിധ തലമുറകളായി തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണത്?
5: മറ്റേതൊരു സാങ്കേതിക വിദ്യയെയും പോലെ കമ്പ്യൂട്ടറിലും കാലത്തിനനുസരിച്ച് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിനനുസരിച്ച് അവയെ 1st generation, 2nd generation എന്നിങ്ങനെ 5 generations തിരിച്ചിട്ടുണ്ട്. 1st generation കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ വാക്വം ട്യൂബായിരുന്നു. 2nd generation ട്രാൻസിസ്റ്റർ. 3rd generation ഐ സി ചിപ്പുകൾ. 4th generation കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ മൈക്രോ പ്രോസസർ ആയിരുന്നു. 5th generation ഉപയോഗിക്കുന്നത് USLSI അഥവാ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റിഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഒന്നുകൂടി പറയാം, ഓരോ തലമുറ കമ്പ്യൂട്ടറിലും ഏതൊക്കെ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ചാണ് കമ്പ്യൂട്ടറുകളെ വിവിധ തലമുറകളായി തിരിച്ചിരിക്കുന്നത്. 1st generation വാക്വം ട്യൂബ്, 2nd generation ട്രാൻസിസ്റ്റർ, 3rd generation ഐ സി ചിപ്പുകൾ, 4th generation മൈക്രോ പ്രോസസർ, 5th generation USLSI അഥവാ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം.
4: സൈബർ ജാലകം.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10. എ സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
9: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
8: 15 specialty സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
9: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG,
8: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം,
9: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര. ഫോൺ 7555852664.
4: രസമുകുളം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്

0: നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് മധുര സൂപ്പ്. ഇത് തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് മധുര കുതിർത്ത് വയ്ക്കണം. പിന്നെ വേണ്ടത് 5 ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ വീതം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. കുതിർത്ത മധുര ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കാം. വെന്ത മധുരയുടെ വെള്ളം അരിച്ചെടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മധുര ഉടച്ചു ചേർക്കാം. ഇനി ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കി ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ വഴറ്റി ഈ മധുര വെള്ളത്തിലേക്ക് ചേർക്കുക. ഒപ്പം കുരുമുളക് പൊടിയും കറിവേപ്പിലയും ചേർത്ത് തിളപ്പിച്ച് ചൂടോടെ കുടിക്കാം. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. കുതിർത്ത മധുര ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കണം. വെന്ത മധുരയുടെ വെള്ളം അരിച്ചെടുക്കുക. കുറച്ച് മധുര നമുക്ക് ഈ വെള്ളത്തിൽ ഉടച്ചു ചേർക്കാം. ഇനി ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കി ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ വഴറ്റി ഈ മധുര വെള്ളത്തിലേക്ക് ചേർക്കാം. ഒപ്പം കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്ത് തിളപ്പിച്ച് ചൂടോടെ കുടിക്കാം. ഇത് കർക്കിടക മാസത്തിൽ കുടിക്കാൻ ഉത്തമമായ ഒരു സൂപ്പാണ്.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
3: ഇന്ന് രാവിലെ എഫ് എം ശബ്ദനത്തിന് ശേഷം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾക്കാനും വിളിക്കുക 0483 2950 300, 0483 2950 800. ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
6: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
6: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVF ഇരുപത്തിയൊന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
9: രജിസ്ട്രേഷൻ വിളിക്കൂ 8714797444.
8: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
11: എന്നും രാവിലെ 8:30.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
12: കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
10: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
11: സാന്ത്വനത്തിന്റെ കരസ്പർശം.
14: മൗലാന IVF പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
15: ഗാനമാധുരി.
14: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: ഫോൺ 0493 2622262.
16: കുഞ്ഞു സ്വപ്നങ്ങൾ വലുതാണ്.
17: അച്ഛനും അമ്മയും ആകാനുള്ള നിങ്ങളുടെ കുഞ്ഞു സ്വപ്നങ്ങളെ മൗലാന IVF യാഥാർത്ഥ്യമാക്കുന്നു.
16: 25 വർഷത്തിലേറെ സേവന പാരമ്പര്യത്തോടെ വന്ധ്യതാ നിവാരണ ചികിത്സകൾ ഉയർന്ന വിജയ നിലവാരത്തിലും കുറഞ്ഞ ചികിത്സാ നിരക്കിലും ചെയ്തു വരുന്നു.
17: മൗലാന IVF, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: ഫോൺ 0493 2622262.
18: കാവാലം നാരായണ പണിക്കർ ആകാശവാണിക്കു വേണ്ടി എഴുതിയ ലളിതഗാനങ്ങൾക്ക് ഒരു പ്രൗഢഭംഗിയുണ്ട്. നാട്ടു സംസ്കൃതിയുടെ നിറവും നാടൻ ശൈലികളുടെ സൗന്ദര്യവും വരികളിൽ സമന്വയിപ്പിച്ചതാവാം അതിനു കാരണം. MG രാധാകൃഷ്ണനാവട്ടെ ആ ഗാനങ്ങൾക്ക് അവയുടെ മർമ്മമറിഞ്ഞും മധുരം ചോരാതെയും ഈണം നൽകി. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മുത്തുകൊണ്ടന്റെ മുറം നിറഞ്ഞു, പവിഴം കൊണ്ടന്റെ പറ നിറഞ്ഞു എന്ന ഗാനം. ശ്രോതാക്കൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഗാനം ഇന്ന് ഗാനമാധുരിയിലൂടെ കേൾക്കാം. പാടിയത് സുജാതാ.

0: കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി സുജാത പാടിയ ഗാനമാണ് കേട്ടത്.
1: മൗലാന IVF പെരിന്തൽമണ്ണ
2: ഗാനമാധുരി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 8078788882.
6: എടോ, നമ്മുടെ കണ്ണിന് നല്ല കിടിലം ക്ലാരിറ്റി ഒക്കെ വേണ്ടേ? ഇങ്ങനെ നടന്നാ മതിയോ?
7: അതിപ്പോ പ്രായമാകുമ്പോ കുറച്ചൊക്കെ കാഴ്ച മങ്ങുന്നത് സ്വാഭാവികല്ലേ.
6: ആ വിചാരങ്ങ് മാറ്റിക്കോ. അത്യാധുനിക സംവിധാനങ്ങളുമായി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂരിലുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണ് പെർഫെക്റ്റ് ആക്കാം.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
8: പ്രിയപ്പെട്ടവരെ, FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൌജന്യ യാത്ര ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? ഉത്തരം, ഡൽഹിയിൽ. ഡൽഹി ഗവൺമെന്റ് 2019 ഒക്ടോബറിലാണ് പിങ്ക് ടിക്കറ്റ് എന്ന പദ്ധതിയുടെ കീഴിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചത്. കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും KSRTC

0: ടിസി ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര അനുവദിച്ച പ്രിയദർശിനി പദ്ധതി ഈ വർഷം ജൂൺ 15 ആരംഭിച്ചു. ഇതോടെ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്ന 9-ാമത്തെ സംസ്ഥാനമായി കേരളം മാറി. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യയാത്ര ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? ഡൽഹിയിൽ. ഡൽഹി ഗവൺമെന്റ് 2019 ഒക്ടോബറിലാണ് പിങ്ക് ടിക്കറ്റ് എന്ന പദ്ധതിയുടെ കീഴിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചത്. കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര അനുവദിച്ച പ്രിയദർശിനി പദ്ധതി ഈ വർഷം ജൂൺ 15 ആരംഭിച്ചു. ഇതോടെ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്ന 9-ാമത്തെ സംസ്ഥാനമായി കേരളം മാറി.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
1: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
2: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
6: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
5: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
6: അതെങ്ങനെ?
5: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
6: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
0: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കർഷക തൊഴിലാളികളുടെ മക്കൾക്കുള്ള 2025-26 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് ആദ്യ ചാൻസിൽ SSLC, THSLC പരീക്ഷയിൽ 75% അതിൽ കൂടുതലോ മാർക്ക് നേടിയവർക്കും പ്ലസ് ടു VHSC അവസാന വർഷ പരീക്ഷയിൽ 85% അതിൽ കൂടുതലോ മാർക്ക് നേടിയവർക്കും അപേക്ഷിക്കാം. SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് SSLC, THSLC പരീക്ഷയിൽ 70% പ്ലസ് ടു VHSC പരീക്ഷയിൽ 80% മാർക്ക് നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അംഗത്വ പാസ്ബുക്ക്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, യൂണിയൻ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സമർപ്പിക്കണം. പരീക്ഷാ തീയതിയിലും ക്ഷേമനിധി അംഗത്തിന് 24 മാസത്തിൽ കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരിക്കരുത്. അപേക്ഷകൾ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ അടുത്ത മാസം 31 വൈകിട്ട് 5 സ്വീകരിക്കും. അപ്പീൽ അപേക്ഷകൾ സെപ്റ്റംബർ 15 വരെ ചീഫ് ഓഫീസിൽ നൽകാം. അപേക്ഷാ ഫോം www.agriworkersfund.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പറുണ്ട് 0483273201.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
0: പ്രിയപ്പെട്ടവരെ, FM ശുഭദിനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. FM ശുഭദിനം ഇനി നാളെ രാവിലെ 6:55. ഇതുവരെ FM ശുഭദിനത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ പ്രമീള ചോലകൽ, കൂടെ MV രവീന്ദ്രൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: സമയം 8:31.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

ചിത്രമഞ്ജരി. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിത്രമഞ്ജരി തുടങ്ങുകയാണ്. വിളിച്ചു തുടങ്ങാം. നമ്പറുകൾ 0483 2950 50 300, മറ്റൊരു നമ്പർ 0483 2950 50 800. നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, കേൾക്കാം ഇഷ്ടഗാനങ്ങൾ. ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ എം വി രവീന്ദ്രൻ, സ്റ്റുഡിയോ സഹായം പ്രമീള ചോലയ്ക്കൽ, സാങ്കേതിക സഹായവുമായി കൂടെയുള്ളത് ഷംസീർ സീതലവി.

വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി 0483 2950 300, മറ്റൊരു നമ്പർ 2950 800.

0: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
3: ഹാ എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
4: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
0: ഹലോ.
5: ഹലോ,
0: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
5: ഞാൻ രേഷ്മ, ഇരുമ്പിളിയം.
0: ഇരുമ്പിളിയത്ത് നിന്ന് രേഷ്മയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
5: സുഖം സുഖം.
0: എന്താണ് രേഷ്മ ചെയ്യുന്നത്?
5: ഞാൻ സ്കൂളിലെ ടീച്ചറാണ്.
0: എവിടെയാണ് ജോലി ചെയ്യുന്നത്?
5: ജി എൽ പി വലിയകുന്ന്.
0: എച്ച് എൽ പി. അതെ. എച്ച് എൽ പി അല്ലേ? പിന്നെ ആദ്യമായിട്ട് വിളിക്കണോ?
5: ആദ്യമായിട്ടാണ് കിട്ടുന്നത്.
0: അത് ശരി. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ്. കുറെ കാലം ശ്രമിച്ചിട്ടുണ്ടോ?
5: ഒരുപാട്.
0: ഏത് പാട്ടാണെന്ന് വേണ്ടത്?
5: ആഷാഢ മാസം.
0: വാണി ചേരാൻ പാടി അല്ലേ? യുദ്ധഭൂമി എന്ന ചിത്രത്തില്. പിന്നെ എന്തൊക്കെയാ സ്കൂൾ വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് കുട്ടികളോടുള്ള
5: നല്ല വിശേഷം? ഇപ്പം നന്നായിട്ട് പോണു. കെജിയാണ് എടുക്കണത്.
0: കെജിയിലെ കുഞ്ഞു കുട്ടികളല്ലേ, അവരോടുള്ള ഒപ്പമുള്ള ജീവിതം അല്ലേ? ഇന്നിപ്പോ എത്ര പേരുണ്ട് കുട്ടികള്?
5: രണ്ടാള്.
0: അവരെന്തൊക്കെ ചെയ്യുന്നത്?
5: ഒരാളിപ്പം കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞു, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കഴിഞ്ഞു. ഒരാള് പ്ലസ് വൺ.
0: പിന്നെ ബാക്കിയുള്ള കുട്ടികള്, പിന്നെ നമ്മളെ എൽ കെ ജി കുട്ടികള് അല്ലെ, അവരെത്ര പേരുണ്ട്?
5: അവര് 78, രണ്ട് ക്ലാസ്സും കൂടി.
0: 78. അവ എത്ര ടീച്ചേഴ്സോ?
5: 5 ടീച്ചേഴ്സ് ഉണ്ട്.
0: 5 പേരുണ്ട്.
5: യു കെ ജി വേറുണ്ട്.
0: അങ്ങനെ പോകുന്നു അല്ലേ. അപ്പൊ ഇന്ന് ഇന്നിപ്പോ ഒഴിവാണ്. പാട്ടൊക്കെ പാടാറുണ്ടോ?
5: ചെറുതായിട്ടൊക്കെ.
0: എന്നാലും നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ടുപേരി പാടിയാലോ.

0: നന്നായി പാടുന്നുണ്ടല്ലോ, നല്ല ശബ്ദം. അതേ പാട്ട് തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതും അല്ലേ. അപ്പൊ രേഷ്മ വളരെ സന്തോഷം വിളിച്ചതില്. ഇനി വേറെന്തെങ്കിലും പറയാനുണ്ടോ?
1: ഇല്ലില്ല.
0: എന്നാ പാട്ട് കൊടുക്കട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: ശരി എന്നാൽ. ഓക്കെ.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവം അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
1: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
2: ഹലോ.
3: ഹലോ,
2: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
3: ഹരികുമാർ, മണ്ണാർക്കാട് നിന്നാണ്.
2: ഹരികുമാർ, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
3: അല്ല, അത് രണ്ടാമത്തെ തവണ.
2: രണ്ടാമത്തെ തവണയാണ്. കുറെ കാലമായി വിളിച്ചിട്ട്?

0: മാസം മുമ്പ് ഒന്ന് വിളിച്ചതാ.
1: ഹരികുമാർ എന്ത് ചെയ്യുന്നു?
0: ഞാൻ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ ഡ്രൈവറാണ്.
1: എവിടെയാണ്?
0: ഇവിടെ തിരുവിഴാങ്ങുന്നു പറയും, വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇതുണ്ട് അവിടെ.
1: അപ്പൊ റേഡിയോ പരിപാടികളൊക്കെ എപ്പോഴാ കേൾക്കാൻ സമയം കിട്ടുക?
0: എപ്പോഴും കേൾക്കും.
1: വണ്ടിയിലുണ്ടോ?
0: വണ്ടിയിൽ ഇല്ല, വണ്ടി വന്ന് എന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പിന്നെ വൈഫ് ഇത് കേട്ടോണ്ടിരിക്കും.
1: ശരി ശരി. അപ്പൊ റേഡിയോ കുടുംബമാണ് അല്ലേ?
0: അതെ അതെ. ഞാൻ ഇതിന് മുമ്പേ വിളിച്ചപ്പോ ഒന്നും ഫസ്റ്റ് തന്നെ കിട്ടി, ഇതിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോ
1: കിട്ടുന്നത്. അതെ അതെ. എന്തായാലും ഭാഗ്യണ്ട്.
0: അതെ അതെ.
1: പിന്നെ എത്ര കാലമായി ജോലി തുടങ്ങിയിട്ട്? ഇതിലെ
0: 30 വർഷമായി.
1: 30 വർഷത്തോളം ഡ്രൈവിംഗ് ഡ്രൈവറായിട്ടല്ലേ?
0: അടുത്ത വർഷം അല്ലല്ല, പിന്നെ ആദ്യം ലേബർ ആയിട്ട് കയറി, പിന്നെ പ്രൊമോഷൻ ആയിട്ട് അങ്ങനെ വന്നാണ്. ട്രാൻസ്ഫർ ആയി.
1: അത് ശരി ശരി.
0: ഇനി അടുത്ത വർഷം റിട്ടയർമെന്റ് ആണ്.
1: അത് ശരി. അതെ, അടുത്ത വർഷം. ഏത് പാട്ടാണെന്ന് വേണ്ടത്?
0: ചാന്ദനത്തിലെ ഉണ്ണി വാവാവ ചിത്ര പാടിയത്.
1: ചിത്ര പാടിയ
0: എന്റെ മോളിലെ കുട്ടിക്ക് വേണ്ടിട്ട് അവനാ പാട്ട് കേട്ട് നന്നായിട്ട് ഓർമ്മ.
1: അപ്പൊ ആ ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ തെരഞ്ഞെടുത്തു അല്ലേ?
0: അതെ അതെ. മാർഗഴിയിൽ കൂട്ടാൽ എന്നുള്ള പാട്ടാണ് ആവശ്യപ്പെട്ടത്.
1: ഏതാ
0: വെച്ചിരുന്നു? മാർഗഴിയിൽ.
1: അത് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ശരിയാ ശരിയാ.
0: അത് ഞാൻ ചോദിച്ചു നിങ്ങൾ.
1: ആ പാട്ടല്ലേ. മറ്റേ ഇനിയിപ്പോ ഈ പാട്ട് ഇതിപ്പോ ഇതിന്റെ ആളവിടെ ഉണ്ടോ? ഇത് കേട്ട് ഉറങ്ങാറുള്ള ആള്? അത് ശരി. പിന്നെ വേറെ എന്തൊക്കെ വീട്ടിലെ വിശേഷങ്ങൾ? മണ്ണാർക്കാട്ടൊക്കെ
0: വീട്ടില് ഞാനും അമ്മയും വൈഫും പിന്നെ മൂന്ന് മക്കളാണ്. അവര് രണ്ടുപേര് വിദേശത്താണ്.
1: വിദേശത്താണ്?
0: മോന് ആർമിയിലാണ്.
1: ആർമിയില്? എവിടെയാണ് ജോലി ചെയ്യുന്നത് ഇപ്പോ?
0: ഡൽഹിയിലാണ്.
1: അപ്പൊ വീട്ടിൽ നിങ്ങൾ തന്നെ ഉള്ളു, വൈഫും
0: അമ്മയും? ഞാനും അമ്മയും വൈഫും.
1: അതെ അതെ അതെ അതെ. അപ്പോൾ അങ്ങ് ജോലിയൊക്കെ സന്തോഷകരമായിട്ട് തുടരട്ടെ.
0: ഓ ആയിക്കോട്ടെ.
1: വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
0: വേറെ വിശേഷം എന്താണ്? സുഖമായിട്ട് പോണു.
1: സുഖമായിട്ട് പോണു അല്ലേ. ഇനി അടുത്ത വർഷം കഴിഞ്ഞാൽ അല്ലേ ഔദ്യോഗിക ജീവിതത്തോട് ഇവിടെ പറയുന്നു. എന്തായാലും നല്ലൊരു ജീവിതം ആശംസിക്കുകയാണ് റിട്ടയർമെന്റിന് ശേഷവും.
0: താങ്ക് യു.
1: ഓക്കെ, എന്നാ പാട്ട് കൊടുക്കട്ടെ.
0: ശരി. ഓക്കെ
1: ശരി എന്നാല്.

0: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
3: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
4: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
5: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഹലോ.
7: ഹലോ,
0: നമസ്കാരം, സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
7: സന്തോഷ് കുമാർ.
0: സന്തോഷ് കുമാർ എവിടുന്നാണ്?
7: കോഴിക്കോട്.
0: കോഴിക്കോട്. കോഴിക്കോട് എവിടെയാണ്?
7: കോഴിക്കോട് ഇപ്പം കുന്നമംഗലം പെരിങ്ങളം എന്ന് പറയുന്ന സ്ഥലം, മിൽമാന്റെ അടുത്ത്. തൽക്കാലം വാടക താമസിക്കാണ്, സ്വന്തം വീടൊന്നല്ല.
0: ശരി ശരി. അപ്പൊ സ്വന്തം വീട് എവിടെയല്ലേ?
7: സ്വന്തം വീടിന്റെ പരിപാടിയിലാണ് സാറേ. ഞാൻ ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ നിങ്ങളെ വിളിച്ചത് ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ടാണ്. സംഭവം എന്ന് വെച്ചാല് ഞാനിപ്പോ ഒരു ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു വീടിന്റെ പണിന്റെ മെയിൻസ് ലെവലിന്റെ ഐറ്റായിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മളെ ഈ പുതിയ ഗവൺമെന്റ് കയറിയതിനു ശേഷം തദ്ദേശ സ്വയം വകുപ്പിലേക്കുള്ള കാര്യമായിട്ടുള്ള ഫണ്ടുകളൊന്നും എത്തി
0: തുടങ്ങിയിട്ടില്ല.
7: ഒരു മാസത്തിന്റെ മേലെ ഈ വീടിന്റെ സ്ലാബ് ഹൈറ്റായി കിടക്കുക.
0: ശരി ശരി.
7: വാർപ്പില്ലേ, മെയിൻ വാർപ്പ്
0: വാർപ്പാണ് ഇനി ഉള്ളത് അല്ലേ?
7: ആ, മെയിൻ വാർ

0: സെൻഷേഡ് വാർത്ത് അതിന്റെ പൈസ തരും.
1: അതെവിടെയാണ്? ഈ പറഞ്ഞ വീടിന്റെ അടുത്ത്, ഇപ്പൊ താമസിക്കുന്നതിന്റെ അടുത്താണോ?
0: അല്ല അല്ല അല്ല, അത് സംഭവം പറഞ്ഞാല് ചാത്തമംഗലം പഞ്ചായത്തില് നെച്ചുളി എന്ന് പറയും, അതായത് നമ്മുടെ എം വി ആർ കാൻസർ സെന്ററിലേക്ക് പോണ വഴി.
1: ഓക്കെ, അവിടെയാണ്. എന്തായാലും വേഗം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. വേറെ എന്തൊക്കെയാണ്
0: പ്രതീക്ഷിക്കുക? ഞാൻ അതാണ് ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിലൊക്കെ ഒന്ന് ഇത് പറഞ്ഞാൽ
1: തീർച്ചയായിട്ടും
0: രോഗിയും കൂടിയാണ്, പേഷ്യന്റ് ആണ്, അതുകൂടെയായിട്ടാണ് എനിക്ക് ഇതിപ്പോ കിട്ടിയത്.
1: എത്ര വർഷമായി ചികിത്സയായിട്ട്?
0: ചികിത്സ ഇപ്പൊ 3 വർഷമായിട്ടേ ഉള്ളൂ. 3 ബ്ലോക്ക് ഉണ്ട്, ഇനി ഷെഡിട്ടുണ്ട്.
1: എത്ര വീട്ടിൽ ആർക്കുണ്ട്? വേറെ
0: വീട്ടില് ഭാര്യ, 2 മക്കളാണ്, ഒരു മോളെ കല്യാണം കഴിച്ച, ഒരു മോണ്ട്.
1: അപ്പൊ അങ്ങനെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിട്ട് കുറെ ആയോ?
0: 12 വർഷമായി.
1: 12 വർഷമായി അല്ലേ? അപ്പൊ ഒരു വീട് തന്നെ ഒരു സ്വപ്നം അവശേഷിക്കുകയാണ്.
0: ഒറ്റ ആഗ്രഹം അതും കൂടെ ഉള്ളു സാറേ, എങ്ങനെയെങ്കിലും അതിന്റെ ഉള്ളിൽ കയറി കിട്ടിയിട്ട് ഒന്ന് ഒരു 10 ദിവസം ഒന്ന് പറഞ്ഞാൽ.
1: തീർച്ചയായിട്ടും വലിയ വലിയൊരു സങ്കല്പം തന്നെയാണ് ആ വീട് എന്ന് പറയുന്നത്.
0: എന്തായാലും ഈ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ഒന്ന് ഇടയിലേക്ക് ശ്രദ്ധ വരട്ടെ.
1: അതിനൊപ്പം തന്നെ നമ്മളവിടെ തദ്ദേശ ഭരണ വകുപ്പിലൊക്കെ ആ തരത്തിലുള്ള നമ്മളുടെ ഒരു സമ്മർദ്ദം കൂടി ചെലുത്തി
0: നടക്കുന്നുണ്ട്. എന്തായാലും
1: ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ വളരെ എളുപ്പത്തിൽ തന്നെ, വളരെ അധിക കാലം വൈകാതെ തന്നെ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സന്തോഷ് കുമാറിന് കഴിയട്ടെ. ഏത് പാട്ടാണെന്ന് വേണ്ടത്? ജാനകി പാടിയ മനോഹരമായ ഗാനം, ശരിയാണ്. അപ്പൊ ആ പാട്ട് കൊടുത്താലോ?
0: ഓ
1: ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം.
0: സന്തോഷം. ഓക്കെ.

0: Volkswagen Virtus, Nala Vashigam, Akrushikigan.
1: Volkswagen Virtus, 1.3 lakhs ruba vare vila madikina, Pratheka Anukoolyangalum.
0: Phoenix Volkswagen Showroom, Sandarshikku.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
5: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
7: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ചിത്രമഞ്ജരി.
7: ഹലോ.
10: ഹലോ,
7: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
10: ഇവിടുന്ന് പ്ലാശീരുന്ന് സുമയ്ക്ക് വേണ്ടിട്ട് വിളി സംസാരിക്കാണ്. കാരണം അമ്മയ്ക്ക് വെയ്യ സംസാരിക്കാൻ വയ്യ, മകളാണ്.
7: ആ, സുമയ്ക്ക് വേണ്ടി. അപ്പൊ അമ്മയുടെ പേരെന്താണ്?
10: സുമ.
7: സുമ എന്നാണ് അല്ലേ? ആ, വിളിക്കുന്ന ആളുടെ പേരോ?
10: സുദർശന.
7: സുദർശന. പ്ലാശ്ശേരി എന്ന കൊപ്പം.
10: കൊപ്പം.
7: ആ, ആദ്യമായിട്ട് വിളിക്കാണോ?
10: ആദ്യമായിട്ട് വിളിക്കാം.
7: ആ, എന്തൊക്കെയുണ്ട് സുമ? അവിടുത്തെ വിശേഷങ്ങൾ? സുദർശന,
10: സംസാരിക്കാൻ പറ്റില്ല എന്നാലും ഞാൻ കൊടുക്കാം.
11: ഹലോ.
7: ഹലോ, നമസ്കാരം.
11: നമസ്കാരം.
7: ആ, എന്താണ് ആകാശവാണിയുമായിട്ട് പറയാനുള്ളത്?
11: എന്താ പറയുന്നത്, നല്ല പരിപാടിയാണ്, ഒക്കെ നല്ല പരിപാടിയാണ്. ഞങ്ങൾ 6 മണിയാകുമ്പോ വെക്കും. ഞാൻ
7: രാവിലെ 6 മണിക്ക് വെക്കും.
11: പിന്നെ ഇങ്ങനെ കേക്കും പരിപാടി, അതൊക്കെ തന്നെ ഉള്ളു ഇപ്പൊ.
7: എന്താണ്, എന്താ പ്രശ്നം? എന്താണ് വയ്യാതെ?
11: ഒരു പറം കുഴഞ്ഞതാ.
7: ഓ, അത് ശരി. കിടപ്പിലാണല്ലേ?
11: നടക്കും.
7: എത്ര കാലമായിട്ട് ഇങ്ങനെ വന്നത്?
11: 2 കൊല്ലമായി.
7: നടക്കാൻ പ്രയാസമുണ്ടല്ലേ?
11: നടക്കാൻ പ്രയാസമുണ്ട്. നടക്കാനും വർത്തമാനം പറയാനൊക്കെ പ്രയാസമുണ്ട്.
7: ഫിസിയോതെറാപ്പി അങ്ങനൊക്കെ നോക്കിയോ?
11: ഫിസിയോതെറാപ്പി, ആയുർവേദം ഒക്കെ
7: നോക്കുന്നുണ്ട്. എന്തായാലും ശരിയാവട്ടെ. അപ്പൊ ഈ റേഡിയോ പരിപാടികൾ കേട്ടങ്ങനെ അല്ലേ സമയം പോകും,
11: നേരം പോവ.
7: പിന്നെ ഇപ്പൊ മോള് എന്ത് ചെയ്യുന്നു?
11: മോള് +2 കഴിഞ്ഞു.
7: ആ, മോളപ്പോ വിളിച്ചത്?
11: മോളാണ്
7: വിളിച്ചത്. വേറെ പിന്നെ മക്കള്? വേറെ
11: വേറെ 2 ആൺകുട്ടികളുണ്ട്.
7: ആ, അവര് വീട്ടിലുണ്ടോ?
11: അവര് ഇന്ന് പറഞ്ഞുണ്ട്.
7: ആ, ശരി. എന്തായാലും വിളിച്ചതില് വളരെ സന്തോഷം. എന്താണ്?
11: ഒരു മരുമകളുണ്ട്.
7: ആ, ശരി. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കണ്ട പരിപാടി? എന്തായാലും പറയാ, റേഡിയോ ഒരു തുണയായിട്ട് അങ്ങനെ പോട്ടെ, അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ. നടക്കാനും എന്തെങ്കിലും ഇങ്ങനെയാണ് ഇപ്പൊ തീരെ
11: നടക്കാൻ വടി കുത്തി നടക്കും.
7: ആ, ശരി. വീടിന്റെ ഉള്ളിലൊക്കെ അങ്ങനെ നടക്കുക അല്ലേ?
11: വീടിന്റെ ഉള്ളിലൊക്കെ നടക്കുള്ളൂ.

0: എല്ലാ കാര്യത്തിനും ആള് വേണം.
1: അതെ അതെ അതെ. പിന്നെ അപ്പൊ ഇനി എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇനി വീണ്ടും വിളിക്കട്ടോ. വിളിച്ചാൽ വളരെ സന്തോഷം. പാട്ട് കൊടുക്കട്ടെ.
0: കൊടുത്തോളൂ.
1: ഓക്കെ
0: ശരി
1: ശരി.

0: മഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
2: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
2: ഫോൺ 9895 3

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
4: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
3: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ഹലോ, സ്വാഗതം ചിത്രമഞ്ചലിലേക്ക്. ആരാണ്? കേട്ടില്ല.
6: കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമുഴി.
5: പെരുവണ്ണാമുഴി എന്നാണ് വിളിക്കുന്നത് ഇപ്പോ?
6: ഓ,
5: അത് ശരി.
6: ഞാൻ കാഴ്ച ഇല്ലാത്തൊരു വ്യക്തിയാണ്. 5 വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടതാണ്.
5: 5 വയസ്സിൽ
6: റേഡിയാണ് നമ്മൾ ആശ്രയം.
5: അതെ അതെ അതെ.
6: എല്ലാ പരിപാടിയും മാറി മാറി കേൾക്കുന്ന വർഷങ്ങളായി നിങ്ങളിൽ നിന്ന് കിട്ടാൻ വേണ്ടി മഞ്ചേരി.
5: അത് ശരി. അത്ര വളരെ കാലത്തെ അല്ലേ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ന് കിട്ടുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ റേഡിയോ വലിയൊരു ആശ്രയമാണെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്.
6: ഞാൻ എല്ലാ പരിപാടി ഒന്നിനൊന്നും മെച്ചാണ്. എന്തെന്നു വാക്കുകളില്ല നിങ്ങളോട് പറയാൻ. നല്ല പരിപാടിയാണ്. എല്ലാ പരിപാടിയും കേൾക്കുന്ന ഗാനം, എന്റെ ഗാനം, പിന്നെ എല്ലാ പരിപാടിയും ഒന്നിനൊന്നും മെച്ചാണ്.
5: ഏതൊക്കെയാണ് സ്ഥിരമായിട്ട് കേൾക്കാറുള്ള പരിപാടികൾ? അങ്ങനെ ഉണ്ടോ?
6: സ്ഥിരമായി 6:50 മുതൽ എല്ലാ പരിപാടിയും കേൾക്കുന്നതാണ്. ഒന്നും ഒഴിവാകൂല. ഇംഗ്ലീഷും ഹിന്ദിയും വാർത്ത മാത്രം.
5: അപ്പോഴാണ് ഒരു ഒരു ഒഴിവ് വരുന്നത് അല്ലേ? ഇടവേള. ഏത് പാട്ടാണെന്ന് വേണ്ടത്?
6: വർഷങ്ങളായി കേൾക്കാൻ കൊടുക്കുന്ന ഒരു പാട്ടാണ്. അങ്ങാടിയിൽ വാണിയമ്മ പാടിയ ഒരു പാട്ടുണ്ട്.
5: വാണിജയറാം പാടിയത്.
6: ഓണവില്ലിൻ താളമായി കരിവണ്ടേ
5: നല്ലൊരു ഗാനം അല്ലേ? അത് സാധാരണ അങ്ങനെ കേൾക്കാറില്ല. ശരിയാണ്.
6: ഓ, അതങ്ങനെ
5: നല്ല പാട്ട്, നല്ല സെലക്ഷൻ ആണ്.
6: ഇത്
5: കോള് കട്ടായെന്ന് തോന്നുന്നു. നമുക്ക് അവർക്ക് വേണ്ടി പാട്ട് കൊടുക്കാം.

0: ഹലോ,
1: ഹലോ,
0: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
1: ഇത് രാജി എന്ന് പറഞ്ഞാളെ, ഗരുവിന്ന്.
0: എവിടുന്നാണ്?
1: ഗരുവിന്ന് തലശ്ശേരിക്കടുത്ത്.
0: തലശ്ശേരി, കോഴിക്കോട്. ഇന്ന് കോഴിക്കോട്ടുകാർ കുറെ ആയിട്ട് വിളിക്കുന്നു.
1: കൊറേ ട്രൈ കിട്ടുന്നില്ല, ഞാൻ ആദ്യമൊക്കെ വിളിച്ചിട്ട് കിട്ടിയിരുന്നു.
0: ആ, അത് ശരി. ആ, നേരത്തെ വിളിച്ചിട്ടുണ്ടോ?
1: ആ, ഉണ്ട്, കുറെ മുന്നേ വിളിച്ചിണ്ട്.
0: ഏത് പാട്ടാണെന്ന് വേണ്ടത്? സുഖാണ് സുഖാണ്.
1: പാട്ട് പ്രസാദത്തിലെ പുലയനാർ മണിയമ്മ എന്നുള്ള പാട്ടില്ലേ, ജാനകിയമ്മ പാടിയ.
0: ആര് പാടിയത്?
1: ജാനകിയമ്മ
0: പാടിയത് മതിയല്ലേ. യേശുദാസ് പാടിയത്.
1: ജാനകിയമ്മ അടുത്തപ്പം മരിച്ചപ്പം.
0: എന്തായാലും വേറെന്തൊക്കെയാണ് പറയാനുള്ളത്?
1: വേറെ പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല.
0: പാട്ടൊക്കെ പാടാറുണ്ടോ? പാടണോ?
1: പാടണമെന്നില്ല.
0: അല്ല, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടണമെങ്കിൽ പാടാന്ന് പറഞ്ഞു മാത്രം. ഈ വരികള് പിന്നെ ഈ പാട്ട് നല്ല ഇഷ്ടമാണ്. ഇപ്പൊ ഈ പുലയനാർ മണിയമ്മ അല്ലേ. പിന്നെ ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഭർത്താവും രണ്ട് കുട്ടികളും.
0: ആ ആ
1: രണ്ടാം കുട്ടികളാണ്.
0: രണ്ടാം കുട്ടികൾ അവരെന്ത് ചെയ്യുന്നു?
1: അവര് ഒരുത്തന് പിന്നെ എ സി ടെക്നീഷ്യനാണ്, ഒരുത്തനല്ലാണ്ട് നമ്മളെ മിഷൻവാളൊക്കെ അല്ലേ മരം മുറിക്കുന്നത്, അതിന്റെ ഒക്കെ ഒരു ഷോപ്പ് നടത്തുക, അതിന്റെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതിന്റെ മെക്കാനിക്ക് എല്ലാം കൂടിയാണ്.
0: ഓക്കെ, അതിന്റെ വർക്കൊക്കെയാണ്. അങ്ങനെ പോകുന്നു അല്ലേ.
1: ഭർത്താവ് മരഞ്ചെത്താൻ പോലെ.
0: എന്താ?
1: ഭർത്താവ് മരഞ്ചെത്താൻ പോലെ
0: മരഞ്ചെത്ത. ഓക്കെ, ഇന്ന് പോയിട്ടുണ്ടോ?
1: ഇന്ന് പോയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് കോളർ ആയിട്ടില്ലേ? ഞാന്
0: ലാസ്റ്റ് കോളർ ആണ്. ആ, 16:09 കഴിഞ്ഞ് 16 മിനിറ്റ്. ശരിയാണ് ശരിയാണ്. അപ്പൊ ലാസ്റ്റ് കോളർ ആണെന്ന് അല്ലേ. ഏതായാലും ഭാഗ്യണ്ട്. അപ്പോ റേഡിയോ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട് സ്ഥിരമായിട്ട്. അതെ, അതെ, ഒരു 5-8 മാസം കഴിഞ്ഞിട്ടേ. കാരണം ഒരുപാട് പേരിങ്ങനെ ഈ ആദ്യമായിട്ട് വിളിച്ചിട്ട് കിട്ടാത്ത ഒരുപാട് ശ്രോതാക്കളുണ്ട്. അപ്പൊ അവരിങ്ങനെ ഈ 4 മാസം 5 മാസം കഴിഞ്ഞ് വീണ്ടും വീണ്ടും വിളിക്കുന്ന ശ്രോതാക്കള്, അവരിങ്ങനെ വിളിക്കുമ്പോ അവർക്ക് ഭയങ്കര വിഷമം അല്ലേ.
1: സ്വാഭാവികമായിട്ടുണ്ടാവും.
0: അതാണ്. എന്നിട്ട് പലരും അത് 2-3 മാസമായിട്ടുള്ളൂ 4 മാസമായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ശരിക്ക് ഒരു അല്ല, ഒരു വർഷമായി എന്നൊക്കെ പറഞ്ഞിട്ടാ വിളിക്കുക. പക്ഷെ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടാവും അവര്. അതാണ്, മറ്റു ശ്രോതാക്കൾക്ക് ഭയങ്കര വിഷമുണ്ടാക്കും അത്. അതെ അതെ. അപ്പൊ എന്തായാലും പിന്നെ അവിടെ ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ? കോഴിക്കോടൊക്കെ റേഡിയോ
1: ക്ലിയർ ആണ്. ഇവിടെ റേഡിയോ തന്നെ, അല്ലാണ്ട് ഫോണിലൊന്നല്ല.
0: ശരി, നല്ല ദൂരത്ത് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ വളരെ സന്തോഷം രാജീവ് വിളിച്ചതില്. നമുക്ക് ആ മനോഹരമായ ഗാനം കേൾക്കാം.
1: ഓക്കെ,
0: ശരി.

പ്രിയമുള്ളവരെ, അങ്ങനെ ഇന്നത്തെ ചിത്രമഞ്ജരി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി രവീന്ദ്രൻ, സ്റ്റുഡിയോ സഹായം പ്രമീള ചോലയ്ക്കൽ, സാങ്കേതിക സഹായമൊരുക്കിയത് ഷംസീർ സെയ്തലവി.

0: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
1: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
0: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 21 വർഷത്തെ സേവന പാരമ്പര്യം.
0: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൗലാന IVFന്റെ 21 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
1: രജിസ്ട്രേഷന് വിളിക്കൂ 8714797444.
0: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
0: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
1: ആശംസകളോടെ മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: FM പ്രധാന വാർത്തകൾ.
3: നമസ്കാരം. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് സംഘടിപ്പിച്ച 167-ാമത് ആദായ നികുതി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഉച്ചയ്ക്ക്. കോട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം 1:30 സംസ്കാരം. 14-ാമത് പമ്പ സാഹിത്യോത്സവം രാവിലെ ചെങ്ങന്നൂരിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ പരിപാടിയിൽ ദക്ഷിണേന്ത്യയിലെ എഴുത്തുകാരും ചലച്ചിത്ര നാടക പ്രവർത്തകരും കലാകാരന്മാരും ഒരേ വേദിയിൽ ഒത്തുചേരും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്തമാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക അധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ച സംഭവം കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തിയതായി കമ്മീഷൻ പറഞ്ഞു. ദേശീയപാതയിൽ കണ്ണൂർ വളപട്ടണം പാലത്തിലും പുതിയ തെരുവിലും റീടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് KV സുമേഷ് MLA കലക്ടർ P വിഷ്ണുരാജന് നിവേദനം നൽകി. മഴക്കാലമായതോടെ വളപട്ടണം പാലത്തിൽ റോഡ് തകർന്ന് നിറയെ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം നിവേദനത്തിൽ പറഞ്ഞു. മസ്കറ്റിൽ FIH ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം പാകിസ്ഥാനെയും ആതിഥേയരായ ഒമാനെയും പരാജയപ്പെടുത്തി. അതേസമയം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ടീം ചൈനയോട് പരാജയപ്പെട്ടു.
2: FM പ്രധാന വാർത്തകൾ.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര രസമുകുളം, എന്നും രാവിലെ 8:15.
6: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
7: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
8: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
7: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
8: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
9: Movement that inspires.

ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166-49 മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28 166-10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 10:59 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.

0: ട്രെയിൻ സമയം.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
5: ദിവസവും കാലത്ത് 6:35
6: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
4: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി,
7: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
8: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
9: വായിക്കുന്നത് MV രവീന്ദ്രൻ. ഭാരതത്തിന്റെ ശാസ്ത്രീയ സംഗീതവും നൃത്തവും കലാപൈതൃകവും യുവതലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ദേശീയ സാംസ്കാരിക സംഘടനയായ സ്പിക്മാക്കയുടെ ആഭിമുഖ്യത്തിൽ പാങ് ഗവൺമെന്റ് UP സ്കൂളിൽ 5 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചു. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ഡോക്ടർ വെള്ളിനേഴി സുബ്രഹ്മണ്യൻ കർണാടക സംഗീതത്തിലും S വിദ്യ കുച്ചുപ്പുടിയിലും ഈശ്വർ നായിക് ചിത്രരചനയിലും ചെല്ലാൻ മേയർ ക്ലേ മോഡലിംഗിലുമായി പരിശീലനത്തിന് നേതൃത്വം നൽകി. പരിശീലനത്തിൽ പാങ് ഗവൺമെന്റ് UP, ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾ പങ്കെടുത്തു. കുറഞ്ഞ ദിവസത്തിനകം വിദ്യാർത്ഥികൾ കൈവരിച്ച നേട്ടം ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് മികച്ച പരിശീലനം ലഭിച്ചാൽ ദേശീയ നിലവാരത്തിലുള്ള കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുമെന്നതിന്റെ തെളിവായി മാറി. താനൂർ 33 KV സബ്സ്റ്റേഷൻ 17 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി PK നവാസ് MLA അറിയിച്ചു. സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഏറ്റെടുക്കും. സ്ഥലമേറ്റെടുപ്പിന് നെഗോഷിയേഷൻ വൈദ്യുതി ബോർഡ് അനുമതി നൽകുന്ന മുറയ്ക്ക് പദ്ധതി വേഗത്തിലാക്കാൻ കഴിയും. നാട്ടുവൃത്താന്തം സമാപിച്ചു.
8: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി. സമയം
11: എന്നും രാവിലെ 8:30.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
12: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
13: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
12: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
13: ഫോൺ 9895357069.
9: സമയം 9:30.
8: ആകാശവാണി 102.7 മഞ്ചേരി FM.
14: മുഖാമുഖം.
15: എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ 3-ാമത്തെ മലയാളി വനിത മഞ്ചേരി സ്വദേശി C സുഹ്രയുമായി മുനീറാമയൂർ നടത്തുന്ന അഭിമുഖം തുടർന്നു കേൾക്കാം.
16: ഒരുപാട് സാഹസികരുടെ രക്തവും ജീവനും കൂടി പതിഞ്ഞതാണല്ലേ എവറസ്റ്റിന്റെ മലമടക്കുകൾ
17: എല്ലാം. ഇപ്പൊ അടുത്താണ് മറ്റേ ഗ്രീൻ ബൂട്ട്സ് എന്നുള്ള ഒരു 3 പതിറ്റാണ്ടോളം അവിടെ കിടന്നിരുന്ന ഡെഡ് ബോഡി ഉണ്ട്. 8,000 മീറ്ററിന്റെ മേലെ ഒരു ചെറിയൊരു കേവിന്റെ താഴെ, അതിനെ ഗ്രീൻ ബൂട്ട്സ് എന്നാ വിളിച്ചിട്ടുണ്ടായിരുന്നത്.
16: ആ പേര് എന്തുകൊണ്ടാണ്?
17: ആളുടെ ബൂട്ട്സ് ഗ്രീൻ ആണ്. അപ്പം ഗ്രീൻ ബൂട്ട്സ് ഓൺ എവറസ്റ്റ് എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ് കുറെ വർഷങ്ങളായിട്ട്. കാരണം ആ ഡെഡ് ബോഡി ആരുടെ ആണോന്നോ എന്താണെന്നൊന്നും ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മുന്നേ

0: ഉണ്ടായിരുന്ന ഡെഡ് ബോഡിയൊക്കെ ഇതൊക്കെ ഏത് കൺട്രിയിൽ നിന്നുള്ള ആരാണ് മരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഗ്രീൻ ബൂട്ട്സിൻ്റെത് ഒരു ഒരു മിസ്റ്ററി ആയിട്ട് അവിടെ കിടക്കുകയായിരുന്നു, ആരാണ് എന്താണെന്ന് അറിയാഞ്ഞിട്ട്. ഈ അടുത്താണ് ഡി എൻ എ ടെസ്റ്റ് അതൊരു ഇന്ത്യൻ സോൾജിയർ ആണ് എന്നുള്ളത് അറിഞ്ഞത്. ഇപ്പോൾ ബോഡി തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലാണ് എല്ലാവരും. അപ്പോൾ 30 വർഷത്തോളം അവിടെ കിടന്ന ബോഡിക്ക് ഇപ്പോഴാണ് ഇനി തിരിച്ച് സ്വന്തം നാട്ടിൽ വന്നത്, അവരുടെ ആ ഒരു ചടങ്ങൊക്കെ തീർക്കുന്നത്. അത് ഇന്ത്യൻ ആർമി ചെയ്ത എക്സ്പെഡീഷൻ ആണെന്ന് തോന്നുന്നു അന്ന്. ആ സമയത്ത് ഒരു 7-8 പേരോളം മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാര് അതിൽ ആരൊക്കെയാണ് അവിടെ കിടക്കുന്നത് അല്ലെങ്കിൽ ആരാണ് അവിടെ കിടക്കുന്നത് എന്നുള്ള ആർക്കും അറിയില്ല. പിന്നെ അത് അന്നത്തെ കാലം 30 വർഷത്തോളം മുന്നേ എന്ന് പറഞ്ഞാൽ അന്ന് കയറുന്ന ക്ലൈംബേഴ്സിന്റെ എണ്ണം കുറവാണ്. ഇപ്പൊ ഒരു ടീം മടങ്ങിയാലും അടുത്ത ടീമിനെ അറിയാം, ഓക്കെ തൊട്ട് മുന്നിൽ ഇന്ന കമ്പനിയുടെ ടീമാണ് എന്ന് പറയാനൊരാൾക്കാരുണ്ട്. അന്ന് ക്ലൈംബേഴ്സിന്റെ എണ്ണം കുറയുമ്പോൾ കമ്പനീന്റെ എണ്ണം കുറവാണ്. അപ്പം കുറച്ച് പേര് പോയി തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ആരും അത് നോക്കാനില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട്.
1: വല്ലാത്ത ഒരു അനിശ്ചിതത്വം ഓരോ ചുവടിലും
0: ഉണ്ട്. അത് ഒരുപാടുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യൻ ആർമി എക്സ്പെഡീഷൻ ഉണ്ടായിരുന്നു, ഒരു 25 പേരോളം. അതുപോലെ ഇന്ത്യൻ എൻ സി സി ടീം ഉണ്ടായിരുന്നു, അതിൽ ഒരുപാട് ഗേൾസ്, വളരെ യങ് ആയിട്ടുള്ള ഗേൾസിന്, ഒരു 19-20 ഇയേഴ്സ് ഒക്കെ ഉള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു 2022-ലൊക്കെ ഉള്ള. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എൻ സി സി, പിന്നെ അതുപോലെ ഇപ്രാവശ്യം ബ്രിട്ടീഷ് ആർമീന്റെ ഒരു ടീം ഉണ്ടായിരുന്നു. ഏത് കൺട്രീനെ നോക്കിക്കഴിഞ്ഞാലും ഓരോ വർഷം ഓരോ ആർമി ടീം ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ആർമി എന്നൊക്കെ പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺട്രീന്റെ ഒരു ടീമാണ്. അവർക്ക് ആ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്ന വേറെ രീതിയിലും കൂടെയാണ്. അതായത് എവറസ്റ്റ് പോലുള്ള ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ അവർ പോയി വരിക എന്ന് പറയുന്നത് അവര് ജസ്റ്റ് ഷോക്കേസ് ചെയ്യും കൂടെയാണ്, ആസ് ഇൻ ഞങ്ങളുടെ ടീം ഇത്രയും സ്ട്രോങ് ആണ് എന്ന്. അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളും കൂടെ ഉണ്ട് ഈ എവറസ്റ്റ് എക്സ്പെഡീഷനിൽ. എസ്പെഷ്യലി ആർമീന്റെ എക്സ്പെഡീഷനെ പറ്റി ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റേത് സാധാരണ ക്ലൈംബേഴ്സ് അവരുടെ പാഷന്റെ പുറകെ പോയിട്ട് അവര് ആ ഒരു ക്ലൈംബിംഗ് എന്നുള്ള സ്പോർട്ടിനോടുള്ള ഒരു പാഷൻ കൊണ്ടാണ് ബാക്കി എല്ലാവരും ക്ലൈംബ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഓരോ ആർമീന്റെയും ടീം വരുന്നത് ആക്ച്വലി അവര് പറയാണ് ഞങ്ങളുടെ ആർമി ടീം എന്ന് പറയുന്നത് സാധാരണ ആർമി ടീം പോലെയല്ല, ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം കണ്ടീഷനിലും പോയി വന്ന ആൾക്കാരാണ് എന്നുള്ള ഒരു ഷോക്കേസിംഗ് കൂടെയാണ്.
1: ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത്, വീട്ടിലങ്ങ് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതിന് പകരം ഇത്രയും വലിയ എവറസ്റ്റൊക്കെ കയറി പോകുന്നത് എന്ന്. എന്താണ് അവരോട് പറയാനുള്ളത്?
0: നമ്മളുടെ ലൈഫില് ഒരു ചാലഞ്ചോ റിസ്കോ ഇല്ലാണ്ട് നമുക്കൊരു വളർച്ചയില്ല. ഒരു ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കയറ്റവും ഇറക്കൊക്കെ കയറി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അവിടെ എത്തുന്നത്. അതുതന്നെയാണ് നമ്മളുടെ ലൈഫ്. ഒരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു റിസ്ക് ഓർ ചാലഞ്ച്. ഇപ്പൊ ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരുപാട് റിസ്ക് ഉണ്ട്. നമ്മൾ ഒരു ജോലിയിലാണെന്നുണ്ടെങ്കിലും ഒരു അടുത്ത ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതെവിടെയും ഒരുപാട് ചാലഞ്ചസ് വരും. ചാലഞ്ചസ് ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പാടാണ്. എവറസ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈംബിംഗ് എന്നുള്ളൊരു സ്പോർട്ടാണ്. അപ്പോൾ ആ സ്പോർട്ടിനോടുള്ള പാഷൻ കാരണം ആൾക്കാർ അതിൽ കണ്ടിന്യൂ ചെയ്യും. ഞാനതുപോലെയാണ്. എനിക്ക് ക്ലൈംബിംഗ് വളരെ ഇഷ്ടമുള്ളൊരു സ്പോർട്ടാണ്. അപ്പോൾ ആ ക്ലൈംബിങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഓരോ മൗണ്ടൻസ് ആയിട്ട്. പിന്നെ ഈ മൗണ്ടനീയറിംഗ് ചെയ്യുന്നതോടുകൂടി തന്നെ ഒരുപാട് ലൈഫ് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ലൈഫിൽ വരുന്ന ബാക്കിയുള്ള ചാലഞ്ചസ് ഒന്നും നമ്മൾ ഇത്രയും ഹെവി ആയിട്ട് എടുക്കാതെ വളരെ ലൈറ്റായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്ത് ശീലാവുമ്പോൾ ആ സ്പോർട്ടിനോടുള്ളൊരു ഇഷ്ടം കൂടിക്കൂടി വരിക ചെയ്യാം. പിന്നെയും എന്തുകൊണ്ട് അതല്ലെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, വേറെ ഒരുപാട് സ്പോർട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തിന് എന്നുള്ള ചോദ്യത്തിന് ശരിക്കും നമ്മൾ ഒരു ഒരു പ്രാവശ്യം ക്ലൈംബിംഗ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി സ്ത്രീകൾ പണ്ട് മുതലേ കേട്ട് വളരുന്നത് പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല, അതല്ലെങ്കിൽ സ്ത്രീകൾ അത്രയും സ്ട്രെങ്ത് ഇല്ല. പക്ഷേ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒരുപാട് സ്ട്രെങ്ത് ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന മൊമെന്റ്സ് ആണ് ഇങ്ങനത്തെ ക്ലൈംബിംഗ് പോലത്തെ എക്സ്ട്രീം സ്പോർട്ടിലൂടെ. ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നമുക്ക് റിയലൈസ് ചെയ്യുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അത് ലൈഫിലാണെങ്കിലും പല കാര്യങ്ങൾക്കാണെങ്കിലും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അപ്പൊ കൂടുതൽ നമ്മൾ അതിലോട്ട് ട്രെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളുടെ ആ സ്ട്രെങ്ത് കൂടി വരികയാണ്. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. ശരിക്കും മൗണ്ടൻസിൽ നോക്കിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി ഒരു ഏറ്റവും ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡൊക്കെ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ ടഫാവുന്ന സമയത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് കാണുന്നത് സ്ത്രീകളെ. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറയുകയാണെങ്കിൽ

0: ഒരു 10-12 വയസ്സ് മുതല് ഒരു പെൺകുട്ടി നേരിടുന്ന ഫിസിക്കലി ആൻഡ് മെന്റലി ഉള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു 12 വയസ്സ് മുതല് ഒരു മെൻസുറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു വേദനയിലൂടെയാണ് പോകുന്നത്. അപ്പൊ ആ വേദന ഉണ്ടെങ്കിലും ബാക്കിയുള്ള ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഒരു ലൈഫ് സിറ്റുവേഷനാണ്. അപ്പൊ അത് തീരുന്നില്ല, അത് കഴിയുന്നതോടുകൂടെ തന്നെ ഇപ്പൊ വേറൊരു ഫേസിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം, പ്രസവം, പോസ്റ്റ്മോർട്ടം എന്നുള്ള ഒരു കണ്ടീഷൻ, അതിന്റെ കൂടെ തന്നെ ഒരുപാട് വേദനകൾ. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും സ്ത്രീകൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ലൈഫിനെ സ്വന്തമായിട്ട് പഠിപ്പിക്കുന്ന കുറേ സ്കിൽസ് ഉണ്ട്. അതുകൊണ്ട് അവർ ഏത് സിറ്റുവേഷനിൽ, ഏതൊരു സിറ്റുവേഷനിൽ ഇട്ട് കഴിഞ്ഞാലും ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ, മൗണ്ടനീയറിംഗിലോട്ട് വരുമ്പോഴത്തേക്കും വളരെ ട്രെയിൻഡ് ആയിട്ട് ആ സ്കില്ലൊക്കെ പഠിച്ചിട്ട് വരുമ്പോഴത്തേക്കും അവരുടെ മെന്റൽ പാർട്ട് ഈസ് ലൈക്ക് വേറെ ലെവലാണ് കമ്പയർഡ് ടു മെൻ. അത് ശരിക്കും അവിടെയുള്ള എക്സ്പെഡീഷൻ കമ്പനീസ് തന്നെ അവർ പറയും. കാരണം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മെൻ അല്ലെങ്കിൽ ഒരു വുമൺ റിയാക്ട് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അതിന് കാരണം ഇതാണ്. കാരണം മേ ബി ലൈക്ക് ആ ചെറുപ്പം മുതലേ അതിനോട് പൊരുതി പൊരുതിയിട്ടുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഓക്കെ ഇനി പൊരുതാ എന്നുള്ള ഒരു ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, ഒരു മനോധൈര്യം, അത് ഭയങ്കര വ്യത്യാസമാണ്.
1: ഓക്കേ, ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഒരുപാട് പെൺകുട്ടികളും ഒപ്പം യുവാക്കളും പ്രായമുള്ളവരും ഒക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും, എനിക്കും ഒരു നാൾ എവറസ്റ്റിൽ ഒന്ന് തൊടണം, എനിക്കും ഒരു പർവ്വതാരോഹകനാകണം അല്ലെങ്കിൽ ആരോഹകയാകണമെന്ന്. കാരണം വളരെ പ്രായമുള്ള ആളുകള്, കാഴ്ച പരിമിതർ, വളരെ പ്രായം കുറഞ്ഞവർ, ഇങ്ങനെയുള്ളവരെല്ലാം എവറസ്റ്റിന്റെ നെറുകയിൽ തൊട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്, അതിനായിട്ട് ഏകദേശം എത്ര ചെലവ് വരും, അതിന്റെ പെർമിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്, നിയമവശങ്ങളൊക്കെ എങ്ങനെയാണ്?
0: എവറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ക്രൈറ്റീരിയ 16 വയസ്സാവണം എന്നുള്ളതാണ്. 16 വയസ്സ് മുതല് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നേപ്പാൾ ഗവൺമെന്റ് ആണ്. അപ്പൊ അത് നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെഡീഷൻ കമ്പനിയിൽ സൈനപ്പ് ചെയ്യുമ്പോൾ അവരാണ് അത് അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ വർഷം മുതല് എവറസ്റ്റ് പെർമിറ്റിന്റെ വില എന്ന് പറയുന്നത് 14 ലക്ഷമാണ്. അതിന് കാരണം നേപ്പാൾ പോലുള്ള ഒരു കൺട്രിയിൽ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ മൗണ്ടനീയറിംഗ് ഒക്കെയാണ്. അവിടെ വേറെ ഇൻഡസ്ട്രീസ് ഒന്നും അത്ര ആക്റ്റീവ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ മൗണ്ടൻ കയറാനുള്ള പെർമിറ്റിന്റെ കോസ്റ്റും ഡിഫറെന്റ് ആണ്. അതിൽ ഏറ്റവും ഹയർ ആയിട്ടുള്ളതാണ് എവറസ്റ്റിന്റെ. കാരണം അത്രയും ക്ലൈംബേഴ്സ് വരുന്നുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് ക്ലൈംബേഴ്സ് വരുന്നുണ്ട്. ഇത് ചെയ്യാൻ ഇന്നിപ്പോ എവറസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 4-5 വർഷം കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് ചെയ്യണം. അത് തുടങ്ങേണ്ടത് ഒരു ഡേ ട്രെക്സ് എന്ന് തുടങ്ങി ഒരു ദിവസം ഉള്ള ട്രെക്സ് ഒരുപാട് അവൈലബിൾ ആണ് നമ്മളുടെ നാട്ടില്. അപ്പൊ അങ്ങനെയുള്ളപ്പോ മൂന്നാർ, അതല്ലെങ്കിൽ ഇപ്പൊ വയനാട്ടിലൊക്കെ, അല്ലെങ്കിൽ ഇപ്പോ വാഗമൺ, അങ്ങനെയുള്ള ഹിൽ സ്റ്റേഷൻസിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ട്രെക്സ് അവൈലബിൾ ആണ്. അത് ചെയ്ത് ഒരുപാട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ദിവസം ഒരു 4-5 മണിക്കൂർ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണം വരുന്നുണ്ടോ, അതുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് അത് പഠിക്കാൻ പറ്റും. പിന്നെ ചെയ്യേണ്ടത് അതിന്ന് നെക്സ്റ്റ് ലെവലിലോട്ട്, നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെക്സാ. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിമാലയൻ ബെൽറ്റ്സ് നമുക്കുള്ളത് കശ്മീർ, ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 3000 മീറ്റർ മുതലുള്ള ട്രെക്സ് ഒരുപാട് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഒരു 4-5 ദിവസത്തെ, അതല്ലെങ്കിൽ ഒരാഴ്ച ചെയ്യുന്ന ട്രക്ക്, ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഇത് ചെയ്യുന്നതോടുകൂടി ഏകദേശം ഒരു 3000 മീറ്റർ, 3500 മീറ്റർ ആദ്യം തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ ബോഡി എങ്ങനെയാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, ബോഡിക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ 5 ദിവസത്തെ എൻഡ്യൂറൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ ഒരു 5000 മീറ്റർ എടുക്കുന്നതിന് പകരം എപ്പോഴും ഒരു 3000 മീറ്റർ, 3500 മീറ്റർ നിന്ന് തുടങ്ങുക. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് നമ്മളെ പറ്റിയൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റും, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എവിടൊക്കെയാണ് നമ്മൾ നല്ലത്, എവിടൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മൾ ട്രെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അടുത്ത ട്രക്കിന്റെ മുന്നേ. അതൊക്കെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അടുത്ത ട്രക്ക് പോവാം, അതിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ സ്വന്തമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 5000 മീറ്റർ എടുക്കുക. പിന്നെ ക്ലൈംബിങ്ങിലോട്ട് സ്വിച്ച് ചെയ്യാം. അപ്പൊ ഇങ്ങനെ പടിപടിയായി നീങ്ങുന്നതോടുകൂടെ തന്നെ നമ്മളെ കോൺഫിഡൻസ് ലെവൽ കൂടിക്കൂടി.
1: സ്റ്റഡി
0: അതെ, ഷോർട്ട് കട്ട് ഇല്ല അതിന്.
1: ഓക്കേ,
0: ഷോർട്ട് കട്ട് ഇല്ല.
1: അങ്ങനെ പിന്നീട് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്ക് എത്തും.
0: അപ്പൊ ഒരു 5000 മീറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസ് ക്യാമ്പ് തന്നെ ചെയ്യാം, 5500 മീറ്ററിന്റെ ബേസ് ക്യാമ്പ് തന്നെ ചെയ്യാം.

0: ബേസ് ക്യാമ്പ് ചെയ്യുന്നതോടുകൂടെ തന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ഒരു 5 പെൺകുട്ടികളെ ട്രെയിൻ ചെയ്തു, 3 മാസത്തോളം ട്രെയിൻ ചെയ്തിട്ട് അവരെ ഞാൻ ബേസ് ക്യാമ്പിലോട്ട് ഗൈഡ് ചെയ്തു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് ഈ ഔട്ട്ഡോർ എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു സംഭവം, നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടുന്ന, നമ്മളെ സ്ട്രെങ്ത് റിയലൈസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പൊ എന്നെ പോലത്തെ ഒരുപാട് പെൺകുട്ടികളുണ്ടാവും, അവർക്ക് അറിയില്ല അവരുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത്. അപ്പം ചെറിയൊരു സ്വപ്നം മതി, ആ സ്വപ്നം അപ്പം എന്നോട് 5 പെൺകുട്ടികളാണ് പറഞ്ഞത് അവർക്ക് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കാണണം എന്നുള്ളത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ റെഡിയാണോ? അവർ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ്. അങ്ങനെ ഞാൻ അവരെ 3 മാസം ട്രെയിൻ ചെയ്തു. അവർ ഒരുപാട് ട്രെക്സ് ബാക്കിയൊക്കെ ചെയ്തതാണ്, ഇവിടെയും ഒരു 5-6 ട്രെക്സ് ഒക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളാണ്. പക്ഷെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് അവർക്കൊരു ഗൈഡൻസ് ഇല്ലായിരുന്നു. ജൂലൈയിലാണ് ട്രെയിനിങ് തുടങ്ങിയത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അങ്ങനെ 3 മാസം ട്രെയിൻ ചെയ്ത് ഒക്ടോബർ ലാസ്റ്റിലാണ് ഞാൻ അവരെ കൊണ്ടുപോകുന്നത്, നേപ്പാളിൽ ബേസ് ക്യാമ്പിൽ കൊണ്ടുപോയി. അപ്പോൾ എനിക്കറിയാവുന്ന ഓരോരുത്തരെയും ട്രെയിൻ ചെയ്യുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, അപ്പോൾ അതൊക്കെ ഓരോ തവണ ഞാൻ ഇംപ്രൂവ് ചെയ്ത് പറഞ്ഞു കൊടുത്തു ട്രെയിനിങ്ങിന്റെ സമയത്ത്. അങ്ങനെ അവരെ സക്സസ്ഫുള്ളി എവറസ്റ്റ് ബേസ് ക്യാമ്പ് കൊണ്ടുപോയി. തിരിച്ച് ഒരു ചോലാപാസ് എന്നുള്ള ഒരു ഗോക്യൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഒരു ഒരു വളരെ ഭംഗിയുള്ള ഒരു ലേക്ക് ഉണ്ട് അവിടെ. ലേക്ക് എന്ന് വെച്ചാൽ 3 ലേക്ക് കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്, നീല കളറിലുള്ള ലേക്ക്. ശരിക്കും ആ 3 ലേക്ക് ഒരുമിച്ച് കാണണമെങ്കിൽ ഒരു ഒരു പോയിന്റിലെത്തണം, ഗോക്യൂരി എന്നുള്ള ഒരു 5500 മീറ്റർ. അവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോയി അവര് ആ ട്രക്ക്. അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് സാധാരണ ആൾക്കാർ ചെയ്യുമ്പോൾ 100ൽ 2 പേരാണ് ഈ ഒരു റൂട്ട് എടുക്കുക. അതൊരു ടഫസ്റ്റ് ആയിട്ടുള്ള റൂട്ടാണ്, കാരണം കൂടുതൽ ക്ലൈംബ് ചെയ്യാനുണ്ട്, കൂടുതൽ എൻഡ്യൂറൻസ് വേണം. അപ്പോൾ യൂഷ്വലി ഗൈഡ്സ് എന്ത് ചെയ്യും, ബേസ് ക്യാമ്പ് കൊണ്ടുപോയിട്ട് തിരിച്ച് വേഗം മടക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ശരിക്കും കാണേണ്ടത് ബേസ് ക്യാമ്പ് മാത്രമല്ല, ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ ഉണ്ട്, അത് കാണാൻ റെഡിയാണെങ്കിൽ കൊണ്ടുപോവാ എന്നുള്ളൊരിതില്ല. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ റൂട്ട് ഫിക്സ് ചെയ്തത്. അതിന് കുറച്ചധികം ദിവസം എടുക്കും, ഒരു 3 ദിവസം കൂടെ എക്സ്ട്രാ എടുക്കും. പക്ഷെ സക്സസ്ഫുള്ളി എല്ലാവരും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടിയപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ഒരുപാട് ആൾക്കാരെ ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവരാനും. കാരണം ഔട്ട്ഡോർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പോസിബിലിറ്റി കാണിച്ചു തരുന്ന ഒരു ഏരിയയാണ്, അത് പലർക്കും അറിയില്ല. നമ്മൾ ആദ്യം മുതലേ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത കൊണ്ട് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് അറിയില്ല. അതേസമയം വെസ്റ്റേൺ കൾച്ചറൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പുറത്തുള്ള ഏത് കൺട്രീസിലാണെങ്കിലും അവരുടെ ഒരു ഒരു വീക്കെൻഡ് അതല്ലെങ്കിൽ എന്ത് ടൈം കിട്ടുകയാണെങ്കിലും അവർ അധികം ഔട്ട്ഡോറിൽ സ്പെൻഡ് ചെയ്യും. നമ്മൾ മേ ബി നമ്മളുടെ കാലാവസ്ഥേന്റെ കാരണം കൊണ്ടായിരിക്കും, നമ്മൾ ഒരുപാട് ചൂടുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് അല്ലെങ്കിൽ വേറെ പല പരിമിതികൾ ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി ഇല്ല. എല്ലാ ഓപ്പർച്യൂണിറ്റി എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് ഇപ്പോ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ഇപ്പൊ ചെയ്യുന്നുണ്ട്.
1: വെരി ഗുഡ്. ഒരുപാട് ആളുകളെ സ്വപ്നങ്ങളിലേക്ക് ഇങ്ങനെ പറത്തി വിടുകയാണ്
0: കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്.
1: പിന്നെ ഈ പെർമിറ്റ് ഫീസ് 14 ലക്ഷം, അതിന് പുറമെ എന്തൊക്കെ ചെലവുകൾ വരും?
0: എവറസ്റ്റ് എക്സ്പെഡീഷൻ ഇപ്പൊ ഒരു കമ്പനിയായിട്ട് സൈനപ്പ് ചെയ്യുമ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരു $40,000 അവർ ഡോളേഴ്സിലാ പറയാം. കാരണം അധികം ക്ലൈംബേഴ്സ് വരുന്നത് ഫോറിനേഴ്സ് ആണ്, അപ്പൊ എല്ലാം അവിടെ ഡോളേഴ്സിലാണ്. ഈവൻ നമ്മളൊരു മീല് ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് വരെ അവർ ഡോളേഴ്സിലാ പറയാം.
1: അതായത് ഇന്ത്യൻ മണിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മിക്കവാറും ചായ കുടിക്കില്ല.
0: അതെ, അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ സർവൈവ് ചെയ്യണല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മള്. അതുകൊണ്ട് തന്നെ എക്സ്പെഡീഷൻ കമ്പനിക്ക് ആദ്യം ഒരു കോസ്റ്റ് പറയുമ്പോൾ അവര് $40,000 to $65,000 ആണ് പറയാം. $40,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 40 ലക്ഷം ആയി. അതിൽ 14 ലക്ഷം എന്ന് പറയുന്നത് പെർമിറ്റിന് തന്നെ ഉണ്ട്. ഐസ്ഫോൾ ഡോക്ടേഴ്സിന് ഓരോരുത്തരും $750 വീതം പേ ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് റോപ്പ് ഫിക്സ് ചെയ്യൽ മാത്രമല്ല, എല്ലാ ആഴ്ചയും അവരത് പോയിട്ട് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, അത് അവിടെ ഉണ്ടോ നോക്കും. അപ്പൊ ക്ലൈംബേഴ്സിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യണം, ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി. അപ്പൊ അതിന് എല്ലാ ക്ലൈംബേഴ്സും ഒരു $750 അടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓക്സിജൻ, ഒരു ക്ലൈംബർ യൂസ് ചെയ്യുന്നത് 5 to 6 ഓക്സിജൻ സിലിണ്ടേഴ്സ് ആണ് ഈ ക്ലൈംബിന്. അപ്പോൾ അതിന്റെ കോസ്റ്റ്, പിന്നെ അവിടെ 45 ദിവസം നിൽക്കാനുള്ള ബേസ് ക്യാമ്പിലുള്ള ഒരു ഫെസിലിറ്റേഷന്റെ കോസ്റ്റ്, ഷെർപ്പയ്ക്ക് കൊടുക്കുന്ന കാശ്, അങ്ങനെ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കാണ് ഈ ഒരു കോസ്റ്റ് വരുന്നത്.
1: ഓക്കേ, അത് ശരി. ഇങ്ങനെ ഒരു സ്വപ്നമുള്ളവർ 2 നിലക്കും ഒരുങ്ങണം, ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും. മാനസികമായിട്ട് എന്തായാലും റെഡി ആയാലല്ലേ.
0: സാമ്പത്തികപരമായിട്ട് എന്ന് വെച്ചാൽ നല്ല അത്ലീറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ സ്പോൺസേഴ്സ്, അതിപ്പോ ഏത് അത്ലീറ്റ്സിനാണെങ്കിലും സ്പോൺസർഷിപ്പ് വരുന്ന പോലെ തന്നെ മൗണ്ടനേഴ്സിനും സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഈ

0: ഈസിയല്ല, പക്ഷേ പോസിബിൾ ആണ്.
1: ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ എവറസ്റ്റ് കീഴടക്കി, ചുറ്റുപാടുമുള്ള പല പർവ്വതങ്ങളും അറിയാതെ നിങ്ങൾ മാടി വിളിക്കുന്നില്ലേ?
0: ഒരുപാട് പർവ്വതങ്ങളുണ്ട്. അപ്പം വേൾഡിലെ 7 കോണ്ടിനന്റിലെ 7 ഭൂഖണ്ഡങ്ങളിലെ 7 ഹൈയസ്റ്റ് പോയിന്റിലോട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം എവറസ്റ്റ് കയറിയപ്പോഴാണ് അതിന്റെ തൊട്ടപ്പുറത്തുള്ള 4-ാമത്തെ ഹൈയസ്റ്റ് പീക്കായിട്ടുള്ള ലോട്ട്സെ എന്നുള്ളത്. വളരെയധികം ഭംഗി തോന്നി. തിരിച്ച് ക്യാമ്പൂർ എത്തുന്നതിന് മുന്നെയാണ് ലോട്ട്സെ എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തനെയാണ് കിടക്കുന്നത്. അത് വളരെ സ്റ്റീപ്പ് ക്ലൈംബാണ്, പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇപ്രാവശ്യം ഞാനൊന്ന് ട്രൈ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എനിക്ക് ഫിനാൻഷ്യലി അത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു ഓൾറെഡി വലിയൊരു എക്സ്പെൻസ് ആണ് എവറസ്റ്റിന്. അതിന് പുറമെ ഒരു 20-22 ലക്ഷം വേണമായിരുന്നു ലോട്ട്സും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതെനിക്ക് അത്രത്തോളം മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ സ്വപ്നം മനസ്സിൽ വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോയാൽ ലോഡ്സ് കയറണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്.
1: ഓക്കെ, ലോഡ്സ് മാത്രമല്ല ആ 7 ഭൂഖണ്ഡങ്ങളിലും ചെന്ന്
0: അതെ
1: അവിടെ ആകാശത്ത് തൊടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.
0: അതെ അതെ, 7 ഭൂഖണ്ഡങ്ങളിലെ 7 ഹൈയസ്റ്റ് പോയിന്റ് അതാണ് ഇപ്പോഴത്തെ സ്വപ്നം.
1: അല്ല, ഈ സ്വപ്നയാത്രയ്ക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്?
0: നമ്മള് ഈ റെസീലിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ സ്ട്രെങ്ത് ഒക്കെ ബിൽഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മള് കുടുംബത്തിന്റെ കോൺഫിഡൻസും ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അത് ചെറിയ ചെറിയ ട്രെക്സ് ചെയ്ത്, കാരണം ഇതൊരു എക്സ്ട്രീം സ്പോർട്ട് ആകുമ്പോൾ, ഒരു അഡ്വഞ്ചർ സ്പോർട്ട് ആകുമ്പോൾ ഏത് പാരന്റ്സിനായാലും ഒരു കൺസേൺ ഉണ്ടാവും, അതല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ആർക്കായാലും ഒരു കൺസേൺ ഉണ്ടാവും സേഫ് ആണോ എന്നുള്ളത്. അപ്പൊ അവിടെ സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ചെയ്യുന്നത് കുറെ ക്ലൈംബ്സ് ചെയ്ത് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതോടുകൂടിയാണ്. അപ്പം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള എന്റെ ക്ലൈംബ് ആ ഒരു എക്സ്പീരിയൻസ് ആണ് അവരുടെ കോൺഫിഡൻസ് എന്റെ പോലെ തന്നെ. കാരണം ഞാൻ വളരെ സേഫ് ആയിട്ട് അത് ചെയ്ത് തിരിച്ചു വരുന്നത് അവർ കണ്ടിട്ടുണ്ട്. പിന്നെ വളരെ മോശം വെതറിൽ ഇത് നിർത്തി തിരിച്ചു വന്നതും കണ്ടിട്ടുണ്ട്. അപ്പം ആ റിസ്ക് ഒന്നും എടുക്കാണ്ട്, വളരെ മോശമായിട്ടുള്ള റിസ്ക് എടുക്കാതെ, കാരണം ഓൾറെഡി ഇതൊരു അഡ്വഞ്ചർ സ്പോട്ടാണ്, അതിന്റെ മേലൊരു അഡ്വഞ്ചർ ചെയ്യരുത്.
1: കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണം,
0: കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാം. അത് മാത്രം ചെയ്ത് തിരിച്ച് സേഫ് ആയിട്ട് വരുന്നത് അവർ കണ്ടതുകൊണ്ടാണ് അവർക്ക് ആ കോൺഫിഡൻസ് ബിൽഡ് ആയത്.
1: കുടുംബത്തിൽ നിന്ന് പരിചയപ്പെടുത്താമോ?
0: ഉമ്മ ഉപ്പ മഞ്ചേരി തന്നെയാണ്, രണ്ടുപേരും റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. എന്റെ സിബ്ലിംഗ്സും എന്റെ 2 മൂത്ത ജ്യേഷ്ഠന്മാരുണ്ട് ഇവിടെ, അവരുടെ കുടുംബം. ഞാൻ 15 വർഷമായിട്ട് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ബോഷ് എന്നുള്ള ഒരു കമ്പനിയിലാണ്, അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. കുട്ടികൾ 15-ഉം 11-ഉം വയസ്സായ 2 ആൺകുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെറുപ്പം മുതലേ കാണുന്നത് ഞാൻ ക്ലൈംബ് ചെയ്യുന്നതും റൺ ചെയ്യുന്നതാണ്. അപ്പം അവർക്കിത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ചില ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഫ്രണ്ട്സ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റന്റ് പറയാം. ഒരു ദിവസം എന്റെ മോൻ വന്നിട്ട് പറഞ്ഞു, മമ്മ മമ്മനെ എന്റെ ഫ്രണ്ട് ജോഹൻ കണ്ടു എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് വെച്ചാല് രാവിലെ ഞാൻ 7 മണിക്ക് ഇവരെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ ഓടാൻ പോകും. ഇവരെ സ്കൂൾ ബസ് പോയപ്പോ എന്നെ കണ്ടപ്പോ ഞാൻ നിന്റെ മമ്മനെ കണ്ടു എന്ന് പറഞ്ഞതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓടുന്നതാണ് കണ്ടത്. അത് അവർക്ക് ചിലർക്ക് ഒരു കൗതുകമാണ്, കാരണം എല്ലാവരുടെയും അമ്മമാരും ഇങ്ങനെ ഓടുന്നില്ല.
1: അപ്പം
0: എന്റെ മോൻ പറഞ്ഞു, രാവിലെ ഞങ്ങള് പോയതിനു ശേഷം അമ്മ ഓടാൻ പോവും, അവർക്കത് നോർമലാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ ഇത് കാണുന്നതുകൊണ്ട് ഇത് ഒരു റെഗുലർ ആക്ടിവിറ്റിയാണ്. കാരണം അവരും ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളാണ് രണ്ടുപേരും. അപ്പൊ അവരും നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് കുറച്ചും കൂടെ അത് സപ്പോർട്ടീവ് ആണ്. ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡ് സയൻസ് സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് ആണ്, അത്ലീറ്റ് ആയിരുന്നു, സ്കൂൾ കോളേജിലൊക്കെ അത്ലീറ്റ് ആയിരുന്നു. അപ്പൊ ഒരു അത്ലീറ്റിന്റെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ള കറക്റ്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെയാണ് സപ്പോർട്ട് സിസ്റ്റം.
1: അപ്പോൾ കൃത്യമായ ഒരു സപ്പോർട്ട് സിസ്റ്റത്തോട് കൂടി ഒരു സ്വപ്നത്തിൽ നിന്ന് മറ്റൊരു സ്വപ്നത്തിലേക്കുള്ള യാത്ര. അപ്പോൾ ഇനി ഒരുപാട് ഒരുപാട് പർവ്വതങ്ങൾ തൊടാൻ, ആകാശത്തെ തൊടാൻ, ആ തണുപ്പ് അനുഭവിക്കുവാൻ സുഹൃത്ത് ഭാഗ്യം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഓരോരുത്തരും അഭിമാനിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ യാത്രകളും ഓരോ കൊടുമുടിയെയും തൊട്ട് നിൽക്കുന്നതും. ആ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.
0: അതില് ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യട്ടെ, 1953 മുതൽ 2026 വരെ 7,000+ ആൾക്കാരാണ് എവറസ്റ്റ് കയറിയത്. അതിൽ 1,000 പേരാണ് സ്ത്രീകൾ ഇത്രയും വർഷത്തില്. അതിൽ ഇതുവരെ 300+ ആണ് ഇന്ത്യൻസ് കയറിയത്. അതിൽ 100-ൽ താഴെയാണ് സ്ത്രീകൾ. അപ്പൊ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അത് ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റ് ആണ്.
1: യു ആർ യുണീക്ക്. അതെ, ആ വിരലടയാളം ഇപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുണ്ട്.
0: അത് വളരെ ഒരു ഒരു പ്രൗഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു.
1: അപ്പോൾ സിരകളിൽ ആവേശം നിറയട്ടെ, ആവേശത്തോടു കൂടി ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് മുന്നേറാൻ പറ്റട്ടെ. സ്നേഹാശംസകൾ. ഇത്ര

0: സമയം സംബന്ധിച്ചതിന്, അനുഭവങ്ങൾ പങ്കിട്ടതിന് ഒരുപാട് നന്ദി.
1: ഒരുപാട് നന്ദി ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിലും ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് നന്ദി.
2: എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിത മഞ്ചേരി സ്വദേശി സി സുഹറയുമായി മുനീർ ആമയൂർ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് കേട്ടത്. നിർവഹണ സഹായം സി ഷീന.
3: മുഖാമുഖം.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
7: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
8: എന്നും രാവിലെ 7 മണിക്ക്.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്. എന്നും രാവിലെ 8:05.
10: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
11: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
12: വാക്കും
11: പൊരുളും പ്രായോജകർ,
12: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
11: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
14: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
15: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
16: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
15: രാവിലെ 8:23.
16: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
15: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
17: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
18: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
17: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
18: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
19: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
0: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
15: എന്നും രാവിലെ 7 മണിക്ക്.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
15: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
8: ഇന്നത്തെ പരിപാടികൾ. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന വയോസ്മിതം വയോജന സംഗമം. ഇന്ന് വൈകിട്ട് 3 മണിക്ക്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 9 മണി കഴിഞ്ഞ് 56:24.
1: പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളെ കൂടി പരിഗണിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ആധുനികവും സുതാര്യവുമായ നിയമ സംവിധാനം ഒരുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു.

0: ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി യു പി എസ് സി പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കാൻ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കായികരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങളുടെ സമഗ്ര വികസനത്തിന് ഓപ്പറേഷൻ കളരി പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലായിരിക്കും പദ്ധതി നടപ്പാക്കുക. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് കമ്പനി 5 മാസത്തെ ശമ്പളം നൽകി. കഴിഞ്ഞ 20-ന് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ 5 മാസത്തെ ശമ്പളം നൽകാൻ ധാരണയായിരുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖല പ്രിയങ്കാഗാന്ധി എം പി ഉച്ചയ്ക്ക് സന്ദർശിക്കും. അപകടത്തിൽ പരിക്കേറ്റ് മേപ്പാടി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും പ്രിയങ്കാഗാന്ധി കാണും. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്താൻ 3215 സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും CCTV സംവിധാനം ഏർപ്പെടുത്തി റെയിൽവേ. 425 സ്റ്റേഷനുകളിലാണ് ഉത്തര റെയിൽവേ CCTV സംവിധാനം ഒരുക്കിയത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ. ന്യൂവിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166-10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ്, 10:59, 166-06 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ്, 11:33, 161-60 മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, 11:38, 163-23 കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ്, 11:48 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്, 10:49, 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, 10:52 എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്.
2: ട്രെയിൻ സമയം.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
0: സമയം 10:58.
4: ആകാശവാണി മഞ്ചേരി FM. യുവവാണി.

എല്ലാവർക്കും ഇന്നത്തെ ഈ യുവവാണിയുടെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കൂട്ടം യുവതാരങ്ങളെ ഇവിടെ അതിഥികളായി എത്തിയിട്ടുണ്ട്. വ്യത്യസ്ത പരിപാടികൾ ഇന്ന് നമുക്ക് കേൾക്കാം. ആദ്യമായി നമുക്ക് യുവഗായകൻ അജീഷ് അവതരിപ്പിക്കുന്ന ഒരു ലളിതഗാനം കേൾക്കാം.

യുവവാണിയുടെ ഇന്നത്തെ എപ്പിസോഡിലെ അവസാനമായിട്ട് ഒരു അടിച്ചുപൊളി മാപ്പിളപ്പാട്ട് കൂടി നമുക്ക് കേൾക്കാം. ഒരു കല്യാണ പാട്ടാണ്. ഈ പാട്ട് പാടുന്നത് യുവഗായകരായ സിദ്രത്തുൽ മുൻതഹയും നസീബും ചേർന്നാണ്.

അപ്പോ ഇന്നത്തെ യുവവാണി എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. യുവവാണി സമാപിക്കുന്നു. നിർവഹണം കെ പ്രതാപ് പോൾ. അവതരണം എ കെ പി നജീബ്.

0: ആയിഷ ഗർഭിണിയാണോലേ?
1: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
0: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
2: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
0: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ചാവക്കാട്. കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
3: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
4: ഇന്ന് രാവിലെ 11 മണിക്ക് ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. വിഷയം: മനുഷ്യ ശരീരം. വിളിക്കേണ്ട നമ്പറുകൾ 0483 2950 50 300, മറ്റൊരു നമ്പർ 2950 50 800. ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി.

0: ഇന്ന് രാവിലെ 11 മണിക്ക്.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ,
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: ഫോക്സ്വാഗൻ വേർട്ടിസ് 4th anniversary ആഘോഷിക്കുകയാണ്.
8: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
9: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
10: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
11: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
12: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പെട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
13: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
12: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2,000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
13: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ നേരിട്ടും സമർപ്പിക്കാം. നിലവിലെ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രവും ഹാജരാക്കണം. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൌട്ട്, വിദ്യാർത്ഥിയുടെ ആധാർ കാർഡ്, മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ മുൻ പേജ്, ക്ഷേമനിധി ID കാർഡ്, രക്ഷിതാവിന്റെ ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകളും സമർപ്പിക്കണം. അവസാന തീയതി 30 സെപ്റ്റംബർ. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491-250-5358. നമ്പർ ആവർത്തിക്കാം, 0491-250-5358.

0: അല്ല ഭാസ്കരേട്ടാ, നിങ്ങള് കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
0: അതിപ്പ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
0: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
3: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ് CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OEC, OBCH വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന OEC പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി

ഈ മാസം 27 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് www.egrants.kerala.gov.in കാണുക.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡ് മുഖേന 2025 ഡിസംബർ വരെ പെൻഷൻ അനുവദിച്ച ഗുണഭോക്താക്കൾ ഈ മാസം 30-നുള്ളിൽ അക്ഷയ കേന്ദ്രം മുഖേന പെൻഷൻ മസ്റ്ററിംഗ് നടത്തണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 0495-237-8480. നമ്പർ ഒരിക്കൽ കൂടി: 0495-237-8480.

0: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
1: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
0: മൗലാന ഐ വി എഫ് സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 21 വർഷത്തെ സേവന പാരമ്പര്യം.
0: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന ഐ വി എഫിന്റെ 21 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
1: രജിസ്ട്രേഷൻ വിളിക്കൂ 8714797444.
0: മൌലാന ഐ വി എഫ് സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
0: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
1: ആശംസകളോടെ മൌലാന ഐ വി എഫ് സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇന്നലെയും ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് കഥാനേരം. പി സുരേന്ദ്രന്റെ ചോരത്തുള്ളി പോലുള്ള വറ്റുകൾ അവതരിപ്പിക്കുന്നത് പി ഷാജി. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഹലോ യൂത്ത്. തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. ഇന്നത്തെ വിഷയം മനുഷ്യ ശരീരം. വിളിക്കേണ്ട നമ്പറുകൾ 0483 2950 50 300, മറ്റൊരു നമ്പർ 2950 50 800. പന്ത്രണ്ട് മണിക്ക് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർനാടകം. കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. രണ്ട് 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ഓർമ്മയിലൊരു പാട്ട്. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ.

FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: സമയം 10:33.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: കഥാനേരം.

0: പി സുരേന്ദ്രന്റെ ചോരത്തുള്ളി പോലുള്ള വറ്റുകൾ. കഥ വായിച്ചവതരിപ്പിക്കുന്നത് പി ഷാജി.
1: ഐലൻഡ് എക്സ്പ്രസ് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആ കാത്തിരിപ്പ് എത്ര നീളുമെന്നും എനിക്ക് നിശ്ചയമില്ലായിരുന്നു. വണ്ടികളുടെ സമയരേഖകളെപ്പറ്റി അനൗൺസർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഞാൻ കാത്തിരിക്കുന്ന വണ്ടിയും വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. തീവണ്ടി കൊണ്ട് സമയമളർന്നപ്പോൾ പേടിച്ചുപോയ ഒരനുഭവം വടക്കുകിഴക്കൻ മേഖലയിലേക്ക് യാത്ര ചെയ്തപ്പോൾ എനിക്കുണ്ടായി. കുറച്ചുകാലം മുമ്പാണത്. ഉറക്കമിളിച്ച് കാത്തിരിക്കുമ്പോൾ അനൗൺസർ പറഞ്ഞത് വണ്ടി 8 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതിനാൽ തോൾബാഗ് തലയിണയാക്കി ഞാൻ കോൺക്രീറ്റ് ബെഞ്ചിൽ കിടന്നുറങ്ങി. ഉണരുമ്പോഴും 8 മണിക്കൂർ വൈകി വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. വണ്ടി ഏതോ ചുഴലിക്കാറ്റിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും കാറ്റിനെ അതിജീവിക്കുമ്പോൾ ഇനിയും വൈകിയേക്കുമെന്നും ഒരു യാത്രക്കാരൻ പറഞ്ഞു. ചുഴലിക്കാറ്റിന് ചെവിയോർത്ത് ഞാൻ പിന്നെ ഉറങ്ങാതെ കിടന്നു. വണ്ടി വന്നതും കുറേ പട്ടാളക്കാർ ചാടിയിറങ്ങി. മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും പരിഗണിക്കാതെ അവർ അമ്മമാരെ പരിശോധിച്ചു, പുരുഷന്മാരെ തൊഴിച്ചു. എന്റെ ബാഗിൽ നിന്ന് പുസ്തകങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ടു. ദേഷ്യം തീരാതെ ബാഗിലെ ആപ്പിളെടുത്ത് റെയിൽപാളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കൊടുങ്കാറ്റിനെപ്പറ്റി സൂചിപ്പിച്ച യാത്രികൻ ഒച്ചയടക്കി പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കൊടുങ്കാറ്റ് എവിടെ നിന്നാണ് പുറപ്പെടുന്നതെന്ന് അന്വേഷിക്കുകയാവും ഈ പട്ടാളക്കാർ. ട്രെയിൻ യാത്രക്കിടയിൽ എല്ലായ്പ്പോഴും വിചിത്രങ്ങളായ അനുഭവങ്ങളെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ യാത്രക്കിടയിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അനാഥരായ കുട്ടികളെ കാണാൻ ഇടവരുത്തരുതേ എന്ന്. എന്നിട്ടും വിജനമായ ഭൂഭാഗങ്ങളെ നോക്കിയിരിക്കുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ എന്റെ കാലിൽ തൊടും. പുഴുവിനെപ്പോലെ ഇഴഞ്ഞിഴഞ്ഞുള്ള വരവ്, പീള കെട്ടിയ കണ്ണുകളിലൂടെ വിശപ്പിന്റെ പാതാളങ്ങൾ വെളിവാകും. കരിപിടിച്ച വിരലുകൾ പിന്നെയും കാലിൽ തൊട്ട് പൊള്ളലേൽക്കുമ്പോൾ ഭിക്ഷ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ? ഐലൻഡ് എക്സ്പ്രസ്സിനു വേണ്ടിയുള്ള വിരസമായ കാത്തിരിപ്പിനിടയിലും എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് ഒരു കുട്ടിയെ തന്നെയാണ്. 12 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടാവില്ല അവന്. ആലോചിച്ചു നോക്കിയാൽ എന്റെ മകന്റെ പ്രായം. കൊച്ചിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ വാങ്ങിക്കേണ്ട സാധനങ്ങളെക്കുറിച്ച് മകൻ തന്ന കുറിപ്പ് എന്റെ കീശയിലുണ്ട്. അവനെപ്പോലൊരു കുട്ടി, സ്കൂളിൽ നിന്നുള്ള മണിയൊച്ച മറന്നേ പോയ കുട്ടി. ഞാൻ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. മുഖത്തെ ഗൗരവത്തിന്റെ വെളുപ്പ് യഥാർത്ഥത്തിൽ വിളർച്ചയാണ്. വേണ്ടത്ര പോഷകാഹാരം കിട്ടാതെ വളരുന്ന കുട്ടിയായിരിക്കണം അവൻ. അല്പം ചെമ്പിച്ച മുടി നന്നായി ചീകി വെച്ചിട്ടുണ്ട്. നിറം മങ്ങിയതാണെങ്കിലും അലക്കിയ ഷർട്ടും ട്രൗസറുമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. വളരെയേറെ തുന്നൽപ്പാടുകളുള്ളതാണ് അവന്റെ ചെരുപ്പ്. ചെരുപ്പിലെ തുന്നൽപ്പാടുകളിൽ നിന്ന് ഒരാൾ താണ്ടിയ ദൂരം എത്രയാണെന്ന് ഗണിച്ചെടുക്കാൻ പറ്റുമോ? അറിയില്ല. അവന്റെ കൈത്തണ്ടയിലെ ക്ലാവ് പിടിച്ച ചെമ്പ് വളയവും ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അവനെ ശ്രദ്ധിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നില്ല. അവനും കാത്തിരിപ്പിന്റെ അസ്വസ്ഥതയിലാണ്. അതുകൊണ്ടായിരിക്കണം അവൻ ചിരിക്കാത്തത് എന്ന് ഞാൻ കരുതി. ചണനൂലുകൊണ്ട് നെയ്ത സഞ്ചി അവൻ താഴെ വെച്ചു. കാത്തിരിപ്പിന്റെ അസ്വസ്ഥതയിൽ ഞാൻ ഇടയ്ക്കിടെ ഇരുപ്പിന്റെ രീതി മാറ്റുമ്പോൾ അവന്റെ സഞ്ചിയിൽ എന്റെ കാലു തട്ടി. അപ്പോൾ അവൻ എന്നെ രൂക്ഷമായി നോക്കി. ബോധപൂർവമല്ലാതെ വീണ്ടും അതാവർത്തിച്ചപ്പോൾ അവൻ ക്ഷോഭിച്ചു, കണ്ണു കണ്ടുകൂടെ നിങ്ങൾക്ക്? ആ ദാർഢ്യം എനിക്കിഷ്ടമായി. സഞ്ചി കയ്യിലെടുത്ത് മറ്റൊരിടത്തേക്ക് വെക്കുമ്പോഴാണ് അതിനകത്തെ നിലക്കടല പാക്കറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചത്. കടല

നിൽക്കുന്ന കുട്ടിയാണവൻ. ഞാൻ ചവിട്ടിയത് അവൻ്റെ അന്നത്തിലാണ്. അന്നത്തിൽ ചവിട്ടിയാൽ ക്ഷോഭിക്കുന്ന കുട്ടികളെ ഭയപ്പെടണം. അവർ വിശപ്പിൻ്റെ ആഴത്തിൽ നിന്ന് മൂർച്ചയേറിയ ആയുധങ്ങൾ എന്നെങ്കിലും പുറത്തെടുക്കാതിരിക്കില്ല. അതിനാൽ അവരെ പരിഗണിക്കുന്നതാവും നല്ലത്. ഞാൻ അവനോട് തെളിഞ്ഞു ചിരിച്ചു. ചുമലിൽ തട്ടിയതും ഗൗരവമൊക്കെ അലിഞ്ഞുപോയി. കുട്ടികളങ്ങനെയാണ്, ഒരു സ്പർശം തന്നെ ധാരാളം മതിയാവും ചിലപ്പോഴവർക്ക്. അവൻ്റെ പേര് രാജ, കർണാടകക്കാരനാണ്. കൊച്ചിക്കും തൃശ്ശൂരിനുമിടയിൽ തീവണ്ടിയിൽ കടല വിൽക്കുകയാണ് അവൻ്റെ ജോലി. കാത്തിരിപ്പിൻ്റെ വിരസത തീർക്കാൻ സൗഹൃദമാണ് നല്ലതെന്ന് അവനും തോന്നിയിരിക്കണം. മഹാരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന നിപ്പാനിയുടെ പ്രാന്തപ്രദേശത്തായിരുന്നു അവൻ്റെ വീട്. കുറച്ച് ഭൂമിയെ സ്വന്തമായി ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ അച്ഛന്. അതിൽ പുകയിലയും സൂര്യകാന്തിയും കൃഷി ചെയ്തു. സൂര്യകാന്തിപ്പൂക്കൾ എണ്ണി വരമ്പിലൂടെ ഓടിയിരുന്നത് രാജയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. ചെറിയ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കുളത്തെക്കുറിച്ചും അവൻ ഓർമ്മയുണ്ട്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വരൾച്ചയിൽ കുളം വറ്റി. ചെലവേറിയ കുഴൽക്കിണറുകൾ നിർമ്മിച്ച് വെള്ളമെടുക്കാൻ പറ്റുന്ന കൃഷിക്കാർക്കു മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നായപ്പോൾ ഒരു പുകയില കമ്പനിക്ക് ഭൂമി വിൽക്കാൻ രാജയുടെ അച്ഛനും നിർബന്ധിതനായി. അമ്മയെയും രാജയെയും കൈക്കുഞ്ഞായിരുന്ന അനിയത്തിയെയും ബലമായി പിടിച്ചെടുത്ത് യാത്ര ചെയ്യുമ്പോൾ അമ്മ കരഞ്ഞതും പ്രതിഷേധിച്ചതും രാജയ്ക്ക് ഓർമ്മയുണ്ട്. നന്നായി പാടിയിരുന്നു അവൻ്റെ അമ്മ. അച്ഛൻ ഹാർമോണിയം വായിച്ചിരുന്നു. ക്ഷേത്രത്തിലെ ഭജനകളിൽ അവർ പങ്കെടുത്തിരുന്നു. അതിനാൽ പാട്ടുപാടി ജീവിക്കാമെന്ന് രാജയുടെ അച്ഛൻ തീരുമാനിച്ചു. വരൾച്ച ബാധിച്ച മണ്ണിൽ നിന്ന് വിട്ടുപോന്നവർ എന്തു പാട്ടായിരിക്കും പാടിയിരിക്കുക? സൂര്യകാന്തികളെ മനസ്സിൽ വിരിയിച്ച് പാടിത്തുടങ്ങുമെങ്കിലും അവരുടെ തൊണ്ട വളരെ പെട്ടെന്ന് വരണ്ടു പോകുമായിരിക്കും. വരൾച്ചയിലേക്ക് സ്വരം വറ്റിപ്പോകും. എത്ര പാടിയാലാണ് മഴ വരിക? എത്ര പാടിയാലാണ് കൈമോശം വന്ന മണ്ണ് തിരിച്ചു കിട്ടുക? തീവണ്ടിയിൽ പാട്ടുപാടുന്നവരൊക്കെ കൈനീട്ടുന്നത് മണ്ണിന് വേണ്ടിയാവുമെന്ന പേടിയാണ് ഇനി എന്നെ ബാധിക്കുക. മംഗലാപുരം വഴിയാണ് കൊച്ചിയിലെത്തിയതെന്ന് രാജയ്ക്കറിയാം. കൈക്കുഞ്ഞായിരുന്ന അനിയത്തിക്ക് 3 വയസ്സായിരുന്നു അപ്പോൾ. കൊച്ചിയിൽ വെച്ചാണ് അമ്മ അർബുദം ബാധിച്ച് മരിച്ചതെന്ന് രാജ പറഞ്ഞു. ഭൂമിയില്ലാത്തവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭൂമിയാണമ്മ. 3 വയസ്സുകാരി അമ്മേ അമ്മേ എന്ന് നിലവിളിക്കും. ചെറിയ കുട്ടികളുടെ മുടി നന്നായി കറുക്കുന്നത് അമ്മയുടെ വിരലുകൾ മുടിയിഴകൾ കോതി ഒതുക്കുന്നത് കൊണ്ടാണ്. അർബുദം ബാധിച്ച് മരിച്ച അമ്മയെക്കുറിച്ച് രാജ പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ ചെമ്പൻ മുടിയിലേക്ക് നോക്കി. രാജ ഓർക്കുന്നു, അമ്മയുടെ മരണശേഷമാണ് അച്ഛൻ ഹാർമോണിയം തൊടാതായത്, കൂലിവേലയ്ക്ക് പോകാൻ തുടങ്ങിയത്. ഹാർമോണിയം മൂലയ്ക്കിരുന്നു. രാജയ്ക്കും ഹാർമോണിയം വായിക്കാൻ അറിയാമായിരുന്നു. യാതൊരു കേടും ഇല്ലാതിരുന്നിട്ടും അമ്മയുടെ മരണശേഷം ഹാർമോണിയത്തിൻ്റെ കട്ടകളിൽ വിരലമർത്തുമ്പോൾ ശബ്ദമേ പുറത്തു വരുന്നില്ല. അച്ഛനത് ഉപേക്ഷിച്ചത് എന്തിനാണെന്ന് രാജയ്ക്ക് മനസ്സിലായി. ഹാർമോണിയത്തിനകത്തുണ്ടായിരുന്നത് അമ്മയായിരുന്നു, അമ്മയുടെ സ്വരമായിരുന്നു. സംഗീതം ഉപേക്ഷിച്ചതോടെ മദ്യമായി അയാളുടെ ലഹരി. മദ്യത്തിൽ മുങ്ങിവരുന്ന അച്ഛൻ്റെ നീഴിൽ വിറച്ചുകൊണ്ട് ജീവിച്ച നാളുകളെപ്പറ്റി രാജ പറഞ്ഞു. മക്കൾക്ക് കൊടുക്കാനുള്ള സ്നേഹമാണ് മദ്യം കവർന്നെടുത്തു കൊണ്ടുപോവുക. മദ്യപർ മക്കളെ പ്രഹരിക്കുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ രാജയുടെ അച്ഛൻ പണിക്ക് പോവില്ല. അനിയത്തി വിശന്ന് കരയുമ്പോൾ അച്ഛൻ പറയും, തിന്നണമെങ്കിൽ നീ പോയി പണം കൊണ്ടുവാ. ഹാർമോണിയം എടുക്കാതെ അമ്മയില്ലാതെ കുട്ടികൾ പാടാൻ പോയി. കവലകളിലും ബസ് സ്റ്റാൻഡിലും അലഞ്ഞു തിരിഞ്ഞു വന്ന് ആ പണം അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ അയാളുടെ മുഖം തെളിയും. അനിയത്തിയെയും കൊണ്ട് ഊരി ചുറ്റാൻ രാജ ഇഷ്ടപ്പെട്ടില്ല. അനിയത്തി ഒരിടത്തിരിക്കണമെന്നും അവളിരിക്കുന്നിടത്ത് ഒരു വീടുണ്ടാകണമെന്നും രാജ ആഗ്രഹിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത തെരുവുകളെക്കുറിച്ച് അവന് പേടിയുണ്ട്. ഒറ്റയ്ക്ക് കുറേ നാൾ പാടി നടന്നപ്പോൾ രാജയ്ക്ക് മടുത്തു. അങ്ങനെയാണവൻ കടല വിൽപ്പനക്കാരനായത്. ആ ജോലിയും പക്ഷേ അവനെ തൃപ്തിപ്പെടുത്തുന്നില്ല. ദൈവങ്ങളുടെ പ്രതിമകൾ വിൽക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ അവൻ ആലോചിക്കുന്നത്. അത്തരം പ്രതിമകൾ ഉണ്ടാക്കുന്ന നാടോടി സംഘത്തെ രാജ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓരോ ദൈവങ്ങൾക്കും ഓരോ ദേശങ്ങളുണ്ടെന്ന് രാജ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഗുരുവായൂരിൽ പോയിട്ടുണ്ടോ? ഉവ്വല്ലോ. അവിടെ കൃഷ്ണൻ്റെ പ്രതിമകൾ വാങ്ങാൻ ആളുണ്ടാവില്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. ഒരു പുകക്കെട്ട് കണ്ണിൽ കൊണ്ട് കടന്നുപോയ പോലെ കണ്ണുനീറി കണ്ണീര് പൊടിഞ്ഞു. കണ്ണുതിരുമി രാജയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ ഞാൻ കണ്ടില്ല. എനിക്ക് മുമ്പിൽ പിളർന്ന വായ മാത്രം. അതിലേക്ക് നോക്കാൻ എനിക്ക് പേടിയാവുന്നു.

0: സുരേന്ദ്രന്റെ ചോരത്തുള്ളി പോലുള്ള വറ്റുകൾ. കഥ വായിച്ചവതരിപ്പിച്ചത് പി. ഷാജി.
1: കഥാനേരം.

0: 1942 എ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനു ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: ബോളിവുഡ് ഹിറ്റ്സിൽ ഇനി മുഹമ്മദ് റാഫി ആലപിച്ച ഗാനമാണ് ചിത്രം ആത്മി ഓർ ഇൻസാൻ.
6: നാ സിഫാരിശും മിലേ നൗക്കറി ബിൻ രിശ്വത് ഹോ കാം, അരേ ഇസീ കോ അൻഹോനി കഹതേ ഹൈ ഇസീ കാ കൽ ജുഗ് നാം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 10 മണി കഴിഞ്ഞ് 52:20.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന സി ജെ പി പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഇന്ന് ചർച്ച നടത്തും. ഇന്നലെ നടത്തിയ ചർച്ചയിൽ സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചു.

0: അറിയിച്ചതായി ജെ പി നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് അനുസ്മരണ പരിപാടികൾക്ക് ലഡാക്കിലെ കാർഗിലിലെ ദ്രാസിൽ തുടക്കമായി. നാളെ നടക്കുന്ന പ്രധാന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. സ്പേസ് എക്സിന്റെ കൂറ്റൻ സ്റ്റാർഷിപ്പ് റോക്കറ്റ് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച് പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. എഞ്ചിൻ തകരാറുകൾ മൂലം നേരത്തെ വിക്ഷേപണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ ടെക്സാസിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലം മുൻ എംഎൽഎയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന ടി പി എം സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഖബറടക്കം വൈകിട്ട് തോപ്പയിൽ ഖബർസ്ഥാനിൽ. സിക്കിമിൽ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്തമാസം 10 വരെ അപേക്ഷിക്കാം. ഡ്യുവൽ ഡിഗ്രി സൌകര്യത്തോടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ യുജി പിജി പ്രോഗ്രാമുകൾ എല്ലാ ജില്ലകളിലും നടത്തുന്നുണ്ടെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ജഗതിരാജ് കാസർകോട്ട് അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 6 ദിവസമായി നിർത്തിവച്ച ജമ്മുകശ്മീർ അമർനാഥ് യാത്ര പുനരാരംഭിച്ചു. ബാൽതാൽ പഹൽഗാം റൂട്ടുകളിലെ യാത്രയാണ് പുനരാരംഭിച്ചതെന്ന് ജമ്മുകശ്മീർ ഡിവിഷണൽ കമ്മീഷണർ അറിയിച്ചു. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: Volkswagen Virtus 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
6: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
6: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപുരൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
10: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
9: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി.
11: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166-10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ്, 10:59. 166-06 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ്, 11:33. 161-60 മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, 11:38. 163-23 കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ്, 11:48 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 566-09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
11: ട്രെയിൻ സമയം.
12: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
13: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
14: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര രസമുകുളം, എന്നും രാവിലെ 8:15.
15: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
16: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
17: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പെട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
18: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു

0: സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
1: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:03.
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
7: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
6: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
9: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
10: വായിക്കുന്നത് MV രവീന്ദ്രൻ. ഓണം ഖാദിമേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി KA തുളസി നിർവഹിച്ചു. ചടങ്ങിൽ രമേശ് പിഷാരടി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് N സരിത സമ്മാന കൂപ്പൺ വിതരണവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള ഭൂമി തരംമാറ്റ പട്ടയ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടി, ഡിജിറ്റൽ റീസർവേ, വികസന പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്താൻ ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി.
9: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
11: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
5: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
12: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
13: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
14: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
5: അമ്മയ്ക്ക് കരുതലായി,
14: കുഞ്ഞിന് കാവലായി,
5: അലോഹ ഹോസ്പിറ്റൽ.
15: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
16: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
15: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
16: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 1:41. ഇപ്പോൾ ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. ഇന്നത്തെ വിഷയം
1: മനുഷ്യ ശരീരം. അപ്പോൾ ഹലോ യൂത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങാം. മനുഷ്യ ശരീരത്തിന്റെ ഇമ്പോർട്ടൻസും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം അല്ലേ?
0: അതെ. വിളിക്കേണ്ട ഫോൺ നമ്പർ ഒന്ന് പറയാം.
1: വിളിക്കേണ്ട ഫോൺ നമ്പർ 0483-295-0300. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0483-295-0800. ഇന്ന് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഒന്ന് പറഞ്ഞേക്കും.
0: 9495-05-06-00.
1: അതെ.

0: അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ യൂത്ത് ആണ്.
1: അതെ, മനുഷ്യ ശരീരത്തെ കുറിച്ചാണ് അല്ലെ നമ്മുടെ ഇന്നത്തെ ഹലോ യൂത്ത്.
0: അതെ അതെ,
1: പ്രകൃതിയുടെ ഏറ്റവും സങ്കീർണവും അത്ഭുതകരവുമായിട്ടുള്ള ഒരു യന്ത്രമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. ഓരോ ശ്വാസത്തിനും ഓരോ മിടിപ്പിനും ഓരോ ചലനത്തിനും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങൾ എത്രയാണെന്ന് അറിയുമോ അല്ലേ?
0: അതെ അതെ,
1: ആ കൗതുകങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള അറിവിന്റെ മത്സരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെഡിയായിക്കോളൂ, നമുക്ക് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള നമ്മുടെ ഹലോ യൂത്ത് ആരംഭിക്കാം.
0: ഇന്ന് ഹലോ യൂത്തിൽ നിങ്ങളുടെ കൂടെ ഞാൻ എൻ സിജേഷ്,
1: കൂടെ ഞാൻ പ്രമീള ചോലക്കൽ. സ്റ്റുഡിയോ സഹായം നൽകുന്നത്
0: രവീന്ദ്രൻ എം വി,
1: സാങ്കേതിക സഹായം സൈതലവി ഷംസീർ എന്നിവരാണ്. നമുക്ക് മനുഷ്യ ശരീരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്ന് പറയുന്ന
0: പോലെയല്ലേ,
1: എത്ര എത്ര പറഞ്ഞാലും തീരാത്ത ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്
0: മനുഷ്യ ശരീരത്തെ കുറിച്ച്. ഒരു ചോദ്യമെങ്കിലും ഇല്ലാത്ത ഒരു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റില്ല.
1: ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തെ കുറിച്ചുണ്ട്.
0: പക്ഷെ എനിക്ക് തോന്നുന്നു പലർക്കും പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു വിഷയമാണ് മനുഷ്യ ശരീരം. കുറെ കൗതുകങ്ങളൊക്കെ ഉളവാക്കുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം.
1: ശരിയാണ്.
0: അതെ അതെ, ഹോമോസാപ്പിയൻസ് എന്നറിയപ്പെടുന്ന മനുഷ്യരുടെ ശരീരത്തിനെ കുറിച്ചാണ്, അതിലെ വളരെ കോംപ്ലക്സ് ആയ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ നമുക്കിന്ന് നോക്കാം.
1: അതെ, നമുക്ക് വിളിക്കേണ്ട നമ്പർ ആവർത്തിക്കാം, 0483295030300. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0483 കോഡിൽ 295080000. നമുക്ക് ശ്രോതാക്കൾക്കൊരു ചോദ്യം കൊടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
0: ചോദ്യം കൊടുക്കാം അല്ലേ?
1: ശ്രോതാക്കൾ ഇങ്ങനെ കാത്തിരിക്കണം, നമുക്ക് ഉത്തരം ചെയ്യാൻ അവസരം തരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി,
0: ഏറ്റവും ചെറിയ അസ്ഥിയാണ് അല്ലേ?
1: ഇതാണ് ശ്രോതാക്കൾക്കുള്ള ചോദ്യം.
0: അപ്പൊ ആവർത്തിക്കാം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി, അസ്ഥി എവിടെയാണ് എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്,
1: ഈ ഒരു അസ്ഥിയുടെ പേര് അല്ലേ?
0: അതെ, അസ്ഥിയുടെ പേര് എപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്, ഏറ്റവും ചെറിയ അസ്ഥിയും ഏറ്റവും വലിയ അസ്ഥിയും.
1: അപ്പൊ നമ്മുടെ
0: നമുക്ക് വേണ്ടത് ചെറിയ അസ്ഥി,
1: ചെറിയ അസ്ഥി ഏതാണ് എന്നതാണ് ശ്രോതാക്കൾക്കുള്ള ചോദ്യം. നിങ്ങളുടെ പേരും സ്ഥലവും വെക്കാൻ മറക്കരുത്,
0: പെട്ടെന്ന് തന്നെ അയക്കുക അല്ലേ. ആദ്യത്തെ
1: മൂന്നാളുടെ പേരുകൾ നമ്മൾ ഇവിടെ അനൗൺസ് ചെയ്യും.
0: അതെ അതെ, അതുപോലെ അസ്ഥിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് രക്തത്തെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല അല്ലേ. പ്രായപൂർത്തി ആയ ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം ഉണ്ടാവും അറിയോ?
1: എത്രയാണ്?
0: അതെ അതെ, 5 മുതൽ 6 ലിറ്റർ വരെയാണ് ഉണ്ടാവുക.
1: അതെ
0: അതെ, അത് കുറയുമ്പോഴൊക്കെയാണല്ലോ നമ്മൾ ബ്ലഡ് കയറ്റാറ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട്.
1: ഇത്രയെങ്കിലും വേണോ അല്ലേ?
0: അതെ അതെ. എന്നാ ഞാൻ ഇതാ പ്രമീലോട് അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയൂന്ന് കണ്ടെത്തണല്ലോ. രക്തചംക്രമണം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാ?
1: അത് വില്യം ഹാർവേ ആയിരിക്കും.
0: ഹാർവേ ആയിരിക്കോ?
1: ആണല്ലേ.
0: ആ, ഇത് ചില കോളേഴ്സ് നമ്മോട് ചോദിക്കുമ്പോഴേ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആണോ
1: ആണോ അല്ലേ.
0: എന്തായാലും വില്യം ഹാർവേ തന്നെയാണ്, നമുക്ക് കോളർ എത്തിയിട്ടുണ്ട്, നോക്കാം
1: ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഹലോ യൂത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. എന്ത്?
2: സുൽഫിക്കർ.
1: സുൽഫിക്കർ എവിടെയാണ് സ്ഥലം? സുൽഫിക്കർ
2: കുറ്റിപ്പുറം.
1: ആ, അങ്ങനെയാണ്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയോ?
0: സുൽഫിക്കർ റേഡിയോന്റെ അടുത്ത് നിന്നാണോ സംസാരിക്കുന്നത്? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് അല്ല അല്ലേ?
1: അതെയോ, ഒന്ന് സൗണ്ടില് പറഞ്ഞാ മതി, അപ്പൊ ശരിയാവും. ഇന്നത്തെ നമ്മുടെ ഹലോ യൂത്തിലെ വിഷയം മനുഷ്യ ശരീരമാണ്. അപ്പൊ റെഡിയാണല്ലോ അല്ലെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ? എന്നാ ഒന്നാമത്തെ ചോദ്യം പിടിച്ചോളോ.
0: ചോദിക്കട്ടെ, ഈ രക്തകോശങ്ങളുടെ നിർമ്മിതി എവിടെയാണ് നടക്കുന്നത്? മനുഷ്യ ശരീരത്തിൽ രക്തകോശങ്ങളുടെ നിർമ്മിതി എവിടെയാണ് നടക്കുന്നത്?
2: ഓപ്ഷൻ ഉണ്ടോ?
0: ഓപ്ഷൻ ഇല്ലല്ലോ, മനുഷ്യ ശരീരത്തിലാണ്, അതാണ് വലിയൊരു ഓപ്ഷൻ അല്ലെ, വലിയൊരു ക്ലൂ ആണ്. അതിന്റെ പുറത്തേക്ക് പോണ്ട.
2: മനുഷ്യ ശരീരത്തിലെ
0: രക്തകോശങ്ങളുടെ നിർമ്മിതി നടക്കുന്നത് എവിടെയാണ്?
2: രക്തകോശങ്ങളുടെ,
0: അതെ അതെ അതെ, രക്തം തന്നെ പറയാതെ.
1: ഏത് ഫാക്ടറിയിലാണ് അല്ലേ?
0: അതെ അതെ, എവിടെ
1: ഫാക്ടറിയിലാണ് നടക്കുന്നത് പറയൂ.
2: ഹൃദയത്തിലാണോ?
0: ഹൃദയത്തിലല്ല ട്ടോ, അല്ല. ഉത്തരം പറഞ്ഞോട്ടെ. അസ്ഥിമജ്ജയിലാണ് ട്ടോ. അസ്ഥിമജ്ജയിലാണ്, അപ്പൊ ഇനി മറക്കണ്ട. അവിടുന്നാണ് നമ്മുടെ രക്തമൊക്കെ.
2: എന്താ രക്തചർമ്മം?
0: രക്തകോശങ്ങൾ എന്നാണ് പറയാട്ടോ, രക്തകോശങ്ങൾ അവിടെ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത്.

0: പെടുന്നത്. അത് തന്നെയാണ് രക്തം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാലും ആൻസർ കേട്ടോ.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ ഇനി മറന്നു പോണ്ട.
2: ചോദ്യം അഞ്ച് ചോദ്യമാണ് ആകെയുള്ളത്. അതിൽ അഞ്ചാമത്തെ രണ്ടാമത്തെ ചോദ്യം രക്തക്കുഴലിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു അല്ലേ. മനുഷ്യ ഹൃദയത്തിലെ വാൽവുകൾ എത്രയാണ്?
1: മനുഷ്യ ഹൃദയത്തിലെ

0: മനുഷ്യ ഹൃദയത്തിലെ
1: എത്ര വാൽവുണ്ട്?
0: രണ്ട്.
1: സുൽഫിഖറിന് രണ്ടേ ഉള്ളൂ?
0: ഹൃദയത്തിലല്ലേ?
1: അതെ. ആകെ കൺഫ്യൂഷൻ ആയി സുൽഫിഖറിന്. ഉത്തരം കറക്റ്റായിട്ട് ഞങ്ങൾ പറയട്ടെ?
0: പറഞ്ഞോളൂ.
1: ആ, രണ്ടല്ല, നാലാണ്. മനുഷ്യ ഹൃദയത്തിലെ വാൽവുകൾ നാലെണ്ണുണ്ട് കേട്ടോ.
2: നമ്മളെ എല്ലാവരുടെയാണ് ആണ് ചോദിച്ചത്. സുൽഫിഖറിന് മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അല്ലേ സുൽഫിഖർ, കുഴപ്പമില്ല, നമ്മൾ എന്തായാലും പഠിച്ചാൽ കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞു.
1: ഇപ്പൊ ഇത് കഴിഞ്ഞാൽ സുൽഫിഖർ അത് ഗൂഗിളിൽ
0: നോക്കും.
2: ആ അതെ, ശരി ശരി.
1: ഇനി അടുത്ത ചോദ്യം സുജേഷ് ചോദിക്കും, മൂന്നാമത്തെ ചോദ്യം.
2: അപ്പൊ നമ്മള് രക്തത്തെ ചോദിച്ചു, ഹൃദയം ചോദിച്ചു, അല്ലേ? ഇനി നമ്മൾ വേറൊരു ഭാഗത്തേക്കാണ് പോയാലോ. ഒരു എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം. എന്തായാലും സുൽഫിഖറിന് ഇല്ല, ഇതുവരെ രണ്ടെണ്ണം തെറ്റായി പോയല്ലോ.
1: സിമ്പിൾ ആയിട്ടുള്ള കൊടുക്കാം അല്ലേ.
2: അതെ അതെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാ?
1: സുൽഫിഖർ പോയോ?
2: കട്ടായി പോയില്ലേ.
1: ഉത്തരം പറയാം.
2: ആ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എല്ലാവർക്കും അറിയാം, കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത്.
1: ഗ്രന്ഥി കേട്ടപ്പോ വേറെ വല്ല ഗ്രന്ഥിയോ ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ആൾക്കാരെ. പക്ഷേ സിമ്പിൾ ഉത്തരമാണ്, കരളാണ്.
2: കരളാണ് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം കൂടിയാണത്.
1: അതെ. എന്നാ നമുക്കിനി കരളിന്റെ ഒരു പാട്ട്.
2: അതെ അതെ അതെ.
1: സുജേഷ്, മലയാള സിനിമയില് നമ്മുടെ അവയവങ്ങളെ കുറിച്ച്
2: ഒരുപാട് പാട്ടുകളുണ്ട് അല്ലേ. പല അവയവങ്ങളെയും നമ്മൾ പലതായിട്ടും വർണ്ണിച്ചും ഇഷ്ടം കൊണ്ടും ഒക്കെ പറയാറുണ്ട്. അതെ അതെ അതെ.
1: അതെ അതെ.
2: ഹൃദയത്തെ വർണ്ണിച്ച് പറയാറുണ്ട്, കരളിനെ പറയാറുണ്ട്, കണ്ണിനെ പറയാറുണ്ട്. എന്തായാലും നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം.
1: ഓക്കെ.

0: അങ്ങനെ കരളിനെ കുറിച്ചുള്ള പാട്ട് നമ്മൾ കേട്ടോ അല്ലേ?
1: അതെ അതെ അതെ, ഇഷ്ടം കൊണ്ട് വിളിക്കുന്നതാണ് കരളെ.
0: ഹലോ
2: ഹലോ
0: ഹലോ
2: മാം,
0: ഹലോ നമസ്കാരം. ഹലോ, യൂത്ത് പ്രശ്നോത്തരിയാണ്. ആരാണ്?
2: ദീപിക. എന്റെ പേര് ദീപിക.
1: ദീപിക, ദീപിക എവിടുന്നാണ്?
2: മഞ്ചേരി, കരുവമ്പ്രം.
0: ആ, ഇവിടെ അടുത്ത് തന്നെ അല്ലേ? എന്താ ചെയ്യണ?
2: ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്.
0: അയ്യോ, അപ്പൊന്നാ പ്രൈസ് അല്ലേ അടിച്ചു. ഇപ്പത്തെ ഭാഷയെ പറഞ്ഞ പ്രൈസ് തൂക്കി. ചോദ്യം ചോദിക്കട്ടെ എന്നാലേ. ദാസിജേഷ്, ഒന്നാമത്തെ ചോദ്യം കൊടുത്തോളൂ.
1: അതെ, ഡോക്ടറൊക്കെ ആവുമ്പോ നമ്മൾ ഈസി ചോദ്യം ചോദിക്കാൻ പാടില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യം തന്നെ ചോദിക്കണം. നമ്മള് പഠന ശാഖകൾ എപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ് അല്ലേ?
2: ആ,
1: അതില് നെഫ്രോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഉറപ്പാണോ? ഈസി അല്ലേ? ഇതൊക്കെയാണോ ചോദിക്കുന്നത് എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. അതെ അതെ. ഡോക്ടർ എവിടെ വർക്ക് ചെയ്യുന്നേ?
2: ഞാനിപ്പോ എം ഡി കൊടക്കൽ ആയുർവേദ കോളേജിൽ.
1: ഓ, അത് ശരി. അപ്പൊ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടോ?
2: പ്രാക്ടീസ് ഞാൻ ചെയ്യും, ഇപ്പൊ തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. ഞാൻ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസിന് വേണ്ടിയിട്ട്, അതേപോലെ ഞങ്ങൾ പി എച്ച് സി വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക.
1: ഓ, അത് ശരി.
0: അപ്പൊ നമ്മുടെ ഹലോ യൂത്ത് കേൾക്കാറുണ്ടോ? മഞ്ചേരി ആകാശവാണിയുടെ
2: ഞാൻ കേൾക്കാറുണ്ട്. കേൾക്കാറുണ്ട് വെച്ചാല് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ശനിയാഴ്ചയാണ് ഉള്ളത്.
1: അപ്പൊ
2: അങ്ങനെ ലീവ് കിട്ടുന്ന സമയത്ത്, ചിലപ്പോ ലീവ് എടുക്കുന്ന സമയത്ത് കേൾക്കാറുണ്ട്. ഞാൻ ഒരുവട്ടം ട്രൈ
1: ചെയ്തിട്ടുണ്ട്.
0: ആപ്റ്റായിട്ടുള്ള ഒരു വിഷയത്തിൽ തന്നെ കിട്ടുകയും ചെയ്തു അല്ലേ?
2: അതെ അതെ. അപ്പൊ ഹസ്ബൻഡിന്റെ അമ്മ പറഞ്ഞു, എന്താ മീൻസ് ഈ സബ്ജക്റ്റ് ആണ്, അപ്പൊ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഞാന്
1: ഇതാ വരുന്ന ക്വസ്റ്റ്യൻ. ശരീരത്തിലെ പേശികളില്ലാത്ത ഒരേ ഒരു അവയവം ഏതാണ്?
2: പേശികളില്ലാത്ത ഒരേ ഒരു
1: അവയവം. അതെ അതെ.
2: ശ്വാസകോശമാണ്.
0: രണ്ടെണ്ണം ശരിയായി. മൂന്നാമത്തെ ചോദ്യം
1: നമ്മളിങ്ങനെ മണി മണി പോലെ ഉത്തരം പറയാന്ന് പറയില്ലേ? ആ, അതാണ് ദീപിക ഡോക്ടർ. അതെ. ഏതായാലും മൂന്നാമത്തെ ചോദ്യം
0: അതാ, രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? രക്തത്തിലെ പ്ലാസ്മയുടെ അളവ്.
1: ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലേ പിന്നെ പ്രാക്ടീസിന് അങ്ങ് പോയിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലേ?
0: എങ്ങനെ നോക്കി നോക്കും മറ്റുള്ളവരുടെ. അപ്പൊ മൂന്ന് ചോദ്യമായി, ഇനി നാലാമത്തെ ചോദ്യം. ഇപ്പൊ നമ്മൾ നേരത്തെ രക്തത്തിലെ അളവൊക്കെ സുജേഷ് പറയണ്ടായി, 5 മുതൽ 6 ലിറ്റർ വരെയാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് എത്രയാണ്?
1: ഹലോ, കേട്ടില്ലേ?
2: ഹലോ,
0: ആ
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: 92-92%
0: ആണോ? ഒന്നുകൂടി നോക്കിയാൽ, പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ.
2: 65%.
1: അത് കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു നിൽക്കല്ലേ, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വന്നത്. അത് സ്വാഭാവികമാണ്, പഠിച്ചവർക്കാണല്ലോ കൺഫ്യൂഷൻ ഉണ്ടാവുക.
0: അതെ. ഇനി അവസാനത്തെ, 5-ാമത്തെ ചോദ്യം.
1: ആ, കുറച്ച് ബുദ്ധിമുട്ടുള്ള തന്നെ വേണം അവസാനത്തെ ചോദ്യം ആവുമ്പോ. അതാണ് അതിന്റെ ഒരു കീഴ്വഴക്കം.
0: അതെ,
2: ബുദ്ധിമുട്ടിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
0: നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ആ രാസാജ്ഞിയുടെ പേരെന്താണ്?
1: എളുപ്പമാണത്.
0: യെസ്. അപ്പൊ 5 ഉത്തരം. ഓ, മാനം രക്ഷിച്ചു അല്ലേ? മനുഷ്യ ശരീരത്തെ കുറിച്ച് ഒരു ആയുർവേദ ഡോക്ടർ 5 ഉത്തരങ്ങളും മണിമണിയായി പറഞ്ഞ.
1: അതുപോലെ ഇനി കേൾക്കുന്ന എല്ലാവർക്കും കൂടി ഒരു ടിപ്പ് കൂടെ പറഞ്ഞു കൊടുത്തേക്ക്, ഒരു ഡോക്ടർ എന്ന നിലയിൽ
0: മനുഷ്യ ശരീരത്തെ കുറിച്ച് എന്താണ്?
2: അങ്ങനെ വന്നിട്ട് ഞങ്ങൾ ആയുർവേദ ശാസ്ത്രത്തിൽ തുടങ്ങുന്നുണ്ട്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഇതിന്റെ ബേസ് ആണ്. അതിന്റെ ശരിയായ പാലനം, മനുഷ്യ ശരീരം നല്ല രീതിയിൽ നോക്കുകയാണ്.

0: എങ്കിൽ അത് നമ്മുടെ ആഹാരം തന്നെ ഒരു ബേസിസ് ആയിട്ട് ഒരു എന്താ മെഡിസിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് നമുക്ക് നമ്മളോട് മനുഷ്യ ശരീരത്തിനോട് തന്നെ ഒരു പ്രതിപത്തിയാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോഴേ നമുക്ക് നമ്മുടെ ശരീരം നന്നാവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുമ്പോഴേ നമ്മളെ എല്ലാവരും നല്ല രീതിയിൽ ഫോളോ ചെയ്യുള്ളൂ. കറക്റ്റ് ടൈമിൽ ഞാൻ കർക്കിടക മാസത്തിലേക്ക് വിളിച്ചു.
1: ഞാനിപ്പോ അത് പറയാനിരിക്കുകയാണ്. ഫോളോ പക്ഷെ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ അതേക്കുറിച്ചൊന്നും ചോദിക്കാൻ ഇപ്പോ നിർവാഹമല്ല, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഹലോ യൂത്ത് പ്രശ്നോത്തരിയുടെ ഒരു ഭാഗമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ നമ്മുടെ ഈ ഒരു എപ്പിസോഡിനെ ഇത്രയും നല്ലൊരു അറിവിലേക്ക് നയിച്ചു.
2: എല്ലാവർക്കും ഇൻസ്പിറേഷൻ കൂടിയാണ്.
1: അതെ അതെ അതെ, എല്ലാം കൊണ്ടും നല്ലൊരു
2: വിളിച്ചതിന് ഒരുപാട് നന്ദി.
1: അതെ, താങ്ക് യു. വീണ്ടും തുടർന്നും കേൾക്കണം നമ്മുടെ ഈ പരിപാടി. ആരാണ് വിന്നർ എന്ന് അറിയണം. ഇനിയും അഞ്ചു ഉത്തരം ആരെങ്കിലും പറയണുണ്ടോ എന്നൊക്കെ അറിയണ്ടേ? കേട്ടുകൊണ്ടിരിക്കും, ഞങ്ങൾ ലാസ്റ്റ് വിജയിയെ പ്രഖ്യാപിക്കും കേട്ടോ. ഓക്കെ, ശരി. നല്ലൊരു കോളറായിരുന്നു,
2: നല്ല അറിവുള്ള ഒരു കോളറാണ് അല്ലേ? വെറുതെ അല്ല ഡോക്ടർ ആയത്. നമ്മള് വാട്സാപ്പിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു,
1: അതിന്റെ ഉത്തരം
2: എല്ലാവരും ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവരുടെയും പേരുകൾ അനൗൺസ് ചെയ്യാൻ നിർവാഹമില്ല. ആദ്യത്തെ മൂന്ന് പേരുകൾ അല്ലേ?
1: ആരൊക്കെയാണ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ.
2: അതെ, ഇപ്പൊ നമ്മള് മനുഷ്യ ശരീരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ തീരാത്ത അത്രയും കാര്യങ്ങളാണ് ഉള്ളത്.
1: ഇതില് 11 മണിക്ക് നമ്മൾ ആ ക്വസ്റ്റ്യൻ കൊടുത്ത സമയത്ത് തന്നെ 11:04 ഗൗരി നന്ദ വള്ളിക്കാപ്പറ്റ സ്റ്റേപ്പസ് എന്ന ഉത്തരം വായിച്ചിരിക്കുന്നു. ചോദ്യം ഇതായിരുന്നു, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ
2: സ്റ്റേപ്പസ്?
1: അത് ഗൗരി നന്ദ വള്ളിക്കാപ്പറ്റ. പിന്നെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ്, അദ്ദേഹം രണ്ടാമത്. പിന്നെ ഇട്ടിരിക്കുന്നത് സരിത തുവൂർ.
2: സ്റ്റേപ്പസ്
1: ഈ മൂന്ന് പേരാണ് ആദ്യം നമ്മൾ ആ ചോദ്യം പറഞ്ഞ ഉടനെ തന്നെ ഉത്തരം അയച്ചിരിക്കണം. ഇനി ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആദ്യം അയച്ച മൂന്ന് ആൾക്കാർക്കാണ് നമ്മുടെ പേര് പറയുന്നത്.
2: അതെ അതെ അതെ. അതുപോലെ പ്രമീല, ഈ ഓഡന്റോളജി എന്താണെന്നറിയോ?
1: ഓഡന്റോളജി
2: പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഓഡന്റോളജി എന്ന് പറയുന്നത്. അതെ അതെ,
1: നല്ല രസമല്ലേ? അങ്ങനെയുള്ള
2: പേരുകൾ കേൾക്കാനും അത് പഠിക്കാനൊക്കെ ഒരു പ്രത്യേക രസമാണ് അല്ലേ? എന്നാൽ ചില ആളുകൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ടോപ്പിക് കൂടിയാണ്.
1: പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മറക്കില്ല, നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ.
2: പല്ലിന്റെ കടുപ്പമേറിയ ഒരു ആവരണമുണ്ട്, അതിന്റെ പേരാണ് ഇനാമൽ. ഇനാമലിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തുവാണ് ഇനാമൽ.
1: കാഠിന്യമേറിയ
2: അതെ അതെ അതെ, കാഠിന്യമേറിയ വസ്തു ഏതാന്ന് ചോദിക്കുമ്പോൾ എല്ല് എന്നൊക്കെ പറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ പല്ലിന്റെ ഇനാമലാണ് കാഠിന്യമേറിയ വസ്തു എന്ന് പറയുന്നത്. ഈ ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഏതാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഫ്ലൂറിൻ ആണ്. അതെ അതെ,
1: അതാണ് നമ്മള്
2: ടൂത്ത് പേസ്റ്റുകളുടെ പ്രധാന ഘടകമാണ് ഈ കാൽസ്യം ഫ്ലൂറൈഡ്. കൃത്യമായിട്ട് പറഞ്ഞാൽ കാൽസ്യം ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റുകളിലൊക്കെ അടങ്ങിയിരിക്കാൻ കാരണവും ഇത് തന്നെയാണ്. അതെ അതെ, അങ്ങനെ പല്ലുകളെ കുറിച്ചും വളരെ രസകരമായ കുറെ കാര്യങ്ങളുണ്ട്.
1: നമുക്കിനി ഹൃദയത്തെ കുറിച്ച് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം
2: അല്ലേ?
1: നമ്മൾ കരളിനെ കുറിച്ച് പറഞ്ഞല്ലോ,
2: ഹൃദയത്തെ
1: കുറിച്ച് പറയാഞ്ഞാൽ അത് ഇനി ഒരു
2: ഹൃദയത്തിനൊന്നും തോന്നണ്ട,
1: ഒരു സങ്കടം വേണ്ട.
2: അതെ അതെ.

0: സുജേഷ്, നമുക്ക് ശ്രോതാക്കൾക്ക് രണ്ടാമത്തെ ചോദ്യം കൊടുക്കേണ്ട
1: സമയമായി. എല്ലാവരും
0: തരൂ തരൂ എന്നുള്ള ഭാവത്തിൽ ഇരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഇതാണ് ശ്രോതാക്കൾക്കുള്ള ചോദ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം 9495055006 എന്ന നമ്പറിലേക്ക്.
1: അതെ അതെ, പെട്ടെന്ന്
0: ഒരാൾ വന്നിട്ട് ഈ ചോദ്യം കേൾക്കുമ്പോൾ എന്താ അത് എവിടേക്ക് അയക്കണം എന്ന് വിചാരിക്കില്ലേ,
1: അതിനാണ്
0: നമ്മൾ ഇടയ്ക്ക് വാട്സ്ആപ്പ് നമ്പർ പറയുന്നത്.
1: അഥവാ മറന്നു പോയാൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.
0: അതെ അതെ അതെ. അപ്പോ
1: ഈ നേത്രഗോളത്തിന്റെ നീളം കുറഞ്ഞു വരുന്നത് ഒരു അസുഖമാണ്, എന്താണെന്നറിയോ?
0: എന്താണ്? ദീർഘദൃഷ്ടി.
1: ദീർഘദൃഷ്ടി, അഥവാ വേറെ പേരും ഇനി പറയാറുണ്ട്, ഹൈപ്പർ മെട്രോപ്പിയ എന്നുള്ള പേരും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഈ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. ഇത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. കോൺവെക്സ് എന്നൊക്കെ പഠിച്ചു പോകും, അവിടെ എത്തുമ്പോൾ കോൺ കേവും കൂടെ നമ്മൾ ഓപ്ഷനിൽ കാണുന്ന സമയത്ത് ഒരു ഡൗട്ട് വരും അല്ലേ.
0: അതെ,
1: അപ്പൊ ഇനി മാറണ്ട, ദീർഘദൃഷ്ടി പരിഹരിക്കുവാൻ കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
0: ദീർഘവെക്സ്,
1: അതെ ദീർഘവെക്സ്, അങ്ങനെയൊക്കെ ഓർത്തിരുന്നാൽ മതി. ഷോർട്ടാക്കി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതെ, അതുപോലെ വേറൊരു വെറൈറ്റി ചോദ്യം ചോദിച്ചോട്ടെ. ഈ നമ്മൾ എല്ലുകളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഏറ്റവും ചെറിയ അസ്ഥി ഏതാന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഏറ്റവും വലിയ അസ്ഥി നമുക്കറിയാം തുടയെല്ലാണ് അല്ലെ, ഫീമർ എന്നൊക്കെ പറഞ്ഞു. ഈ കുടക്കല്ലിന്റെ ആകൃതിയിലുള്ള ഒരു അസ്ഥി ഉണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തില്, കുടക്കല്ല്, നമ്മുടെ സാമൂഹ്യ സയൻസിലൊക്കെ പഠിക്കുന്നതാണല്ലേ. അതെ, അതാണ് ഇൻകസ്. അതും ചെവിയിൽ തന്നെയാണ്, മാലിസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഈ മൂന്ന് അസ്ഥികളാണ് പ്രധാനമായിട്ടും ചെവിയിലുള്ളത്.
0: അതെ, അപ്പൊ കുടക്കല്ലിന്റെ ആകൃതിയിലാണ് ഇൻകസ്.
1: അതെ, ചുറ്റികയുടെ ആകൃതിയിൽ ഒന്നുണ്ട്, അതാണ് മാലിയസ്. അപ്പൊ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസിന്റെ പ്രത്യേകത എന്തായിരുന്നു?
0: സ്റ്റേപ്പിസ് ഏറ്റവും ചെറിയ
1: ചെറിയ അസ്ഥിയാണ്. അതെ, നമ്മുടെ ചെവിയിലുള്ള ഒരു കുള്ളൻ അസ്ഥിയാണ് അപ്പൊ. അതെ അതെ, അങ്ങനെ ചെവികളെ കുറിച്ചും ഒക്കെ കുറെ പറയാനാണെങ്കിൽ കുറെ ഉണ്ട്, അറ്റം കിട്ടാതെ ഉണ്ട് അല്ലേ.
0: അതെ,
1: ഇഷ്ടംപോലെ ഉണ്ട്,
0: നീണ്ടു നിവർന്ന് കിടക്കുകയാണ്.
1: അതെ,
0: ഇനി നമുക്ക് കുറച്ച് രോഗങ്ങളും അപരനാമങ്ങളും പറഞ്ഞാലോ.
1: പറയാം, എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ എക്സാമ്പിൾക്ക്. എപ്പോഴും ചോദിക്കുന്ന എനിക്ക് തോന്നുന്നു വൈറ്റ് പ്ലേഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്.
0: ക്ഷയം,
1: എപ്പോഴും അത് ചോദിക്കാറുണ്ട്. വൈറ്റ് പ്ലേഗ് എന്ന് പറയപ്പെടുന്നത് ക്ഷയമാണ്.
0: അതെ, അതുപോലെ
1: വേറെ ഏതാ എപ്പോഴും എക്സാമ്പിൾക്ക് ചോദിക്കാറുള്ളത്?
0: ക്ഷയത്തിന് തന്നെ വേറെ എന്ന് പറയുന്നത്
1: കോക്ക് ഡിസീസ്. അതെ, അങ്ങനെ പേരിലും ക്ഷയം അറിയപ്പെടാറുണ്ട്, കോക്ക് ഡിസീസ്. അത് കേൾക്കുമ്പോൾ ഒന്നുകൂടി നല്ലൊരു പേരാണ് അല്ലേ.
0: അതെ,
1: അസുഖം അത്ര നല്ലതല്ലെങ്കിൽ പോലും പേര് നല്ല രസമുണ്ട്.
0: അരിവാൾ രോഗം,
1: അരിവാൾ രോഗം നമുക്ക് ആ ടൈറ്റിൽ തന്നെ കിട്ടും അല്ലേ. സിക്കിൾ സെൽ അനീമിയ. അതെ,
0: പിന്നെയുള്ളത്
1: പിന്നെ മറവി രോഗം ഏതാണെന്നറിയോ? ഒരു സിനിമയിൽ മോഹൻലാലിന് വരുന്നുണ്ട് ഈ അസുഖം.
0: അൾഷിമേഴ്സ്,
1: അതെ, മറവി രോഗം.
0: അതുപോലെ ചിക്കൻ ഗുനിയ.

0: ചിക്കൻഗുനിയ
1: ബെൽഡിംഗ് ഡിസീസ്
0: എന്നറിയപ്പെടുന്നു. വേറൊരു വെറൈറ്റി പേരുണ്ട് കേട്ടോ, മാർജാര നൃത്തരോഗം. എന്താ പേര് അല്ലെ? മാർജാര നൃത്തരോഗം. മീനമാതാ രോഗമാണ്. അതെ അതെ. അതുപോലെ ഇതെല്ലാവർക്കും അറിയാം, ഹൈഡ്രോഫോബിയ, റാബിസ്, നമ്മുടെ പേപ്പട്ടി വിഷബാധ, പേ വിഷബാധയൊക്കെ
1: വെള്ളത്തോടുള്ള
0: പേടിയാണ് ഹൈഡ്രോഫോബിയ.
1: അതുപോലെ രക്തസമ്മർദ്ദം.
0: രക്തസമ്മർദ്ദം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ്.
1: സൈലന്റ് കില്ലർ.
0: അതെ അതെ അതെ അതെ. അതുപോലെ സെയിലേഴ്സ് രോഗം എന്നറിയപ്പെടുന്നത് എക്സാമ്പിൾക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സെയിലേഴ്സ് രോഗം, സ്കർവിയ, അതായത് ഈ കടലിൽ നാവികർക്കൊക്കെ ഉണ്ടാകുന്ന, കടൽ യാത്രക്കാർക്കൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സ്കർവി. അതെ അതെ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ വിളിക്കുക, നമുക്ക് കോളുകൾ എത്തിയിട്ട് കുറച്ച് സമയം.
1: 11 മണി കഴിഞ്ഞ 29 മിനിറ്റ് ആയിട്ടുണ്ട്. ഹലോ യൂത്ത്, തത്സമയ ഫോണിൻ പ്രശ്നോത്തരിയാണ്. മനുഷ്യ ശരീരമാണ് ഇന്നത്തെ വിഷയം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0483295003000. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0483295008000. സുഹൃത്തുക്കളെ,
0: നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അടുത്തത് നമുക്ക്, ഞാൻ പ്രേമിലോട് ചോദ്യം ചോദിച്ചോട്ടെ.
1: എന്താണ് ചോദ്യം?
0: ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാ? അതും തൊക്കന്നെ. അപ്പൊ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ജ്ഞാനേന്ദ്രിയം, ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ചോദിച്ചാലും, അതുപോലെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിച്ചാലും തൊക്ക് തന്നെയാണ്. അതെ അതെ. തൊക്കിന് നിറം നൽകുന്ന ഒരു വർണ്ണ വസ്തു ഉണ്ട്, മെലാനിൻ ആണ് തൊക്കിന് നിറം നൽകുന്ന ആ വർണ്ണ വസ്തു. അതിന്റെ കളറുകൾ മാറുകയും കുറെയൊക്കെ ചെയ്യുമ്പോഴാണ് അല്ലെ കളറിന് വ്യത്യാസമൊക്കെ വരുന്നത്. അതുപോലെ ശരീരത്തിൽ നമ്മളെ തൊക്കിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അരിമ്പാറ. ഈ അരിമ്പാറയ്ക്ക് കാരണം നമ്മുടെ ജലദോഷത്തിന് കാരണമായ അതേ അണുവാണ്, അതായത് വൈറസ് ആണ്. അതെ അതെ അതെ.
1: എന്തെല്ലാം എന്താ പറയാ, നമുക്കിങ്ങനെ മനുഷ്യ ശരീരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പല അത്ഭുതങ്ങളും തോന്നും.
0: അതെ, തീർച്ചയായിട്ടും. നമ്മൾ ശ്രോതാക്കളോട് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലെ,
1: അതിന്റെ ഉത്തരങ്ങൾ.
0: മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് എന്നായിരുന്നു ചോദ്യം. ആരൊക്കെയാണ് ഉത്തരം പെട്ടെന്ന് തന്നെ അയച്ചിരിക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഉത്തരം ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുള്ളത് ആരാ നോക്കിയാലോ. ആദ്യം ഉത്തരം പറയാ അല്ലെ.
1: ഇത്
0: മനുഷ്യ ശരീരത്തിലെ കൂടുതലുള്ള ലോഹം, അതെ, കാൽസ്യം.
1: ആൽബർട്ട് ബാലു സാജു പുഞ്ച നിലമ്പൂരാണ് കാൽസ്യം. അതെ അതെ, കാൽസ്യം എന്നുള്ള ഉത്തരം അയച്ചിട്ടുള്ളത്. പിന്നെ ഇത് അങ്ങനെ വന്നുകൊണ്ടിരിക്കണു,
0: നിറയെ വരുന്നുണ്ട്. ആദ്യത്തെ നോക്കാം നമുക്ക്, കൃത്യമായ ആവ്യം വേണം അല്ലെ.
1: ഗൗരി നന്ദ,
0: ഗൗരി
1: വെള്ളിക്കാപ്പറ്റ കാൽസ്യം,
0: നമ്മുടെ സ്ഥിരം.
1: അതെ അതെ. പിന്നെ
0: പിന്നീട് ആരാണ് കാൽസ്യം അയച്ചു തന്നിട്ടുള്ളത്?
1: കെ രാമചന്ദ്രൻ,
0: കെ രാമചന്ദ്രൻ.
1: അപ്പൊ മൂന്ന് പേർക്കും
0: വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമുക്ക് എല്ലാവരുടെയും പേര് വായിക്കാൻ നിർവാഹം.
1: പെട്ടെന്ന് തന്നെ വിളിക്കോ, 0483295008000. 0483295003000.
0: എന്തായാലും നമുക്ക് ശ്രോതാക്കൾക്കുള്ള അടുത്തൊരു ചോദ്യം കൊടുത്ത് അവർക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടട്ടെ. എക്സിമ എന്ന് കേട്ടിട്ടില്ലേ, എക്സിമ. ഈ എക്സിമ ബാധിക്കുന്ന നമ്മുടെ ശരീര അവയവം ഏതാണ്?
1: എക്സിമ,
0: അതായത് ഏത് ശരീര അവയവത്തിലാണ് എക്സിമ ബാധിക്കാറുള്ളത്? രോഗമാണ് എക്സിമ. അപ്പൊ അത് ഏത് ശരീര ഭാഗത്തിലാണ് ഈ രോഗം ബാധിക്കാറുള്ളത്, അതാണ്
1: ചോദ്യം. എക്സിമ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്?
0: അതെ അതെ. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ടൈപ്പ് ചെയ്ത് അയക്കുക. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി നമുക്ക് പെട്ടെന്ന് പറയാം,
1: 9505506000.
0: അതെ. ഏതായാലും നമുക്കൊരു പാട്ട് കേട്ടാലോ.
1: അതെ. ഇനി എന്ത് എന്തിനെ കുറിച്ചാണ്
0: കേട്ടു നോക്കാം. കണ്ണാണോ കാതാണോ എന്നൊക്കെ നമുക്ക് കേട്ടു നോക്കാം.
1: ഓക്കേ,
0: ശരി.

0: രജേഷ്, നമ്മൾ നേരത്തെ ശ്രോതാക്കൾക്ക് ഒരു ചോദ്യം കൊടുത്തില്ലേ, എക്സിമ ബാധിക്കുന്ന ശരീരഭാഗം ഏതെന്ന് ചോദിച്ചു.
1: ഉത്തരം അതിന്റെ ഉത്തരം
0: പിന്നല്ല, അതെ ചറ പറ ഉത്തരമാണ്.
1: ചറ പറയണതാണ് തെറ്റല്ലേ?
0: അതല്ല, ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കണോന്ന്. ആൽബർട്ട് ബാലു സാജു
1: പുഞ്ചാളാണ്
0: സ്ഥിരം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന പോലെ സ്കിന്ന് എന്ന് പറഞ്ഞിട്ട് തൊക്കാണ് ശരി ഉത്തരം.
1: തൊക്കാണ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ശരിക്കും.
0: അതെ ശരിക്കും. ശശികല താനൂരുന്ന് അയച്ചിട്ടുണ്ട്. അതുപോലെ സ്കിൻ എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നത് നവമി, കൊളത്തൂർ, മലപ്പുറം. ഈ മൂന്ന് പേരാണ് ആദ്യം തന്നെ ചാടി കയറി.
1: എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
0: പിന്നെ ചർമ്മം, തൊലി,
1: തെറ്റൊന്നും
0: ഉത്തരങ്ങളൊക്കെ
1: എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
0: അടുത്തൊരു ചോദ്യം കൂടി അവർക്ക് കൊടുക്കാം, നമുക്ക് തുടങ്ങാം.
1: ചോദ്യം കൊടുത്താലോ?
0: പറയും.
1: നമ്മളിപ്പം രോഗങ്ങളും അപരനാമങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ?
0: അതെ. അതിലേതെങ്കിലും ഒന്ന് കൊടുക്കാം.
1: അതെ, എന്നാ നമുക്കിതാ കൊടുക്കാം. ഒരു രോഗത്തിന്റെ അപരനാമമാണ് ലോക്ക് ജോ.
0: ലോക്ക്
1: ജോ ഏതാണ് ഈ രോഗം? ലോക്ക് ജോ രോഗം, ജോ സ്പെല്ലിംഗ് പറയാം, എൽ ഒ സി

0: കെ ലോക്ക്, നമ്മൾ ലോക്ക് എന്നൊക്കെ പറയാറില്ലേ. അതുപോലെ ജോ, ജെ എ ഡബ്ല്യു, ലോക്ക് ജോ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? പെട്ടെന്ന് തന്നെ വാട്സപ്പ് ഒക്കെ എടുത്ത് പേരും കാര്യങ്ങളൊക്കെ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ ഈ ആൻസർ മാത്രം ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ എല്ലാവരും ചെയ്യുക, എന്നാലേ ആദ്യത്തെ മൂന്നാളുകളുടെ പേരിൽ അത് ഉൾപ്പെടുകയുള്ളൂ.
1: 9495050600 എന്ന നമ്പറിലേക്ക്.
0: അതെ അതെ,
1: നമ്മള് ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ത്വക്കിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും.
1: അതില് ശരീരത്തെ ബാധിക്കുന്ന അസുഖങ്ങള് അല്ലേ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ,
0: ത്വക്ക് രോഗങ്ങൾ, അതുപോലെ രോഗകാരികളൊക്കെ ഉണ്ട്.
1: അതെ,
0: അരിമ്പാറ, ഇത്
1: അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ,
0: വൈറസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആണി രോഗം കേട്ടിട്ടില്ലേ? ആണി രോഗം ഫംഗസ് ആണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഹെർപ്പിസ്, അറ്റ്ലസ് ഫുഡ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള അസുഖം അല്ലെ, അറ്റ്ലസ് ഫുഡ്, ഇതൊക്കെ ഫംഗസ് ആണ്. പിന്നെ നമുക്ക് സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് കുഴിനഖം, അതും ഫംഗസ് ആണ്. പാലുണ്ണി ഉണ്ട്, പക്ഷെ വൈറസ് ആണ്. അതുപോലെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന, ഒരു പ്രായത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് മുഖക്കുരു. മുഖക്കുരുവിന് കാരണമാകുന്നത് ബാക്ടീരിയ ആണ്. പിന്നെ വട്ടച്ചുറി ഉണ്ട്,
1: നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു.
0: ആ അതെ അതെ, വൈക്കം മുഹമ്മദ് ബഷീർ തമാശയായിട്ട് പരാമർശിക്കുന്ന വട്ടച്ചുറി, അതിന് കാരണം ഫംഗസ് ആണ്. അപ്പൊ അത് പ്രത്യേകം ഓർത്തിരിക്കുക, ഇതിൽ മുഖക്കുരു മാത്രമാണ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അസുഖം എന്ന് പറയുന്നത്. അതെ അതെ അതെ അതെ.
1: അപ്പോൾ നമുക്ക് ഓരോ രക്തത്തെ കുറിച്ചുള്ള പഠനം അല്ലേ, അങ്ങനെ ഓരോ ശാഖകളുണ്ട്, അതിനെ കുറിച്ച്
0: നേരത്തെ നമ്മൾ കുറച്ച് അത് ഡിസ്കസ് ചെയ്തിരുന്നു.
1: അതെ, ഓഡന്റോളജി
0: അത് പറഞ്ഞു. ഹെമറ്റോളജി എന്താണെന്നറിയോ?
1: രക്തം
0: അല്ലെ, ഹെമറ്റോളജി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. അതുപോലെ കരളിനെ കുറിച്ചുള്ളതാണെങ്കിൽ, കരളിനെ കുറിച്ചുള്ള ഇത് ശാഖകളാണ് പറയുന്നത് കേട്ടോ. കരളാണെങ്കിൽ എന്തുവരും? ഹെപ്പറ്റോളജി. കലകളാണെങ്കിൽ അത് ഹിസ്റ്റോളജിയാണ്. മത്സ്യങ്ങളെ കുറിച്ചാണെങ്കിൽ ഇക്തിയോളജി എന്ന് പറയും. പിന്നെ ഫംഗസുകളാണെങ്കിൽ അത് മൈക്കോളജി. അതൊക്കെ ഇങ്ങനെ ഓരോ സൂചനകൾ ഓർത്തിരുന്നാൽ മതി. നമ്മൾ മൈക്കൊക്കെ ഉപയോഗിക്കാറില്ല, അപ്പൊ അതിലൊക്കെ ഫംഗസ് ഉണ്ടാവും ഓർത്താൽ മതി. അപ്പൊ അത് മൈക്കോളജി ഫംഗസ് ആണ്. എപ്പോഴും PSC എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് ഈ മൈക്കോളജി.
1: ഇതൊന്നും ഒരു ചോദ്യമെങ്കിലും ചോദിക്കാറുണ്ട്.
0: അതെ അതെ. അതുപോലെ ഓർണിത്തോളജി.
1: ഓർണിത്തോളജി പക്ഷികളാണ്
0: അല്ലെ, നമ്മുടെ സലീമലി.
1: അതെ
0: അതെ, പക്ഷികളെ കുറിച്ചുള്ളതാണ് നമ്മളെ ഓർണിത്തോളജി എന്ന് പറയുന്നത്. ഓങ്കോളജി അർബുദമാണ്,
1: ഡിപ്പാർട്ട്മെന്റ്
0: നമ്മൾ കാണാം,
1: ഹോസ്പിറ്റലിൽ കാണാം.
0: അതെ അതെ. അതുപോലെ ഓറോളജി, പർവ്വതങ്ങളെ ആണ് ഓറോളജി.
1: ഓറോളജി,
0: ഓസ്റ്റിയോളജി പിന്നെ എല്ലാവർക്കും അറിയാം, എല്ലാണ് ഓസ്റ്റിയോളജി. പോട്ടമോളജി ഏതാണെന്നറിയോ? നദികളാണ് കേട്ടോ, നദികളെ. അങ്ങനെയൊക്കെ പഠിച്ചാൽ ഒരിക്കലും മറക്കില്ല. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, എക്സാം ഹാളിൽ നമ്മളിങ്ങനെ ചിരിച്ചിരിക്കാൻ ഉള്ളൊരു ചാൻസും ഇതിലുണ്ട്. ആ സമയം വൈകും, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയേ പറ്റുള്ളല്ലോ. അപ്പൊ എന്താണെങ്കിലും വളരെ രസകരമായ, എന്നാൽ അതിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തേത്, മനുഷ്യ ശരീരം എന്ന് പറയുന്നത്.
1: നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ലോക്ക് ജോ ഈ രോഗം എന്നതാണ് ചോദിച്ചത്.
0: അതെ, സാധാരണ ഈ ലോക്ക് ജോ ഏത് പേരിലാണ് അറിയപ്പെടാറുള്ളത് എന്നുള്ളതാണ് അല്ലേ.
1: അതെ, ലോക്ക് ജോ
0: ആൻസർ പറഞ്ഞാലോ നമുക്ക്?
1: സാന്ദ്ര മങ്കട.
0: അതെ,
1: ടെറ്റനസ്. ഉത്തരം ടെറ്റനസ് ആണ്.
0: അതെ അതെ, ടെറ്റനസ്.
1: അത് SMS അയച്ചത് സാന്ദ്ര മങ്കട.
0: സാന്ദ്ര മങ്കട. പിന്നെ
1: പിന്നെ ടെറ്റനസ് എന്ന് പറഞ്ഞത് ആളുടെ നിമ്യ.
0: നിമ്യ,
1: സ്ഥലമില്ല.
0: നിമ്യ, ഇനി മുതൽ സ്ഥലം വെക്കാൻ മറക്കരുത്.
1: ടെറ്റനസ്, അനീഷ് കൊല്ലമ്പടി. ഇത്രയും മൂന്ന് പേരാണ്, ഈ മൂന്ന് പേരുമാണ് അങ്ങനെ
0: പെട്ടെന്ന് അയച്ചിട്ടുള്ളത് അല്ലെ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതിൽ നിമ്യ പേര് വെച്ചിട്ടില്ല, പല നിമ്യമാരുണ്ടാവും. സ്ഥലം വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ആ നിമ്യയെ ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു അല്ലെ. അതെ. ഈ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ഒരു രോഗമുണ്ട് പ്രമീള, ഏതാണെന്നറിയോ? ഏതാ?
1: ഹീമോഫീലിയ.
0: ആ, ഹീമോഫീലിയ, രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ്. അത് വന്നാൽ ബുദ്ധിമുട്ടാണ് അല്ലെ.
1: ചെറിയൊരു മുറിവ് പറ്റിയാൽ പോലും രക്തം
0: കട്ട പിടിക്കില്ല നമ്മൾ. അതെ, കെട്ടിക്കഴിഞ്ഞാൽ പോലും അത് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക, അല്ലെങ്കിൽ അത്തരം ആളുകൾ പ്രത്യേക തരത്തിലുള്ള മരുന്നുകൾ കരുതുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. അതുപോലെ ന്യൂക്ലിയസ് അഥവാ മർമ്മം എന്ന് പറയും മലയാളത്തിൽ. ഈ ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം ഏതാണെന്നറിയോ?
1: ചുവന്ന രക്താണോ?
0: ചുവന്നതാണോ അതോ വെള്ളയാണോ?
1: അല്ല, ചുവപ്പ് തന്നെ.
0: ഉറപ്പാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ പിന്നെ മാറ്റല്ല, ചുവന്ന രക്താണ് തന്നെയാണ്. ഈ ന്യൂക്ലിയസ് ഉള്ള, അതെ അതെ, ന്യൂക്ലിയസ് ഉള്ള ചുവന്ന രക്താണുക്കൾ ഉള്ളത് ഒട്ടകത്തിന്
1: മാത്രം.
0: അതെ, അതും ചിലപ്പോ ചോദിച്ചേക്കാം. ഒരു വെറൈറ്റി ആണ് അല്ലേ.
1: അതെ. നമുക്ക് മലയാള സിനിമയില് പുരുഷന്മാരെ അല്ലേ ആകാരവാടിവിനെ

0: വർണ്ണിക്കുന്ന ഒരു പാട്ടുണ്ട്.
1: കുറവാണല്ലേ, സാധാരണ എപ്പോഴും
0: സ്ത്രീകളെ മാത്രം വർണ്ണിച്ചിട്ടുള്ള ഒരു സിനിമ പാട്ടുകളാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞാല് അല്ലെ, ഒരു ചുണങ്ങനെ പോലും എടുത്തു കാണിക്കുന്ന
1: കഴുത്തിനെ കുറിച്ചും
0: ഒരു പാട്ട് നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: അല്ലേ?
1: അതെ അതെ അതെ.
0: ചോദ്യം ഇതാണ്, തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന മൂന്ന് പാളികൾ,
1: അതിന്റെ പേരാണ്. പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് അയക്കണ്ട അല്ലേ? തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന മൂന്ന് പാളികൾ,
0: ഇതിന്റെ പേരെന്താ?
1: പാളികളുടെ പേര് പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ മനുഷ്യ ശരീരത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലേ? ആ, എന്നാ ഞാനൊരു വേറൊരു കാര്യം ചോദിച്ചോട്ടെ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്?
0: എന്തോ സംശയം. സെറിബ്രം.
1: സെറിബ്രമാണോ സെറിബെല്ലമാണോ?
0: സെറിബ്രം.
1: സെറിബ്രമാണ്. ഓക്കെ, സമ്മതിച്ചു. ആ ലിറ്റിൽ ബ്രെയിൻ എന്നൊക്കെ അറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. ഈ മദ്യം ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ബാലൻസ്, ആ ബെല്ലും ബ്രേക്കും ഇല്ലാതെ. അപ്പൊ അത് സെറിബെല്ലം, അത് മറന്നിട്ടില്ല. അപ്പൊ പണ്ടെങ്ങോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഈ അനൈച്ഛിക പ്രവർത്തനങ്ങളായ ഹൃദയസ്പന്ദനം, ശ്വസനം, അതുപോലെ രക്തക്കുഴലുകളുടെ സങ്കോചം, ഛർദി, തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അപ്പൊ അത് മറന്നുപോകുന്നത് അത് സെറിബ്രവും സെറിബെല്ലവുമല്ല, അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ മതി, അത്ര നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അനൈച്ഛിക പ്രവർത്തനങ്ങളെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അതെ, ഈ മെഡുല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം സുഷുമ്നയുടെ, സുഷുമ്ന നാഡിയുടെ തുടക്കം എന്ന് പറയുന്നത് മെഡുല്ലയിൽ നിന്നാണ്. റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് സുഷുമ്നയാണ്. ഈ ഒരു സുഷുമ്നയുടെ ശരാശരി നീളം എത്രയാണെന്നറിയോ? 45 സെന്റിമീറ്റർ ആണ്. അത്രയേ ഉള്ളൂ അല്ലെ ശരിക്ക് പറഞ്ഞാല്. സുഷുമ്നയുടെ നീളം എന്ന് പറയുന്നത് 45 സെന്റിമീറ്റർ ആണ്. പക്ഷെ നമുക്കറിയാം അത്രയും ഇമ്പോർട്ടന്റ് ആണ്.
0: സുഷുമ്ന നാഡിയെല്ലാം എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലേ
1: കടപ്പിലായി പോകും. വേദന സംഹാരികളൊക്കെ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് മസ്തിഷ്ക ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. നമുക്ക് ചില അസുഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത് വേദന സംഹാരികളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? അതൊക്കെ പ്രധാനമായും പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. തലവേദന എന്നോർത്താ മതി, തലവേദന അല്ലെ. അപ്പൊ വേദന ഉണ്ടാവുന്നത് മസ്തിഷ്കത്തിലെ ഭാഗം എന്ന് പറയുന്നത് തലാമസ് ആണ്. അതെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ
0: പറഞ്ഞാലും
1: തീരാത്ത കാര്യങ്ങൾ
0: ഉണ്ട് മനുഷ്യ ശരീരത്തെ.
1: അതെ അതെ അതെ അതെ.
0: അതുപോലെ മസ്തിഷ്കം അല്ലെ, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അസ്ഥി നിർമ്മിത കവചത്തിന് പറയുന്നവനാണ്
1: കപാലം അല്ലേ.
0: കപാലിയുടെ,
1: കപാലി എന്ന് പറയാറുണ്ട്, പക്ഷെ ഇവിടെ കപാലി അല്ല, കപാലമാണ്. മസ്തിഷ്കം പൊതിഞ്ഞ്
0: വെറൈറ്റിയാണ്.
1: അതെ അതെ, മസ്തിഷ്കം പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ ഒരു കവചമാണ് കപാലം എന്ന് പറയുന്നത്. അപ്പൊ കപാലി ഓർത്താലും നമുക്കത് കിട്ടും, നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. എന്തിനെ ഓർത്താലും ആൻസർ കിട്ടുക എന്നുള്ളതാണ്.
0: അതുപോലെ രണ്ട് ന്യൂറോണുകൾക്കിടയിലെ വിടവിനെയാണ് നമ്മൾ സിനാപ്സ്,
1: സിനാപ്സ് എന്ന് പറയുന്നത്.
0: നമ്മൾ പിന്നെ
1: ചിത്രങ്ങൾ വരച്ചു പഠിക്കുന്നതാണ് അല്ലേ,
0: ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ട്.
1: അതെ അതെ, ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് അടി കിട്ടുമെന്ന് പേടിച്ച് കാണാണ്ട് പഠിച്ചു പോയ ചില ഭാഗങ്ങളാണിതെല്ലാം. അപ്പൊ സിനാപ്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഈ സിനാപ്സിലേക്ക് ശ്രവിക്കപ്പെടുന്ന ഒരു ദ്രാവകമുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അന്നൊക്കെ അത് പഠിച്ചെടുക്കാൻ.
0: അസറ്റൈൽ കൊളിൻ.
1: ആ അതെ അതെ, അസറ്റൈൽ കൊളിൻ ആണ് സിനാപ്സിലേക്ക് ശ്രവിക്കപ്പെടുന്ന ദ്രാവകം എന്ന് പറയുന്നത്. കേന്ദ്ര നാഡി വ്യവസ്ഥ എന്ന്
0: കേട്ടിട്ടുണ്ടോ?
1: അതെ അതെ, എന്താണ് കേന്ദ്ര നാഡി വ്യവസ്ഥ?
0: അതിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറും സുഷുമ്നയും തന്നെയാണ്.
1: അതെ അതെ, അതിനെ മൊത്തത്തിലാണ് നമ്മൾ കേന്ദ്ര നാഡി. അതെ, അതുകൊണ്ടാണ് അതിന് കേന്ദ്രം എന്ന് പറഞ്ഞത്. നമുക്ക് കേന്ദ്രത്തിലും പിടിയുണ്ട് എന്നൊക്കെ പറയില്ലേ. അതെ, അപ്പൊ തലച്ചോറും സുഷുമ്നയാണ് നമ്മളുടെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ കേന്ദ്ര നാഡി വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇഷ്ടം പോലെ കാര്യങ്ങളാണ് അല്ലെ, എത്ര എത്ര കാര്യങ്ങളാണ്. കണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്?
0: ഓഫ്താൽമോളജി.
1: നമ്മൾ ഓഫ്താൽമോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോകാറുണ്ട് അല്ലെ. അതെ അതെ, ഈ നേത്രഗോളത്തിന് ആകൃതി നൽകുന്നത് ഏതാണെന്നറിയോ?
0: ദൃഢപടലം.
1: ഓക്കെ, അതാണ് നേത്രഗോളത്തിന് ആകൃതി നൽകുന്നത്. രക്തപടലത്തിന്റെ ഭാഗമാണ് അതുപോലെ ലെൻസ് എന്ന് പറയുന്നത്. ലെൻസ് കണ്ണിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അല്ലെ, ലെൻസ്. ഈ ലെൻസിന് മുകളിൽ മറ പോലെ നിൽക്കുന്നതാണ് ഐറിസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ത്വക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ കണ്ണിന് ഇരുണ്ട നിറം നൽകുന്നത് മെലാനിൻ ആണ്.
0: അപ്പോ നമ്മുടെ ചിലത് പൂച്ചക്കണ്ണ് പറയില്ലേ?
1: ആ അതെ അതെ അതെ, അതൊക്കെ അതെ, ഇതിന്റെ മാറ്റങ്ങളാണ് അതെല്ലാം വരുന്നത്. പക്ഷെ ഇപ്പൊ വിവിധ തരത്തിലുള്ള ലെൻസുകളൊക്കെ അവൈലബിൾ ആണ് അല്ലെ. ആർട്ടിഫിഷ്യൽ ലെൻസ് ഒക്കെ വെച്ചാൽ പച്ചയും മഞ്ഞയും ചുവപ്പും ഒക്കെ നമുക്ക് കണ്ണായിട്ട് നടക്കാൻ പറ്റും. അതെ അതെ, ഈ വേറെ രസകരമായ ഒരു കാര്യം അറിയോ? നമ്മളുടെ കണ്ണുനീര് അല്ലേ, ഈ കണ്ണുനീര് ഉണ്ടാകുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് എപ്പോഴാന്ന് അറിയോ? അതായത് കണ്ണുനീര് ഉണ്ടാകുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ അതുവരെ കണ്ണുനീരില്ലാതെയാണ് കുഞ്ഞ് കരയുക. ആ ഭയങ്കര സൗണ്ടിൽ കരയും, പക്ഷെ കണ്ണുനീരുണ്ടാവില്ല. അതാണ്. അതുപോലെ കണ്ണിന്റെ പ്രതിബിംബം പതിക്കുന്നത് എവിടെയാണ്?

0: റെറ്റിനയിൽ. അതെ, ഇതാണ് അപ്പൊ ചോദ്യം എന്നുള്ള രീതിയിൽ അല്ലെ. പക്ഷെ അത് ചോദിച്ചാലോ എക്സാമിന്, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്.
1: SSLC
0: ചോദിക്കാറുണ്ട് അല്ലെ. അതെ അതെ അതെ. ഇപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചു ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി അല്ലെ, ഡോക്ടറോട് ചോദിച്ച ചോദ്യമായിരുന്നു.
1: അതെ,
0: ടൈലിൻ. ആ, എന്നാ ഞാൻ വേറൊന്നും ചോദിച്ചോട്ടെ. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ലൈസോസൈമാണ്. അത് അത് ലൈസോസൈം തന്നെ എഴുതണം.
1: അതാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു ഇതാണ്.
0: അതെ അതെ അതെ. നമ്മുടെ കണ്ണിലെ ഒരു കാവൽക്കാരുണ്ട്. ആരാണ്? ആരാ?
1: കൺപോളകളാകും.
0: അതാണ് കൺപോളകൾ. അതെ അതെ അതെ.
1: കാരണം പൊടിപടലങ്ങളും ഒന്നും
0: തട്ടാതെ നമ്മളെ കണ്ണിനെ സംരക്ഷിക്കുന്നുണ്ട്. അതെ അതെ അതെ അതെ. അപ്പൊ നമ്മള് കണ്ണും ചെവിയും
1: കരളും
0: ഹൃദയവും ശ്വാസകോശവും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്.
1: നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുത്ത ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നോക്കാം. തലച്ചോറ് സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന മൂന്ന് പാളികൾ ഏതാണ് എന്നതായിരുന്നു
0: ചോദ്യം. ആരാണ് ആദ്യം തന്നെ ഉത്തരം അയച്ചിട്ടുള്ളത്
1: നോക്കട്ടെ. കൊറേ പേര്
0: ആദ്യം നമുക്ക് ഉത്തരം പറഞ്ഞാലോ.
1: അതെ,
0: മെനിഞ്ചസ് ആണ് അല്ലെ.
1: മെനിഞ്ചസ്.
0: മെനിഞ്ചസ്. മെനിഞ്ചസ് എന്ന കൃത്യമായ ഉത്തരം ആരാണ് ആദ്യം തന്നെ അയച്ചിരിക്കുന്നത് നോക്കാം.
1: പല
0: രസകരമായ ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ.
1: നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ നിലമ്പൂരുള്ള മെനിഞ്ചസ്.
0: മെനിഞ്ചസ് കൃത്യമായി അയച്ചിട്ടുണ്ട് ആൽബർട്ട് അല്ലെ.
1: അതെ. അതുപോലെ നവമി.
0: നവമി
1: കൊളത്തൂര്. നവമി കൊളത്തൂര്.
0: നവമി കൊളത്തൂർ.
1: ഗൗരിനന്ദ വള്ളിക്കാപ്പറ്റ.
0: ഗൗരിനന്ദ വള്ളിക്കാപ്പറ്റ കൃത്യമായിട്ട് അയച്ചിട്ടുണ്ട് അല്ലെ.
1: അതെ, ഈ മൂന്ന് പേരാണ് മെനിഞ്ചസ് എന്ന ഉത്തരം അയച്ചിട്ടുള്ളത്.
0: മൂന്ന് പേർക്കും അഭിനന്ദനങ്ങൾ. ഗന്ധം തിരിച്ചറിയാനാവാത്ത ഒരവസ്ഥയുണ്ട്. നമ്മൾ മൂക്കിനെ കുറിച്ച് പറയുമ്പോഴേ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് അല്ലെ ഗന്ധം എന്ന് പറയുന്നത്.
1: നമുക്ക് കോവിഡ് ചില ആളുകൾക്കൊക്കെ പിടിച്ച സമയത്ത്
0: പ്രധാനമായിട്ടും നമ്മൾ അനുഭവിച്ച ഒരു പ്രശ്നമായിരുന്നു അത്.
1: ഒരു രുചിയുമാണോ,
0: അതിന് പറഞ്ഞ പേരാണ് അനോസ്മിയ.
1: അനോസ്മിയ.
0: നോ സ്മെൽ. നല്ലൊരു പേരാണ് അല്ലെ, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയൊരു പേര് പോലെ തോന്നുന്ന പേരാണ് അനോസ്മിയ എന്ന് പറയുന്നത്. അപ്പൊ അത് ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ്. അതെ. അപ്പൊ നമ്മള് സ്കിന്നിനെ കുറിച്ചും മൂക്ക് ചെവി കണ്ണ് ഒക്കെ പറഞ്ഞു അല്ലെ. എന്നാ ഞാൻ ദഹനത്തിനെ കുറിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. മനുഷ്യന്റെ ആമാശയത്തിന് എത്ര ഭാഗങ്ങൾ ഉണ്ടെന്ന് അറിയോ?
1: മൂന്നായിരിക്കും.
0: മൂന്നാണോ രണ്ടാണോ? നാലാണോ? മൂന്നാണ് അല്ലെ. അതെ. അപ്പൊ മനുഷ്യന്റെ ആമാശയത്തിന് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. അതില് ആമാശയ സ്ഥരം ഉത്പാദിപ്പിക്കുന്ന ഒരു അമ്ലമുണ്ട്, അതൊരു ആസിഡ്. ഏതാണത്?
1: ഹൈഡ്രോക്ലോറിക്
0: ആസിഡ്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യസമയത്ത് തന്നെ ഫുഡ് കഴിക്കണം, കൂടുതൽ കഴിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും കഴിക്കണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രവർത്തിച്ചിട്ട് അത് മുറിവേൽപ്പിക്കും. അപ്പൊ ആമാശയ സ്ഥരം ഉത്പാദിപ്പിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതെ. അതുപോലെ മറ്റൊരു രസകരമായ കാര്യം, മാംസ്യത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് ആമാശയത്തിൽ വെച്ചിട്ടാണ്. അത് വൻകുടലോ ചെറുകുടലോ ഒന്നുമല്ല, മാംസ്യത്തിന്റെ ദഹനം ആരംഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആമാശയമാണ്. അതെ അതെ അതെ. മനുഷ്യന് ദഹിപ്പിക്കാൻ പറ്റാത്ത ഒരു ധാന്യകമുണ്ട്, സെല്ലുലോസ്. കറക്റ്റ് ആണ്. ദഹിപ്പിക്കാൻ പറ്റാത്ത ഒരേ ഒരു ധാന്യകമാണ്. ദഹിപ്പിക്കും, പക്ഷെ സെല്ലുലോസിന്റെ അടുത്ത് ആ കളി ഒന്നും നടക്കില്ല. അതെ അതെ. ഈ ദഹനം പൂർത്തിയാകുന്നത് എവിടെയാണെന്നറിയോ? ചെറുകുടലിലാണ്. വൻകുടലിലാണോ?
1: അല്ല.
0: അപ്പൊ അങ്ങനെ സംശയം ആവശ്യമില്ല. ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ് അല്ലെ. അതുപോലെ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാ? അത് വൻകുടലാണ്. ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിലാണ്. ആഗ്നേയ രസം ഉത്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥി, നമുക്ക് ഈ ഷുഗറും ആളുകളൊക്കെ ഉള്ള സമയത്തൊക്കെ പറയാറുണ്ട്, ആഗ്നേയ രസം ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ആണ് അല്ലെ. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഗ്രന്ഥി കൂടിയാണ്. ഇപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് കുറേയധികം ചോദ്യം ചോദിച്ചു, സമയം ഏകദേശം കഴിയാറായിരിക്കുകയാണ് അല്ലെ. നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: നമുക്ക് കൈയെ കുറിച്ചൊരു പാട്ട് കേൾക്കാം അല്ലെ.
0: അതെ അതെ. നമ്മള് സന്തോഷം വരുമ്പോഴൊക്കെ കൈ കൊട്ടാറുണ്ട്, കൈ അടിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈയുടെ കുറിച്ചുള്ള ഒരു പാട്ട് കേട്ടാം.

0: അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.
1: വിജയം പ്രഖ്യാപിക്കണം, സംശയമൊന്നുമില്ല.
0: കൃത്യമായി പറഞ്ഞ ഡോക്ടർ ദീപിക മഞ്ചേരി
1: കരുവമ്പുറത്ത്
0: അവരാണ് ഇന്നത്തെ ഹലോ യൂത്തിലെ വിജയ്. അഭിനന്ദനങ്ങളും അല്ലെ, മഞ്ചേരി ആകാശവാണിയുടെ അഭിനന്ദനങ്ങൾ. നമ്മുടെ സ്റ്റുഡിയോയിൽ നേരിട്ട് വന്ന് പങ്കെടുക്കാനുള്ള അവസരമാണ് അവരെ കാത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് പങ്കെടുത്ത സുൽഫിക്കർ കുറ്റിപ്പുറം ഉണ്ടായിരുന്നു, രണ്ട് കോള് വെച്ച് കട്ടായി. പിന്നെ നമ്മള് മനുഷ്യ ശരീരത്തെ കുറിച്ച് ഒരു അഗാധമായ പഠനം
1: തന്നെ ശസ്ത്രക്രിയ തന്നെ നടത്തി, പക്ഷെ പൂർണ്ണമായും നടത്താൻ പറ്റിയിട്ടില്ല. മറ്റൊരു എപ്പിസോഡിൽ തുടരുന്നതായിരിക്കും.
0: അപ്പോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ പ്രമീള ചോലക്കൽ,
1: ഞാൻ എൻ സി ജേഷ്.
0: സാങ്കേതിക സഹായം നൽകിയത് സൈദലവി ഷംസീർ എന്നിവരാണ്. സ്റ്റുഡിയോ സഹായം നൽകിയത്
1: എം വി രവീന്ദ്രൻ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 1:22.
1: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
2: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 21 വർഷത്തെ സേവന പാരമ്പര്യം.
3: FM പ്രധാന വാർത്തകൾ.
0: ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിന് തുടക്കമിട്ട പാരാ അത്ലറ്റിക് ജണ്ടു കുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഇനത്തിലാണ് ജണ്ടു കുമാർ വെങ്കലം നേടിയത്. നാളെ 27-ാമത് കാർഗിൽ വിജയ് ദിവസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ധീര യോദ്ധാക്കളുടെ സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കും. വീരനാരിമാരുമായും വീരമാതാക്കളുമായും സംവദിക്കുന്ന കേന്ദ്രമന്ത്രി വെർച്വൽ വാക്ക് ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹി ജന്തർ മന്ദറിലെ പ്രതിഷേധത്തെ തുടർന്ന് 30,000 സൈനികർ രാജിവെച്ചെന്ന് സംയുക്ത സേനാ മേധാവി NS രാജസുബ്രഹ്മണി പറഞ്ഞതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. സമ്പൂർണ്ണ അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖമായി മാറുന്നതിന് മുന്നോടിയായി വിഴിഞ്ഞത്ത് കരമാർഗം ചരക്ക് നീക്കത്തിന് കസ്റ്റംസിന്റെ അന്തിമാനുമതി ലഭിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് കസ്റ്റംസ് പുറത്തിറക്കി. ഹയർ സെക്കൻഡറി 2-ാം വർഷ സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലം results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ

0: ബന്ധിപ്പിച്ച് KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. രമേശ് പിഷാരടി MLA യുടെ 111 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് സർവീസ് ആരംഭിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപയായി. 13,285 രൂപയാണ് ഗ്രാമിന്. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 1206 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05-നും 1606-05 മാംഗ്ലൂർ തിരുവനന്തപുരം ഏർനാട് എക്സ്പ്രസ് 17 മിനിറ്റ് വൈകി 12:25-നും കൃത്യസമയത്ത് 17 മിനിറ്റ് വൈകി 12:25-നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5606-09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54-ന് കൃത്യസമയത്ത് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.
3: This is Akashvani. The news read by Anuja Kumar. The Union Cabinet has approved a draft bill to set up fast-track courts and to ensure stricter punishment in cases of paper leaks and exam malpractices. The Cabinet meeting chaired by Prime Minister Narendra Modi at the Parliament House complex approved the draft bill. Sources told Akashvani News that the proposed legislation is expected to be introduced in the Parliament next week. Prime Minister Narendra Modi posted a fresh video message on his Instagram handle last night, thanking everyone for the responses and positive suggestions received to his previous video, where he had announced the government's decision to bring a strict law to punish those involved in paper leaks. In the fresh video message, Mr. Modi said the relations will continue with more bonding.
4: Thank you, friends. Mere jo video post kiya tha. उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी. ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा.
3: Mr. Modi created a new world record with the most views on a reel in 24 hours, garnering 303 million views as of now. The earlier record was 300 million views. Meanwhile, in a major bid to bring out serious examination reforms, the National Testing Agency NTA has terminated 47 officials from service. This is part of a complete overhaul of the NTA following controversy over paper leaks. Delhi Police has constituted a special task force to investigate offences relating to paper leaks and other examination-related offences under the Public Examinations Prevention of Unfair Means Act 2024. The government will hold another round of discussions with the CJP delegation today on its demands for reforms in the examination system and measures to prevent examination paper leaks. Union Ministers JP Nadda and Dr. Jitendra Singh met the CJP delegation in New Delhi yesterday. Talking to media after the meeting, Mr. Nadda said that during the meeting they gave a patient hearing to the demands of the CJP regarding reforms in the examination system. Union Commerce and Industry Minister Piyush Goyal today said that his remarks to the media outside Parliament had been maliciously doctored, using artificial intelligence to create and circulate a deep fake video in an attempt to spread misinformation. In a social media post, Mr. Goyal said he had filed a police complaint and an FIR has been registered at the Chanakipuri police station this morning. In Ladakh, Kargil War Memorial at Dras is fully prepared to host the grand celebrations of the 27th Kargil Vijay Diwas, commemorating India's victory in Operation Vijay. The two-day commemorative events beginning today with a series of programs honoring the courage and supreme sacrifice of the Indian Armed Forces who

0: are being carried out on a war footing following the heavy rains in Gujarat. 5 deaths confirmed so far by State Relief Commissioner. The IMD has forecast very heavy rainfall today in parts over Gujarat, Konkan and Goa, Madhya Maharashtra, Odisha and Rajasthan. Dev Shayani Ashadhi Ekadashi, one of the most sacred observances dedicated to Lord Vishnu, is being observed today. Prime Minister Narendra Modi extended his greetings to the citizens on the sacred occasion. In men's cricket, India will take on hosts Zimbabwe in the second T20 international of the three-match series at Harare at 4:30 p.m. Indian time in the afternoon. In squash, India's Anahat Singh created history by reaching the women's singles final of the World Junior Championships after defeating Egypt's Barb Same 3-1 in the semi-final at Ontario in Canada. The 18-year-old became the second Indian player to enter the final of this prestigious tournament. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
3: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 21 വർഷത്തെ സേവന പാരമ്പര്യം.
1: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിര IP, കൂടെ സിജേഷ് എൻ.
2: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
3: ആശംസകളോടെ മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ 1 EMI ഫ്രീ 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ 000 ഫിനാൻസ് സ്കീമുകൾ
0: കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം
4: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്
5: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ
7: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ
8: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും
7: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2,000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം
8: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
10: എന്നും രാവിലെ 8:30
9: കന്നഡ ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ
11: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം
12: ഭീമ ജ്വല്ലേഴ്സ് TNC അപ്ലൈ
13: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15
14: ആധുനിക ലാബ് ഹൈപ്പർ ഫാർമസി ഡിജിറ്റൽ എക്സ്റേ ECG സൗകര്യം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര
0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ 1 EMI ഫ്രീ 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ 000 ഫിനാൻസ് സ്കീമുകൾ
0: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
15: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ 5-star BN ഗ്യാപ് സുരക്ഷ ലോ ഫ്ലോർ ആക്സസ് വിശാലമായ സെക്കൻഡ് റോ റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ 80+ സ്മാർട്ട് ഫീച്ചറുകൾ
7: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ
16: കിയ മൂവ്മെന്റ് ഇൻസ്പയേഴ്സ്
17: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
18: അല്ല ഭാസ്കരേട്ടാ നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ
19: ഒന്നും പറയണ്ട കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത് ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്
18: അതിപ്പോ എന്താ ആലോചിക്കാനാ നമ്മളെ കിംസൽ ഷിഫ എന്ന് ചെയ്താ പോരെ
19: ഏത് നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫ എന്നോ
18: അതേന്ന് നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ
19: ആഹാ ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ
2: 20+ ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ 10,000+ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ
19: ഇൻഫെക്ഷൻ നന്നേ കുറവ് ഉയർന്ന വിജയ ശതമാനം
2: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വിളിക്കൂ 0499332992
6: നടുവേദന സന്ധിവേദന പുറംവേദന ഗർഭാശയ രോഗങ്ങൾ പോളിസിസ്റ്റിക് ഓവറി വിട്ടുമാറാത്ത തലവേദന സൈനസൈറ്റിസ് കോവിഡ് അനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി
3: QR കോഡ് സ്കാൻ ചെയ്യൂ 5,000 ക്യാഷ് ബാക്ക് നേടൂ ആഹാ കോൾ അടിച്ചല്ലോ
8: കൊടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം
5: RBI പറയുന്നു.

0: അറിവു നേടു, ജാഗ്രത പുലർത്തു.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
3: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
4: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
6: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
8: ഫോക്സ്വാഗൻ വേർട്ടിസ് 4th anniversary ആഘോഷിക്കുകയാണ്.
9: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
8: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
11: ഇശലിൽ ഇനി കേൾക്കാം അഫ്സലും സംഘവും ആലപിച്ച ഗാനം.

0: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി

0: പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, ടിഎൻസി അപ്ലൈ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, ടിഎൻസി അപ്ലൈ.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7:00.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
6: ദിവസവും കാലത്ത് 6:35.
7: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
4: അൽ റെഹാൻ കണ്ണാശുപത്രി,
8: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
9: ആയിഷ ഗർഭിണിയാണോലേ.
10: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
9: ആയിഷ പ്രഗ്നന്റ് ആണോലും. എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
11: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
9: തന്നെയോ? അതേതായാലും നന്നായി.
11: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
7: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
12: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
13: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
12: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
15: 2026 ന്യൂ കിയ സിറോസ്, സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബിഎൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
16: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി. ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.

പ്രിയപ്പെട്ടവരെ കേൾക്കാം ജാലകം. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ ധനസഹായ പദ്ധതിയായ വിഷനിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചു. പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 10,000 രൂപ വീതം ധനസഹായം നൽകുന്നതാണ് ഈ പദ്ധതി. താൽപര്യമുള്ളവർക്ക് അപേക്ഷകൾ അതത് ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ ലഭ്യമാണ്. ഈ ഗ്രാന്റ്സ് അർഹതയുള്ള സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺ എയ്ഡഡ് സ്കൂളുകളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. കുടുംബവാർഷിക വരുമാനം 2,50,000 രൂപയിൽ കുറവായിരിക്കണം. ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ മാത്രം. ഹോസ്റ്റലറാണെങ്കിൽ ഹോസ്റ്റൽ ഇൻമേറ്റ് സർട്ടിഫിക്കറ്റ് സ്ഥാപന മേധാവി മുഖാന്തരം ഈ ഗ്രാന്റ് സൈറ്റിൽ ഇ ഡിസ്ട്രിക്ട് വാലിഡേഷൻ നടത്തി അപേക്ഷ ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ ഓൺലൈൻ സമർപ്പിക്കണം. അവസാന തീയതി അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കുമെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ പറയാം: 0491250505.

2025-26 അധ്യയന വർഷം സ്റ്റേറ്റ് സിലബസിൽ 10 പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A1 അല്ലെങ്കിൽ A+ ലഭിച്ചവരും CBSE ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവരുമായ വിമുക്ത ഭടന്മാരുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. സർവീസ് പ്ലസ് ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൌട്ടും അനുബന്ധ രേഖകളും അടുത്ത മാസം 15-നകം കോഴിക്കോട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭ്യമാകണം. service online.gov.in

0: ജാലകം സമാപിച്ചു. സമയം 12 മണി കഴിഞ്ഞ് 29:45. ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11-ന്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2-ന്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ ഇന്നലെ CJP കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മെട്രോ ലൈനുകൾ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസിന്റെ അനുമതി. ഇത് സംബന്ധിച്ച ഉത്തരവ് കസ്റ്റംസ് പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വിഴിഞ്ഞം ഇതുവരെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം മാത്രമായിരുന്നെങ്കിൽ ഇനി കരവഴിയും ചരക്ക് നീക്കം സാധ്യമാകുന്ന തുറമുഖമാകും. അടുത്ത മാസം 18 മുതലാണ് വിഴിഞ്ഞത്ത് റോഡ് വഴി ചരക്ക് നീക്കം തുടങ്ങുക. ദേശീയപാത വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ദേശീയപാത അതോറിറ്റിയും നേരത്തെ അനുമതി നൽകിയിരുന്നു. അടുത്ത മാസം 18-ന് ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാകും. നിലവിൽ വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് മാറ്റി മറ്റ് തുറമുഖ ിൽ എത്തിച്ചാണ് ചരക്ക് നീക്കം നടക്കുന്നത്.
1: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നോർക്ക ഏർപ്പെടുത്തിയ ആംബുലൻസിൽ റോഡ് മാർഗമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2-നാണ് സംസ്കാരം. പമ്പ സാഹിത്യോത്സവത്തിന് പത്തനംതിട്ടയിലെ ചെങ്ങന്നൂരിൽ തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒരേ വേദിയിൽ ഒരുമിപ്പിക്കുന്ന സാഹിത്യോത്സവം ഈ മാസം 27-ന് സമാപിക്കും. ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഓണം ഖാദിമേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പരിഗണനയിൽ

0: ാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേളയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. അടുത്ത മാസം 25 വരെ നീളുന്ന മേളയിൽ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% റിബേറ്റും സർക്കാർ അർദ്ധസർക്കാർ ബാങ്ക് ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുമെന്ന് അറിയിച്ചത്. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പതിവ് വൈദ്യുതി ഉൽപ്പാദനത്തിലൂടെ പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചന്തുകുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മെഡൽ നേട്ടത്തിൽ ചന്തുകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണിതെന്നും നേട്ടം രാജ്യത്തിനാകെ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ് രോഗികൾക്കും ഏറെ ആശ്വാസകരമാണ്. നഗരത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സിവിൽ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി, രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, ബിഗ് ബസാർ സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം സിറ്റി ബസ് സർവീസ് നടത്തും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും.
0: സ്വർണവില കൂടി. പവന് 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപയും ഗ്രാമിന് 13,285 രൂപയുമാണ് ഇന്നത്തെ വില. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ഇന്ന് ജമ്മുകശ്മീരിൽ തുടക്കമാകും. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികൾക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെയാണ് കാർഗിൽ വിജയ് ദിവസ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ താൻ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഖഫ് വിഷയത്തിലെ UDF നിലപാട് BJP യുടേതിന് സമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാസർഗോഡ് EVM കോഴ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഉള്ള പരാതി KPCCക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫ്. പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി ഉടൻ മാറ്റാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുൻ MLA മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ TPM സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോഴിക്കോട് 2 മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. MESN എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, MSS ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിലെ റോപ്പ് വേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സുരക്ഷ സംബന്ധിച്ച് കമ്മീഷന് പരാതി ലഭിച്ചതിനാണ് നടപടി. കഞ്ചിക്കോട് ഗവൺമെന്റ് HSS സ്കൂളിൽ കായിക അധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ

0: വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി എറണാകുളം മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് താൽക്കാലികമായി അടച്ചിടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11-ന്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2-ന്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: പേ വിഷബാധ പ്രതിരോധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു.
3: മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് പേവിഷബാധ അഥവാ റേബീസ്. പേവിഷബാധ ഒരു പ്രധാന ആരോഗ്യ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ പ്രതിവർഷം 20,000 പേവിഷബാധ മരണങ്ങൾ ഉണ്ടാകുന്നു. പേവിഷബാധ ഉണ്ടാകുന്നത് ഒരു RNA വൈറസാണ്. ലിസ വൈറസ് എന്നും ഇതിന് പേരുണ്ട്. ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും, അതായത് സസ്തനികളെയും, പേവിഷം ബാധിക്കും. പട്ടികളിലും പൂച്ചകളിലും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. പശു, പന്നി, കഴുത, കുതിര, കുറുക്കൻ, ചെന്നായ, കുരങ്ങൻ എന്നീ മൃഗങ്ങളെയും ഇത് ബാധിക്കാറുണ്ട്. വീട്ടുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ഒരേപോലെ രോഗം ബാധിക്കാം. വൈറസ് ബാധ തലച്ചോറിന്റെ ആവരണത്തിന് വീക്കമുണ്ടാക്കി മരണം സംഭവിക്കുന്ന എൻസെഫലൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നു. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീരിൽ കണ്ടേക്കാവുന്ന വൈറസുകൾ മൃഗങ്ങളുടെ കടി കൊണ്ടോ മാന്തുകൊണ്ടോ ഉണ്ടായ മുറിവിൽ കൂടെ അഥവാ പോറലിൽ കൂടെ ശരീരപേശികൾക്കിടയിലെ സൂക്ഷ്മനാഡികളിൽ എത്തിപ്പെട്ട് കേന്ദ്ര നാഡീവ്യൂഹത്തിൽ കൂടെ സഞ്ചരിച്ച് തലച്ചോറിനെ ബാധിക്കുന്നു. വൈറസ് ബാധ ഉണ്ടായി രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെയുള്ള ഇടവേള, അതായത് ഇൻക്യുബേഷൻ പീരീഡ്, ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കാം. 30 മുതൽ 90 ദിവസമാണ് ശരാശരി. കടിക്കുന്ന മൃഗത്തിന്റെ ഉമിനീരിലുള്ള വൈറസിന്റെ അളവ്, കടിയേൽക്കുന്ന ശരീരഭാഗം, കടിയുടെ രൂക്ഷത എന്നിവയെ ആശ്രയിച്ച് മാറ്റമുണ്ടാകും. തലച്ചോറിനടുത്ത ഭാഗത്തെ കടിയാണ് ഏറെ അപകടകരം. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 100% മരണനിരക്കുള്ള അസുഖമാണ് പേവിഷബാധ. മനുഷ്യരിൽ 3 ഘട്ടങ്ങളായി രോഗലക്ഷണങ്ങൾ കാണുന്നു. 1-ാം ഘട്ടം അഥവാ പ്രോഡ്രോമൽ ഘട്ടം. പനി, കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിൽ, മരവിപ്പ്, തലവേദന എന്നിവയുണ്ടാകും. 2-ാം ഘട്ടം വിറയൽ, ശ്വാസതടസ്സം, ഉത്കണ്ഠ, പേടി, ഉറക്കമില്ലായ്മ, കാറ്റിനോടും വെള്ളത്തിനോടും വെളിച്ചത്തിനോടും പേടി എന്നിവ പ്രകടമാകും. 3-ാം ഘട്ടത്തിൽ ശ്വാസതടസ്സം, അവസാനം മരണം എന്നിവയിലേക്ക് എത്തുന്നു. മൃഗങ്ങളിൽ 2 രീതിയിൽ രോഗലക്ഷണങ്ങൾ കാണുന്നു. ഫ്യൂരിയസ് റാബീസ് അഥവാ ക്രുദ്ധരൂപം, ആക്രമണ പ്രവണത കൂടുന്നതിനാണ് ക്രുദ്ധരൂപം എന്ന് പറയുന്നത്. ഡം റാബീസ് അഥവാ ശാന്തരൂപം, ഇരുണ്ട മൂലകളിലും കട്ടിലിനടിയിലും ഒതുങ്ങി കഴിയാൻ ഇഷ്ടപ്പെടുന്നതാണ് ഇവയുടെ ലക്ഷണം. രോഗമുള്ള മൃഗം ആയി സമ്പർക്കം വന്നാൽ എന്തു ചെയ്യണം? സമ്പർക്കത്തിന്റെ സ്വഭാവം അനുസരിച്ച് 3 കാറ്റഗറിയായി തിരിക്കാം. ചികിത്സയും ഓരോ കാറ്റഗറിക്ക് വ്യത്യാസമാണ്. കാറ്റഗറി 1, മൃഗങ്ങളെ തൊടുക, ഭക്ഷണം കൊടുക്കുക, മുറിവുകൾ ഇല്ലാത്ത തൊലിപ്പുറത്ത് മൃഗങ്ങൾ നക്കുക. ഇങ്ങനത്തെ കാറ്റഗറി 1 മുറിവുകൾക്ക് ചെയ്യേണ്ടത് സമ്പർക്കം വന്ന ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. പൈപ്പിൽ നിന്നും വെള്ളം നേരിട്ട് പതിപ്പിച്ച് സോപ്പ് ഉപയോഗിച്ച് നന്നായി പതപ്പിച്ച് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സമയമെടുത്ത് കഴുകണം. കാറ്റഗറി 2, തൊലിപ്പുറത്തുള്ള മാന്തൽ, രക്തം വരാത്ത ചെറിയ പോറലുകൾ. മുറിവേറ്റ ഭാഗം നന്നായി സോപ്പ് ഉപയോഗിച്ച് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സമയമെടുത്ത് കഴുകുക. കൂടാതെ പ്രതിരോധ കുത്തിവെപ്പ്, അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ എടുക്കുക. Day 0, 3, 7, 28 എന്നിങ്ങനെ 4 ദിവസങ്ങളിലായാണ് വാക്സിൻ എടുക്കേണ്ടത്. നിർദ്ദേശിക്കുന്ന ദിവസത്തിൽ തന്നെ വാക്സിൻ എടുക്കുകയും മുഴുവൻ ഡോസുകളും പൂർത്തിയാക്കേണ്ടതും

ആണ്. കാറ്റഗറി 3, രക്തം പൊടിഞ്ഞ മുറിവുകൾ, മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക, ചുണ്ടിലോ വായിലോ നാക്കിലോ കണ്ണിലോ നക്കുക, വന്യമൃഗങ്ങളിൽ നിന്ന് ഏൽക്കുന്ന മുറിവ് എന്നിവ കാറ്റഗറി 3 ഉൾപ്പെടുന്നു. മുറിവേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ഇതിനോടൊപ്പം ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ എടുക്കുക ഡേ 0, 3, 7, 28. കൂടാതെ മുറിവിന് ചുറ്റുമായി ഇമ്യൂണോഗ്ലോബുലിൻ എടുക്കണം. മുറിവിന് ചുറ്റുമായി എടുക്കുന്ന ഇമ്യൂണോഗ്ലോബുലിൻ പെട്ടെന്ന് പ്രതിരോധം പ്രദാനം ചെയ്യുന്നു. IDRV അഥവാ ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ ശരീരത്തിൽ പ്രതിരോധ ആന്റിബോഡികൾ ഉണ്ടാക്കുന്ന കാലയളവിൽ ഇമ്യൂണോഗ്ലോബുലിൻ സുരക്ഷ ഉറപ്പാക്കും. മൃഗങ്ങളുമായി നിരന്തരം ഇടപെടുന്ന ആളാണെങ്കിൽ പേവിഷബാധ പ്രതിരോധിക്കാൻ മുൻകൂട്ടി വാക്സിൻ എടുക്കാം. ഇതിനെ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് വിളിക്കുന്നു. 3 ദിവസങ്ങളിലായിട്ടാണ് ഈ വാക്സിൻ എടുക്കേണ്ടത്. Day 0, Day 7, Day 28. നിയന്ത്രണ മാർഗങ്ങൾ: മൃഗങ്ങളുടെ കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മൃഗങ്ങൾ ഉറങ്ങുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും കുഞ്ഞുങ്ങളുടെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അവരെ ശല്യപ്പെടുത്താതിരിക്കുക. അടുത്തു വരികയാണെങ്കിൽ ഓടരുത്. മൃഗങ്ങളോട് സൗമ്യമായും സഹാനുഭൂതിയോടും പെരുമാറുന്നതിന് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുക. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക. കടിയോ മാന്തോ കിട്ടിയാൽ ഉടൻ തന്നെ സോപ്പ് ഉപയോഗിച്ച് 15 മുതൽ 20 മിനിറ്റ് നേരം കഴുകുക. മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ് തുടങ്ങിയ പ്രയോഗങ്ങൾ മുറിവിൽ ഉപയോഗിക്കാതിരിക്കുക. ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. 100% മരണനിരക്കുള്ള ഒരു രോഗമാണെങ്കിലും പൂർണ്ണമായി തടയാവുന്ന ഒന്നാണ് റേബീസ്. മനുഷ്യരിൽ രോഗം പകരുന്നത് പ്രധാനമായും തെരുവ് നായകളുടെ കടിയിലൂടെയാണ്. അതിനാൽ തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുക. കൂടാതെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുക. പരിസര ശുചിത്വം നിലനിർത്തുക. തെരുവ് നായകൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രധാന ഉറവിടം വലിച്ചെറിയപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. തെരുവ് നായകളുടെ കൂട്ടം കൂടുതലായാൽ കടികളുടെ എണ്ണം വർദ്ധിക്കും. റേബീസ് പകരാനുള്ള സാധ്യത കൂടും. ഇത് തടയാൻ നാം എന്തെല്ലാം ചെയ്യണം? മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക. മാലിന്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിയാതെ അവ തരം തിരിച്ചു വേണം സംസ്കരിക്കാനായിട്ട്. തെരുവ് നായകളുടെ കൂട്ടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റെറിലൈസേഷൻ പ്രധാനമായൊരു ഘടകമാണ്. കൂടാതെ അവയ്ക്ക് റേബീസ് വാക്സിൻ നൽകുന്നതിൽ കൂടെ റേബീസിന്റെ തോത് തെരുവ് നായകളിൽ കുറയ്ക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ റേബീസ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ്. നായകളോ മറ്റേതെങ്കിലും മൃഗങ്ങളോ കടിച്ചാലും മുറിവ് സാരമുള്ളതല്ലെങ്കിൽ കൂടി നിസാരമായി കാണരുത്. നായ്ക്കൾ മനുഷ്യരുമായി വളരെ ഇണങ്ങി ജീവിക്കുമെങ്കിലും അവയെ ഭയപ്പെടുത്തുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്താൽ കടിക്കാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുക, കൂടിനുള്ളിൽ അടയ്ക്കപ്പെടുക, ഉറങ്ങുക, രോഗാവസ്ഥയിലാവുക, കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക എന്നീ സന്ദർഭങ്ങളിൽ ശല്യപ്പെടുത്തുന്നത് ആക്രമണ സ്വഭാവം കൂട്ടാനിടയാകും. ഇത്തരം സന്ദർഭങ്ങളിൽ മൃഗങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കേണ്ടതാണെന്ന് നിർദ്ദേശം കുട്ടികൾക്ക് നൽകുക. മൃഗങ്ങൾക്ക് കുത്തിവെപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അവയിൽ നിന്നും കടിയോ മാന്തലോ ഏറ്റാൽ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കണം. ചേർത്തു പിടിച്ചു താലോലിക്കുമ്പോൾ മൃഗങ്ങളുടെ ഉമിനീര് കണ്ണിലോ ചുണ്ടുകളിലോ പറ്റിയാലോ മുറിവുകളിൽ നക്കിയാലോ രോഗബാധയുള്ള മൃഗത്തിൽ നിന്നും പേവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളർത്തുമൃഗങ്ങൾ തെരുവ് മൃഗങ്ങളുമായി ഇടപഴകുന്നത് ഒഴിവാക്കണം. വളർത്തുമൃഗങ്ങളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ രീതികൾ ശ്രദ്ധിക്കണം. തെരുവിൽ നിന്നുള്ള പട്ടി, പൂച്ച എന്നിവയെ വീട്ടിലേക്ക് എടുത്തു വളർത്തുന്നതിന് മുൻപ് അവയ്ക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാൻ ശ്രദ്ധിക്കണം. തെരുവ് നായ്ക്കളിൽ നിന്ന് മാത്രമല്ല വളർത്തുമൃഗങ്ങളിൽ നിന്നും പേവിഷബാധയുണ്ടാകാമെന്നും 1 മാസം പ്രായമായ നായ്ക്കുട്ടികളിൽ നിന്നും വരെ പേവിഷബാധ ഉണ്ടായി മരണം സംഭവിക്കുമെന്ന അറിവ് പകർന്നു നൽകുക. മൃഗങ്ങളെ പരിപാലിച്ച ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകേണ്ടതാണെന്നും മാന്തലോ പോറലോ മുറിവോ ഉണ്ടായാൽ ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ എടുക്കണമെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കുത്തിവെപ്പ് എടുക്കുമ്പോൾ ലഭിക്കുന്ന രേഖകളോ വാക്സിനേഷൻ കാർഡോ സൂക്ഷിച്ചു വെക്കേണ്ടതാണെന്നുള്ള വിവരം ഓർമ്മപ്പെടുത്തുക. പേവിഷബാധയ്ക്കെതിരെ തൊലിപ്പുറത്ത് എടുക്കുന്ന കുത്തിവെപ്പ് അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിനാണ് പ്രധാനമായും നൽകുന്നത്. പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം എത്രയും വേഗം ആശുപത്രിയിലെത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാക്സിൻ എടുക്കണം. നിർദ്ദേശിക്കുന്ന ദിവസത്തിൽ തന്നെ വാക്സിൻ എടുക്കുകയും മുഴുവൻ ഡോസുകളും പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. കടിയേറ്റ ദിവസത്തിന് പുറമെ 3, 7, 28 ദിവസങ്ങളിലാണ് ഈ കുത്തിവെപ്പ് ആവർത്തിക്കേണ്ടത്. തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവെപ്പ് എല്ലാ സർക്കാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക്, ജനറൽ, ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും

0: സൗജന്യമായി ലഭ്യമാണ്. പട്ടി, പൂച്ച, പശു തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്ക് മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതാണ്.
1: പേ വിഷബാധ പ്രതിരോധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രകാശധാര വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ ഈ പരിപാടിയിൽ എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം? ഡോക്ടർ ജിഷ്ണു മോഹൻ സംസാരിക്കുന്നു.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള 3-ാം ഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
2: थैंक यू फ्रेंड्स. मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबडी. ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा.
1: തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെ പുറത്തുവിട്ട പുതിയ വീഡിയോ സന്ദേശത്തിൽ ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരീക്ഷാ രീതിയിലെ പരിഷ്കരണങ്ങൾ, ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നടപടികൾ എന്നീ ആവശ്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇന്ന് CJP പ്രതിനിധി സംഘവുമായി വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംഘടന 3 പ്രധാന ആവശ്യങ്ങൾ മുന്നോട്ടുവച്ചെന്നും ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ

0: വിദ്യാഭ്യാസമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി വ്യക്തമാക്കി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി UPSSC പ്രതിഭാസേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് പരീക്ഷ സംബന്ധമായ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനായി ഡൽഹി പോലീസ് പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. 2024 പൊതുപരീക്ഷകളിലെ അന്യായമായ മാർഗ്ഗങ്ങൾ തടയൽ നിയമപ്രകാരമാണ് നടപടി. UPSSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, IBPS, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര സർക്കാരിന്റെയും മന്ത്രാലയങ്ങളോ വകുപ്പുകളോ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അനുബന്ധ ഓഫീസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ ആദ്യ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൈ ഭാരത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സിക്കിമിൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് അനീഷ് മോഹന്റെ മൃതദേഹം പാമ്പാടി പത്താഴക്കുഴി കൂരോത്തുപറമ്പിൽ വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിനുശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം നടത്തും. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തെ 265 താലൂക്കുകളിൽ മഴ ലഭിച്ചു. മഴക്കെടുതിയിൽ 5 മരണം സ്ഥിരീകരിച്ചു. ഇതുവരെ 40,000-ൽ അധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം അസമിലും വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 115,000-ൽ അധികം ആളുകൾ അഭയം തേടി. 27-ാമത് കാർഗിൽ വിജയദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം തയ്യാറായി. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകുന്നത്.
2: കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യയുടെ ചരിത്രപരമായ വിജയത്തെയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചതിന്റെയും സ്മരണ പുതുക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. ലഡാക്കിൽ ഓപ്പറേഷൻ വിജയിലെ ധീരജവാന്മാരുടെ ത്യാഗത്തെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തെയും ഈ ദിനം ആചരിക്കും. ലാമോചൻ വ്യൂ പോയിന്റ്, വിശ്വനാഥൻ സ്റ്റേഡിയം, കാർഗിൽ യുദ്ധ സ്മാരകം എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന വിവിധ അനുസ്മരണ പരിപാടികളിൽ സൈനികർ, രക്തസാക്ഷികളുടെ അടുത്ത ബന്ധുക്കൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. നാളെ ശ്രദ്ധാഞ്ജലി സമാരോഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന അദ്ദേഹം വെർച്വൽ വാക്ക് ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച

തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലൌലീന ബൊർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ

0: നടത്തിയ പരാമർശങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജ വീഡിയോയായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചാണക്യപുരി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തതായും ശ്രീ ഗോയൽ പറഞ്ഞു. വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള മൂന്നാംഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 21 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ഒരു പാദസരത്തിൻ്റെ മൃദുലമായ കിലുക്കം. അത് വെറുമൊരു ശബ്ദമല്ല, പ്രണയത്തിൻ്റെ ഭാഷയും ഓർമ്മകളുടെ സംഗീതവും മലയാള സിനിമാ ഗാനങ്ങളുടെ മനോഹരമായ ഒരു ഭാവനാലോകവുമാണ്. പാദസരം എന്ന വാക്കിൻ്റെ സൗന്ദര്യം വിരിയുന്ന മനോഹര ഗാനങ്ങളിലൂടെ ഇന്ന് നമുക്ക് ഒരു സംഗീതയാത്ര നടത്താം. പാദസരക്കിലുക്കം പോലെ ഹൃദയത്തെ തൊടുന്ന ഈ ഗാനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
1: നേടാം.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

പാദസരം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഗാനം. ആയിരം പാദസരങ്ങൾ കിലുക്കിയൊഴുകുന്ന ആലുവ പുഴയിലെ ഓളവും തീരവും തമ്മിലുള്ള പ്രണയത്തെ വരച്ചു കാട്ടുകയാണ് വയലാർ. ചിത്രം നദി, സംഗീതം ദേവരാജൻ, ആലാപനം യേശുദാസ്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: നീ എന്റെ എല്ലാമാണ്. എന്റെ ചേലത്ത ചെമ്പൊരുന്താണ് നീ. നിന്റെ കാലിൽ അണിഞ്ഞിരിക്കുന്ന ആ പാദസരം ഞാൻ തന്നെയാണ്. ചിത്രം മീശ മാധവൻ. ഗിരീഷ് പത്തഞ്ചേരിയുടെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഗായകർ യേശുദാസ്, സുജാത.

0: Volkswagen Virtus Nala Varshigam Akrishikigan.
1: Volkswagen Virtus Nodapum 1.3 lakhs rupa vare vilamadikkunna pratyeka aanukoolyangalum.
0: Phoenix Volkswagen Showroom sandarshikkuu.
2: നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയുടെ സന്തോഷം വരച്ചു കാട്ടുന്ന ഒരു ഗാനം. ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് അവൾ പാടുകയാണ്. കാലികൾ മേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാനും കാറ്റിൽ പാദസരങ്ങൾ കിലുക്കാനും അവൾ കൊതിക്കുന്നു. ചിത്രം അഴകിയ രാവണൻ. ഗാനശില്പികൾ കൈതപ്രം, വിദ്യാസാഗർ. ആലാപനം യേശുദാസും ശബ്നയും ചേർന്ന്.

0: ആഴ്ചയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
3: നേടാം.
4: ഓർമ്മ വെച്ച നാൾ മുതൽ നീ എന്റേതാണെന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. വീടും നാടും കൽപ്പാത്തി തേരും ഒരുങ്ങിക്കഴിഞ്ഞു. കയ്യിൽ കുപ്പിവളക്കിലുക്കവും കാലിൽ പാദസരത്തിൻ്റെ താളവുമായി നീ വന്നു. ചിത്രം പുതിയ മുഖം. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്, ഗായകർ ശങ്കർ മഹാദേവനും സംഘവും.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
6: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയ ഒരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
6: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
7: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
8: നീയൊരു പുഴയാവുകയാണെങ്കിൽ ഞാൻ പ്രണയം വിടരുന്ന ഒരു കരയായി മാറും. നീ കനകമയൂരമായാലോ ഞാൻ മേഘമാകും. ഈ ഗാനത്തിലുമുണ്ട് പാദസരക്കിലുക്കം. ശ്രദ്ധിച്ചു കേൾക്കൂ. ചിത്രം തിളക്കം. സംഗീതം ജയചന്ദ്രൻ.

0: തിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി ജയചന്ദ്രൻ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
0: അത്രയും സ്നേഹത്തോടെ നായകൻ അവളെ വിളിക്കുകയാണ്. എന്റെ കൂട്ടിലേക്ക് വരാനും പാടത്തെ പൂവുകൾ നുള്ളാനും മാറത്തെ ചൂടേൽക്കാനും. പാദസരങ്ങൾ അണിഞ്ഞ കിനാവിനോടും വരാനായി ആവശ്യപ്പെടുന്നു. ചിത്രം ഇന്ദ്രജാലം. ഗാനശില്പികൾ ONV കുറുപ്പ്, SP വെങ്കിടേഷ്. ഗായകൻ MG ശ്രീകുമാർ.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: മലയാളി പെണ്ണിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്ന ഒരു ഗാനം. നിന്റെ മുഖശ്രീയിൽ സൂര്യോദയത്തിന്റെ ഭംഗി ഞാൻ കാണുന്നു. ചിത്രം കാര്യസ്ഥൻ. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ബേണി ഇഗ്നീഷ്യസ്. ഗായകർ സുബിനും ഡെൽസിയും.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനാമൃതമാണ്. പ്രകൃതിയുടെ ഭംഗി എത്ര മനോഹരമായാണ് ഈ ഗാനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാദസരം കിലുക്കിയൊഴുകുന്ന പൂഞ്ചോലയെ വരികളിൽ കാണാം. ചിത്രം പാധേയം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: കാറ്റിന്റെ കാലിലെ പാദസരം എവിടെയാണ് കാണാതെ പോയത്? കേട്ടുനോക്കാം ശ്യാമ എന്ന ചിത്രത്തിലെ ഒരു ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം രഘുകുമാർ, ആലാപനം ചിത്ര.

പാദസരങ്ങൾ എന്ന വാക്കുവരുന്ന ഗാനം മലയാള ചലച്ചിത്രത്തിൽ ഇനിയുമുണ്ട്. അവയേതെല്ലാമാണെന്ന് കണ്ടെത്തൂ. ഇന്നത്തെ ഗാനാമൃതത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 11 സെക്കൻഡ്.

0: FM പ്രധാന വാർത്തകൾ.
1: വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്കു നേരെയുണ്ടായ അക്രമണത്തിന് ഉത്തരവാദികളായവരെ നിയമനത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. കുടുംബജീവിതത്തെ ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സിവേ 2026 പമ്പ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മുൻമന്ത്രി പി കെ ശ്രീമതിക്കെതിരായ വ്യാജവാർത്തയിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതി സൈബർ സെൽ SP അന്വേഷിക്കുന്നുണ്ടെന്നും ഇത്തരം നീക്കങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വഖഫ് വിഷയത്തിൽ മതസംഘടനകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് പിണറായി വിജയനും CPIM ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. BJPക്കെതിരായ പോരാട്ടം പിണറായി വിജയനിൽ നിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. മെഡിക്കൽ കോളേജുകൾ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ വരെ ന്യൂനതകൾ കണ്ടെത്തി പരിഹരിക്കാൻ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ കള്ളാടി മണ്ണിടിച്ചിൽ മേഖല പ്രിയങ്കാഗാന്ധി MP അല്പസമയത്തിനകം സന്ദർശിക്കും. അപകടത്തിൽ പരിക്കേറ്റ് മേപ്പാടി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും പ്രിയങ്കാഗാന്ധി കാണും. കണ്ണൂർ ആറളത്ത് വീണ്ടും കാട്ടാന ആക്രമണം. 13 ബ്ലോക്കിലെ ഗോപാലൻ എന്നയാളുടെ വീടിനോട് ചേർന്ന ഷെഡ് കാട്ടാന തകർത്തു. കാനഡയിലെ ഒന്റോറിയയിൽ ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ക്വാഷ് താരം അനഹദ് സിംഗ് ഫൈനലിൽ. സെമിയിൽ ഈജിപ്ത് താരം ബാർബ് സമേഹിനെയാണ് തോൽപ്പിച്ചത്.
0: FM പ്രധാന വാർത്തകൾ.
2: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
3: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
5: ദിവസവും കാലത്ത് 6:35
6: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
0: അൽ റെഹാൻ കണ്ണാശുപത്രി,
7: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
2: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 മാത്രം.
9: കൂടാതെ 16 21 40 എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
8: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555024.
10: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ്, 2:19. ട്രെയിൻ നമ്പർ 16324 മംഗലൂരു കോയമ്പത്തൂർ എക്സ്പ്രസ്, 2:34 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 2:54.

0: അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
3: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
2: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59:38 അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് കേൾക്കാം.

0: എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം ഒന്നാം ഭാഗം. ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. കുടത്തിലെ വിളക്ക് ഒന്നാം ഭാഗം.
1: എന്താണോ ഗോവിന്ദ, രാവിലെ ഇരുന്ന് കൂരയുടെ കഴുക്കോൽ എണ്ണുകയാണോ?
2: ആ കേശവിളയോ, ഇരിക്കെ, താനിപ്പോ വരുമെന്ന് വിചാരിച്ചേ ഇല്ല.
1: ആ ഓർക്കാപ്പുറത്ത് വന്ന് കയറുന്നതല്ലേ ഒരു രസം, അതും കേൾക്കാൻ സുഖമുള്ള വാർത്തയുമായിട്ട്. അല്ല, താൻ തനിച്ചിരുന്ന് കരയുകയാണോ?
2: തനിച്ചിരുന്നേ ഞാൻ ഇന്നും കരഞ്ഞിട്ടുള്ളൂ.
1: കരയേണ്ട കാലത്ത് തൻ്റെ ഇടമായി കണ്ണീരടക്കിയിട്ട് ഒരു കര പിടിക്കാൻ നേരത്താണോ ഈ ദുർലക്ഷണം?
2: സ്വസ്ഥത എനിക്ക് വിധിച്ചിട്ടില്ല ചങ്ങാതി.
1: ഓ കാളയോടോ ഈ പരവേശം. ആ പിന്നെ ഞാൻ ഇപ്പൊ വന്നത് എന്തിനെന്നറിയാമോ?
2: എന്താ?
1: ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരിടത്ത് പോയി, മടങ്ങി വന്നതോ ഒന്നിനു പകരം രണ്ട് കാര്യം സാധിച്ചിട്ട്.
2: ഹനുമാന്റെ അവതാരമല്ലേ, അത്ഭുതമില്ല?
1: ആ മാധവിക്കൊരാൾത്തരമുണ്ട്, ഇങ്ങോട്ട് വന്നാൽ പയ്യനെയും അയാളുടെ വീട്ടുകാരെയും കാണാം എന്നൊരു സ്നേഹിതന് എനിക്കെഴുതി. അറിഞ്ഞ പാടെ ഞാനങ്ങെത്തി. തിരക്കിയപ്പോഴോ എല്ലാം കൊണ്ടും നമുക്ക് പറ്റിയ ബന്ധം. ഇനി അവർക്ക് ഇവിടം വരെ ഒന്ന് വരണം, വാക്കുറപ്പിക്കണം, അത്രേ വേണ്ടു. അങ്ങനെ അംഗം കണ്ടു. ഇനി താളിയൊടിച്ചത് കേൾക്കണ്ടേ?
2: ആ പറയൂ.
1: ഇങ്ങോട്ട് മടങ്ങും മുമ്പ് അന്നാട്ടിലെ വലിയൊരു മില്ലുടമസ്ഥനെ വശാലൊന്ന് കാണാനെത്തു. ആരാണെന്ന് പുള്ളി? നമ്മുടെ പഴയ ക്ലാസ്മേറ്റില്ലേ, ആ കാലിഞ്ഞുണ്ടി നല്ലമുത്തു ചെട്ടിയാർ. ഓ, ആളറിയാത്ത താമസം അയാൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പണ്ടത്തേടവും ഭിന്നത്തേടവും വിസ്തരിച്ച് വിസ്തരിച്ച് ഒരു ദിവസം അവിടെ അങ്ങതും കൂടി. നമ്മുടെ രാഘവനെ തൽക്കാലം ഒരു ഹെൽപ്പറായിട്ട് എടുത്തുകൊള്ളാമെന്ന് അയാൾ ഏറ്റു. ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നാലുടനെ ഭേദപ്പെട്ട ഒരു പണിയും കൊടുക്കും. എന്താ താൻ എന്താ ഇങ്ങനെ അറവുറ്റു പോലിരിക്കുന്നത്? കേൾക്കേണ്ടത് കേട്ടിട്ടും.
2: കേട്ടത് മനസ്സിൽ കയറണ്ടേ?
1: ആ കയറാതിരിക്കാൻ ഇപ്പൊ എന്തുണ്ടായി?
2: അത് പറഞ്ഞാ താൻ ദുഃഖിക്കും.
1: ഓ, അതെനിക്ക് പുത്തരിയാണോ ചങ്ങാതി?
2: ഇത്ര കാലവും എനിക്ക് വേണ്ടി കുരിശ് ചുമന്നത് പോരെ?
1: ഞാൻ എന്നും എന്റെ കുരിശേ ചുമന്നിട്ടുള്ളൂ. ആ അത് കളയും, ഉള്ള കാര്യം പറയും.
2: താൻ ചന്ദ്രനെ കണ്ടോ?
1: ഇല്ല. ആ അവൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞു. എന്നെ തിരക്കി നാലഞ്ച് ദിവസം വീട്ടിലും ചെന്നിരുന്നു.
2: അവൻ ഇത്തവണ വന്നിട്ട് വീട്ടിലങ്ങനെ തങ്ങിയിട്ടേയില്ല, എന്നോടൊരക്ഷരം ഉരിയാടിയിട്ടില്ല.
1: പാർവതിയോടും ഒന്നും അവൻ പറഞ്ഞില്ലേ?
2: എങ്കിൽ ഞാൻ അറിയില്ലേ.
1: ഓ, ഈ നിസാര കാര്യം കൊണ്ടാണോ താൻ കുരങ്ങി ചത്ത കാക്കാനെ പോലെ അന്തം വിട്ടിരിക്കുന്നത്?
2: എടോ, ജീവിതത്തിൽ ആദ്യമാണ് ഈ നിലയിൽ അവനെ കാണുന്നത്. തനിക്കറിയാമല്ലോ നൊന്ത് നൊന്ത് തഴമ്പിച്ചവനാ ഞാൻ. പക്ഷേ അവനൊരു ജലദോഷം വന്നാൽ മതി, ഞാൻ ആകെ തളർന്നു പോകും.
1: ആ ഞാൻ ചന്ദ്രനെ ഒന്ന് കാണട്ടെ. എന്റെ അടുത്ത് അവൻ ഇന്ന് വരെ ഒന്നും ഒളിച്ചിട്ടില്ല.
2: എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെന്ന് പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല.
1: ആട്ടെ, നമുക്ക് പിന്നീട് കാണാം.
3: ഇനിയെങ്കിലും എഴുന്നേറ്റ് വല്ലതും കഴിക്കരുതോ? നേരം കുറച്ചേറെ ആയില്ലേ?
2: ഞാൻ കഴിച്ചില്ലെങ്കിൽ ആർക്കാ ഛേദം?
3: മറ്റുള്ളവർക്ക്?
2: ഓ, ശല്യം ചെയ്യാതൊന്ന് പോവുമോ മുമ്പിന്ന്?
3: കഞ്ഞി ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്.
2: എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
3: എന്നാൽ ആ കഷായത്തിരി.
2: കഷായം പോലും എനിക്കെന്തിനാ കഷായം?
3: സുഖമില്ലാതായ മരുന്ന് കഴിക്കണ്ടേ? അതിനിങ്ങനെ ഉപേക്ഷ കാണിച്ചാലോ?
2: പോകാനല്ലേ പറഞ്ഞത്?
3: ഇനി പോയാൽ അവിടം വരെ പോകാനാ? പോവായിരുന്നു, തക്ക നേരത്ത് പറഞ്ഞിരുന്നെങ്കിൽ. വരാൻ പറഞ്ഞപ്പോ വന്നു, പോകാൻ പറഞ്ഞെങ്കിൽ പോയാന്.
2: മുറിവിൽ കുത്തി നോവിക്കുന്നു. 20 കൊല്ലമായി, മറക്കാൻ നോക്കുക.
3: ഈ 20 കൊല്ലവും കഴിഞ്ഞതൊന്നും ഓർക്കാനേ എനിക്ക് നേരം കിട്ടിയില്ല.
2: ഓർമ്മശക്തിയെ നശിച്ചിരുന്നെങ്കിൽ.
3: ചെയ്തു തീർക്കാൻ തന്നെ പിടിപ്പതില്ലേ? ഉള്ള നേരം കൊണ്ട് അത് ചെയ്യുവോ അതോ ഫലമില്ലാത്തത് ആലോചിക്കുവോ?
2: ചോര നീരാക്കി ചെയ്ത കൃഷി കൂമ്പ് വിരിഞ്ഞതേ പുഴുക്കുത്തുമായിട്ട്. എന്നിട്ട് ഇനിയും ചെയ്തു തീർക്കാനുണ്ട് പോലും.
3: ചെയ്ത കൃഷിക്ക് എന്തു പറ്റി? അതിനൊരു ദോഷവും കണ്ണുള്ള ദൈവം വരുത്തൂല.
2: ഒന്നും പറ്റിയില്ല.

0: ചന്ദ്രനിവിടെ വന്നിട്ട് എത്ര ദിവസമായി, അവനെ നീ ശ്രദ്ധിച്ചില്ലേ? അവനെന്താ മുമ്പെങ്ങുമില്ലാത്ത ഒരു വാട്ടവും വല്ലായ്മയും, ഒരുമാതിരി ഒരു ഒരു ശൂന്യം പിടിച്ച മട്ട്.
1: അവൻ പറയാതെ എങ്ങനെ അറിയാനാ?
0: അല്ലെങ്കിൽ തന്നെ നീ എന്തിനാതറിയുന്നു? അടേ, വല്ലായ്മ ഉണ്ടെന്നെങ്കിലും തോന്നിയോ?
1: എന്റെ മുഖത്ത് കണ്ണില്ലേ, ചന്ദ്രൻ വന്ന ദിവസം തന്നെ എനിക്ക് തോന്നി അവന്റെ ഉള്ളിൽ എന്തോ പുകയുന്നുണ്ടെന്ന്.
0: ആശ്വാസമായി, വലിയ മിടുക്കി തന്നെ.
1: ഒരമ്മയ്ക്ക് അതറിയാൻ മിടുക്കൊന്നും വേണ്ട.
0: അമ്മയാണെങ്കിൽ അതിനപ്പുറവും ഇതിനകം അറിയുമായിരുന്നു.
1: ഈ പഴി എത്ര കൊല്ലമായി കേട്ടു തുടങ്ങിയിട്ട് എന്തു വേണേ പറഞ്ഞോളണം. മനുഷ്യർക്ക് ബോധ്യമായില്ലെങ്കിൽ വേണ്ട, ഈശ്വരൻ അറിഞ്ഞാ മതി.
0: അതാ ഞാനും പറയുന്നത്, ഈശ്വരനെ മറക്കരുത്.
1: ആരും ആരും അത് ചെയ്യരുത്. ഞാൻ ചോദിച്ചിട്ടൊരു അക്ഷരം അവന് ഉരിയാടിയിട്ട് വേണ്ടേ? മുമ്പൊക്കെ തീ ഊതുന്ന അടുപ്പിന്റെ അടുത്ത് വന്നിരുന്ന് നാടായ നാട്ടിലെ വിശേഷങ്ങളെല്ലാം രസം പിടിച്ച് പറഞ്ഞു കേൾപ്പിക്കുന്ന അവന് ഇപ്പൊ എന്റെ അടുത്ത് വരാൻ പോലും മടിയാണ്. ഇത്തവണ വന്നിട്ട് എന്റെ കുട്ടിക്ക് അങ്ങനെ തോന്നുന്നു. എന്റെ കർമ്മം, അവന്റെ കുറ്റമല്ല.
0: ചോദിക്കാൻ വേണ്ടി ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. അറിയണമെന്ന ആശ വേണം ചോദിക്കുന്നവർക്ക്.
1: ആശയുള്ളവർക്ക് ചോദിച്ചുകൂടായിരുന്നോ?
0: എന്തുകൊണ്ടോ എന്തുകൊണ്ടോ എന്തോ എനിക്ക് അവനോട് ചോദിക്കാനൊരു അറപ്പ്, ഒരു വിമിഷ്ടം, ഒരു ഭീതി. ഇന്നല്ല, ഇന്നും അങ്ങനെ തന്നെ. ആ മുഖമൊന്ന് കറുത്താൽ, ആ കണ്ണൊന്ന് കലങ്ങിയാൽ, സ്വരമൊന്ന് പരുഷമായാൽ, എന്തിന്? അവൻ ഒരു ദിവസം എന്നോട് മിണ്ടാതിരുന്നാൽ മതി, എനിക്കൊരു തഞ്ചവുമില്ല. പിന്നെ ഈ രണ്ടു മൂന്ന് ദിവസമായി പലപ്പോഴും ഞാൻ ആഞ്ഞിട്ടുണ്ട് ഒന്ന് സംസാരിക്കാൻ. പക്ഷേ ആ തളർന്ന മുഖത്ത് നോക്കുമ്പോൾ ഞാൻ എന്തെല്ലാമോ ഓർമ്മിച്ചു പോകും.
1: അവനോട് ചോദിക്കാൻ ഇത്ര വിഷമിക്കുന്നത് എന്തിനാ? ഇത്ര നല്ല പ്രകൃതമുള്ള കുട്ടികളുണ്ടോ? വയസ്സ് 25 കളിയും ചിരിയും മാത്രമേ ഉള്ളൂ. ജോലി കിട്ടി ഇവിടുന്ന് പോകുന്നതുവരെ ഞാൻ തന്നെ വിളമ്പിക്കൊടുത്ത് അടുത്തിരിക്കണം. എന്റെ അടുത്ത് കിടന്നാലേ അവന് ഉറക്കം വരൂ. എന്നിട്ടിപ്പോ ഇങ്ങനെ ബാധോപദ്രവം പിടിച്ചതുപോലെ. എന്റെ ഈശ്വര, എന്തു പറ്റിയോ എന്റെ കുഞ്ഞിന്?
0: കേശവപിള്ള അവനോട് സംസാരിക്കാമെന്ന് ഏറ്റിട്ടായിപ്പോ ഇവിടുന്ന് പോയത്. അയാളെ അവന് വലിയ ജീവനാ, എല്ലാം വിട്ടു പറയും.
1: അച്ഛൻ തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്. അവൻ എന്തെങ്കിലും ഒളിക്കുവോ അച്ഛന്റെ അടുത്ത്?
0: ഞാൻ വിചാരിച്ചതേ. അല്ല, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചോദിച്ചേക്കാം. അല്ല, അതിനെനിക്ക് ആരുടെയെങ്കിലും ശുപാർശ വേണോ? ഞാൻ ചോദിക്കും, അവൻ പറയും. ഇത്ര നാളും വളർത്തി ഇപ്പരൂപമാക്കിയ ഞാനെന്തിനു പേടിക്കണം?
1: ആര് പറഞ്ഞു പേടിക്കണമെന്ന്?
0: അതെല്ലാം ഞാൻ എന്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോളാം. നീ വയ്ക്കുമോ നിന്റെ പാട്ടിന്?
1: എന്തായാലും വേണ്ടില്ല എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടാ മതിയായിരുന്നു.
0: ആരാടാത്? ചന്ദ്രനാണോ?
2: അല്ല.
0: ആരാ ഇവിടുത്തെ? വായി നോക്കിയോ? ഇവിടെ വാ, കഴിക്കാൻ നേരം ആയപ്പോ ഇങ്ങ എത്തി അല്ലേ. ഊരു ചുറ്റി വലത്തും കഴിഞ്ഞ് എന്താടാ ഒന്നും മിണ്ടാത്തത്?
2: അതിനും വന്നൂടൊന്ന് പറഞ്ഞാ വരൂല.
0: പിന്നെന്തോന്നാ വായു ഭക്ഷണം കഴിക്കുമോ?
2: അതെന്തിനും മറ്റുള്ളവർ അറിയുന്നേ?
0: നോക്കെ, നിന്റെ തറുതലയൊന്നും ഇങ്ങോട്ട്
2: എടുക്കണ്ട. എടുക്കേണ്ടി വന്നാലേ എടുക്കൂ. വഴിയെ കയറി ആരും പറയാൻ വന്നില്ലല്ലോ.
0: ജാതകദോഷം, ആ ചന്ദ്രൻ അങ്ങനെയും ഈ നിഷേധി ഇങ്ങനെയും.
2: പിന്നെ ഒന്ന് പറഞ്ഞേക്കാം, ഈ നിഷേധിയുടെ കാര്യം പറയുമ്പോ ആ പൊന്നുമോന്റെ കാര്യം പറഞ്ഞേക്കരുത്. ആ കേമച്ചാരുടെ വലിപ്പം വർണ്ണിക്കുമ്പോ ഈ മോശക്കാരനെ അങ്ങ് വിട്ടേക്കണം. ഓർമ്മയായപ്പോ തൊട്ട് കേട്ടോണ്ടിരിക്കുകയാണ് ഈ ത്രാസിലിട്ട് തൂക്കി ആളെ കൊച്ചാക്കുന്ന വർത്തമാനം.
0: നീയാണോടാ ഞാൻ എന്ത് വേണമെന്ന് ഗുണദോഷിക്കാൻ?
2: അയ്യോ, ഗുണദോഷിക്കാനോ? ഞാനോ? അതിനിവിടെ വേറെ ആളില്ലേ? ഞാൻ എന്റെ കാര്യം പറഞ്ഞെന്ന് മാത്രം.
0: വിവരവും വകതിരിവുമില്ലാത്ത ഈ മുട്ടാളിനെ കൊണ്ട് വേണമല്ലോ ഭഗവാനെ എന്റെ തലതെറിച്ചാൽ ആ പാവത്തിന് കഴിഞ്ഞുകൂടാൻ. എടാ താൻ തോന്നി, ഒരു നിമിഷമെങ്കിലും നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
2: എനിക്കാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവർക്ക്.
0: ഇറങ്ങിപ്പോടാ, നിന്നുകൊണ്ട് എഴുന്നേറി തരം പറയാതെ പിറപ്പിച്ച് വളർത്തിയവരെ പറ്റി കൂറും കരുണയുമില്ല താമസൻ. നിന്നെ കണ്ടാ പിന്നെ ഒന്ന്
2: നിക്കാൻ പറഞ്ഞാ പോലും ഞാൻ ഇവിടെ നിക്കാൻ പോണില്ല. കാണാൻ ഇഷ്ടമില്ലാത്തവരെ ഞാൻ എന്തിനാ ശല്യപ്പെടുത്തുന്നേ? കാണാൻ കൊള്ളാവുന്ന മക്കൾ ഉണ്ടല്ലോ വേറെ, സാക്ഷാൽ ഭാര്യയുടെ മക്കൾ. ഞാൻ എങ്ങനെയോ ജനിച്ചു പോയെന്നല്ലേ ഉള്ളൂ.
0: നിർത്തടാ, നീ ഇനി കമാന്നൊരു അക്ഷരം മിണ്ടിപ്പോരു.
2: ഇനി ഞാൻ മിണ്ടിപ്പോയാൽ നാക്കി നിന്ന് വീഴുന്നെന്താ എനിക്ക് തന്നെ നിശ്ചയമില്ല.
0: കഷ്ടപ്പെട്ട് മൂന്നു നേരവും വയറ്റിനതൊന്ന് പോറ്റുന്നതിന്റെ കൂലി.
2: അയ്യോ, അത് വേണ്ടായിരുന്നല്ലോ. കൊച്ചിലെ തന്നെ കഥ കഴിച്ചുകൂടായിരുന്നോ?

0: ഇനിയിപ്പോ ഒന്നേ പറ്റൂ. കഷ്ടപ്പെട്ട് പുന്നാര മക്കളെ വളർത്തി പേക്കോലം തിരിഞ്ഞ എന്റെ തള്ളയില്ലേ ഇവിടത്തെ വേലക്കാരി, ആ സ്ത്രീക്ക് കൊടുക്കാനുള്ള കൂലിയിൽ പറ്റെഴുതിക്കൊണ്ടാ മതി എനിക്ക് തരുന്ന ചോറ്. കാണാൻ കൊതിച്ചപ്പ തന്നെ എത്തിയല്ലോ വിലവേറില്ലാത്ത മകൻ.
1: ചന്ദ്രനാണോ?
2: അതെ.
1: ഇങ്ങോട്ടൊന്ന് വാകുഞ്ഞേ, കേട്ടില്ലേ ആ പിഴയാളിയുടെ വർത്തമാനം?
2: ആ കേട്ടു.
1: നീ കേട്ടത് എത്രയോ ഭേദം. നീ വരും മുമ്പ് അത്തമ്മാടി പുലമ്പിയത് ഓർക്കുമ്പോ നീ എന്താ ഒന്നും മിണ്ടാത്തത്?
2: അവൻ തോന്നുന്നത് നേരെ പറയും, ശരിയായാലും തെറ്റായാലും.
1: ഏ, നീ എന്താ ചന്ദ്രായി പറയുന്നത്?
2: രാഘവനെ പറ്റി എനിക്ക് ഇന്നുള്ള അഭിപ്രായം.
1: എന്നുവെച്ചാ?
2: ഇഷ്ടവും ഇഷ്ടക്കേടും അവൻ മറച്ചുവെച്ച് പെരുമാറുകയില്ല.
1: ഹോ, സ്വൈരം കെടുത്താനാണോ നിന്റെയും ഭാവം? നീ ഉപദേശിച്ച് നന്നാക്കേണ്ട ഗുരുത്വദോഷിക്ക് ഹേണിചാരി കൊടുക്കുകയാണോ?
2: ഇത്ര നാൾ ഉപദേശിച്ച ഞാനാണ് മടയൻ. ഞാൻ ആര് ഉപദേശിക്കാൻ? അവൻ എന്നെക്കാളും എത്രയോ ആണത്തമുള്ളവൻ.
1: ഓഹോ, അതെ അതെ, പറയാനുണ്ടോ? നാലക്ഷരം തികച്ചു പഠിക്കാതെ കണ്ട കടകമ്പോളങ്ങളിൽ തെണ്ടിത്തിരിഞ്ഞ് അന്യരെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കുന്ന എരണം കെട്ടവൻ.
2: പക്ഷേ ആർക്കും അവനെ വഞ്ചിക്കാൻ കഴിഞ്ഞിട്ടില്ല.
1: വഞ്ചനയോ? ആര് ആരെ വഞ്ചിച്ചെന്നാ?
2: ആ അതെന്തോ ആട്ടെ, പിന്നെ എന്തിനാ വിളിച്ചത്?
1: നീ എവിടെയായിരുന്നു ഇത്ര നേരവും?
2: വെളിയിലിറങ്ങി നാല് മനുഷ്യരെ കാണാമെന്ന് കരുതി.
1: എത്ര നാൾ കൂടിയാണ് കുഞ്ഞെ നീ ഇങ്ങോട്ടൊന്ന് വരുന്നത്? അപ്പോഴെങ്കിലും നാല് നാൾ തികച്ച് വീട്ടിലടങ്ങി നിൽക്കണ്ടേ? കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ ഞങ്ങള്?
2: ഇനി ആ വിഷമം ഉണ്ടാവില്ല.
1: അങ്ങനെ പറ കുഞ്ഞെ, അതാ വേണ്ടത്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണട്ടെ.
2: ഞാൻ ഉദ്ദേശിച്ചതല്ല അച്ഛൻ മനസ്സിലാക്കിയത്.
1: പിന്നെ
2: ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല.
1: എന്താ ജോലിക്ക് പോകാതെ?
2: പാപത്തിന്റെ ആ ചുമട് ഞാൻ താഴത്തിറക്കി.
1: ചുറ്റിക്കാതെ മോനെ, എന്തുണ്ടായി? വല്ല കുഴപ്പവും വന്നോ ജോലിക്ക്? എനിക്ക് പണ്ട് പറ്റിയതുപോലെ കൂടെ നടക്കുകയും പുറകെ കുഴിക്കുകയും ചെയ്യുന്ന വല്ല ചതിയന്മാരും നിന്നെ കുഴപ്പത്തിലാക്കിയോ?
2: കൂട്ടുകാരാരും എന്നെ ചതിച്ചില്ല. ചോദിച്ച് വിഷമിപ്പിക്കരുത്, എനിക്ക് ഉദ്യോഗം വേണ്ടെന്ന് തോന്നി.
1: ഓ, എന്തൊരു ദുരിതമാണ് ഈശ്വര. ചന്ദ്ര കുഞ്ഞെ, നിന്റെ ബുദ്ധി നില തെറ്റിപ്പോയോ?
2: എങ്കിലെത്ര ഭാഗ്യമാകുമായിരുന്നു, എന്ത് ആശ്വാസമായിരുന്നു.
1: ദൈവമേ, ഇതിനാണോ ഞാനും ആ തള്ളയും ഇത്രയും കാലം പെടാപ്പാടുപെട്ടത്? നീ ഒരുത്തൻ നന്നായി വന്ന് കാണാനില്ലേ കുഞ്ഞെ? കടവും കടമിട്ട വട്ടിയുമായിട്ട് ഇതുവരെ ഉഴച്ചത് ഈ ജോലി ഉണ്ടാക്കി തന്ന കേശവുള്ള ഇത് കേട്ടാൽ
2: എനിക്കാരെയും വേദനിപ്പിച്ച് സുഖിക്കണമെന്നില്ല. എന്റെ വേദന മറ്റാരും അറിയുകയും വേണ്ട.
1: നിനക്ക് എന്ത് മനഃപ്രയാസം ഉണ്ടായാലും അത് പറഞ്ഞുകൂടെ കുഞ്ഞെ ഞങ്ങളുടെ അടുത്ത്. അതിനു പകരം നീ കടും കൈ കാട്ടുകയാണോ വേണ്ടത്?
2: അതൊന്നും ഒരു മകന് അച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളില്ല.
1: എന്താ? ഓ, നീ വല്ല ഊരാക്കുടുക്കലും ചെന്ന് വീണോ അപ്പനെ? ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ പട്ടണമാണ് മറിമായം വിറ്റഴിന്നിടമാണെന്നൊക്കെ?
2: ഇരുട്ട് താനറിയാതെ വെളിച്ചം തോന്നുന്നു.
1: ഞാൻ ചോദിച്ചതെന്തോന്ന്? നീ പറയുന്നതെന്തോന്ന്?
2: ചോദിച്ചത് എത്ര ശരി.
1: ഇതെന്ത് കഥ? കാടരിപ്പ് നിർത്തി കാര്യം പറയാനുള്ളതിന്
2: ഞാനൊരു മകനായിപ്പോയി. അല്ലെങ്കിൽ
1: നീ പോകണോ?
2: പറയേണ്ടത് മറ്റാരുമല്ല, സ്വന്തം മനസാക്ഷിയാണ്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ
3: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം ഒന്നാം ഭാഗം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള നാടകവേദി തിരുവനന്തപുരം.
4: ഈ തുടർ നാടകത്തിന്റെ രണ്ടാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
5: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
1: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
0: മൗലാന ഐ വി എഫ് സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 21 വർഷത്തെ സേവന പാരമ്പര്യം.
0: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
1: ആശംസകളോടെ മൗലാന ഐ വി എഫ് സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൗലാന ഐ വി എഫിന്റെ 21 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
1: രജിസ്ട്രേഷന് വിളിക്കൂ 8714-797-444.
0: മൗലാന ഐ വി എഫ് സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൗലാന ഐ വി എഫിന്റെ 21 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
1: രജിസ്ട്രേഷന് വിളിക്കൂ 8714-797-444.
0: മൗലാന ഐ വി എഫ് സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
6: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
3: പക്ഷെ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വിലക്കുറവുമായി മൈ ജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
7: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കുറുപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി നേഹ നായർ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
3: രജിസ്ട്രേഷന് വിളിക്കൂ 8714-797-444.
2: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
5: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
7: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
6: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
7: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
9: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
8: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
9: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
3: രജിസ്ട്രേഷന് വിളിക്കൂ 8714-797-444.
2: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
10: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
7: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
6: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
7: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
11: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
12: നേടാം.
10: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
7: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
6: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
7: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
13: തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്.

0: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം

0: നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
1: രജിസ്ട്രേഷന് വിളിക്കൂ 8714-797-444.
0: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
2: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
5: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
3: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
6: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ.
6: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
0: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൗലാന IVFന്റെ 21 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
1: രജിസ്ട്രേഷന് വിളിക്കൂ 8714-797-444.
0: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
3: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
6: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
3: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
7: പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ഓർമ്മയിലൊരു പാട്ട്, 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:20 കേൾക്കാം രാമായണ പാരായണം, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നാളെ രാവിലെ 6:10 കേൾക്കാം സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അമ്പിളി പാലൂർ. തുടർന്ന് രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം. കർഷകർക്ക് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ നൽകി വരുന്ന ധനസഹായങ്ങൾ. ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീല സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം, അമിത രക്തസമ്മർദ്ദത്തിന്റെ നിർണയം. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. ഒ ചന്തുമേനൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. 7:20 കേൾക്കാം ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. പ്രസവാനന്തര വിഹാരങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആയുർവേദ ഡോക്ടർ സജ്ന നവാസ് സംസാരിക്കുന്നു. 7:45 ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര. ഡി വിനയചന്ദ്രന്റെ കാട് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലുന്നത് കാവാലം ശ്രീകുമാർ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപോലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. മത്സരപരീക്ഷാ പരിശീലകനും ചെമ്മങ്ങടവ് PMSAMA ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മുജീബ് റഹ്മാൻ NK സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 ലളിതഗാനം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

ഇരുപതിന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം, 9:55 ഇന്നത്തെ പരിപാടികൾ, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, നവഗീതങ്ങൾ. 10:15 പാദമുദ്ര. നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായ യു എ ഖാദറുമായി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ നടത്തുന്ന അഭിമുഖം. 3:00 10:30 ചലച്ചിത്രഗാനങ്ങൾ.

10:55 മൻ കി ബാത്ത്. 12 മണിക്ക് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 ഗാനമഞ്ജുഷ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളാണ്. ഇതിൽ 5:35 കേൾക്കാം രാമായണ പാരായണം, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:40 മൻ കി ബാത് പ്രത്യേക പരിപാടി, 6:50 വയലും വീടും.

0: പ്രിയപ്പെട്ടവരെ, ഇന്നും നാളെയും ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
3: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5 ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
5: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
4: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
5: കൂടെ മൈജി സൂപ്പർ ഇഎംഐ, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
8: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കേണ്ടെന്ന എല്ലാരും പറയുന്നത്.
9: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
8: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
9: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
10: ഫോക്സ്വാഗൻ പർച്ചേസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
11: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
10: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
12: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
13: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
12: രസം നാലിരട്ടി.
13: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
14: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
15: എന്നും രാവിലെ 7 മണിക്ക്.
14: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
15: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
14: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
13: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
5: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
4: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
5: കൂടെ മൈജി സൂപ്പർ ഇഎംഐ, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7-5 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
16: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം, ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
7: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
17: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
5: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ

0: കയറാതെ തിരിച്ചു വരും.
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭമഴ,
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
4: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
5: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
6: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
5: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
6: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
5: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
6: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
6: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
1: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
0: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
0: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: FM പ്രധാന വാർത്തകൾ.
7: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് രാജി. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. കാർഗിൽ യുദ്ധത്തിലെ ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം മികച്ചതാക്കുന്നതിൽ കലയ്ക്കും സാഹിത്യത്തിനും സുപ്രധാന പങ്കെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പാ സാഹിത്യോത്സവത്തിന് തുടക്കമായി. ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലാളി ക്ഷേമത്തിനും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തൊടുപുഴയിൽ പോലീസ് വാഹനത്തിൽ മദ്യക്കുപ്പി കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായി മെഡിക്കൽ റിപ്പോർട്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ സെമിഫൈനലിൽ. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ.
4: FM പ്രധാന വാർത്തകൾ.
1: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
0: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
0: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
3: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
9: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
8: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
10: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
11: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ട്രെയിൻ സമയം.
7: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 16333 വരാവൽ തിരുവനന്തപുരം മെയിൽ എക്സ്പ്രസ് 4:57 വൈകി 3:31. 16346 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി മെയിൽ എക്സ്പ്രസ് 4:18 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4

0: ഒന്നിന് കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVF ഇരുപത്തിയൊന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
3: രജിസ്ട്രേഷൻ വിളിക്കൂ 8714797444.
2: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
4: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
5: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
4: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
7: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
7: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
3: എന്നും രാവിലെ 8:30.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
9: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
10: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
4: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ.
5: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഇന്ന് ലോക എംബ്രിയോളജി ദിനം.
3: ആശംസകളോടെ മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: സമയം 3:02.
11: ആകാശവാണി 102.7 മഞ്ചേരി FM.

ഒരു പാട്ട്. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഒരുപാട് പ്രിയമുള്ള പാട്ട് ഒളിഞ്ഞിരിപ്പുണ്ടാകും. പാട്ടുകൾ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ്. ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും വേർപാടും കാത്തിരിപ്പും എല്ലാം അതിന്റെ വരികളിലും സ്വരങ്ങളിലും പതിഞ്ഞിട്ടുമുണ്ടാവാം. പ്രിയ ശ്രോതാക്കളെ, ഓർമ്മയിൽ ഒരു പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പാട്ടിനെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളുമായി കത്തുകളും സന്ദേശങ്ങളുമുണ്ട്. നമുക്ക് കേൾക്കാം. ഓർമ്മയിൽ ഒരു പാട്ട് എന്ന ഈ പരിപാടിയിൽ ആദ്യത്തെ ഓർമ്മയുടെ ചെപ്പ് തുറക്കുന്നത് രാധാകൃഷ്ണൻ കാക്കൂരാണ്, കോഴിക്കോട് നിന്നും. 1970 എനിക്ക് 2 വയസ്സ് പ്രായം. ഈ വർഷമാണത്രേ അച്ഛൻ വീട്ടിൽ 70 മോഡൽ ഫിലിപ്സ് 3 ബാൻഡ് റേഡിയോ കൊണ്ടുവന്നത്. പോസ്റ്റ് ഓഫീസിൽ പോയി നികുതി അടയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഇനി പറയുന്നത്. 2 വയസ്സല്ലേ പ്രായം, പിന്നെ ഓർമ്മയുടെ 4 വയസ്സ് കഴിയുന്ന സമയത്ത് ഓർമ്മകൾ വന്നു തുടങ്ങുമല്ലോ. എനിക്ക് 6 വയസ്സായ സമയത്ത് അച്ഛനും അമ്മയും അമ്മമ്മയും അമ്മച്ചനും പറഞ്ഞ കഥയാണിത്. റേഡിയോവിൽ പഞ്ചാര പാലുമിഠായി പുഞ്ചിരി പഞ്ചാര പാലുമിഠായി എന്നാരംഭിക്കുന്ന പാട്ട് കേട്ട നേരം ഞാൻ പഞ്ചാര പാലുമിഠായി എന്ന് പാടിക്കൊണ്ട് മുറ്റത്തുനിന്നും മണ്ണുവാരി കൈകൊണ്ട് വീട്ടിലെ അടുക്കളയിലെ ഭരണിയിൽ നിന്ന് പഞ്ചസാര വാരി തിന്നുകയും ഭരണി മറിച്ചിടുകയും അനന്തരം ചില്ലുഭരണി പൊട്ടിച്ചതും ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. പിന്നീട് ആകാശവാണിയിലും

ഓർമ്മകൾ എപ്പോഴും ഓർക്കാനുള്ളതാണ്. പക്ഷേ നമ്മളിലെ പല ഓർമ്മകളും നാം മറക്കാൻ ശ്രമിക്കുന്നവയുമാണ്. ഓർമ്മയിലൊരു പാട്ടിലേക്ക് ഇനി സന്ദേശം എഴുതിയിരിക്കുന്നത് മാനിപുരം സുധാകരനാണ്. വായിക്കാം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് എന്റെ ആത്മാർത്ഥ സുഹൃത്തായ കൃഷ്ണൻകുട്ടി വിട പറഞ്ഞത്. മരണവാർത്തയറിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് കുളിപ്പിച്ചു കിടത്തിയ നിലയിൽ ഏറെ നേരം നോക്കി നിന്നപ്പോൾ അറിയാതെ എന്റെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണു തുടച്ച് വീണ്ടും ഞാൻ അവന്റെ മുഖത്തേക്ക് ദൃഷ്ടി പായിച്ചപ്പോൾ പൊടുന്നനെ മനസ്സ് ഭൂതകാലത്തിലേക്കൊന്ന് കുതിച്ചു പാഞ്ഞു. സ്കൂൾ സാഹിത്യ സമാജത്തിൽ അവൻ പാടി സമ്മാനം നേടിയ ഒരു പാട്ടുണ്ട്. അതെന്റെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്നതുപോലെ തോന്നി. കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ എന്ന പാട്ടാണ്.

ചിരിക്കുവാനും കരയുവാനും ഓർമ്മകളുണ്ട്. പക്ഷെ എന്തോർക്കണം എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് കെ ഗോവിന്ദൻ ചീക്കോട് നിന്നാണ്. ഓർമ്മയിൽ തെളിയുന്ന ഒരു പാട്ട്. എന്റെ ഒരു സഹോദരിയെ 1969 കുന്ദമംഗലം പടനിലം എന്ന സ്ഥലത്തേക്ക് കല്യാണം ചെയ്തയച്ചിരുന്നു. അന്ന് മാവൂരിൽ നിന്ന് വേണം ബസ് കയറി അങ്ങോട്ട് പോകാൻ. 3 യാത്ര ചെയ്തു വേണം പെങ്ങളുടെ വീട്ടിലെത്താൻ. ഒരു ദിവസം ഞാൻ അവരുടെ വീട്ടിൽ പോയി. അത് 1973 കേട്ടോ. എന്റെ അളിയന്റെ അനുജൻ വേലായുധനും ഞാനും കൂടി സിനിമയ്ക്ക് പോകാൻ വീട്ടുകാരുടെ സമ്മതം വാങ്ങി. എന്നാൽ സിനിമയ്ക്കും ബസ്സിനും കുന്ദമംഗലം പോയി വരാനും കാശ് വേണമല്ലോ. അതിനും പോംവഴി കണ്ടു. അവരുടെ പറമ്പിൽ ധാരാളം പറങ്കിമാവുണ്ടായിരുന്നു. അതിന്മേൽ നിന്ന് ഞങ്ങൾ കുറെ കശുവണ്ടി പറിച്ചു. അതും സഞ്ചിയിലാക്കി ഞങ്ങൾ അടുത്തുള്ള അങ്ങാടിയിൽ ചെന്ന് അത് വിറ്റു. അങ്ങനെ അതിന് 5 കിട്ടി. സിനിമയ്ക്കും ബസ്സിനും ചായയ്ക്കും അത് തന്നെ ധാരാളം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുന്ദമംഗലത്തുള്ള ജങ്കീഷ് ടാക്കീസിൽ പോയി സിനിമ കണ്ടു. ഉല്ലാസമായി തിരിച്ചുപോന്നു. സിനിമ ഏതാണെന്നോ? സീമന്തപുത്രൻ. ഇതാണ് കണ്ടത്.

അടുത്ത കത്ത്. മങ്കട പള്ളിപ്പുറത്താണ് ഞാൻ ജനിച്ചത്. അന്ന് ഇന്നത്തെ യാതൊരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട് ഒരു കൊച്ചു ഓലപ്പുരയായിരുന്നു. അച്ഛനും അമ്മയും 8 മക്കളും അതിലായിരുന്നു. ഏറ്റവും ഇളയവൾ ഞാനായിരുന്നു. മഴക്കാലമായാൽ പുര ചോർന്നൊലിക്കും. അമ്മ തേക്കിന്റെ ഇല കൊണ്ട് വന്ന് ചോരുന്ന സ്ഥലങ്ങളിൽ വെക്കും. മഴക്കാലമായാൽ അച്ഛന് പണിയും ഉണ്ടാവില്ല. മരം അറുക്കുന്ന പണിയായിരുന്നു. ഏട്ടന്മാരും ചേച്ചിമാരുമൊക്കെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ് വരെയുമൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ മാത്രം 7 വരെ പോയി. എന്റെ വീട്ടിൽ അച്ഛൻ ഒരു റേഡിയോ വാങ്ങിയിരുന്നു. അന്ന് വൈദ്യുതിയൊന്നും ഇല്ലായിരുന്നു. റേഡിയോവിൽ 3 ബാറ്ററി ഇട്ടാണ് പ്രവർത്തിപ്പിച്ചിരുന്നത്. അന്ന് എനിക്ക് 5 വയസ്സായിരുന്നു പ്രായം. അതിൽ നിന്നും പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. എങ്ങനെയാണ്, എന്താണ് എന്നൊന്നും അറിയില്ല. അന്ന് മഴക്കാലത്ത് കേട്ട ഒരു പാട്ടായിരുന്നു ഇത്.

ജീവിതത്തിലെ ചില ഓർമ്മകളൊക്കെ അങ്ങനെയാണ്, ഒരിക്കലും മറക്കാൻ പോലും പറ്റില്ല. തലശ്ശേരി സ്വദേശിനിയാണ് ഞാൻ. മലപ്പുറത്തേക്ക് കല്യാണം കഴിച്ച് വന്നതാണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ അടുത്ത രണ്ട് വീടുകളിലെ കുട്ടികളും അമ്മമാരുമൊക്കെ സിനിമയ്ക്ക് പോകാറുണ്ടായിരുന്നു. മിക്കവാറും ഞായറാഴ്ചകളിലാണ്. കാലം 1975. അനശ്വര നടൻ ജയന്റെ സിനിമകൾക്ക് മാത്രമേ പോകൂ. എല്ലാവരും അദ്ദേഹത്തിന്റെ ആരാധകരായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ആരാധകരുടെ സംഘടനയുടെ അംഗമാണ്. അറിയപ്പെടാത്ത രഹസ്യം എന്ന സിനിമയിലെ ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് കെ അജിതയാണ്. സൈലന്റ് വാലി മുണ്ടുപറമ്പ് നന്നാ.

ജീവിതത്തിലെ ചില ഓർമ്മകളൊക്കെ അങ്ങനെയാണ്, ഓർക്കുംതോറും ചിലപ്പോൾ അതിന്റെ മാധുര്യം കൂടും. എന്റെ വീടിന്റെ 5 കിലോമീറ്റർ ദൂരെ കൂറ്റനാട് പണ്ട് തനൂജ തിയേറ്റർ ഉണ്ടായിരുന്നു. പിന്നീട് അത് അഭിലാഷ്, രചന എന്നീ പേരുകളിലും വന്നിരുന്നു. അന്ന് തനൂജ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ വിട്ടുകഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്ന ഗാനമാണ് ഗുരുവായൂർ കേശവൻ സിനിമയിലെ ഉഷാകിരണങ്ങൾ പുൽകി പുൽകി എന്ന ഗാനം. അന്ന് മൈക്ക് മുകളിൽ വെച്ച് കെട്ടിയതുകൊണ്ട് തന്നെ, ഒത്തിരി ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ

പാട്ടുകൾ കേൾക്കാമായിരുന്നു. ഈ ഗാനം കേട്ടാൽ അപ്പോൾ അറിയാം അവിടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞു എന്ന്. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് ഇങ്ങനെ ഒരു സന്ദേശം ഓർമ്മയിലൊരു പാട്ടിലേക്ക് എഴുതി അയച്ചിരിക്കുന്നത്.

ഇന്നത്തെ പാട്ടുകളെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മയിൽ ഒരു പാട്ട്. ഓർമ്മയുടെ അറകളിൽ ഒളിഞ്ഞിരിക്കുന്ന പാട്ടുകൾ നിങ്ങൾക്കുമില്ലേ? അത്തരത്തിലുള്ള ഒരു ഗാനം ഒന്നോർത്തു നോക്കൂ.

0: എന്നിട്ട് ആ ഓർമ്മയും പാട്ടും എഴുതി അയക്കൂ. പോസ്റ്റ് കാർഡിലോ വാട്സപ്പിലോ എഴുതി അയക്കാം. വിലാസം പറയാം. ഓർമ്മയിൽ ഒരു പാട്ട്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, മഞ്ചേരി കോളേജ് പി ഒ, മഞ്ചേരി. പിൻ 6761 2 2. വാട്സപ്പ് നമ്പർ പറയാം, 9495055600. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശാലിനി എസ്.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21st വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
4: രജിസ്ട്രേഷൻ വിളിക്കൂ 8714797444.
3: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
5: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
6: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
5: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ,
7: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21st വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
4: രജിസ്ട്രേഷൻ വിളിക്കൂ 8714797444.
3: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
8: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
9: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ, 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
8: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
9: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗോധ എന്ന ചിത്രത്തിനു വേണ്ടി ഗൗരി ലക്ഷ്മി പാടിയ ഗാനം. വരികൾ മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കേണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാർ, സംഗീത ശ്രീകാന്ത് എന്നിവർ പാടിയത്, വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ബിജി പാൽ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ഗപ്പി എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് പാടിയത്. വരികൾ വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിനു വേണ്ടി ആൻ ആമി പാടിയ ഗാനം കേൾക്കാം. സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

മഴത്തുള്ളി കിളുക്കും എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. വരികൾ എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: പ്രിയപ്പെട്ടവരെ, ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 3 മണി കഴിഞ്ഞ് 57 മിനിറ്റ്.
1: FM പ്രധാന വാർത്തകൾ.
0: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് രാജി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. കാർഗിൽ യുദ്ധത്തിലെ ധീര സൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഏത് സ്ഥലത്തായാലും സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റുമാനൂർ എറണാകുളം റോഡിലെ അപകട വളവുകൾ നിവർത്തുന്ന വികസന പദ്ധതിയുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി മോൻസ് ജോസഫ്. ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. തൊടുപുഴയിൽ പോലീസ് വാഹനത്തിൽ മദ്യക്കുപ്പി കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായി മെഡിക്കൽ റിപ്പോർട്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ സെമിഫൈനലിൽ. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ.
1: FM പ്രധാന വാർത്തകൾ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
7: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഈ മാസം 31 വരെ.
8: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
9: ദിവസവും കാലത്ത് 6:35.
10: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
8: അൽ റെഹാൻ കണ്ണാശുപത്രി,
11: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
12: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം പറയാം.

0: 1646 തിരുവനന്തപുരം ലോക്മാനത്തിലക് നേത്രാവതി മെയിൽ എക്സ്പ്രസ് 4:18 1661 പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 4:20 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4:01 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 കൃത്യസമയത്ത് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 13 സെക്കൻഡ്. ഇപ്പോൾ 4 മണി പൂക്കളുടെ സമയം.

സന്ധ്യയുടെ പൊൻവെളിച്ചത്തിൽ വിരിയുന്ന പൂക്കളെപ്പോലെ ഓരോ ദിവസവും 4 മണിക്ക് നിങ്ങളുടെ മനസ്സിൽ പുതുമയും സന്തോഷവും നിറയ്ക്കാൻ എത്തുകയാണ് 4 മണിപ്പൂക്കൾ. അറിവിന്റെ നിറങ്ങളും വിനോദത്തിന്റെ സുഗന്ധവും സംഗീതത്തിന്റെ മാധുര്യവും ഒത്തുചേരുന്ന ഈ സായാഹ്ന വിരുന്നിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. വരൂ, നമുക്ക് ഒരുമിച്ച് ഈ മനോഹര നിമിഷങ്ങൾ ആസ്വദിക്കാം.

0: മനുഷ്യരുടേതുപോലെ കമ്പ്യൂട്ടറുകൾക്കും തലമുറയൊക്കെയുണ്ടോ? കേൾക്കാം മുനീർ ആമയൂരിന്റെ വാക്കുകൾ.
1: മറ്റേതൊരു സാങ്കേതിക വിദ്യയെയും പോലെ കമ്പ്യൂട്ടറിലും കാലത്തിനനുസരിച്ച് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിനനുസരിച്ച് അവയെ ഒന്നാം തലമുറ, രണ്ടാം തലമുറ എന്നിങ്ങനെ 5 തലമുറകളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ വാക്വം ട്യൂബായിരുന്നു. രണ്ടാം തലമുറയിൽ ട്രാൻസിസ്റ്റർ, മൂന്നാം തലമുറയിൽ IC ചിപ്പുകൾ, 4ാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ മൈക്രോ പ്രോസസറായിരുന്നു. 5ാം തലമുറയിൽ ഉപയോഗിക്കുന്നത് USLI അഥവാ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റിഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഒന്നുകൂടി പറയാം, ഓരോ തലമുറ കമ്പ്യൂട്ടറിലും ഏതൊക്കെ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ചാണ് കമ്പ്യൂട്ടറുകളെ വിവിധ തലമുറകളായി തിരിച്ചിരിക്കുന്നത്. 1ാം തലമുറയിൽ വാക്വം ട്യൂബ്, 2ാം തലമുറയിൽ ട്രാൻസിസ്റ്റർ, 3ാം തലമുറ IC ചിപ്പുകൾ, 4ാം തലമുറയിൽ മൈക്രോ പ്രോസസർ, 5ാം തലമുറയിൽ USLI അഥവാ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
3: രജിസ്ട്രേഷൻ വിളിക്കൂ 8714-797-444.
2: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: വന്ധ്യതാ നിവാരണ ക്യാമ്പ് July 27 മുതൽ ഒരു മാസക്കാലം.
2: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പെട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
2: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടൊരു സൂപ്പർ സിനിമയും.
5: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
4: രസം നാലിരട്ടി.
5: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
6: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
6: അമ്മയ്ക്ക് കരുതലായി,
7: കുഞ്ഞിന് കാവലായി.
6: അലോഹ ഹോസ്പിറ്റൽ.
8: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
9: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
10: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
5: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി MyG ലാഭമഴ.
10: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
11: നിങ്ങളിൽ നിന്നും ബാങ്കുകൾ അനാവശ്യമായി പണം ഈടാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തു ചെയ്യും കേൾക്കാം.
12: ഇന്ന് നമ്മൾ എല്ലാവരും നമ്മുടെ നിക്ഷേപങ്ങൾ സൂക്ഷിക്കുന്നതിനായി ബാങ്കുകളെ ആശ്രയിക്കാറുണ്ട് അല്ലേ? ബാങ്കുകൾ അനാവശ്യ ചാർജുകൾ പലപ്പോഴും ഈടാക്കുന്നത് അറിഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കാൻ പലരും തയ്യാറാകാറില്ല. ബാങ്കുകൾ അനാവശ്യമായി പണം ഈടാക്കുമ്പോൾ ഉപഭോക്താക്കൾ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ജാഗ്രതയിൽ. കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. കാസർഗോഡ് കുമ്പള സ്വദേശിയായ രാജു സ്റ്റീഫൻ ഡിസൂസയുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സീതാങ്കുളി ബ്രാഞ്ചിലെ കറന്റ് അക്കൌണ്ടിൽ നിന്ന് മിനിമം ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ് 2 തവണയായി 590 രൂപ പിടിച്ചെടുത്തു. ബാങ്കിൽ ചോദിച്ചപ്പോൾ മെസ്സേജ് ചാർജ് ഇനത്തിൽ 2 രൂപ പിടിച്ചപ്പോൾ ബാലൻസ് കുറഞ്ഞു. അതുകൊണ്ട് മിനിമം ബാലൻസ് പിഴ ഈടാക്കി എന്നാണ് പറഞ്ഞത്. അക്കൗണ്ടിൽ നിന്ന് ഇത്തരം ചാർജുകൾ ഈടാക്കുന്നതിന് മുമ്പ് 15 ദിവസത്തെ മുൻകൂട്ടി നോട്ടീസ് നൽകണമെന്ന നിയമം ബാങ്ക് പാലിച്ചില്ലെന്ന് കാട്ടി അദ്ദേഹം ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു. പരാതി അംഗീകരിച്ച കോടതി പരാതിക്കാരന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു. പിടിച്ചെടുത്ത 590 രൂപയും നഷ്ടപരിഹാരമായി 10,000 രൂപയും കോടതി ചെലവുകൾക്കായി 5,000 രൂപയും അടക്കം 15,590 രൂപ ബാങ്ക് ഉപഭോക്താവിന് തിരികെ നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. ബാങ്കുകളുടെ ഇത്തരം ഏകപക്ഷീയവും അനീതി നിറഞ്ഞതുമായ നടപടികൾക്കെതിരെ മിണ്ടാതിരിക്കരുത്. നിസാര തുകയെന്ന് കരുതി വിട്ടുകളയുന്ന ഓരോ രൂപയും നമ്മുടെ അവകാശമാണ്. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക. ബാങ്കിംഗ് ഇടപാടുകളിൽ എപ്പോഴും ജാഗ്രത പുലർത്തുക.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
4: രജിസ്ട്രേഷൻ വിളിക്കൂ 8714-797-444.
3: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
5: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
6: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
5: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
6: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
7: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
8: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
9: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
10: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
11: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
12: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
13: കാർഷിക വൃത്താന്തം എന്നും

0: രാവിലെ 6:30
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
0: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
0: രജിസ്ട്രേഷൻ വിളിക്കൂ 8714797444.
3: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
4: Volkswagen Virtus, 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
6: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
0: രാവിലെ 8:23.
7: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
0: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
8: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
9: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
8: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
0: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
9: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
10: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
11: നേടാം.
12: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
13: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
12: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
13: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
14: നമ്മളെ പലപ്പോഴും സമ്മർദ്ദത്തിലാക്കുന്ന ഒന്നാണ് രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രക്തസമ്മർദ്ദത്തെ എങ്ങനെ അളക്കാം? സംസാരിക്കുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
15: രക്തസമ്മർദ്ദത്തിന്റെ സവിശേഷത എന്നാൽ വലിയ സ്വതസിദ്ധമായ വ്യതിയാനങ്ങളാണ്. ആയതുകൊണ്ട് ഹൈപ്പർടെൻഷന്റെ രോഗനിർണയം പല അവസരങ്ങളിൽ BP എടുത്ത് ഒന്നിലധികം അളവുകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. BP അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ കഫ്, ടു ബി മോർ സ്പെസിഫിക് ബ്ലാഡർ ഓഫ് ദ കഫ്, അതിന്റെ വലിപ്പം സാധാരണ രീതിയിൽ 12 cm x 35 cm ആണ്. തടിച്ച കൈകൾക്ക് വലിയ കഫ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. BP കഫ് കെട്ടുമ്പോൾ കൈകളുടെ മുകൾ ഭാഗം ഓർ ആം അതിന്റെ 80% BP കഫ് വലയുകയും മൂടുകയും വേണം. 2 മുതൽ 3 മിനിറ്റ് ഇടവേളകളിൽ എടുത്ത ശരാശരി 2 മുതൽ 3 റീഡിംഗ് രേഖപ്പെടുത്തണം. BP അളക്കുന്നതിന് മുൻപ് 30 മിനിറ്റെങ്കിലും പുകവലിക്കുകയോ ചായ, കാപ്പി എന്നിവ കുടിക്കുകയോ ചെയ്യരുത്. ശാന്തമായ മുറിയിൽ 5 മിനിറ്റെങ്കിലും ഇരിക്കണം. BP അളക്കുന്നത് ഇരുന്നിട്ടോ കിടന്നിട്ടോ ആകാം. കൈയ് ഹൃദയത്തിന്റെ തലത്തിൽ ഉറച്ച പ്രതലത്തിൽ, എക്സാമ്പിൾ ടേബിളിന്റെ പുറത്ത് സപ്പോർട്ട് ചെയ്യണം. BP കഫ് നന്നായി യോജിക്കണം. കഫ് കൈമുട്ടിന് ഏകദേശം 1 മുതൽ 1.5 ഇഞ്ച് മുകളിൽ ആയിരിക്കണം. കൈകളിൽ വസ്ത്രം ഉണ്ടാകാൻ പാടില്ല. 2 കൈകളിലും BP അളക്കുക. അതിൽ ഉയർന്നത് ഉപയോഗിക്കുക. വീട്ടിൽ വെച്ച് BP മോണിറ്റർ ചെയ്യുമ്പോൾ മരുന്ന് കഴിക്കുന്നതിന് മുൻപായി രാവിലെയും രാത്രിയും BP റെക്കോർഡ് ചെയ്യണം. ഓരോ തവണയും 2 റീഡിംഗ് എടുക്കണം, 1 to 2 മിനിറ്റ് ഇടവേളയിൽ. ഇങ്ങനെ തുടർച്ചയായി 7 ദിവസം 2 നേരം BP റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് ആദ്യത്തെ ദിവസത്തെ റീഡിംഗ്സ് ഒഴിവാക്കണം. ശേഷമുള്ള 12 റീഡിംഗ്സിന്റെ ശരാശരിയാണ് ഹോം ബി പി എന്ന്

പറയുന്നത്. ഹോം ബി പി, സിസ്റ്റോളിക് ബി പി 135 അതിൽ മുകളിലും ഡയസ്റ്റോളിക് ബി പി 85 അതിൽ മുകളിലും ആണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. ക്ലിനിക് ബി പി മോർ ദാൻ 140/90, ഹോം ബി പി മോർ ദാൻ 135/85.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05 ന്
4: ഡോക്ടർമാരുടെ സായാഹ്നം.

0: ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: മഴയും ചായയും പിന്നെ ഒരു സൂപ്പർ സിനിമയും,
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
5: Volkswagen Virtus, 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
6: Volkswagen Virtus-നോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
9: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
10: ഇനി കുറച്ച് കൃഷി സംബന്ധ വിവരങ്ങൾ കേൾക്കാം.
11: മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഗ്രാമീണ വികസനം എന്നീ മേഖലകളിൽ പുതിയ സാങ്കേതിക ആശയങ്ങളും നവീകരണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വെട്രിക്സ് 2026, അതായത് റൂറൽ വെറ്റ് ഡയറി ഇന്നവേഷൻ സമ്മിറ്റ് ആൻഡ് ഐഡിയത്തോൺ സംഘടിപ്പിക്കുന്നു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, KAGTECH ലോഞ്ച് പാഡ്, കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെ നബാർഡ്, WSU എന്നിവയുമായി ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കും 45 വയസ്സിന് താഴെയുള്ള യുവാക്കൾക്കും ഐഡിയത്തോണിന്റെ ഭാഗമാകാം. 1-ാം സമ്മാനം 1,000 രൂപയും, 2-ാം സമ്മാനം 7,500 രൂപയും, 3-ാം സമ്മാനം 5,000 എന്നിങ്ങനെയാണ് സമ്മാനത്തുകകൾ. രജിസ്ട്രേഷൻ ഫീസ് വിദ്യാർത്ഥികൾക്ക് 100 രൂപയും മറ്റുള്ളവർക്ക് 200 രൂപയുമാണ്. ആശയങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി www.kagtechlaunchpad.com സന്ദർശിക്കുകയോ 9995624888 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. info@kagtechlaunchpad.com എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. ആവർത്തിക്കാം, 9995624888. info@kagtechlaunchpad.com. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി, അതായത് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം, ഖാരിഫ് 2026 സീസണ് അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ https://pmfby.gov.in സന്ദർശിക്കുകയോ അല്ലെങ്കിൽ 1-800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം. ആവർത്തിക്കാം, https://pmfby

www.jiobi.in 1800-425-7064 അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കണം. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ ക്യാമ്പസുകളിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ സയൻസസ്, ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടി. വിശദവിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും സർവകലാശാലയുടെ അഡ്മിഷൻ വെബ് പോർട്ടലായ www.admissions.kau.in സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2438-136 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാം. 0487-2438-136

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
6: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
4: തന്നെയോ? അതേതായാലും നന്നായി.

0: അല്ല. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
1: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
6: രജിസ്ട്രേഷൻ വിളിക്കൂ 8714797444.
5: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
7: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
8: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
7: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
8: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
9: അൽ റേഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
10: ദിവസവും കാലത്ത് 6:35
11: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
9: അൽ റേഹാൻ കണ്ണാശുപത്രി,
12: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
13: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
13: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
14: പ്രസവാനന്തര വിഹാരങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ആയുർവേദ ഡോക്ടർ സജ്ന നവാസ് പറയുന്നത് കേൾക്കാം.
15: ഗർഭകാലത്ത് നീണ്ടുനിന്ന മാറ്റങ്ങളിൽ നിന്ന് ശരീരം സാധാരണ നിലയിലേക്ക് മടങ്ങിവരാൻ ശരിയായ വിശ്രമത്തോടൊപ്പം അനുയോജ്യമായ വ്യായാമവും ആവശ്യമാണ്. സാധാരണ പ്രസവം നടന്നവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലളിതമായ സൂക്ഷ്മ വ്യായാമങ്ങൾ, പ്രാണായാമം എന്നിവ ആരംഭിക്കാം. സിസേറിയൻ പ്രസവമായാൽ മുറിവ് ഭേദമാകുന്ന സമയം കണക്കിലെടുത്ത് ഡോക്ടറുടെ അനുമതിയോടെ മാത്രം വ്യായാമം തുടങ്ങാം. ആദ്യമായി ആരംഭിക്കേണ്ടത് ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങളാണ്. സുഖമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. ഒരു കൈ നെഞ്ചിലും മറ്റേ കൈ വയറിലും വയ്ക്കുക. മൂക്കിലൂടെ പതുക്കെ ശ്വാസമെടുക്കുക. വയറ് ഉയരുന്നത് ശ്രദ്ധിക്കുക. ചുണ്ട് അല്പം ചുരുട്ടി പതുക്കെ ശ്വാസം പുറത്തുവിടുക. വയറ് താഴുന്നതും ശ്രദ്ധിക്കുക. ഇത് 5-10 മിനിറ്റ് ആവർത്തിക്കാം. ഇതിനെ ഡയഫ്രമാറ്റിക് ബ്രീത്തിംഗ് എന്ന് പറയുന്നു. ഇത് ശരീരത്തിന് കൂടുതൽ ഓക്സിജൻ ലഭിക്കാനും മനസ്സിന് ശാന്തത ലഭിക്കാനും സഹായിക്കുന്നു. അടുത്തതായി പെൽവിക് ഫ്ലോർ എക്സസൈസ് അഥവാ കിഗൽസ് എക്സസൈസ്. മൂത്രാശയത്തിന്റെയും ഗർഭാശയത്തിന്റെയും അടിഭാഗത്തെ പേശികൾ ശക്തിപ്പെടുത്താൻ സഹായകമാണ്. പെൽവിക് പേശികളെ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. 10 സെക്കൻഡ് ഇങ്ങനെ തുടരുക. സാവധാനം റിലാക്സ് ചെയ്യുക. ഇങ്ങനെ 10 തവണ വീതം ദിവസം 3 തവണ ചെയ്യുന്നത് ഗുണകരമാണ്. പ്രസവശേഷം ചില സ്ത്രീകൾക്കുണ്ടാകുന്ന മൂത്രം അറിയാതെ പോകുന്ന പ്രശ്നം കുറയ്ക്കാനും ഈ വ്യായാമം സഹായകരമാണ്. അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനായി പതുക്കെയുള്ള നടത്തം നല്ലൊരു വ്യായാമമാണ്. ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ശരീരത്തിന് ഊർജം നൽകുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. കഴുത്ത്, തോളുകൾ, പുറം എന്നിവയ്ക്ക് ലളിതമായ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങളും ചെയ്യാം. കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടുന്നത് കാരണം ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഭുജംഗാസനം, സേതുബന്ധാസനം, അർദ്ധപവനമുക്താസനം, മകരാസനം തുടങ്ങിയ യോഗാസനങ്ങൾ 6 ആഴ്ചയ്ക്ക് ശേഷം പേശികളെ ശക്തിപ്പെടുത്താനും വയറ് കുറയ്ക്കാനും സഹായകമാണ്. വ്യായാമം തുടങ്ങുമ്പോൾ എപ്പോഴും ചെറിയ രീതിയിൽ തുടങ്ങുക. ക്രമേണ സമയവും തീവ്രതയും കൂട്ടാം. അമിത ഭാരമുള്ള വ്യായാമങ്ങൾ, ഭാരമുയർത്തൽ, കഠിനമായ വയറിലെ വ്യായാമങ്ങൾ, കഠിനമായ ജോലികൾ എന്നിവ ആദ്യ 3 മാസക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലത്.
5: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27

0: മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
1: രജിസ്ട്രേഷൻ വിളിക്കൂ 8714797444.
0: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
5: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
6: നൌഷാദ് പുഞ്ചയുടെ അർത്ഥവത്തായ വാക്കുകൾ കേൾക്കാം.
7: കാഴ്ചയിൽ മാത്രമല്ല സ്വഭാവത്തിലും കുലീനയായിരുന്നു സുജിത. ക്ലാസ്സിൽ നന്നായി പഠിക്കുന്നവരിൽ നല്ലവൾ. താൻ ഒരു പഠിപ്പിസ്റ്റെന്ന അഹന്തയില്ലാത്തവൾ. സൗന്ദര്യത്തിൻ്റെ അഹങ്കാരമോ ആത്മവിശ്വാസത്തിൻ്റെ അഭിമാനഭാവം പോലുമോ കാണിക്കാത്ത പ്രകൃതം. അച്ഛനില്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ അവൾ അധ്യാപകരും കൂട്ടുകാരും ഏറെ ഇഷ്ടപ്പെട്ടു, പരിഗണിച്ചു. ആരിൽ നിന്നും ഒരു ആനുകൂല്യവും പറ്റാതെ ആ 14-കാരി 9-ാം ക്ലാസ്സിൽ ശാന്തയായിരുന്നു. പാദവാർഷിക പരീക്ഷ കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ് പരീക്ഷയിൽ എന്ന പോലെ ഇത്തവണയും 1-ാമതായത് സുജിത. മൗനം പുഞ്ചിരി തൂകി അവൾ ആൻസർ പേപ്പറിൽ 2 പ്രാർത്ഥനയുടെ കണ്ണുനീർത്തുള്ളികൾ വീഴ്ത്തി. ഇതെന്റെ അച്ഛന്. ഈ ഇടയായി സുജിതയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കാണുന്നു. അലസമായ ഭാവം, പരസ്പര വിരുദ്ധ സംസാരം, ചില ആൺകുട്ടികളോട് പുതിയ കൂട്ടുകെട്ട്, അവൾ അടുത്തറിയാവുന്നവരിൽ ഏറെ അത്ഭുതവും അസ്വസ്ഥതയും നിറയ്ക്കുന്ന പെരുമാറ്റമായിരുന്നു ഇത്. ചില നേരങ്ങളിൽ അവൾ ഒറ്റയ്ക്കിരിക്കുന്നു, ഉറ്റമിത്രങ്ങളോട് അകാരണമായി വഴക്കിട്ടു. ഒരു ദിവസം സ്വന്തം മകളോടെന്ന പോലെ ലാളിച്ചു പഠിപ്പിച്ച ക്ലാസ് ടീച്ചർക്കു നേരെയും അവൾ വിരൽ ചൂണ്ടി. ഈ മാറ്റത്തിൻ്റെ കാരണം തേടി സ്വാഭാവികമായും അധ്യാപകർ കുട്ടിയെ ഒരു കൗൺസിലിങ്ങിന് വിധേയയാക്കി. അച്ഛനില്ലാത്ത കുട്ടിയായതുകൊണ്ടും അവളെ നോക്കി വളരുന്ന 3 അനുജത്തിമാർ വീട്ടിലുള്ളതുകൊണ്ടും കൗൺസിലിംഗ് ആളൊഴിഞ്ഞ ഒരു ക്ലാസ് റൂമിൽ വെച്ച് നടത്തി. മുഖത്ത് നിരാശ നിറച്ച് ഇറങ്ങി വരുന്ന കൗൺസിലറെ കണ്ട് ആകാംക്ഷാ നിർഭരരായ അധ്യാപകർ ഒന്നു പകച്ചു. അവളിപ്പോൾ നമ്മുടെ കൈവിട്ടു പോയിരിക്കുന്നു. ഇനി തിരിച്ചു കൊണ്ടുവരാൻ നല്ല പാടാണ്. എന്നാലും നമുക്കൊന്നിച്ച് ശ്രമിക്കാം. അവൾക്ക് നമ്മൾ മാത്രമല്ലേയുള്ളൂ. നമ്മൾ മാത്രം. കൗൺസിലർ അവളെ വായിച്ചെടുത്ത വിവരങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു. അടുത്ത കാലത്താണ് അവൾക്ക് തൻ്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ സ്കൂളിനടുത്തു താമസിക്കുന്ന ഒരു ചേച്ചിയെ കിട്ടിയത്. കുടുംബ പ്രാരാബ്ധങ്ങൾ, അമ്മയുടെ വഴിവിട്ട ജീവിതം, ഒന്നും അറിയാതെ വളരുന്ന 3 അനുജത്തിമാർ, എല്ലാം ഒരു മൂത്ത സഹോദരിയോടെന്ന പോലെ അവൾ അവർക്കു മുമ്പിൽ വിവരിച്ചു. താൻ കാത്തിരുന്ന ഇര എന്ന ബോധ്യത്തോടെ ഈ ചേച്ചി അനുജത്തിക്ക് വേണ്ടതൊക്കെ നൽകി. സ്നേഹം, കാരുണ്യം, സാന്നിധ്യം. അവൾക്കുമീതെ ഒരു തണൽച്ചില്ല തന്നെ ഒരുക്കി. സാക്ഷാൽ ചേച്ചിയുടെ ഉടുപ്പണിഞ്ഞ് സംരക്ഷണ വലയം തീർത്താണ് പിന്നീടവർ വലവിരിച്ചത്. തൻ്റെ അനുജത്തിയുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനെന്നോണം ചില മരുന്നുകളാണ് ചേച്ചി ആദ്യം നൽകിയത്. എല്ലാ ദുഃഖവും മറക്കുന്ന മരുന്ന്. അവളെല്ലാം മറന്നു മയങ്ങി. പിന്നീടെല്ലാം ഭദ്രം. അലസ്യമേറ്റ ശരീരത്തിന് സുഖം പകരാൻ ചേച്ചി പലരിലൂടെയും പലതും പകർന്നു നൽകി. അവിശ്വസനീയമെന്ന് ഉറക്കപ്പറഞ്ഞ് സ്തബ്ധരാകാനല്ലാതെ അധ്യാപകർക്ക് കഴിഞ്ഞില്ല. അവർ വീട്ടു സാഹചര്യങ്ങൾ പഠിച്ചു. അമ്മയെക്കുറിച്ച് ആരും നല്ലതൊന്നും പറഞ്ഞില്ല. അധ്യാപകർ അവളെ സംരക്ഷണ സദനത്തിലെത്തിച്ചു. അമ്മയെ വിളിച്ചു വരുത്തി. മയക്കുമരുന്നിന് അടിമയാവുകയും അതിൻ്റെ വിൽപ്പനക്കാരിയുമാകേണ്ടി വന്ന ആ അമ്മയ്ക്കുമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലെത്തിപ്പെടാൻ ഒരുപാട് കാരണങ്ങൾ. ആ അഭയസദനം സുജിതയുടെ അനിയത്തിമാർക്കും തണലൊരുക്കി. ശരി തെറ്റുകൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൻ്റെ പ്രതിനിധികൾ എന്ന് വിശേഷിപ്പിച്ചു ഈ ചിത്രം നമുക്ക് വെറുതെ മായ്ച്ചു കളയാനാവില്ല. സൗകര്യമുള്ള ഏറെ വീടുകളും ഇന്ന് ഇതിൽ നിന്ന് ഭിന്നമല്ല. ദിനേന ഏറി വരുന്ന മയക്കുമരുന്നിൻ്റെ പ്രചാരകരും പ്രവർത്തകരും ഉപഭോക്താക്കളും UP തരത്തിലുള്ള കുട്ടികളാണെന്ന സത്യം നമ്മെ ഇപ്പോഴും അമ്പരപ്പിക്കുന്നില്ല. രക്ഷിതാക്കൾ ഉപയോഗിക്കാതിരിക്കുക എന്നത് മാത്രമല്ല മാതൃക, മക്കൾക്ക് അവസരമൊരുക്കാതിരിക്കുക എന്നതാണ്. മക്കൾ ആഡംബരങ്ങൾക്കു പിന്നാലെ പോകുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഏറുന്നു. ആവശ്യത്തിനുള്ള ഓട്ടത്തിൽ അവർ അവരെ മറക്കുന്നു. അവരുടെ മനസ്സും ശരീരവും സ്വന്തം

0: സ്വന്തം സ്വാതന്ത്ര്യമെന്ന് പ്രഖ്യാപിക്കപ്പെടുക മാത്രമല്ല, സ്വയം വിറ്റഴിക്കപ്പെട്ട വിഴുപ്പുകളായി നമ്മുടെ മക്കൾ മാറുന്നു. കെട്ടകാലമെന്നും മാതൃകയില്ലാത്ത ലോകമെന്നും വിശേഷിപ്പിക്കാവുന്ന ഈ കാലത്ത് രക്ഷിതാക്കളെ നമുക്കും മാതൃകയാകാം. പട്ടിണിക്ക് പരിഹാരം പാപമല്ല എന്ന മോഹനമായൊരു സങ്കല്പത്തെ ആപ്തമാക്കാം.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
1: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യ ജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ 4 മണിപ്പൂക്കൾ എല്ലാവരും ആസ്വദിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ 4 മണിപ്പൂക്കളിൽ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ എൻ സിജേഷ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 50 സെക്കൻഡ്.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് രാജിക്കത്ത് കൈമാറി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഉയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് രാജി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. കാർഗിൽ യുദ്ധത്തിലെ ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഏതു സ്ഥലത്തായാലും സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പ്രിൻസ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റുമാനൂർ എറണാകുളം റോഡിലെ അപകട വളവുകൾ നിവർത്തുന്ന വികസന പദ്ധതിയുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി മോൻസ് ജോസഫ്. ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠർ ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. തൊടുപുഴയിൽ പോലീസ് വാഹനത്തിൽ മദ്യക്കുപ്പി കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായി മെഡിക്കൽ റിപ്പോർട്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ സെമി ഫൈനലിൽ. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ.
1: എഫ് എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1668 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ 519-നും നമ്പർ 5660 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6-8-നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. നമ്പർ 5660 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6-നും നമ്പർ 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6-34-നും അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ. വായിക്കുന്നത് എൻ സിജേഷ്. കോഴിക്കോട് ജില്ലയിൽ സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനുമായി ചേർന്ന് വായ്പാ മേളയും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ നിക്സൺ മാത്തൂർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ 46 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പ്രവൃത്തി പൂർത്തിയായതായി റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല റവന്യൂ അവലോകന യോഗത്തിൽ അറിയിച്ചു. ഭൂമി പതിച്ചു നൽകൽ, പട്ടയ വിതരണം, ഡിജിറ്റൽ സർവേ, മികച്ച ഭൂമി, വിവിധ വകുപ്പുകളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവയുടെ പുരോഗതി യോഗം വിലയിരുത്തി. ഡിജിറ്റൽ സർവേ സമയബന്ധിതമായി പൂർത്തിയാക്കി തീരദേശ മേഖലകളിലെയും പുഴ പുറമ്പോക്കിലെയും പട്ടയ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണും. സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് അർഹരായ കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. നാട്ടുവൃത്താന്തം സമാപിച്ചു. നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ. മലമ്പുഴ ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ നിന്നും 2024-25 വർഷങ്ങളിൽ കോഴ്സ് പൂർത്തീകരിച്ച ഏകവത്സര ട്രേഡുകളിലെയും ദ്വിവത്സര ട്രേഡുകളിലെയും ട്രെയിനികൾക്ക് കോഷൻ ഡെപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ നൽകുന്നതിന് ട്രെയിനിയുടെ പേരിലുള്ള ആക്റ്റീവ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ഓഫീസിൽ നൽകണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ്എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 55 സെക്കൻഡ്.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി. ഇപ്പോൾ
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം സംപ്രതി സംസ്കൃത പരിപാട്യാം നാട്യശാസ്ത്രോക്ത ദിശ രസവിചാര ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷക ഡോക്ടർ ശോഭ പി.
2: നമസ്തേ. പൂർവരംഗ വിധിം ശ്രുത്വ പുനരാഹുർ മഹത്തമഹ ഭരതം മുനയ സർവേ പ്രശ്നാൻ പഞ്ചാഭിതത് സ്വഹ്നഹ ഏ രസ ഇതി പഠ്യന്തേ നാട്യേ നാട്യ വിചക്ഷണൈഹി രസത്വം കേന വൈ തേഷാം ഏറെദാഖ്യാതും അർഹസി സർവാസാം ഭാഷാണാം ആധാരഹ തസ്യാം അന്തർഭവിതം സാഹിത്യം ഏവ കാവ്യസ്യ പ്രയോജനം കാരണം ഗുണാൻ ദോഷാൻ സ്വരൂപാദീൻ ആത്മാനം ച നിരൂപയതും യസ്യ ശാസ്ത്രസ്യ പ്രവൃത്തിഹി തത് സാഹിത്യശാസ്ത്രം. കാവ്യശാസ്ത്രം അലങ്കാരശാസ്ത്രം ച സാഹിത്യശാസ്ത്രസ്യേവ അപരം നാമ സഹിതസ്യ ഭാവഹ സാഹിത്യം. അർത്ഥാത് ശബ്ദാർത്ഥയോ ഏകീഭാവയേവ സാഹിത്യം. കുന്തകാചാര്യേണ വക്രോക്തിനാമകേ ഗ്രന്ഥേ സാഹിത്യപദസ്യ ലക്ഷണം സമ്യക് രീത്യ ലിഖിതം. സാഹിത്യമനയോ ശോഭാശാലിതാം പ്രതി കാപ്യസൌ അന്യൂന അനതിരിക്തത്വ മനോഹാരി വ്യവസ്ഥിതഃ ഏവം വിധേ സാഹിത്യശാസ്ത്രേ സപ്ത പ്രസ്ഥാനാനി സന്തി താനി സമ്പ്രദായ ശബ്ദേന വ്യപദിശ്യന്തേ രസാഹ

അലങ്കാരഹ ഗുണഹ രീതിഹി ധ്വനിഹി വക്രോക്തിഹി അനുമാനം ഔചിത്യം ചേതി. യേഷു പ്രഥമം പ്രസ്ഥാനം ഭവതി രസപ്രസ്ഥാനം. രസസിദ്ധാന്തസ്യ പ്രമുഖോ ആചാര്യഹ ഭരതമുനിഹി ഭവതി. ഭരതമുനേഹ നാട്യശാസ്ത്രാദേവ സംസ്കൃത സാഹിത്യശാസ്ത്രസ്യ പൂർണ്ണജ്ഞാനം അസ്മാഭിഹി ലഭ്യതേ. നാട്യശാസ്ത്രേ ഷട്രിംശത് അധ്യായാഹ ഷട്സഹസ്രം ശ്ലോകാഹ ച സന്തി. നാട്യശാസ്ത്രസ്യ അപരം നാമ ഭവതി ഷട്സാഹസ്രി. അസ്മിൻ ഗ്രന്ഥേ നാട്യോത്പത്തിഹി നാട്യമണ്ഡപനിർമ്മാണം രസഹ ഭാവഹ ആംഗികാഭിനയാഹ സംഗീതം നൃത്തം വാദ്യം ഇത്യാദയഹ സർവേ വിഷയാഹ വിസ്തരേണ പ്രതിപാദിതാഹ വർത്തന്തേ. ന കേവലം കാവ്യശാസ്ത്രീയ വിഷയാഹ എവം തത്ര വിവേചിത അഭിതു അന്യേപി വിഷയാഹ വിസ്തരേണ വ്യാഖ്യാതാഹ അതേവ ഉക്തമവി സ്വയമേവ മുനിന. ന തജ്ഞാനം ന തശില്പം ന സ വിദ്യ ന സ കല നാസോ യോഗോ ന തത്കർമ്മം നാട്യേസ്മിൻ എന്ന ദൃശ്യതേ. നാട്യശാസ്ത്രസ്യ ഷഷ്ടോ അധ്യായഃ രസാധ്യായഃ ഭവതി. തത്ര അനേന ആചാര്യേണ രസനിഷ്പത്തി സ്വരൂപം അന്യേച്ച പ്രകാരാഃ രസസ്യ നിരൂപിതാഃ സന്തി. തേന നാട്യേ രസസ്യ പ്രാമാണ്യം അംഗീക്രിയതേ. തദനുസൃത്യ രസാസ്വാദശ്ച വർണ്യതേ. രസഃ കഃ തസ്യ രസത്വം കഥം ഭവതി ഭാവാഃ കേ കിം ഭാവേന്തി യേനതേ ഭാവാഃ കഥ്യന്തേ സംഗ്രഹഃ നിരുക്തം കാരിക ഇത്യാദീനി ച കാനി ഇത്യാദി പ്രശ്നാനാം ഉത്തരം സാംഗോപാംഗം തത്രോപലഭ്യതേ. തസ്യ പ്രസിദ്ധം രസസൂത്രം ഭവതി വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗാത് രസനിഷ്പത്തിഹി ഇതി. ഏതത് രസസൂത്രമേവ ഉത്തരവർത്തിനാം സർവേഷാം ആലങ്കാരികാണാം കൃതേ പ്രേരണാരൂപം അഭവത്. വിഭാവ അനുഭാവ വ്യഭിചാരി ഭാവാനാം സംയോഗാത് സ്ഥായിനഃ രസനിഷ്പത്തിഹി ഭവതി ഇതി സൂത്രാർത്ഥഃ. സൂത്രേ വിദ്യമാനസ്യ നിഷ്പത്തിഹി ഇതി പദസ്യ വിഭിന്നൈഹി ആചാര്യൈഹി അനേകാനി വ്യാഖ്യാനാനി കൃതാനി. യഥാ ഭട്ടലോല ആചാര്യ മതേ നിഷ്പത്തിഹി ഇത്യസ്യ ഉത്പത്തിഹി ഇതി. ശ്രീശങ്കുകസ്യ മതേ അനുമിതിഹി ഇതി. ഭട്ടനായകസ്യ മതേ ഭുക്തിഹി. അഭിനവഗുപ്ത ആചാര്യേണ അഭിവ്യക്തിഹി ഇതി. രസസൂത്രസ്യ ഏതാനി വ്യാഖ്യാനാനി അഭിനവഗുപ്ത ആചാര്യേണ നാട്യശാസ്ത്രസ്യ വ്യാഖ്യാനഭൂതായാം അഭിനവഭാരത്യാം സങ്കേതരൂപേണ ദത്താനി. തദേവ ഉത്തര ആചാര്യൈഹി എത്രതത്ര സ്വസഗ്രന്ഥേഷു ഉദ്ധൃതാനി വ പ്രകാരാന്തരേണ ദത്താനി വ ലോകേ യാനി കാരണാനി ഭവന്തി നാട്യേ തേ ഏവ വിഭാവാഹ ഇതി നാമ്നാ പ്രതിതഃ. വിഭാവാഹ ദ്വിവിധാഹ ഭവന്തി ആലംബന വിഭാവാഹ ഉദ്ദീപന വിഭാവാശ്ച. നായിക നായകാദേഹ ആലംബനാനി ചന്ദ്രിക ഉദ്യാനാദീനി ഉദ്ദീപനാനി ച ഭവന്തി. ലോകേ യാനി കാര്യാണി ഇത്യേവ ഉച്ചാര്യന്തെ നാട്യേ തയേവ അനുഭവാഹ കഥ്യന്തെ തേ കടാക്ഷ പൂജാക്ഷേപാദേഹ. ലോകേ സഹകാരി പദേന കഥിതാനി കാരണാനി നാട്യേ വ്യഭിചാരി പദേന ഉച്യന്തെ തേ ച നിർവേദ ഗ്ലാനി ശങ്കാഖ്യം തദാസൂയ മതശ്രമഃ ആലസ്യം ചൈവ ദൈന്യം ച ചിന്താ മോഹ സ്മൃതിർ ഹൃദിഹി പ്രീഡാ ചപലതാ ഹർഷ ആവേഗോ ജഡതാ തദാ ഗർവോ വിഷാദോത്സുക്യ നിദ്ര അപസ്മാര ഏവ ച സുപ്തം വിബോധോ അമർഷശ്ച അപ്യവഹിത്തമതോഗ്രത സ്മൃതിർ വ്യാധിർ തദോ ഉന്മാദ തദാ മരണമേവ ച ത്രാസശ്ചൈവ വിതർക്കശ്ച വിജ്ഞേയാ വ്യഭിചാരിണഃ. ഇതി ത്രയത്രിംശത് വ്യഭിചാരീ ഭാവാഹ ഭവന്തി. സ്ഥായിപദേന സ്ഥിരതയാ വർത്തമാനാഹ ഭാവാഹ സ്ഥായീ ഭാവാഹ തേഹി തേതി ഹാസ ശോക ക്രോധ ഉത്സാഹ ഭയ ജുഗുപ്സാ വിസ്മയഹ ഇതി അഷ്ടവിധാഹ. നാട്ടേ ശൃംഗാരഹാസ്യ കരുണ രൗദ്ര വീര ഭയാനക ബീഭത്സ അദ്ഭുതാദി അഷ്ടരസാഹ ഭവന്തി. പരഞ്ച ശാന്തോപി നവമോ രസ ഇത്യനേന ശാന്തോപി രസേഷു ഗണ്യതേ. രസനിഷ്പത്തേഹ ദൃഷ്ടാന്തഹ യഥാ

സംസ്കൃത പരിപാട്യം ഏതാവതഃ ശ്രുതഃ നാട്യശാസ്ത്രോക്ത ദിശാ രസവിചാരഃ ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷക ഡോക്ടർ ശോഭ പി. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. വിനായ് ശശികുമാറിന്റെ വരികൾക്ക് ജയഹരി സംഗീത സംവിധാനം നൽകി. ഹരിശങ്കറും നിത്യാമാമനും പാടിയത് ചിത്രം സന്തോഷം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 5:40 കേൾക്കാം. ആകാശവാണി.
1: രാമായണ പാരായണം 9-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: വനയാത്ര, ഗുഹസമാഗമം, വാൽമീകി ആശ്രമപ്രവേശം, ഭരതവിലാപം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, കൃഷ്ണേന്ദു ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ഭജമാനസ വിഘ്നേശ്വര മനീഷം.

ആകാശവാണി ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PME വിദ്യ, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും. ഇതിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം, ഡോക്ടർ TK അനികുമാരിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി. 8:00 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും രണ്ടാം ഭാഗം, ഒരുവ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം സംവിധാനം S ചന്ദ്രിക, നിർവഹണം M രാജീവ്. ശബ്ദം നൽകിയവർ അണ്ടൂർക്കോണം മുബാരക്, രവി കെ പപ്പാട്, KS ആനന്ദൻ, MV ശശികുമാർ, മണികണ്ഠൻ മടവൂർ, MS രാകേഷ്, ഭരതന്നൂർ ശാന്ത, N സുനിത, പന്തളം രാധാമണി, ഒ ശ്രീധരി തുടങ്ങിയവർ. 8:15 പാർലമെന്റിൽ ഈ വാരം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഈശോദ് സിന്ധു. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം, രചന ആതിര ബി അശോക്. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി, അതിഥി ബാനർജിയുടെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥക്കുറുപ്പ് അവതരിപ്പിച്ചത്. 6:00 ഉഷമലരി, കുമാരനാശാന്റെ കാരുണ്യാശ്രു എന്ന കവിത, ആലാപനം വസുധ വാസുദേവൻ. 6:15 മലയാള മനോരമ ആധ്യാത്മ രാമായണ പാരായണം, 10-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, എച്ച് രാജേഷും സംഘവും പാടിയത്. 6:30 പ്രഭാതബേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായർ അവതരിപ്പിക്കുന്നു. 7:05 പുലർവെട്ടം, കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉരുവ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 9:90 ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം, 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, കുട്ടി കുറ്റവാളികൾ.

ൾക്കുള്ള ശിക്ഷകളും അനുബന്ധ നിയമങ്ങളും അഡ്വക്കേറ്റ് വി കെ സഞ്ജയൻ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് മലയാള പരിഭാഷ. 12:00 ഏകതാരാ ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം? ഡോക്ടർ ജിഷ്ണു മോഹൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 2:45 ഹരിതവാണി. കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര, 10-ാം ഭാഗം, തുന്നാരൻ, രചന സി റഹീം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 രശ്മി. ഉഴമലക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 4:30 സൺഡേ സെലക്ഷൻ, 5:00 മൊഴിയുറവകൾ. ഇതിൽ തിക്കോടിയനുമായി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി നടത്തിയ അഭിമുഖം, തുടർന്ന് ഞാനും എന്റെ സമൂഹവും ഭരത് ഗോപി നടത്തിയ പ്രഭാഷണം. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 അധ്യാത്മരാമായണ പാരായണം, 10-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:45 കൺകോടിയ മ്യൂസിക് ട്രൂപ്പ് അവതരിപ്പിച്ചു പദ്ധതികൾ. ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷ അഭയാൻ, 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:50 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, പ്രധാനമന്ത്രിയുടെ പ്രഭാഷണ പരിപാടി, മൻ കി ബാത്തിനെ അടിസ്ഥാനമാക്കിയ പരിപാടി. വിയോജിത രോഗനിയന്ത്രൻ ഡോക്ടർ സുഷ എസ് താരായ് ലേഖനം. 7:35 യുവവാണി. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം സേതു. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം. എഴുത്തുകാരി ഹരിതാ സാവിത്രിയുമായി അഭിമുഖം. 10:00 രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീത് സഭ. വർഷ അഗർവാളിന്റെ സന്തൂർവാദനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോ കൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ 30.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: കോവിഡ് 19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യാ പദ്ധതിയിലെ 2 ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം.

0: ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ നാല് തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ മൂന്നാമത്തെ ഉപപദ്ധതി. ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്ക് മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ നാലാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ അഞ്ചാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ ആറാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഈ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ശ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM eVidya പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

സംരംഭകർക്കായി MSME ക്ലിനിക് സംഘടിപ്പിച്ചു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള സംരംഭങ്ങളുടെ വളർച്ച ലക്ഷ്യമിടുന്നവർക്കുമായി കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MSME ക്ലിനിക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. സംരംഭകത്വവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുമായി നേരിട്ട് സംവദിച്ച് പരിഹാരം കാണുന്നതിന് അവസരമൊരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കോട്ടയം പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ PA നജീബ് അധ്യക്ഷത വഹിച്ചു. ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഫ്ലിപ്കാർട്ടിലൂടെ വിറ്റഴിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് ഫ്ലിപ്കാർട്ട് സൌത്ത് ഹെഡ് ഡോക്ടർ ദീപു തോമസ് ജോയ് വിശദീകരിച്ചു. ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സണ്ണി, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ CJ മിനിമോൾ, മാനേജർമാരായ M പ്രവീൺ, മേരി ജോർജ്, കാഞ്ഞിരപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസർ ലോറൻസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണം മേളയ്ക്ക് തുടക്കമായി. ഓഗസ്റ്റ് 25 വരെ കോട്ടയം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മേള നടക്കും. വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, കോട്ടൺ കുർത്തികൾ, നാടൻ പഞ്ഞിമെത്തകൾ, സിൽക്ക് കോട്ടൺ സാരികൾ, ബെഡ്ഷീറ്റുകൾ എന്നിവയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളായ തേൻ, ചക്കിലാട്ടിയ എള്ളെണ്ണ, സോപ്പ്, സ്റ്റാർച്ച് തുടങ്ങിയവയും മേളയിൽ ലഭ്യമാകും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സർക്കാർ റിബേറ്റ് ലഭിക്കും. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും.

ടാറ്റ ടിയാഗോ കാറാണ് ഒന്നാം സമ്മാനം. ഇതിനു പുറമെ എല്ലാ ആഴ്ചയും നടക്കുന്ന ജില്ലാതല നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഗിഫ്റ്റ് വൌച്ചറുകളും സമ്മാനമായി ലഭിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക്, സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യവും ലഭ്യമാണ്. കോട്ടയം ബേക്കർ ജംഗ്ഷനിലെ KGS CSI കോംപ്ലക്സ്, ചങ്ങനാശ്ശേരി റവന്യൂ ടവർ, ഏറ്റുമാനൂർ ഏദൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, വൈക്കം കാരമൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഉദയനാപുരം മസ്ലിൻ യൂണിറ്റ് ബിൽഡിംഗ്, കുറവിലങ്ങാട് ഭാരത് മാതാ കോംപ്ലക്സ് എന്നീ ഖാദി ഗ്രാമ സൌഭാഗ്യങ്ങളിൽ റിബേറ്റ് ലഭ്യമാണ്. കളത്തൂരിലെ കാണക്കാരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് നിർവഹിച്ചു. കളത്തൂരിലെ ആശുപത്രിയുടെ വികസനത്തിന്

അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് നിർവഹിച്ചു. കളത്തൂരിലെ ആശുപത്രിയുടെ വികസനത്തിന് ആവശ്യമെങ്കിൽ കൂടുതൽ MLA ഫണ്ട് അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OR വിജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ, കാണക്കാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാമോൾ ജോബി, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിൻസി ജെയ്സൺ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് എണ്ണച്ചേരിയിൽ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സാം സാവിയോ, FHSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ് മോഹൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് ജില്ലാതല ഉദ്ഘാടനവും സെമിനാറും നടത്തി. ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾ വിജയകരമായി നടപ്പാക്കുന്നതിനൊപ്പം നിലവിലെ മനുഷ്യവിഭവശേഷി രാജ്യനന്മയ്ക്കുതകുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താനും കഴിയണമെന്ന് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ബെസേലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാറിന് കോട്ടയം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അനുപ ലൂക്കാസ് നേതൃത്വം നൽകി. യുവജനങ്ങളിൽ മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശം വ്യാപിപ്പിക്കുകയും ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം ജില്ലാ ജുഡീഷ്യറിയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും സംയുക്തമായി റൺ ഫോർ ലൈഫ് സേ നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ മിനി മാരത്തൺ സംഘടിപ്പിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു. അവതരണം ലിൻസ സിറാജ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി 9496569321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. ഇന്ന് 6:50 വയലും വീടും. ഇതിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം. ഡോക്ടർ ടി കെ അനികുമാരിയുമായി അഭിമുഖം ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

ഇന്ന് രാത്രി 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും 2 ഭാഗം. ഉരുവെഴുതിയ നോവലിന്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ. ശബ്ദം നൽകിയവർ അണ്ടൂർകോണം മുബാറക്, റവി കെ പപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, എൻ സുനിത, പന്തളം രാധാമണി, ഒ ശ്രീധരി തുടങ്ങിയവർ. ഇന്ന് രാത്രി 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും 2 ഭാഗം.

0: राज्यसभायाः नवनिर्वाचितानां नामांकितानां च सदस्यानां कृते द्विदिवसीय अभिमुखीकरण प्रशिक्षण कार्यक्रमस्य उद्घाटन समारोहं सम्बोधयनासीत्। सः अवदत् यत् वादविवादाः चर्चाः च सर्वदैव निर्णायकस्तरे एव नेतव्यम्। गुजरातराज्ये प्रचण्डवृष्ट्यानन्तरं युद्धस्तरे उद्धारकार्याणि सहायोद्धारकार्याणि च प्रचलन्ति। गतचतुर्विंशतिहोरासु राज्यस्य 65-200 यावत् उपमण्डलेषु वृष्टिः अभवत्। राज्य उद्धारकार्य आयुक्तेन 5 जनानां मृत्योः पुष्टीकृतम्। अद्यावधि प्रायः 40,000+ जनाः मोचिताः सन्ति। उत्तरगुजराते मध्यगुजराते च वृष्टेः अनन्तरं सेनायाः एनडीआरएफ इत्यस्य च 17 दलानि एसडीआरएफ इत्यस्य 32 दलानि च उद्धारकार्ये साहाय्योद्धारकार्ये च सम्मिलितानि सन्ति। राज्यस्य वर्तमानस्थितिं विचार्य राज्यस्य मुख्यमन्त्री भूपेन्द्र पटेलः गांधीनगरे उच्चस्तरीय समीक्षा सभाम् आयोजितवान्। दिल्ल्यारक्षिबलेन नागरिकान् नवदिल्लीक्षेत्रं प्रति यात्रां न कर्तुं सूचितमस्ति। सम्पूर्णे मण्डले अत्यधिक जनसमूहः अत्यधिकः यातायात संकटश्च दृश्यते। परामर्शं विनिमयीकुर्वता आरक्षिबलेन यात्रिणः विलम्बं निवारयितुं बाधामुक्तं यात्रां सुनिश्चेतुं च वैकल्पिक मार्गान् उपयोक्तुं निर्दिष्टम्। भारतीय स्क्वैश क्रीडिका अनाहत सिंहः ऐतिह्यं विरिच्य जूनियर स्क्वैश चैम्पियनशिप श्रृंखलायाः महिला एकल निर्णायक द्वन्द्वे स्वीय स्थानं रक्षितवती। अन्ते क्रिकेट क्रीडायां पुरुष क्रिकेट क्रीडा श्रृंखलायां भारत जिम्बाब्वे देशयोः मध्ये 20-20 अन्ताराष्ट्रिय श्रृंखलायाः द्वितीया स्पर्धा अद्य हरारे नगरे प्रचलति। भारतेन जिम्बाब्वे देशस्य सम्मुखे 20-200 धावनांकानां लक्ष्यम् उपस्थापितम्। इति वार्ताः।
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. അദ്ദേഹം തന്റെ രാജ്യാപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്.
5: കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും ഇത് തന്റെ അഭിമാന പ്രശ്നമല്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശം

0: ൾക്കും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചു. വരുന്ന വർഷം മുതൽ നീറ്റ് യു ജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് സി ജെ പി ന്യൂഡൽഹിയിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് സി ജെ പി പ്രതിനിധികളുമായി മൂന്നാംഘട്ട ചർച്ച നടത്തി. പിന്നീട് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നും എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യരുതെന്നുമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു.
2: सबसे पहली बात तो ये है कि कोई भी एक्शन एफआईआर न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा, इस बात को सरकार ने स्वीकारा है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा, इस बात को हम लोगों ने माना है.
1: തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി സി ജെ പി വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ചേർത്തുപിടിക്കുന്ന മഹനീയ ദൌത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പെൻ ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ്വേയായി മാറ്റുന്നതാണ് ഈ പദ്ധതി.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UGPG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർകോട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജൂടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, EQB ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
1: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ

0: കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൺസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് എംപി, മുൻമന്ത്രി വി എൻ വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വേ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെൻ നേരിട്ട സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മുകശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സിജെപി നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയുണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ ഐടി പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേയ്ക്ക് 220 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം.
3: ഇന്ത്യയിൽ ഈ നൂറ്റാണ്ടിനിടയിൽ പുകവലിയും പുകയിലെ ഉപയോഗവും ഏകദേശം പകുതിയായി കുറഞ്ഞതായി പുതിയ പഠന റിപ്പോർട്ട്. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവർ വേൾഡ് ഇൻ ഡേറ്റ നടത്തിയ വിശകലനത്തിലാണ് ഇന്ത്യയിലെ പുകവലി നിരക്കിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷന്മാരിലും സ്ത്രീകളിലും പുകവലി നിരക്ക് കാര്യമായി കുറഞ്ഞതായി പഠനം വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലും പുകവലി കുറയുന്ന പ്രവണതയാണ് കാണുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2010 മുതൽ ലോകത്ത് പുകവലിക്കുന്നവരുടെ എണ്ണം 27% കുറഞ്ഞിട്ടുണ്ട്. പുകയില നിയന്ത്രണ നയങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ മുന്നറിയിപ്പുകൾ എന്നിവയാണ് ഇന്ത്യയിലെ ഈ ശ്രദ്ധേയവും ആശ്വാസകരവുമായ മാറ്റത്തിന് പ്രധാന കാരണങ്ങൾ എന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. തെരുവുനായ ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരവുമായി മലയാളി വിദ്യാർത്ഥികൾ. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയിലെ ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളാണ് തെരുവുനായ ശല്യം നേരിടാൻ ഒരു പ്രത്യേക തരം സ്മാർട്ട് വാച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നായകളെ ഉപദ്രവിക്കാതെ തന്നെ അകറ്റി മനുഷ്യരെ സുരക്ഷിതമായ അകലത്തിൽ എത്തിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം. വിദ്യാർത്ഥികളായ ബ്ലസ്സൻ മാത്യു വിൽസൺ, ബിൻസൺ ബി, എം പ്രവീൺ കുമാർ, സാവിയോ ജോയ്, ശ്രീരാഗ് ആർ എന്നിവർ ചേർന്നാണ് സെൻസ് K9 സ്മാർട്ട് ആന്റിഡോഗ് വാച്ച് എന്ന സ്മാർട്ട് സുരക്ഷാ ഉപകരണം വികസിപ്പിച്ചത്. ഇതിനുള്ള ഇന്ത്യൻ പേറ്റന്റും ഇവർക്ക് ലഭിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സി സതീഷ് കുമാർ, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് പ്രഭു, ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ ടിന്റു മേരി ജോൺ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രോജക്ട് പൂർത്തീകരിച്ചത്. സ്മാർട്ട് വാച്ചിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിദ്യാർത്ഥിയായ ബ്ലസ്സൻ മാത്യു വിൽസൺ നല്ല വാർത്തയോട്.
4: ഞങ്ങൾ 5 പേരും ചേർന്നാണ് ഈ ആശയം വികസിപ്പിച്ചെടുത്തത്. സത്യത്തിൽ ഈ പ്രൊജക്ടിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ ഒരു ലാബിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ ആയിരുന്നില്ല. നമ്മളെല്ലാവരും ദിവസം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ തെരുവുനായ അക്രമങ്ങളുടെ വാർത്തകൾ നിരന്തരം നമ്മൾ കാണുന്നുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കടിയേറ്റ സംഭവങ്ങൾ, രാവിലെ നടക്കാൻ പോയവർക്ക് നേരെയുള്ള അക്രമങ്ങൾ, ഡെലിവറി ജീവനക്കാർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ, ഇങ്ങനെ പല വാർത്തകളും നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കേരളത്തിൽ

0: തന്നെ ഒരു സ്ത്രീയെ വീട്ടുമുറ്റത്ത് നായയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവം പോലുള്ള വാർത്തകൾ സമൂഹത്തെ ഏറെ വേദനിപ്പിച്ച ഒന്നായിരുന്നു. അത്തരം വാർത്തകൾ കാണുമ്പോൾ ഞങ്ങൾ ഇതിനെന്തൊരു പ്രതിവിധി ചെയ്യാനൊക്കെ ഉള്ള ഒരു ചിന്തയിലൂടെ ഞങ്ങൾ അഞ്ചുപേരും കടന്നു വന്നു. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇതൊരു പ്രൊജക്റ്റായി മാറിയത്. അങ്ങനെയാണ് നായ്ക്കളെ അകറ്റാൻ സഹായിക്കുന്ന ഒരു ധരിക്കാവുന്ന ഇലക്ട്രോണിക് വാച്ച് വികസിപ്പിക്കാൻ ഞങ്ങൾ തുടങ്ങിയത്. ഇത് കയ്യിൽ ധരിക്കാവുന്ന ഒരു ചെറിയ ഉപകരണമാണ്. അപകട സാധ്യത തോന്നുന്ന സമയത്ത് ഇത് പ്രവർത്തിപ്പിക്കാം. അപ്പോൾ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത എന്നാൽ നായ്ക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രത്യേകതരം അൾട്രാസോണിക് ശബ്ദതരങ്ങൾ ഇത് പുറപ്പെടുവിക്കും. ഇതിന്റെ ലക്ഷ്യം നായ്ക്കളെ ഉപദ്രവിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ അല്ല, മറിച്ച് ഉപയോക്താവിന് സുരക്ഷിതമായ അവിടെ നിന്ന് മാറാൻ സഹായിക്കുന്ന ഒരു അധിക സുരക്ഷാ ഉപകരണമാകുക എന്നതാണ്. ഈ ആശയത്തിന് ഞങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു.
1: രാവിലെ നടക്കാനിറങ്ങുന്നവരാണെങ്കിലും വെറുതെ വഴിയെ പോകുന്നവരാണെങ്കിലും തെരുവുനായ ആക്രമണം നേരിടേണ്ടി വരുന്ന നിരവധി സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. തെരുവുനായ ശല്യം നേരിടാനുള്ള സ്മാർട്ട് വാച്ച് എത്രയും വേഗം വിപണിയിലെത്തുമെന്ന് പ്രത്യാശിക്കാം. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ അധിഷ്ഠിത തപാൽ സേവനത്തിന് തുടക്കമായി. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി പോസ്റ്റ് ഓഫീസിനെയും റിഹർധർ പോസ്റ്റ് ഓഫീസിനെയും ബന്ധിപ്പിക്കുന്ന ഈ തപാൽ സേവനം ഇക്കഴിഞ്ഞ June 12 നിലവിൽ വന്നത്. ഈ രണ്ട് പോസ്റ്റ് ഓഫീസുകൾക്കുമിടയിൽ വെറും 12 കിലോമീറ്ററാണ് ദൂരം. എന്നാൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ 2 മണിക്കൂറിലധികം സമയം വേണ്ടിവരാറുണ്ട്. ഈ വെല്ലുവിളിക്കാണ് ഇപ്പോൾ സാങ്കേതികവിദ്യയിലൂടെ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ 2 മണിക്കൂറിലേറെ സമയമെടുത്തിരുന്ന തപാൽ പാഴ്സൽ വിതരണത്തിന് ഇനി വെറും 7 മിനിറ്റ് മതിയാകും. ദുർഘടമായ മലനിരകളിലെ ഗതാഗത തടസ്സങ്ങൾ മറികടന്ന് വേഗമേറിയ സേവനം ഉറപ്പാക്കാൻ ഡ്രോൺ സാങ്കേതികവിദ്യ സഹായകമാകുമെന്ന് അധികൃതർ വിലയിരുത്തുന്നു. ഇതിലൂടെ ഇന്ത്യയിലെ അകന്ന പ്രദേശങ്ങളിലേക്കുള്ള തപാൽ വിതരണ സംവിധാനത്തിന് പുതിയ ദിശ തുറക്കുകയാണ്. ഹിമാചൽ പ്രദേശിലും അസമിലുമായി ഏകദേശം 150 ഡ്രോൺ തപാൽ റൂട്ടുകൾ കൂടി ആരംഭിക്കാനുള്ള പദ്ധതിയും തയ്യാറായിട്ടുണ്ട്. കൂടുതൽ സ്മാർട്ടും പരിസ്ഥിതി സൌഹൃദവും വേഗമേറിയതുമായ തപാൽ സേവനങ്ങളിലൂടെ രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളെയും മുഖ്യധാരയുമായി കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇനി ഒരു കുട്ടി എഴുത്തുകാരനെ പറ്റിയാണ്. തിരുവനന്തപുരം നാലാഞ്ചിറ സെയിന്റ് ഗൊറേറ്റീസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അർപ്പിത് ആൻ ഉണ്ണി 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കൊച്ചുമെടുക്കൻ എഴുതിയ സംസാരിക്കുന്ന പെൻസിൽ എന്ന കഥ ഇപ്പോൾ CBSE 2ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പാഠമായി മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയും പെൻസിലും തമ്മിലുള്ള സംഭാഷണമാണ് കഥ. പെൻസിലിന് മൂർച്ച കൂട്ടുമ്പോൾ വേദനിക്കുമെന്ന് കരുതുന്ന വിദ്യാർത്ഥിയോട് അക്ഷരങ്ങൾ ഉണ്ടാകുന്നതിൽ തനിക്ക് സന്തോഷമാണ് എന്ന് പെൻസിൽ മറുപടി നൽകുന്നു. തന്റെ കഥാവിശേഷങ്ങൾ അർപ്പിത് നല്ല വാർത്തയുമായി പങ്കുവയ്ക്കുന്നു.
2: ഒരു പെൻസിലും ഒരു കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് കഥയിലുള്ളത്. ഈ പെൻസിലിന് എഴുതുമ്പോൾ മൂർച്ച കൂട്ടുമ്പോൾ വേദനിക്കുമെന്ന് കരുതി ആ പെൻസിൽ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു കുട്ടിയാണ് കാണിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം പ്രകൃതിയെല്ലാം പലരും അക സഹിക്കുകയാണ് നമുക്ക് വേണ്ടി. അപ്പൊ നമ്മളും അങ്ങനെ ത്യാഗവും സ്നേഹമുള്ളവരാകണം എന്നൊരാശയമാണ് ആ കഥയെ കൂടെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചത്. ഞാൻ 7ാം ക്ലാസ്സിൽ ഇറക്കിയ എന്റെ ആദ്യത്തെ പുസ്തകമായ എന്റെ കൂട്ടുകാരൻ എന്ന കഥാപുസ്തകത്തിന്റെ ഒരു കഥയാണ് സംസാരിക്കുന്ന പെൻസിൽ. ഞാൻ പിന്നെ വേറൊരു നോവൽ എഴുതിയിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത്ഭുത ലോകത്തിലെ ഇഷ്ട കുട്ടികൾ. പിന്നെ പുതിയൊരു ബുക്ക് ഇറങ്ങാൻ പോകുന്നു, ഒരു ഇംഗ്ലീഷ് ബുക്കാണ്, സ്റ്റോറീസ് ഉള്ള. ഞാൻ കുറെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. പ്രത്യേകിച്ച് വായിച്ചത് കൊറോണ സമയത്താണ്. അച്ഛൻ ഇങ്ങനെ കുറെ പുസ്തകങ്ങളൊക്കെ എനിക്ക് തരുമായിരുന്നു ആദ്യമേ. അപ്പൊ അതൊക്കെ വായിച്ചു വായിച്ച് പിന്നെ ഞാൻ തന്നെ അച്ഛനോട് ഓരോ ബുക്ക് പറയും, അച്ഛൻ അത് വാങ്ങിച്ചുകൊണ്ടുവരും. ലൈബ്രറിയിലൊക്കെ പോയി ബുക്കൊക്കെ വായിക്കും. ബുക്ക് വായിക്കുമ്പോഴും പിന്നെ എന്റെ ചുറ്റും കാണുന്ന പല കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചാണ് പല കഥകൾ ആശയങ്ങൾ എഴുതുന്നത്. എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ആശയങ്ങൾ തോന്നുമ്പോൾ ഞാൻ അപ്പൊ എവിടെയൊക്കെ എഴുതി വെക്കും. പിന്നെയാണ് ഞാൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് എഴുതി എഡിറ്റ് ഒക്കെ ചെയ്ത് എഴുതുന്ന കഥകളൊക്കെ. എന്റെ അച്ഛനൊരു എഴുത്തുകാരനാണ്, ഉണ്ണി അമ്മയമ്പലം എന്ന പേര്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് 2024 ബാലസാഹിത്യത്തിന്. അമ്മ ആൻ സേവർ. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, അൻഷി എന്ന പേര്. ഇപ്പൊ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാവിയിൽ എനിക്കൊരു ഒരു IAS ഓഫീസർ ആവാനാണ് ആഗ്രഹം. അതോടൊപ്പം തന്നെ വായനക്കാരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാവാൻ ഒരു നല്ല താല്പര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന നല്ല കൂടി വരുന്നതാണ്. പക്ഷെ അതിലേക്ക് മാത്രം ചുരുങ്ങല്ല. അതായത് നമുക്ക് ഫോണായാലും എന്തായാലും ഉപയോഗിക്കണം. പക്ഷെ അത് മാത്രമല്ലാതെ വായനയും എഴുത്തും എല്ലാം അതിന്റെ ഒപ്പം കൊണ്ടുപോകണം. കാരണം നമ്മുടെ ചിന്താശേഷിയും ഭാവനാശേഷിയും എല്ലാം കൂടാൻ സഹായിക്കുന്ന വായനയാണ്. മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ, അവരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ ഈ വായനയ്ക്കൂടെ എനിക്ക് സാധിക്കുന്നുണ്ട്. നല്ല മനുഷ്യരാവാൻ ഈ വായനയെ എഴുത്ത് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം.
1: ഈ തലമുറയിലെ കൊച്ചു കൂട്ടുകാർക്ക് അർപ്പിതിന്റെ വായനയും എഴുത്തും കാഴ്ചപ്പാടും പ്രചോദനമാകട്ടെ. ഏറ്റവും സന്തുഷ്ടരായ കുട്ടികളുള്ള രാജ്യം ഏതാണെന്ന് അറിയാമോ? ഉത്തരം നെതർലൻഡ്സ്. മഴയെയും തണുപ്പിനെയും വകവയ്ക്കാതെ സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ജോലി കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്ന മാതാപിതാക്കൾ, കുട്ടികളുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും വില നൽകുന്ന സമൂഹം, ഇതെല്ലാം ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്.

0: രാജ്യമായി വീണ്ടും നെതർലൻഡ്സ് മാറിയിരിക്കുന്നത്. യുണിസെഫിന്റെ കുട്ടികളുടെ പുതിയ ക്ഷേമ സൂചിക പ്രകാരം വികസിത രാജ്യങ്ങളിലെ ഏറ്റവും സന്തുഷ്ടരായ കുട്ടികൾ ഡച്ച് കുട്ടികളാണ്. ഈ നേട്ടത്തിനു പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ സാമൂഹിക ബന്ധങ്ങളാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയാണ് ഡച്ച് കുട്ടികളുടെ ഏറ്റവും വലിയ ശക്തി. യൂറോപ്പിന്റെ പാർട്ട് ടൈം തലസ്ഥാനം എന്നറിയപ്പെടുന്ന നെതർലൻഡ്സിൽ മാതാപിതാക്കൾ കുറച്ചു മണിക്കൂറുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അതിനാൽ കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും കഴിയുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇത് കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു. സാംസ്കാരിക വിദ്യാഭ്യാസത്തിനും നെതർലൻഡ്സ് വലിയ പ്രാധാന്യം നൽകുന്നു. ലിംഗസമത്വം ഉയർന്ന രാജ്യമായതിനാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സന്തോഷകരമായ ജീവിതം അനുഭവിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഡച്ച് മാതാപിതാക്കളുടെ വളർത്തൽ രീതിയും വ്യത്യസ്തമാണ്. കുട്ടികൾക്ക് സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും തീരുമാനങ്ങളിൽ പങ്കാളികളാകാനും അവർ അവസരം നൽകുന്നു. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സമൂഹമാണിത്. ചുരുക്കി പറഞ്ഞാൽ, കുട്ടികളുടെ സന്തോഷം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കുടുംബവും സമൂഹവും ഒത്തുചേരുമ്പോഴാണ് ആ രാജ്യത്തെ കുട്ടികൾ സന്തുഷ്ടരാകുന്നത്. ശരിയല്ലേ? നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി ഇപ്പോൾ. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഓരോ വിജയത്തിനു മുൻപ് ഒരു വേദനയുണ്ടാകും. ആ വേദന പരാജയമല്ല, മറിച്ച് നമ്മെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു പരിശീലനം മാത്രമാണ്. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ഡോക്ടർ ടി കെ അനുകുമാരിയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് പതിവ് പോലെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ട്രൈക്കോഡെർമ എങ്ങനെ കർഷകർക്ക് പ്രയോജനപ്പെടുന്നു? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കർക്കിടകം പ്രകൃതിയും പാരമ്പര്യവും ആത്മീയതയും ചേർന്ന പുണ്യമാസം. മലയാളിയുടെ ജീവിതത്തിൽ ഓരോ മാസത്തിനും അതിന്റേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ അവയിൽ ഏറ്റവും സവിശേഷമായ മാസമാണ് കർക്കിടകം. മലയാള വർഷത്തിലെ അവസാന മാസമായ കർക്കിടകം മഴയുടെ മാസമാണ്, ആത്മീയതയുടെ മാസമാണ്, ആരോഗ്യ സംരക്ഷണത്തിന്റെ മാസമാണ്, പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന മാസമാണ്. പണ്ടുകാലത്ത് ഈ മാസം പഞ്ഞമാസം എന്നറിയപ്പെട്ടിരുന്നുവെങ്കിലും ഇന്നത് പ്രതീക്ഷയുടെ മാസമായി മാറിയിരിക്കുന്നു. മഴയുടെ സംഗീതവും പച്ചപ്പിന്റെ ഭംഗിയും മനുഷ്യന്റെ ആത്മവിചിന്തനവും ഒരുമിച്ച് ചേരുന്ന മാസമാണ് കർക്കിടകം. കർക്കിടകം ആരംഭിക്കുമ്പോൾ കേരളത്തിന്റെ പ്രകൃതി മറ്റൊരു ഭാവത്തിലേക്ക് മാറുന്നു. ഇടവപ്പാതയിലും മിഥുന മഴയിലും നനഞ്ഞ ഭൂമി കർക്കിടകത്തിലെ മഴയിൽ കൂടുതൽ പച്ചപ്പണിയുന്നു. കർക്കിടകത്തെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. പഴയകാലത്ത് നെൽകൃഷി കഴിഞ്ഞിരുന്നെങ്കിലും പുതിയ വിളവെടുപ്പ് ആരംഭിച്ചിരുന്നില്ല. വീടുകളിലെ ധാന്യശേഖരം കുറഞ്ഞു വരുന്ന സമയമായിരുന്നു അത്. കനത്ത മഴ കാരണം ജോലിക്കും പുറത്തുപോകാൻ പ്രയാസം. അതുകൊണ്ടുതന്നെ ഭക്ഷ്യക്ഷാമവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിരുന്നു. അതാണ് കർക്കിടകത്തിന് പഞ്ഞമാസം എന്ന പേര് ലഭിക്കാൻ കാരണം.

0: എന്നാൽ ഇന്ന് മെച്ചപ്പെട്ട കാർഷിക രീതികളും സംഭരണ സംവിധാനങ്ങളും കാരണം ആ അവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. കർക്കിടകത്തെ രാമായണ മാസം എന്നും വിളിക്കുന്നു.
1: ശ്രീരാമനും തമസാനദി തന്നെ തീരം ഗമിച്ചു വസിച്ചു.
0: കേരളത്തിലെ അനേകം വീടുകളിൽ വൈകുന്നേരങ്ങളിൽ അധ്യാത്മ രാമായണം വായിക്കുന്ന പതിവുണ്ട്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാമായണ പാരായണം നടത്തുന്നത് ഒരു ആത്മീയ അനുഭവമാണ്. മഴക്കാലം ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയാനും രോഗങ്ങൾ പിടിപെടാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആയുർവേദം കർക്കിടകത്തെ ചികിത്സയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും ഏറ്റവും അനുയോജ്യമായ മാസമായി കണക്കാക്കുന്നത്. ഈ കാലയളവിൽ ഔഷധ സ്നാനം, എണ്ണ തേച്ചുള്ള കുളി, പഞ്ചകർമ്മ ചികിത്സ, ഔഷധക്കഞ്ഞി എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കർക്കിടക കഞ്ഞി കേരളത്തിന്റെ ആരോഗ്യ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. വിവിധ ഔഷധ സസ്യങ്ങളും ധാന്യങ്ങളും ചേർത്താണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. ഇത് ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ നൽകുന്നതിനൊപ്പം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കർക്കിടകവും കൃഷിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മഴയില്ലെങ്കിൽ കൃഷിയില്ല. കർഷകന്റെ പ്രതീക്ഷ മഴയിലാണ്. നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും വാഴയ്ക്കും മറ്റു പല വിളകൾക്കും ഈ മഴ വലിയ അനുഗ്രഹമാണ്. മഴവെള്ളം ഭൂഗർഭജലത്തെ സമ്പുഷ്ടമാക്കുകയും കിണറുകളും കുളങ്ങളും നിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ മഴ ഒരു അനുഗ്രഹം മാത്രമല്ല, ചിലപ്പോൾ വെല്ലുവിളിയുമാണ്. അതിശക്തമായ മഴ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുന്നു. കർക്കിടകവാവ് കേരളത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നാണ്. ഈ ദിവസം പൂർവികരെ സ്മരിച്ച് ബലിയർപ്പിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നു. ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം ലാളിത്യത്തിലാണെന്ന് ഈ മാസം നമ്മെ പഠിപ്പിക്കുന്നു. മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നുയരുന്ന സുഗന്ധം നമ്മെ ബാല്യകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മഴയിൽ നനഞ്ഞ വയലുകൾ, ഒഴുകുന്ന തോടുകൾ, തവളകളുടെ കരച്ചിൽ, കിളികളുടെ ശബ്ദം, ഇതെല്ലാം മനോഹരമായ ഓർമ്മകളാണ്. കർക്കിടകം അവസാനിക്കുമ്പോൾ ചിങ്ങപ്പുലരി നമ്മെ വരവേൽക്കുന്നു. പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും ഓണത്തിന്റെയും മാസമായ ചിങ്ങത്തെ വരവേൽക്കാൻ നമ്മെ ഒരുക്കുന്നത് കർക്കിടകമാണ്. അതുകൊണ്ട് തന്നെ കർക്കിടകം ഒരവസാനമല്ല, ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള യാത്രയാണ്. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ ടി കെ അനികുമാരിയുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: ഇത് കർക്കിടക മാസമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യർ പ്രത്യേകിച്ച് ശരീര സംരക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും, പ്രത്യേകിച്ചും നമുക്ക് കറവ് പശുക്കൾക്കും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം അല്ലെങ്കിൽ പ്രത്യേക ഒരു ചികിത്സാ രീതിയോ അല്ലെങ്കിൽ അതിൻ്റെ ആഹാരത്തിൽ ഉണ്ടാകേണ്ട ചില പ്രത്യേക കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
3: തീർച്ചയായിട്ടും അത് ഒരു ആവശ്യകത തന്നെയാണ്. കാരണം മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന അതേ മാനദണ്ഡത്തിൽ തന്നെ ഉരുക്കളുടെ ആരോഗ്യവും സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ അതായത് കർക്കിടക മാസത്തിൽ മനുഷ്യർ ആരോഗ്യ സംരക്ഷണത്തിന് പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തി മരുന്ന് കഞ്ഞി സേവിക്കുന്നവരാണ്. അത് വർഷത്തിൽ ഒരിക്കൽ ശരീരത്തിന് പ്രത്യേകമായി നൽകുന്ന ഒരു സംരക്ഷണ ശൈലി തന്നെയാണ്. നമ്മുടെ പൂർവികർ അത് കൃത്യമായി സേവിച്ചിരുന്നു. എന്നാൽ ഈ ആധുനിക കാലത്ത് അപൂർവമായ ആൾക്കാർ മാത്രമേ കർക്കിടക കഞ്ഞി സേവിക്കുന്നുള്ളൂ. ഉരുക്കളുടെ കാര്യത്തിലും പൂർവികര് പ്രകാരം ചെയ്തു ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നിന്ന് ഒന്നോ രണ്ടോ പശുക്കളുണ്ട്, രാവിലെ എഴുന്നേറ്റ് ഇതിങ്ങളെ പാടത്തേക്ക് തല്ലി കൊണ്ടുപോയി അവിടെ കൊണ്ട് വിടുക, വൈകുന്നേരം കൊണ്ടുവരിക. അപ്പൊ അവിടെ ശരിക്കു പറഞ്ഞാല് ഔഷധ ഗുണമുള്ള പല തീറ്റകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും കർഷകര് പോലും അറിയാതെ ഉരുക്കളുടെ തീറ്റയിൽ ലഭിക്കുന്നുണ്ട്. ആ തീറ്റയിൽ നിന്ന് കിട്ടുന്ന പാലെന്ന് പറയുന്നതും ഔഷധ ഗുണമുള്ള പാല് തന്നെയാണ് അപ്രകാരം വളരുന്ന ഉരുക്കളിൽ നിന്ന് കിട്ടുന്നത്.
2: അപ്പൊ അങ്ങനെ തുറന്നുവിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പച്ചമരുന്നുകൾ ഉൾപ്പെടുന്ന തീറ്റ പശുക്കൾക്ക് ലഭ്യമാക്കുന്നത് കൊണ്ട് കർഷകന് ഏത് രീതിയിലാണ് അതിന്റെ ഒരു പ്രയോജനം?

0: നേട്ടം ലഭിക്കുന്നത്.
1: പച്ചമരുന്നുകൾ അല്ലെങ്കിൽ നമ്മളതിനെ കർക്കടക തീറ്റ എന്ന് പറയാൻ പറ്റൂല എങ്കിലും ഈ പച്ചമരുന്നുകൾ ഉരുക്കൾക്ക് കൊടുക്കുന്നതിനോടനുബന്ധിച്ച് ഇവർക്ക് കൊടുക്കുന്ന പോഷണം എന്ന ഒരു പ്രാധാന്യം പ്രതിപാദിക്കേണ്ടതുണ്ട്. ഉരുക്കൾക്ക് കൊടുക്കുന്ന പോഷണത്തിൽ സാധാരണ കർഷകർ ചെയ്യുന്നത് കുറച്ച് തീറ്റ, കുറച്ച് പുല്ല്, കുറച്ച് വൈക്കോല് അങ്ങനെയാണ്. പക്ഷെ വലിയ ഫാമുകൾ നടത്തുന്നവര് കൂടുതൽ സമീകൃത കാലിത്തീറ്റ നല്ല വിലയുള്ളതുകൊണ്ട് അതിനെ കൂടുതൽ അങ്ങോട്ട് സമീപിക്കില്ല. പക്ഷെ അവരെയും വയറ് നിറയുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ബിയർ വേസ്റ്റ് പോലുള്ള തീറ്റകൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് പുല്ല് കൊടുത്തെങ്കിലായി, പുല്ലില്ലെങ്കിൽ വൈക്കോലെന്തായാലും കൊടുത്തിരിക്കും. പക്ഷെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലിന്റെ അളവ് കൂടുതൽ കിട്ടും, പക്ഷെ പാലിന്റെ ഗുണമേന്മ അത്ര കണ്ട് ഉണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ധാതുക്കളുടെ അളവ് കൂടണം, മാംസത്തിന്റെ അളവ് കൂടണം, ലാക്ടോസിന്റെ അളവ്, ഇതെല്ലാം കൂടിയെങ്കിൽ മാത്രമേ പാൽ വില നന്നായിട്ട് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് പാൽ സംഘങ്ങളാണല്ലോ ഇപ്പൊ നമ്മുടെ ക്ഷീരകർഷകരുടെ ഒരു വിപണന കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പാൽ സംഘങ്ങളിൽ പാല് കൊണ്ടുചെല്ലുമ്പോൾ അവിടെ ലാക്ടോമീറ്റർ വെച്ച് റീഡിംഗ് നോക്കിയ ശേഷമാണ് പാൽ വില ചാർട്ട് അനുസരിച്ച് കൊടുക്കുന്നത്. അപ്പൊ ആ ചാർട്ട് പ്രകാരം നല്ല ഗുണമുള്ള പാലിന് നല്ല വിലയുള്ളൂ, അല്ലാതെ ഏത് പാല് കൊണ്ടുചെന്നാലും നല്ല വില കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അപ്രകാരം പാൽ വില കിട്ടണം എന്നുണ്ടെങ്കിൽ സാധാരണ കർഷകര് കൊഴുപ്പിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊഴുപ്പ് കൂടാനുള്ള ചില കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കൊഴുപ്പ് അങ്ങനെ കൂട്ടും. പക്ഷെ കൊഴുപ്പിന് മാത്രമല്ല പ്രാധാന്യം, കൊഴുപ്പ് ഇതര ഘടകങ്ങളിൽ ഉള്ള മാംസ്യവും കാർബോഹൈഡ്രേറ്റ് അതിനേക്കാൾ ഉപരിയായിട്ട് വരുന്നത് ധാതുക്കൾ നന്നായിട്ട് കൂടിയാൽ തന്നെ ഈ റീഡിങ്, അതായത് ഇതിന്റെ ആപേക്ഷിക സാന്ദ്രത ഈ കൊഴുപ്പിനെ അപേക്ഷിച്ചും ഒക്കെ കൂടുതലുണ്ട്. കൊഴുപ്പിന് സത്യത്തിൽ 1% കുറവേണ് ആപേക്ഷിക സാന്ദ്രത. അതേസമയം ഈ പറയുന്ന ധാതുക്കൾക്ക് 4.4% ഉണ്ട്. അതുപോലെ തന്നെ
0: പക്ഷേ പല കർഷകരും അത്
1: ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും കൊഴുപ്പം മാത്രമാണ് പാലിലെ ഘടകം എന്ന ഒരു അന്ധമായി അങ്ങ് വിശ്വസിച്ചിരിക്കുക. പക്ഷെ ആ കൊഴുപ്പ് കഴിഞ്ഞാൽ കിട്ടുന്ന, ഇപ്പൊ നമുക്ക് തന്നെ ചിന്തിക്കാം, നമ്മൾ പാല് കാച്ചു വെച്ചു കഴിഞ്ഞാൽ കൊഴുപ്പങ്ങ് മാറിക്കഴിഞ്ഞാൽ ജലവും മറ്റ് ഘടകങ്ങളുമാണ്, ജലത്തിൽ മറ്റ് ഘടകങ്ങൾ ആണല്ലോ. അപ്പൊ ആ ഘടകങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ലാക്ടോമീറ്റർ റീഡിങ്ങിൽ കൂടുതൽ ഇത് വരും, റീഡിങ് കാണിക്കും, വില കൂടുതൽ കിട്ടും. അപ്പൊ കൊഴുപ്പും ഇതര ഘടകങ്ങളും കൂടെ കൂടിയെങ്കിൽ മാത്രമേ പാൽ വില കൂടുതൽ കിട്ടുകയുള്ളൂ. അപ്പൊ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ഗുണം പാൽ വില കിട്ടുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള പാല്, ഔഷധ ഗുണം, ഇപ്പൊ പച്ചമരുന്നുകളെ കുറിച്ച് നമ്മളിപ്പം സംസാരിക്കുന്ന ഈ വിഷയത്തിൽ പച്ചമരുന്നുകൾ അറിയാതെ നേഞ്ഞു തിന്നുന്നതിന് കിട്ടുന്നു, അല്ലാത്ത കർഷകർക്ക് പ്രത്യേകമായി ഇത് കൊടുക്കാം എന്നൊരു പ്രചരണമാണ് നമുക്കിപ്പോൾ ഇതുകൊണ്ട് ഈ ഇന്നത്തെ വിഷയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അപ്രകാരം കൊടുക്കുമ്പോൾ ഔഷധ ഗുണമുള്ള പാല് നമുക്ക് കിട്ടും. ഇപ്പൊ ജൈവപാലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ജൈവപാല് എവിടെ കൊടുക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെ. ജൈവപാല് ഉൽപാദനത്തിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നോക്കിയാൽ അത് അപൂർവമായി മാത്രമേ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ജൈവപാലിന്റെ അർത്ഥം തന്നെ അതിലുണ്ട്. പക്ഷെ ആ അർത്ഥം ഇല്ലാതെ തന്നെയാണ് പാല് ജൈവപാലെന്ന് പറയുന്നത്. പക്ഷെ ഇപ്രകാരം കൊടുക്കുന്നതിന് യഥാർത്ഥത്തിൽ വളമൊന്നും മറ്റു രാസവളങ്ങൾ ചേരാതെ കൃഷി ചെയ്യുന്നതും ചാണകവും ചാരം അങ്ങനെയൊക്കെ ഇട്ടുള്ള വളസമ്പ്രദായത്തിലുള്ള പച്ചപ്പുല്ല് കൊടുത്തും ഇപ്രകാരമുള്ള പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയും തീറ്റ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു പായൽ സസ്യമാണ് അസോള. അതിനും വലിയ ഗുണമേന്മയുള്ളതുണ്ട്. അത് കൊടുത്താലും ഈ പറയുന്ന റീഡിങ് കിട്ടുകയും ഗുണമേന്മ കൂടുകയും മാംസ്യം കൂട്ടുകയും. ധാതുക്കളാണ് പ്രധാനമായിട്ടും കൂടുതൽ വേണ്ടത്. അത് പ്രകൃതിദത്തമായ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മനുഷ്യരുടെ എല്ലുകൾക്ക് ബലം കിട്ടാനും ഇതൊക്കെ തന്നെയാണ് വേണ്ടുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ പ്രകൃതിദത്തമായ ഈ ധാതുക്കൾ ഈ പച്ചപ്പുല്ലിലൂടെയും ഈ പച്ചമരുന്നുകളിലൂടെയും ഈ അസോളയിലൂടെയും ഒക്കെ ഉരുക്കൾക്ക് അത് കിട്ടുമ്പോൾ, ആ പാലിലോട്ട് ആ ഔഷധ ഗുണമുള്ള പാല് കിട്ടുമ്പോൾ, അത് നമുക്ക് കഴിക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് ഈ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള ഉരുക്കൾ ആവശ്യമാണ്. ആരോഗ്യമുള്ള ഉരുക്കൾക്ക് ഗുണമേന്മയുള്ള തീറ്റ അത്യാവശ്യമാണ്, അത് അനിവാര്യമാണ്.
0: അസോളയുടെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, അതുപോലെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുക?
1: അസോള അല്ലാതെ ഇപ്പം അതുമായി ബന്ധപ്പെട്ട് അസോള ചെയ്യുന്ന ഇപ്പൊ ഒരുപാട് വ്യാപകമായി വന്നിട്ടുണ്ട്. നമ്മള് 2002 കാലഘട്ടത്തിലാണ് അസോള പദ്ധതി ക്ഷീരവികസന വകുപ്പില് ഒരു

0: ആയിട്ട് തന്നെ ആവിഷ്കരിച്ചത്. അതിനുശേഷം വ്യാപകമായി അസോള കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ പാലിന് നല്ല മാറ്റമുണ്ട്. അതിലുപരിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പച്ചമരുന്നുകൾ ഉള്ളതും പുല്ല് കൂടുതലുള്ള സമയത്തും അത് വെട്ടിയരിഞ്ഞ് വെള്ളം നീക്കം ചെയ്ത് ഇത് ഹേ സൈലേജ് അല്ല ഹേ സൈലേജ് എന്ന് പറയുമ്പോൾ വൈക്കോല് യൂറിയ ചേർത്ത് യൂറിയ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നതാണ് സൈലേജ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. മറ്റത് പുല്ല് ധാരാളം ഉള്ളത് അതൊന്നും തന്നെ ചേർക്കാതെ വെള്ളം മാറ്റിയിട്ട് അത് ഉണക്കാതെ തന്നെ ഒരു സിസ്റ്റത്തിലാണ് അത് വെള്ളം മാറിയതിനു ശേഷം അത് ഉരുട്ടി ഉരുട്ടി ഉരുട്ടി വെച്ച് സൂക്ഷിച്ച് അതിനെ ഹേ എന്നാണ് പറയുന്നത്. പക്ഷെ ഹേ സമ്പ്രദായം ആരും തന്നെ ചെയ്യുന്നില്ല. അപൂർവ്വം ആരെങ്കിലും ചെയ്തെങ്കില ഇപ്പം ഹേയുടെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇപ്പൊ പച്ചമരുന്നുകൾ പൊടിയായിട്ടല്ലേ ആയുർവേദത്തിൽ കിട്ടി നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുന്നേ. അപ്പൊ ആ ഒരു മാനദണ്ഡം നോക്കണം. അപ്പൊ ഇപ്രകാരം നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഉരുക്കൾക്ക് ഒരു നിശ്ചിത അളവ് കൊടുത്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി ഇല്ലാതാവും. കാരണം പച്ചപ്പുല്ലുകൾ കൊടുത്തെങ്കിൽ മാത്രമേ വൈറ്റമിൻ എ എന്ന ഒരു ഘടകം പാലിലേക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഇപ്പോൾ ഉള്ളവര് പച്ചപ്പുല്ല് കൊടുക്കാൻ പറ്റാത്തവരും പശുവിനെ വളർത്തുന്നുണ്ട്. അപ്പൊ വൈറ്റമിൻ െ കിട്ടണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 5 കിലോ പച്ചപ്പുല്ലെങ്കിലും ഉരുക്കൾക്ക് കൊടുക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. കാരണം നമ്മുടെ മനുഷ്യരുടെ ആയിട്ട് ബന്ധപ്പെടുത്തുവാണേലും ഒരു ദിവസം നമ്മുടെ കേരളീയർക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇത്തിരി കഞ്ഞി കുടിക്കണം അല്ലേ. ഒരു നേരമെങ്കിലും നമുക്ക് കഞ്ഞി കുടിച്ചാലേ ആ ഒരു എന്താ നമ്മുടെ ശീലം. ഉരുക്കൾക്ക് വൈറ്റമിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 5 കിലോ പച്ചപ്പുല്ല് നിർബന്ധമായും കൊടുക്കേണ്ടതെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു വശങ്ങളിലേക്ക് എല്ലാവരും അവരുടെ തിരക്ക്. ചക്ക സീസണിൽ ചക്ക കൊടുക്കും, പിന്നെ പൈനാപ്പിൾ കൃഷിയുള്ളവരുടെ ഇതൊക്കെ കൊടുക്കും, പൈനാപ്പിളിന്റെ വേസ്റ്റ്. പക്ഷെ അതൊക്കെ ശാസ്ത്രീയമല്ല, അതൊക്കെ കൊടുക്കുന്ന ദോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ചിലർ കഞ്ഞി വെച്ചു കൊടുക്കുന്നുണ്ട്. കഞ്ഞി വെച്ചു കൊടുക്കാതെ പലരോടും നമ്മൾ അതിനെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ പറഞ്ഞ ചെയ്യില്ല. കാരണം ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും ഉരുക്കൾക്ക് കഞ്ഞി
1: കൊടുത്താൽ.
0: ഏത് കഞ്ഞി? കഞ്ഞി ശരിക്കും ശാസ്ത്രീയ രീതിയിൽ കൊടുക്കുന്ന തീറ്റയിൽ പെടുന്നതേയല്ല. മനസ്സിലായോ?
1: അതായത്
0: ഉരുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്ന ഈ പരുക്കൻ ആഹാരമായ പച്ചപ്പുല്ല് വൈക്കോല് എന്നിവ ദഹിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ 4 അറകളുള്ള ഒരാമാശയ സംവിധാനമാണ്. അപ്പൊ ആ ഒരു സംവിധാനം മനുഷ്യർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് ഈ 4 അറകളിലുള്ള ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മെഷീൻ പ്രവർത്തനത്തിന് തുല്യമായാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിനാവശ്യമായ ഊർജം ഈ പശുക്കളുടെ പാൽ ഉൽപാദനം നടക്കുമ്പോൾ ഈ പശുക്കൾക്ക് നല്ല ഊർജം നഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ശരിക്കു പറഞ്ഞാല് ഈ അസ്ഥിക്കൊക്കെ ഭയങ്കര ക്ഷീണം സംഭവിക്കുവാണ്. അപ്പൊ നമ്മളിങ്ങനെ പാല് കറക്കുന്നത് മാത്രമല്ല അവരുടെ ഊർജം നഷ്ടപ്പെടുന്നത് നികത്താനായിട്ട് മറ്റു രോഗങ്ങൾ വരാതിരിക്കാനും പകർച്ചവ്യാധികൾ വരാതിരിക്കാനും ഈ പറഞ്ഞ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയുള്ള തീറ്റ സമ്പ്രദായം നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്.
1: ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ മാറിയ ഒരു സാഹചര്യത്തിൽ, പുതിയ സാഹചര്യത്തിൽ പശുക്കളെ തുറന്നുവിട്ട് മേയ്ക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ പ്രായോഗികമല്ല. അപ്പോൾ അതിന് ബദലായിട്ട് നമുക്ക് ഏത് രീതിയിൽ ഇത്തരം പോഷകമൂല്യമുള്ള തീറ്റകൾ നമുക്ക് പശു ഉരുക്കൾക്ക് കൊടുക്കാൻ പറ്റും? ഏത് രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയും?
0: അഴിച്ചുവിട്ട് മേയാൻ പറ്റാത്ത വിധത്തില് ശാസ്ത്രീയമായി തന്നെ അതിന്റെ കാര്യങ്ങൾ പഠിക്കണം. വീട്ടിൽ തന്നെ നിർത്തി വളർത്തുന്ന വലിയ തൊഴുത്തുകളൊക്കെ പണിതുകൊണ്ട് അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാത്തവരെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പശുപരിപാലന രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ച ശേഷം മാത്രമേ പശുപരിപാലനത്തിൽ ഏർപ്പെടാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു നഷ്ടത്തിലേക്ക് തന്നെ നമ്മുടെ അറിവുകേട് കൊണ്ടെത്തും. എന്നിട്ട് പശു വളർത്തൽ ഒരു നഷ്ടമാണെന്ന് പറയരുത്. അപ്പൊ അങ്ങനെയുള്ളതിനാണ് നമ്മുടെ ക്ഷീരവികസന വകുപ്പിന്റെ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിൽ ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ പുൽക്കടകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പശുപരിപാലനത്തെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും പഠിച്ച ശേഷം മാത്രമേ ഈ പറഞ്ഞ ആദ്യം തൊട്ട് പശുക്കളെ എടുക്കുന്നതിന്റെ രീതികൾ, അതൊക്കെ കൊടുക്കുന്ന പോഷണത്തിന്റെ രീതികൾ, അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റ്, ഇതെല്ലാം പഠിച്ച ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് കടക്കാവുള്ളൂ. അപ്പൊ ശാസ്ത്രീയ തീറ്റയിൽ പെടുന്നത് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വകുപ്പിൽ നിന്നും ഹൈബ്രിഡ് നേപ്പിയർ ഇനത്തിലുള്ള പുൽക്കടകള് ക്ഷീരസംഘം വഴി ക്ഷീരകർഷകരുടെ വീടുകളിൽ സൗജന്യമായി എത്തിക്കുന്നുണ്ട്. അത് ചെയ്യുന്നതിനുള്ള

0: സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ക്ഷീരസഹകരണ സംഘങ്ങളുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ SH ഗ്രൂപ്പുകളുണ്ട്, ചില ചാരിറ്റി സൊസൈറ്റികൾ അങ്ങനെയുള്ളവരൊക്കെ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ടുണ്ട്, സപ്പോർട്ടില്ലായികയില്ല, ആര് വേണമെന്ന് പറഞ്ഞാലും കൊടുത്തിരിക്കും. കർഷകരല്ല ഇപ്പോൾ കൂടുതൽ പുൽകൃഷി ചെയ്യണത്, ഇതൊരു വ്യവസായമാക്കി പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്, അവരിതിൽ നിന്ന് ജീവിക്കുന്നുണ്ട്. വളരെ ഒരു പ്രധാന ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. അറിവിലൂടെ മാത്രമേ പശുപരിപാലനം ലാഭകരമാവുള്ളൂ.
1: കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ TK അനികുമാരിയുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ

0: ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, ട്രൈക്കോഡെർമ എങ്ങനെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താം? ഉത്തരം, ട്രൈക്കോഡെർമ വിളകളെ മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ജൈവ രോഗനിയന്ത്രണ മിത്രക്കുമിളാണ്. മണ്ണിലുള്ള രോഗകാരികളായ കുമിളുകളെ നേരിട്ട് ആക്രമിക്കുകയും അവയുടെ വളർച്ച തടയുകയും ചെയ്യുന്നതിലൂടെയാണ് ട്രൈക്കോഡെർമ പ്രവർത്തിക്കുന്നത്. വേരുചീയൽ, വാട്ടരോഗം, ഡാമ്പിംഗ് ഓഫ്, കോളർ റോട്ട്, റൈസോം റോട്ട് തുടങ്ങിയ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇത് വളരെ ഫലപ്രദമാണ്. പച്ചക്കറികൾ, തെങ്ങ്, വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങി നിരവധി വിളകളിൽ ഇത് വിജയകരമായി ഉപയോഗിച്ചു വരുന്നു. ട്രൈക്കോഡെർമ മണ്ണിലോ ചെടിയുടെ വേരുകളിലോ പ്രയോഗിക്കുമ്പോൾ അത് അതിവേഗം വളർന്ന് വേരുകൾക്കു ചുറ്റും ഒരു സംരക്ഷണ കവചം രൂപപ്പെടുത്തുന്നു. ഇതുവഴി രോഗകാരികളായ കുമിളുകൾ ചെടിയെ ആക്രമിക്കുന്നത് തടയുകയും വേരുകളെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യുന്നു. രോഗനിയന്ത്രണം മാത്രമല്ല, വേരുകളുടെ വളർച്ചയും ശക്തിപ്പെടുത്താൻ ട്രൈക്കോഡെർമ സഹായിക്കുന്നു. മണ്ണിലുള്ള പോഷകങ്ങളും ജലവും കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യാൻ ചെടികളെ ഇത് പ്രാപ്തരാക്കുന്നു. അതിന്റെ ഫലമായി ചെടികൾക്ക് മികച്ച വളർച്ചയും കൂടുതൽ വിളവും ലഭിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയും രോഗബാധയും നേരിടാനുള്ള ശേഷിയും വർദ്ധിക്കുന്നു. ജൈവ ഉൽപ്പന്നമായതിനാൽ രാസകുമിൾനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും ട്രൈക്കോഡെർമ സഹായിക്കുന്നു. ട്രൈക്കോഡെർമ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. വിത്ത് പരിചരണത്തിനായി ശുപാർശ ചെയ്ത അളവിൽ ട്രൈക്കോഡെർമ അല്പം വെള്ളത്തിൽ കലക്കി കുഴമ്പ് രൂപത്തിലാക്കി വിത്തിൽ ഒരുപോലെ പുരട്ടുക. തുടർന്ന് തണലിൽ ഉണക്കിയ ശേഷം വിതയ്ക്കുക. തൈകളുടെയോ നടീൽ വസ്തുക്കളുടെയോ പരിചരണത്തിനായി തൈകളുടെ വേരുകളോ വാഴക്കന്നുകൾ, കുരുമുളക് തൈകൾ തുടങ്ങിയ നടീൽ വസ്തുക്കളോ ട്രൈക്കോഡെർമ ലായനിയിൽ 20 മുതൽ 30 മിനിറ്റ് വരെ മുക്കിവെച്ച ശേഷം നടുന്നത് പ്രാരംഭഘട്ടത്തിൽ രോഗബാധ കുറയ്ക്കാൻ സഹായിക്കും. മണ്ണിൽ ഇത് പ്രയോഗിക്കുന്നതിനായി നന്നായി അഴുകിയ ചാണകവളമോ കമ്പോസ്റ്റോ ഉപയോഗിച്ച് ട്രൈക്കോഡെർമ കലർത്തി നേരിയ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് ഏതാനും ദിവസം തണലിൽ സൂക്ഷിക്കുക. തുടർന്ന് ഈ മിശ്രിതം ചെടികളുടെ ചുവട്ടിൽ വിതറുകയോ മണ്ണിൽ ചേർക്കുകയോ ചെയ്യാം. ഇതിലൂടെ ട്രൈക്കോഡെർമ നന്നായി വളർന്ന് ദീർഘകാല സംരക്ഷണം നൽകും. ചില മുൻകരുതലുകളും വളരെ പ്രധാനമാണ്. എല്ലായ്പ്പോഴും വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഗുണമേന്മയുള്ള ട്രൈക്കോഡെർമ മാത്രം ഉപയോഗിക്കുക. മണ്ണിൽ ആവശ്യമായ ഈർപ്പമുണ്ടായിരിക്കണം. നേരിട്ടുള്ള ശക്തമായ സൂര്യപ്രകാശത്തിൽ ഇത് ദീർഘനേരം വയ്ക്കരുത്. രാസകുമിൾനാശിനികളുമായി ട്രൈക്കോഡെർമ ഒരുമിച്ച് കലർത്തി ഉപയോഗിക്കരുത്. കുമിൾനാശിനി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 1 മുതൽ 2 വരെ ഇടവേള നൽകിയ ശേഷമേ ട്രൈക്കോഡെർമ ഉപയോഗിക്കാവൂ. ആരോഗ്യമുള്ള മണ്ണാണ് മികച്ച കൃഷിയുടെ അടിസ്ഥാനം. ട്രൈക്കോഡെർമ പോലുള്ള ജൈവരോഗ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ രോഗബാധ കുറയ്ക്കാനും മണ്ണിന്റെ ആരോഗ്യവും ഫലഭൂയിഷ്ഠതയും മെച്ചപ്പെടുത്താനും കൃഷി ചെലവ് കുറയ്ക്കാനും മികച്ച വിളവും വരുമാനവും

0: നേടാനും കഴിയും. ജൈവകൃഷിയിലേക്കും സുസ്ഥിര കൃഷിയിലേക്കുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ട്രൈക്കോഡെർമയുടെ ഉപയോഗം. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
1: വയലും വീടും

ശ്രേഷ്ഠ പദ്ധതിയിലൂടെ 12 ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കീം പോലുള്ള മറ്റു കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ തുടർന്നും നേടാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കും. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി ശ്രേഷ്ഠ ഔദ്യോഗിക പോർട്ടലും കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റും സന്ദർശിക്കുക.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളും തുടർന്ന് കമ്പോള വില നിലവാര ബുള്ളറ്റിനും കേൾക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC തത്തുല്യം. പ്രായപരിധി 18-30. കോഴ്സ് ഫീസ് 30,000 രൂപ. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അപേക്ഷ khadi.kerala.gov.in സമർപ്പിക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. മലയാളം ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ഓഗസ്റ്റ് 17. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.celkau.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് celkau@gmail.com എന്ന ഇമെയിൽ വഴിയോ 0487-243-8567 അല്ലെങ്കിൽ 8547-83-7256 എന്നീ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ബ്ലോക്കിലുൾപ്പെട്ട ചാത്തന്നൂർ, ചിറക്കര, കല്ലുവാതുക്കൽ, നെടുമ്പന, ആദിച്ചനല്ലൂർ, പരവൂർ, പൂതക്കുളം എന്നീ കൃഷിഭവനുകളിൽ ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി ലഭ്യമാണ്. മേൽപ്പറഞ്ഞ കൃഷിഭവനുകളിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. 10 സെന്റ് സ്ഥലത്തെങ്കിലും കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ നികുതിച്ചീട്ട് സഹിതം അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ചാത്തന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീവത്സ പി ശ്രീനിവാസൻ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497-78-0634. ഇന്ത്യ ഗവൺമെന്റ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രീനർ ആന്റ് മാനേജ്മെന്റിൽ വച്ച് 2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 14 വരെ മില്ലറ്റ് പ്രോഡക്ട് പ്രോസസർ ഹ്രസ്വകാല നൈപുണ്യ പരിശീലന പരിപാടിക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് NIFTEM.TAZ.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,600, ആലപ്പുഴ 24,200, ചെങ്ങന്നൂർ 26,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,000, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, കായംകുളം 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 18,000, ചെങ്ങന്നൂർ 25,000. കുരുമുളക് അൺഗാർബിൾഡ്, നെടുമങ്ങാട് 60.

56,000, കൊച്ചി 69,600, കുരുമുളക് ഗാർബിഡ് കൊച്ചി 71,600, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400, കൊച്ചി പരവൂർ 5,300. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,000, പുനലൂർ 27,000, കോട്ടയം 25,500, പാല 24,000. അടയ്ക്ക 1,000 നെടുമങ്ങാട് 5,000, ചെങ്ങന്നൂർ 6,300, എറണാകുളം 6,250. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീരസൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യയ്ക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ 2-ാം മത്സരത്തിൽ സിംബാബ്വേക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 ദിവസമായി രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യം കടുത്ത വേദനയുണ്ടാക്കിയതായി ശ്രീ പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മാർഗ്ഗനിർദ്ദേശത്തിനും നിരന്തരമായ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. 2026 നീറ്റ് UG പരീക്ഷാക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണം CBIക്ക് കൈമാറിയിരുന്നതായും ആദ്യ പരീക്ഷ റദ്ദാക്കിയിരുന്നതായും ശ്രീ പ്രധാൻ ഓർമ്മിപ്പിച്ചു. അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്താനാണ് സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള പരമാവധി നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
2: हम एजुकेशन के एग्जामिनेशन के रिफॉर्म्स के लिए जो आपका चार्टर है उस पर हम गहन चिंतन भी करेंगे और आपके डेलीगेशन के साथ बातचीत करके जो कुछ भी हम डेलिबरेट कर सकेंगे वो हम करने का प्रयास करेंगे.
1: കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് എന്നിവരുമായി CJP വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ 3-ാം ഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവച്ച ധർമ്മേന്ദ്ര പ്രധാന്റെ സേവനങ്ങൾക്കും രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു നന്ദി അറിയിച്ചു. അതേസമയം രാജ്യചരിത്രത്തിലെ നിർണായക നിമിഷമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി.

0: പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ ധൈര്യത്തെ പ്രിയങ്കഗാന്ധി പ്രശംസിച്ചു. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. വ്യാജ വാർത്തകൾ, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വീഡിയോകൾ തുടങ്ങിയവ സാമൂഹ്യമാധ്യമ പേജുകളിലൂടെ പങ്കുവയ്ക്കുന്നതായും ഇത്തരത്തിലുള്ള 400-ലധികം അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായും സെൻട്രൽ ഡൽഹി DCP രോഹിത് രാജ്ബീർ സിംഗ് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. റൊമാനിയയുമായുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ റൊമാനിയയിലെ ഇന്ത്യൻ സമൂഹം സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകളെ രാഷ്ട്രപതി പ്രശംസിച്ചു. ബുക്കാറസ്റ്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പ്രവാസികൾ എല്ലായ്പ്പോഴും അവരുടെ മാതൃരാജ്യവുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നതായും അവരുടെ സേവനങ്ങളും സമർപ്പണബോധവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
2: पिछले 2 दिनों की अपनी यात्रा के दौरान मैंने भारत के प्रति रोमानिया की आत्मीयता और सद्भावना को मैं प्रत्यक्ष अनुभव किया. आज हमारे दोनों देशों के बीच सहयोग पहले से कहीं अधिक व्यापक और गतिशील है. हमारी सरकारें सस्टेनेबल डेवलपमेंट, क्लाइमेट चेंज से निपटने के प्रयासों, आतंकवाद के विरुद्ध सहयोग तथा रूल्स बेस्ड शांतिपूर्ण अंतर्राष्ट्रीय व्यवस्था को बढ़ावा देने जैसे विश्व मुद्दों पर मिलकर कार्य.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്തിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗോവ, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡിഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദാമൻ, ദാദ്ര, നാഗർ ഹവേലി, ദക്ഷിണ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന 170 പേരെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായ മഴ, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വെല്ലുവിളി എന്നിവയ്ക്കിടയിലായിരുന്നു രക്ഷാപ്രവർത്തനം. മാസം 22-ന് മുതൽ 11 ഘട്ടങ്ങളായാണ് രക്ഷാപ്രവർത്തനം നടന്നത്. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. പതിനാല് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. പ്രധാന നദികളെല്ലാം അപകടനില കവിഞ്ഞൊഴുകുന്നത് അപ്പർ അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇതുവരെ 100,000-ലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. സിക്കിമിലെ നാംചി ജില്ലയിലെ ഫാംതാം ഗ്രാമത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിച്ചു. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സിംബാബ്വെയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ

വിവരം കിട്ടുമ്പോൾ സിംബാബ്വെ ഓവറുകളിൽ റൺസ് എന്ന നിലയിലാണ്. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച വനിതകളുടെ 25 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ ബോക്സിംഗിൽ ജാദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഖ് സിംഗ് ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ സ്മെഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ ഖുറയ്യ സലീമിനെ അനാഖ് നേരിടും. പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരാനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ രണ്ടാം മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

പ്രിയ ശ്രോതാക്കളെ ഏറെ ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495 96

0: 4321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496556321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: കുഞ്ഞമ്മയും കൂട്ടുകാരും. ഉറൂബ് എഴുതിയ നോവലിന്റെ നാടകരൂപം രണ്ടാം ഭാഗം. റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
1: കേട്ടാലും കേളു പെണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറേ, കേട്ടാലും കേളു പെണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറേ.
0: പങ്കെടുക്കുന്നവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം ബി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ.
1: കുട്ടയ്ക്കു മട്ടുമില്ലേ മല്ലിച്ച മട്ടിനുമായുമില്ലേ, കുട്ടയ്ക്കു മട്ടുമില്ലേ മല്ലിച്ച മട്ടിനുമായുമില്ലേ.
0: സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാ രാജു. കുഞ്ഞമ്മയും കൂട്ടുകാരും.
2: അല്ല ഇതാര് ചോയുണ്ണി, ഇനി ഇവിടെ ഇരിക്കുക. പഹയാ ഇജ്ജ് രണ്ടു ദിവസമായിട്ട് എവിടെ ആർന്ന്? അനക്കെന്തേ ഇന്ന് മിണ്ടാട്ടമില്ല? കുഞ്ഞമ്മ കെട്ടാത്ത വ്യസനാ?
3: ഓളെ എനിക്ക് വേണ്ട.
2: പിന്നെ പെണ്ണ് കെട്ടാൻ പൂതിയായിട്ടാ? വേണച്ചാല് കെട്ട.
3: അതല്ല, കഞ്ഞി വെച്ച് തന്നിരുന്ന തള്ള ചത്ത്, കഞ്ഞി വെക്കാൻ ആളില്ല.
2: അപ്പൊ പഹയൻ ഒരു പെണ്ണ് കെട്ടാൻ ഞാനാവൂല.
3: പെണ്ണോ എവിടെന്ന്?
2: പഹയനിപ്പോ എത്തിര നെല്ല് കിട്ടും.
3: കഴിഞ്ഞ കന്നിയില് 211 പറ.
2: പാട്ടം പോകെ?
3: അല്ല, പാട്ടം 90 പറ കൊടുക്കണം.
2: അപ്പോ 115. ശരി, കയ്യുമേ കായ് എത്ര ഉണ്ട്?
3: 500 rupees. പിന്നെ ഒരു കുറിയുണ്ട്.
2: കുറിയിന്റെ സല
3: 200.
2: അപ്പോ 700. അനക്കിപ്പോ എത്ര വയസ്സായി?
3: അതറിയില്ല.
2: 30 ആവൂല്ലേ?
3: അതെ അതെ.
2: പഹയൻ ഇസ്ലാമാവാൻ വിരോധം ഉണ്ടോ? അല്ല, വിരോധം ഉണ്ടാച്ചാ വേണ്ട.
3: ഇല്ല.
2: പേരാ? എന്നാല് ഭയം ഉണ്ടാക്കാം. കദീജേ, മോളെ കദീജേ.
4: എന്തേ ഉമ്മ?
2: ആ ഇച്ചിരി ബെറ്റിലെടുക്ക്, 8 പൈക്കാത്തത് മതി.
4: ആ ഉമ്മ.

0: നിങ്ങൾക്ക് നേന്ത്രക്കായ വട്ടം നുറുക്കി പുഴുക്ക് വെച്ചാ ഇഷ്ടമല്ലേ?
1: അല്ല.
0: വറുത്താലോ?
1: അല്ല.
0: പിന്നെ എങ്ങനെ വെച്ചാലാ ഇഷ്ടം?
1: എങ്ങനെ ഇഷ്ടമല്ല?
0: ഓ, ഇതാ ഇപ്പൊ നന്നായത്. ഇനി ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ?
1: കുറച്ച് ഉറങ്ങാൻ സമ്മതിക്കോ?
0: സമ്മതിക്കാം, പക്ഷേ നാളെ ഒരു കുല വെട്ടി കൂട്ടാൻ വെക്കും. കുട്ടികൾ കുറേ ദിവസമായി പറയുന്നു.
1: നിന്റെ സഹസ്രപ്പൂവൻ വാഴയില്ലേ, 56 ആനക്കൊമ്പ് വിരിഞ്ഞത്, അതങ്ങ് കൊത്തി ആദ്യം കൂട്ടാൻ വെക്ക.
0: അയ്യോ, അത് ഞാൻ വേറൊരു കാര്യം വിചാരിച്ച് നിർത്തിയിരിക്കുക.
1: ആ, എന്നാൽ എന്റെ വാഴക്കുലയെ സംബന്ധിച്ച് എനിക്കും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എന്ത് കരയാണോ മാധവി? എന്താ വേണ്ടത്? എന്റെ 6 കുട്ടികളുടെ അമ്മയല്ലേ, പറയേ എന്താ ഇപ്പൊ വേണ്ടത്?
0: ഞാൻ പറഞ്ഞ അത്രയല്ലേ ഉള്ളൂ.
1: എന്റെ മാധവി, എല്ലാ നേന്ത്രക്കായും വെട്ടിക്കോളൂ. നമ്മൾ തമ്മിൽ എന്റെ നിന്റെ എന്നുണ്ടോ?

0: നീ ഈ സഹസ്രപ്പവൻ മുറിക്കാത്തത് എന്താ?
1: അതവിടെ നിൽക്കട്ടെ, ഒരാവശ്യമുണ്ട്.
0: കുട്ടികളുടെ പിറന്നാളിന് പഴപ്രഥമൻ വയ്ക്കാനാവും. മാധവി ബുദ്ധിയുള്ളവളാണ്.

0: ദൈവമേ അവൻ തൊലഞ്ഞു പോകും, അവന് ഭഗവതി കൊടുക്കും.
1: എന്താ മാധവി, ആരെയാണ് നീ പ്രാകുന്നത്?
0: നിങ്ങൾക്ക് ചോദിക്കാൻ ലജ്ജയില്ലേ? ഒരാമ്പ്രനവനുള്ള വീടല്ലേ ഇത്?
1: ഒരു വീരകേസരി എന്ന് പറ, എന്താ കാര്യം ഇപ്പോ?
0: എന്റെ വാഴക്കുല രണ്ട് കട്ടോണ്ട്.
1: അയ്യോ, എന്ത്? അയ്യോ, പാപ്പരായ പ്രമാണിയെ പോലെ നിന്റെ വാഴ ഇതാ ബ്ലിങ്കൂസായി നിൽക്കുന്നു.
0: മനുഷ്യനായ കുറെയൊക്കെ അഭിമാനം വേണം. ഇതാ ഈ ചായ കുടിച്ചിട്ട് വേഗം പോയെന്ന് അന്വേഷിക്കാം.
1: ആരോട് അന്വേഷിക്കാൻ?
0: നിങ്ങൾ ഒരാളാണോ?
1: എന്നാണ് ബഹുജനങ്ങൾ പറയുന്നത്?
0: ഈ വാഴക്കുല എവിടെ പോയെന്നറിയാതെ ഒരെറ്റു വെള്ളം കുടിക്കില്ല ഞാൻ.
1: കഴിക്കണ്ട, ആർക്കാ നഷ്ടം? എന്നാലും ഈ കട്ട കള്ളന് എന്റെ വാഴക്കുലയിൽ നിന്നൊന്നു കട്ടൂടായിരുന്നോ? ഞാൻ ഈ വെളുപ്പാൻ കാലത്ത് ഇങ്ങനെ തെക്ക് വടക്ക് പായേണ്ടി വരില്ലായിരുന്നു.

0: ആരാത്?
1: ഞാനാ, വാതിൽ തുറക്കൂ.
0: ഇത്ര കാലത്തോ?
1: ഹേ, നിങ്ങൾ വലിയ പ്രമാണിയല്ലേ. എന്താ ഗുണം? മനുഷ്യർക്ക് അഞ്ചാറ് വാഴ വയ്ക്കാനും പറ്റില്ല.
0: ഇതൊക്കെ ഇപ്പൊ പറയാൻ കാര്യം?
1: അല്ല, നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ?
0: എന്താ നടന്നത്?
1: എന്റെ നേന്ത്രക്കുല കട്ടോണ്ടുപോയി. ആ മാധവി ഓമനിച്ച് വളർത്തിയതാ.
0: വരൂ, നമുക്ക് സ്റ്റേഷൻ വരെ പോകാം.
2: വഴിയുണ്ടാക്കാം, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ അറിയിക്കാം.

0: ക്ഷീണിച്ചോ?
1: പിന്നില്ലേ, സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, നീ ഊണ് കഴിച്ചോ?
0: പിന്നെ 3 മണിവരെ ഞാൻ പട്ടിണി കിടക്കുവോ?
1: എടി, ഞാനാ മണ്ടൻ? നീ പട്ടിണി കിടക്കുമെന്ന് കരുതി കണ്ട വഴിയൊക്കെ നടന്നലഞ്ഞ്. ആ കൂട്ടം കുറച്ചൊഴിക്ക്. പിന്നെ ഗോപാലൻ നായർ ഒരാണാണ് കേട്ടോ, ഇൻസ്പെക്ടർ അന്വേഷിക്കുന്നുണ്ട്. കള്ളനെ ഉടനെ പിടിക്കും, പിടിച്ചാൽ ഉടനെ ഇടിച്ച് ഛർദ്ദിപ്പിക്കും. അക്കൂട്ടത്തിൽ നിന്റെ നേന്ത്രക്കായ ഉണ്ടാവും.
0: ഇടിക്കുവോ?
1: പിന്നെ ഇടിച്ച് ജാമാക്കില്ലേ?
0: അയ്യോ, അതൊന്നും വേണ്ടിയിരുന്നില്ല. പിന്നെ അതൊരു ശാപമാകും.
1: ചാവണം.
0: അയ്യോ, വേണ്ട.

0: കുറുപ്പെ,
1: അങ്ങോട്ട് നോക്കിൻ.
0: എന്തേ ചാത്തപ്പൻ തല്ലിയോ?
1: ചാത്തപ്പനെ പോലീസ് തല്ലി.
0: എന്തിന്?
1: വാഴക്കുല കട്ടിട്ടേ.
2: ഒരു പുത്തിമോസ വന്നത് നിങ്ങള് തന്നെ രക്ഷിക്കണം. ഓൻ അങ്ങനെ ഒരുത്തനല്ല.
1: അല്ല ഹരിചന്ദ്രനാ, കാട്ടുകള്ളൻ.
2: അയ്യോ അങ്ങനെയൊന്നും പറയരുതേ. ജീവൻ പിടച്ചപ്പോ ചെയ്തു പോയതാ.
1: ജീവൻ പിടച്ചാൽ കക്ക ചെയ്യുക, വല്ല പണിയും എടുത്തൂടെ?
2: അതെ, പണി കിട്ടണില്ല. ചെറുമൻ കെട്ടിയ പെണ്ണിന് പണി തരില്ല, ചോത്തിയെ കെട്ടിയ ചെറുമനും പണി തരില്ല. എന്താ ചെയ്യുക?
1: എന്നാൽ എന്തിനാ കെട്ടാൻ പോയത്?
2: അന്ന് കുറുപ്പാളൊക്കെ പറഞ്ഞിട്ടല്ലേ.
0: അത് നേരാ കുറുപ്പേ, ഇനിയിപ്പോ എന്താ വഴി? ചാത്തപ്പൻ എവിടെ?
1: സ്റ്റേഷനിൽ. അവിടെ കിടന്ന് ഇടി കൊണ്ട് ചാവണം.
2: എനിക്കതല്ല എന്റെ.
0: നിന്റെ എന്താ? എന്താ എന്താ പറയൂ.
2: എന്റെ വയറ്റിലൊരു ജീവൻ പരുങ്ങുന്നുണ്ടല്ലോ എന്നാണ്.
0: വരൻ കുറുപ്പേ, ആ നീ ഇങ്ങനെ കിടന്ന് നിലവിളിക്കണ്ട, വഴിയുണ്ടാക്കാം. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം.
3: അപ്പോ വിഷയം മോഷണം, വാഴക്കുല മോഷണം.
1: അവനെ വിടുക, പാവം.
3: പാവവും പുണ്യൊന്നും ഇവിടെയില്ല, എല്ലാ മോഷണവും മോഷണം തന്നെ. ഇങ്ങോട്ട് മാറി നിൽക്ക്.
4: ഇക്കൊരു പുത്തിമോശം വന്നതാ കുറുപ്പാളെ.
0: പോടാ, ഇനിയത്തെ കൊല്ലവും ഞാൻ വാഴ വയ്ക്കും. അപ്പോ കക്കാൻ ഒരുത്തം വേണ്ടേ?
3: അപ്പോ നിങ്ങൾക്ക് പരാതിയില്ലല്ലോ?
5: ഇല്ല.
3: ആ എന്നാൽ വിട്ടേക്ക.
1: കോവലനായരെ, ആ പെണ്ണിന്റെ മുഖത്ത് നോക്കിയതും കുടുങ്ങി ഈ ചാത്തപ്പൻ
0: നേരാ.

0: കള്ളനെ പിടിച്ചോ?
1: പിടിച്ചെന്ന് മാത്രമല്ല, ഇടിച്ച് ജാമാക്കി.
0: അയ്യോ, അത് വേണ്ടിയിരുന്നില്ല. ആട്ടെ, ആരാ ആള്?
1: ചാത്തപ്പൻ.
0: എടാ തിരുമാലി, ഇടി വേണ്ടത് തന്നെ. ആദ്യം കുഞ്ഞമ്മയെ പറ്റിച്ചു, ഇപ്പൊ നമ്മളെ.
1: കുഞ്ഞമ്മയ്ക്ക് എന്ത് പറ്റി?
0: ചെറുമൻ ചോദ്യം കിട്ടുന്നത് പറ്റിക്കലല്ലേ.
1: അപ്പോ ഈ കുഞ്ഞമ്മ എന്തിനാ പറ്റാൻ പോയത്?
0: ഉള്ള പുന്നാരമൊക്കെ പറയുമ്പോഴേ പെണ്ണിന്റെ മനസ്സങ്ങ് മാറില്ലേ.
1: ഒരു പനിനീർപ്പൂ, അവളവനെ പറ്റിച്ചു എന്ന് പറ. പറ നിന്റെ ഈ നാവുണ്ടെന്ന് പറ.
0: ഓ, അപ്പൊ നമ്മുടെ നേന്ത്രക്കായ പോയത് തന്നെ അല്ലേ.
1: ഇടിച്ചാലല്ലേ ഛർദിക്കുക? ഇടിച്ചില്ല. അല്ല, നീ എന്താ ആലോചിക്കുന്നത്?
0: ഒന്നുമില്ല. എന്നാലും ദേവങ്കര ഭഗവതിക്ക് നേർന്നത് ആ കൊല. എന്നാലും നമ്മുടെ ഭഗവതിക്ക് 2 രൂപയെങ്കിലും കൊടുക്കണ്ടേ?
1: ഭഗവതി ഇനി ചാത്തപ്പന്റെ പള്ളയിലേക്ക് പൊയ്ക്കോട്ടെ. 56 കായ തിന്ന പള്ളയല്ലേ, ഇരിക്കാനും കിടക്കാനും സ്ഥലം കാണും.
0: ഇങ്ങനത്തെ വർത്തമാനൊന്നും പറയാതെ ഉഗ്രമൂർത്തിയാ. നാളെ 2 രൂപ തരണേ.
1: മാധവി, നീ നിന്റെ പാട്ടിനിരുന്നോ?
0: ക്ഷീണമില്ലേ? ഇത് കുടിച്ചോളൂ. ദാ നോക്ക, ഈ പെണ്ണിന് മേക്കാച്ചിലുണ്ടോന്നൊന്ന് തൊട്ട്
1: നോക്കിക്കേ. ചെറിയ ചൂടുണ്ട്.
0: നമുക്കിപ്പോ കഷ്ടകാലമാ. ആ, പോയതൊക്കെ പോട്ടെ. ആ വഴിപാടും കൂടി അങ്ങ് തന്നേക്ക്. 2 രൂപ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊന്നും ഉണ്ടാവാതിരിക്കട്ടെ.
1: ആ, ഇതെടുത്തോളൂ.
2: എന്തേ ഒന്നും മിണ്ടാത്തത്?
3: എക്ക് ഒന്നും മിണ്ടാൻ കഴിയൂല. എന്റെ കുടിയില് ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ മാറ്റാൻ വരുത്തിയിരിക്കണത്. നീയൊരു പളുങ്ക, പളുങ്ക്.
2: എന്തേ ബോധിച്ചോ?
3: എക്ക് ഇമ്മിണി ബോധിച്ച്. എന്റെ കുഞ്ഞമ്മ ചോത്യാരെ,
2: എന്തിനാ അങ്ങനെ വിളിക്കുന്നത്?
3: ഏന് തമ്പ്രാട്ടീനൊന്നും വിളിക്കാൻ കഴിയൂല.
2: പേര് വിളിച്ചാ പോരെ.
3: അക്കഥ മാത്രം പറയലേ. ഇക്ക് ഇട്ടായതുകൊണ്ട് ചോത്യാർ ചോത്യാരല്ലാതാകുമോ?

0: ചെയ്യാമല്ലോ.
1: നിർവഹണം എം രാജീവ് കുമാർ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാരാജു.
0: നാളപ്പടിഞ്ഞാറേ പെണ്ണേ അഞ്ചേരി പുതിയ കാവിൽ നാളപ്പടിഞ്ഞാറേ.
2: ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചുവരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflibnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
0: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.

0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധിക ചുമതല നൽകി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സിജെപി പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കും. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് എന്നിവരുമായി CJP വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ 3-ാം ഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനം ഉണ്ടായത്. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും ക്രിയാത്മകമായ സഹകരണം രാജ്യത്തെ മുന്നോട്ടു നയിക്കുമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യസഭയിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്കായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ബോധവൽക്കരണ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൌജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ തലസ്ഥാനത്ത് സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിട്ടിരുന്ന 18 മെട്രോ സ്റ്റേഷനുകളിൽ രാജീവ് ചൌക്ക്, മണ്ഡി ഹൌസ്, ജൻപഥ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. കണ്ണൂർ ശ്രീകണ്ഠപുരം കക്കണ്ണംപാറയിലെ ചെങ്കൽ ഖനനം സംബന്ധിച്ച് ജിയോളജി വിഭാഗം ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നിർദ്ദേശിച്ചു. കക്കണ്ണംപാറയിലെ പട്ടികവർഗ ഉന്നതിക്കടുത്തായി നടത്തുന്ന ഖനനം പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിയിരുന്നു. സംസ്ഥാന പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിന് പൊതുജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം. പോലീസിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾ ഓൺലൈനിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്ന സംവിധാനമാണ് പോൽ ആപ്പ്. ഈ ആപ്പ് എല്ലാവരും മൊബൈൽ ഫോണുകളിൽ ഡൌൺലോഡ് ചെയ്യണമെന്ന് കേരള പോലീസ് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന് എയിംസ് വേണമെന്നതാണ് സർക്കാർ

0: നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഗേറ്റ് വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചെറായ് ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. ഇതുവരെ 100,000-ത്തിലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയ ഘോഷാൽ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: includes her three-nation visit to Moldova, North Macedonia and Romania. Ancient Buddhist site of Sarnath in Uttar Pradesh added to UNESCO World Heritage List. And in cricket, India beat host Zimbabwe in second T20 international by 90 runs in Harare. That is all in the news at 9. Good night.
1: ആകാശവാണി ഇപ്പോൾ
2: കായിക ലോകം.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം.
3: നാലു വർഷത്തെ കാത്തിരിപ്പ്, 39 ദിവസം നീണ്ടുനിന്ന പോരാട്ടങ്ങൾ, ഒടുവിൽ ലോകമെമ്പാടുമുള്ള കായികപ്രേമികളെ സാക്ഷിയാക്കി സ്പെയിൻ കനക കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് സമാനതകളില്ലാത്ത കായിക അനുഭവമായിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ആവേശകരമായ ഒരു അധ്യായത്തിനാണ് ന്യൂജേഴ്സിയിൽ തിരശീല വീണത്. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ എക്കാലവും രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരുപിടി നല്ല പ്രകടനങ്ങൾ സമ്മാനിച്ചാണ് കാൽപന്ത് പോരാട്ടം അവസാനിച്ചത്. ബ്രസീലിന്റെ കായിക തന്ത്രങ്ങളും ജർമ്മനിയുടെ അച്ചടക്കവും അർജന്റീനയുടെ പോരാട്ടവീര്യവും സ്പെയിനിന്റെ പാസിംഗ് ഫുട്ബോളും ഫ്രാൻസിന്റെ വേഗതയും ഇംഗ്ലണ്ടിന്റെ പാരമ്പര്യവുമെല്ലാം ഒന്നിക്കുന്ന മാസ്മരിക വേദിയായിരുന്നു 2026 ഫിഫ മത്സരവേദി. ഒട്ടേറെ പ്രത്യേകതകളോടെയാണ് ഈ വർഷം ഫിഫ ലോകകപ്പ് അരങ്ങേറിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റ് ആയിരുന്നു ഇത്തവണത്തേത്. മുൻപ് 32 ടീമുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ 48 ടീമുകളാണ് അണിനിരന്നത്. പുതിയ ഫോർമാറ്റിലൂടെ കൂടുതൽ രാജ്യങ്ങൾക്ക് ലോകകപ്പ് വേദിയിലെത്താൻ അവസരം ലഭിച്ചു. 12 ഗ്രൂപ്പുകളിലായി 4 ടീമുകൾ വീതമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരിച്ചത്. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാരും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും റൗണ്ട് ഓഫ് 32 ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. ജൂൺ 11 ആതിഥേയരായ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ അസ്ട്രക്ക സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ 3 റെഡ് കാർഡുകൾ വഴങ്ങുക എന്ന അപൂർവമായ കാഴ്ചയ്ക്കും ലോകം സാക്ഷിയായി. മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ 2-0 എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന് ഗംഭീര തുടക്കം നൽകി. 48 ടീമുകൾ മാറ്റുരച്ചതിനാൽ തന്നെ നിരവധി അപ്രതീക്ഷിത ഫലങ്ങൾക്ക് ഈ ലോകകപ്പ് സാക്ഷിയായി. റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ വമ്പന്മാരായ ജർമ്മനിക്കെതിരെ പരാഗ്വേയുടെ അട്ടിമറി വിജയം ആരാധകരെ സ്തബ്ധരാക്കി. നോർവേ തങ്ങളുടെ സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിന്റെ പ്രകടന മികവിൽ അനായാസ വിജയങ്ങൾ നേടി. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ജർമ്മനിയുടെ ഗംഭീര പ്രകടനമായിരുന്നു. കുറാസാവോയെ 7-1 എന്ന ഭീമമായ സ്കോറിനാണ് അവർ നിലംപരിശാക്കിയത്. കാനഡ ഖത്തറിനെതിരെ 6-0 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെതിരെ 5-0 കൂറ്റൻ വിജയങ്ങൾ കരസ്ഥമാക്കി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അർജന്റീന തങ്ങളുടെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളും വിജയിച്ച് ഗ്രൂപ്പ് ജെയിൽ 9 പോയിന്റോടെ ഒന്നാമതെത്തിയപ്പോൾ വമ്പന്മാരായ ബ്രസീലും സ്പെയിനും അനായാസ ജയങ്ങളോടെ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. തുടർന്ന് നടന്ന റൗണ്ട് ഓഫ് 32 പ്രീ ക്വാർട്ടർ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പ്രവചനാതീതമായ അട്ടിമറികൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ടൂർണമെന്റിലെ ഏറ്റവും വലിയ അട്ടിമറി നടന്നത് റൗണ്ട് ഓഫ് 32 മൊറോക്കോ കരുത്തരായ നെതർലൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 എന്ന നിലയിൽ പരാജയപ്പെടുത്തിയതും കായിക പ്രവചനങ്ങൾക്ക് അതീതമായിരുന്നു. ജൂലൈ 4 മുതൽ 7 വരെ നീണ്ടുനിന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പ്രതീക്ഷയുടെയും ആവേശത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെയും റൗണ്ട് ഓഫ് 32 കടുത്ത പോരാട്ടങ്ങൾ അതിജീവിച്ചെത്തിയ മുൻനിര ടീമുകളാണ് പ്രീ ക്വാർട്ടറിൽ മാറ്റുരച്ചത്. ഫ്രാൻസ് തങ്ങളുടെ പ്രതിരോധ മികവിലൂടെ അട്ടിമറി വീരന്മാരായ പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴ്പ്പെടുത്തി ക്വാർട്ടറിലേക്ക്.

മുന്നേറി. പ്രീ ക്വാർട്ടർ തലത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ മത്സരമായിരുന്നു ബെൽജിയവും അമേരിക്കയും തമ്മിലുള്ളത്. ബെൽജിയം 1-4 ആതിഥേയരായ അമേരിക്കയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി. ശക്തരായ ഇംഗ്ലണ്ട് മെക്സിക്കോയെ 3-2 എന്ന സ്കോറിന് കീഴ്പ്പെടുത്തിയപ്പോൾ നോർവേ എർലിംഗ് ഹാളണ്ടിന്റെ തകർപ്പൻ പ്രകടനത്തിൽ ബ്രസീലിനെ 2-1 പരാജയപ്പെടുത്തി ചരിത്രത്തിലാദ്യമായി ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി. മറുവശത്ത് മുൻ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ കരുത്തരായ സ്പെയിനും തങ്ങളുടെ ആധിപത്യം തുടർന്നു. അർജന്റീന 3-2 എന്ന നിലയിൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ സ്പെയിൻ കരുത്തരായ പോർച്ചുഗലിനെ എതിരില്ലാത്ത 1 ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കി. കടുത്ത പോരാട്ടം കാഴ്ചവെച്ച സ്വിറ്റ്സർലൻഡ് കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 പരാജയപ്പെടുത്തി ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. റൌണ്ട് ഓഫ് 32 നെതർലൻഡ്സിനെ അട്ടിമറിച്ച മൊറോക്കോ പ്രീ ക്വാർട്ടറിലും തങ്ങളുടെ മികവ് തെളിയിച്ചു. ശക്തരായ കാനഡയെ എതിരില്ലാത്ത 3 പിന്തള്ളിയാണ് മൊറോക്കൻ പട ക്വാർട്ടർ ഫൈനൽ വേദിയിൽ സ്ഥാനമുറപ്പിച്ചത്. സെമിഫൈനൽ സ്വപ്നം കണ്ട് ലോകത്തെ 8 മികച്ച ടീമുകൾ. അങ്ങനെ ജൂലൈ 9 മുതൽ ജൂലൈ 11 നടന്ന 4 ആവേശകരമായ മത്സരങ്ങളിൽ പരസ്പരം മാറ്റുരച്ചു. ടൂർണമെന്റിലെ അട്ടിമറി വീരന്മാരായ മൊറോക്കോയുടെ സ്വപ്നക്കുതിപ്പിന് കരുത്തരായ ഫ്രാൻസിന്റെ ഏകപക്ഷീയമായ 2 കഴിഞ്ഞാണിട്ടു. ലോസ്ആഞ്ചൽസ് സ്റ്റേഡിയത്തിൽ നടന്ന മറ്റൊരു ആവേശ പോരാട്ടത്തിൽ ബെൽജിയത്തിന്റെ കടുത്ത പ്രതിരോധത്തെ മറികടന്ന് 1-2 സ്പെയിൻ സെമി ഉറപ്പിച്ചു. ഇംഗ്ലണ്ടും നോർവെയും തമ്മിലുള്ള മത്സരത്തിൽ എർലിംഗ് ഹാളണ്ടിന്റെ മുന്നേറ്റങ്ങളെ നിഷ്പ്രയാസം പ്രതിരോധിച്ച ഇംഗ്ലണ്ട് 1-2 ആവേശകരമായ വിജയം സ്വന്തമാക്കി. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിട്ടപ്പോൾ അധിക സമയത്ത് ഊർജം ആർജിച്ച അർജന്റീന തുടർച്ചയായി 1-3 സ്വിറ്റ്സർലൻഡിനെ തകർത്ത് സെമി ഫൈനലിലേക്ക് മുന്നേറി. ജൂലൈ 14-15 വടക്കേ അമേരിക്കയിലെ അത്യാധുനിക സ്റ്റേഡിയങ്ങളിൽ അരങ്ങേറിയ സെമിഫൈനൽ മത്സരങ്ങൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തന്ത്രപരമായ പോരാട്ടങ്ങളാൽ സമ്പന്നമായിരുന്നു. ഫുട്ബോൾ ലോകത്തെ 4 വൻശക്തികളായ ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, അർജന്റീന എന്നിവരായിരുന്നു ഫൈനൽ ടിക്കറ്റിനായി പോരാടിയത്. 2026 ജൂലൈ 15 യൂറോപ്യൻ വീരന്മാരായ സ്പെയിനും ഫ്രാൻസും തമ്മിൽ മാറ്റുരച്ചു. ഫ്രഞ്ച് പട പ്രശസ്തമായ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രവുമായി മുന്നോട്ട് വന്നപ്പോൾ സ്പാനിഷ് പട തങ്ങളുടെ പരമ്പരാഗത പന്തടക്ക തന്ത്രമായ ടിക്കി ടാക്ക ശൈലി പ്രയോഗിച്ചു. മത്സരത്തിന്റെ ആദ്യ 20 കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിൽ ഫ്രാൻസ് നിരന്തരം ആക്രമിച്ചെങ്കിലും സ്പാനിഷ് പ്രതിരോധ നിരയിലെ യുവതാരം പോ ക്യുബാർസിയും ഗോൾ കീപ്പർ ഉനായ് സിമോണും ചേർന്ന് ആ മുന്നേറ്റങ്ങളെല്ലാം നിഷ്പ്രഭമാക്കി. എന്നാൽ 34 സ്പെയിൻ ആദ്യ ഗോൾ നേടി. രണ്ടാം പകുതിയിൽ സമനിലയ്ക്കായി ഫ്രാൻസ് ആക്രമണം ശക്തമാക്കിയെങ്കിലും 78 അവർക്ക് വീണ്ടും തിരിച്ചടിയേറ്റു. സ്പെയിൻ നടത്തിയ മിന്നൽ മുന്നേറ്റത്തിനൊടുവിൽ ഒരു ലോങ് റേഞ്ചർ ഗോൾ കീപ്പർ മൈക്ക് മൈനാനെ മറികടന്ന് വലയുടെ ഇടതുമൂലയിൽ പതിച്ചതോടെ സ്പെയിൻ 2-0 ആധികാരിക വിജയത്തോടെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കി. ലോകകപ്പിലെ വാശിയേറിയ 2 സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കി. 85 വരെ 1 പുറകിൽ നിന്ന ശേഷമായിരുന്നു 2 തിരിച്ചടിച്ച് അർജന്റീന വിജയം നേടിയത്. തുടർച്ചയായി 2 തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. ഈ വർഷത്തെ ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ പിറന്ന മത്സരമായിരുന്നു ലൂസേഴ്സ് ഫൈനൽ. ജൂലൈ 18 ഫ്രാൻസും ഇംഗ്ലണ്ടുമായിരുന്നു 3 സ്ഥാനത്തിനായി പോരാടാനിറങ്ങിയത്. ഫ്രാൻസിനെ 6-4 എന്ന ഭീമമായ സ്കോറിന് തകർത്താണ് ഇംഗ്ലണ്ട് ലോകകപ്പിൽ 3 സ്ഥാനം സ്വന്തമാക്കിയത്. 2026 ജൂലൈ 19 ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ വച്ചാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിയ ഫൈനൽ മത്സരം അരങ്ങേറിയത്. ആരാകും ഫുട്ബോൾ രാജാക്കന്മാർ എന്ന് ഉറ്റുനോക്കുകയായിരുന്നു ലോകം. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിലുള്ള കരുത്തുറ്റ അവസാന പോരാട്ടം. മത്സരത്തിന്റെ തുടക്കം മുതൽക്കേ പന്തടക്കത്തിലും ആക്രമണത്തിലും സ്പെയിൻ ആധിപത്യം പുലർത്തി. നിശ്ചിത 90 സ്പെയിൻ അർജന്റീനിയൻ പോസ്റ്റിലേക്ക് നിരവധി ഷോട്ടുകൾ ഉതിർത്തെങ്കിലും അർജന്റീനിയൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ അസാധ്യ പ്രകടനങ്ങൾ സ്പെയിനിനെ ഗോൾ നേടുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തി. മത്സരത്തിലുടനീളം 10 മികച്ച സേവുകൾ നടത്തിയ മാർട്ടിനസ്

ഒരു ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തുന്ന ഗോൾ കീപ്പർ എന്ന റെക്കോർഡും സ്വന്തമാക്കി. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിന്റെ 93 മിനിറ്റിൽ സ്പാനിഷ് പ്രതിരോധ താരം പോൾ ക്യുബാർസിയെ ഫൗൾ ചെയ്തതിന് അർജന്റീനൻ മധ്യനിര താരം എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് ലഭിച്ച് പുറത്തു പോകേണ്ടി വന്നത് അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇതോടെ അവസാന നിമിഷങ്ങളിൽ 10 പേരുമായി ചുരുങ്ങിയ അർജന്റീനയുടെ പ്രതിരോധ കോട്ട തകർന്നു. അധിക സമയത്തിന്റെ 2 പകുതിയിൽ 106 മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഫെരാൻ ടോറസ് ബോക്സിനുള്ളിൽ ലഭിച്ച പന്ത് അർജന്റീനൻ വലയുടെ ടോപ്പ് കോർണറിലേക്ക് അടിച്ചുകയറ്റി സ്പെയിനിന്റെ വിജയഗോൾ നേടി. ഈ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ ബലത്തിൽ സ്പെയിൻ തങ്ങളുടെ ചരിത്രത്തിലെ 2 ലോകകപ്പ് കിരീടം ചൂടി. അതേസമയം സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ തുടർച്ചയായ 2 ലോകകപ്പ് സ്വപ്നമാണ് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അവസാനിച്ചത്. 65 വയസ്സുകാരനായ ലൂയിസ് ഡി ലാഫുവന്റെ ലോകകപ്പ് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പരിശീലകനായി. ഒട്ടനവധി മികവുറ്റ പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേദിയായിരുന്നു 2026 ഫിഫ ലോകകപ്പ്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയ റോഡ്രിയായിരുന്നു സ്പെയിനിന്റെ പോരാട്ട വീര്യത്തിന് കരുത്തു പകർന്നത്. മധ്യനിരയിൽ കളി നിയന്ത്രിക്കുന്നതിലും പ്രതിരോധത്തെ സഹായിക്കുന്നതിലും അദ്ദേഹം കാണിച്ച മികവ് ഏറെ പ്രശംസനീയമായിരുന്നു. ടൂർണമെന്റിൽ ആകെ 10 ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കിയ ഫ്രഞ്ച് താരം എംബാപ്പെ ഇത്തവണയും തന്റെ വേഗത കൊണ്ടും ഫിനിഷിംഗ് മികവുകൊണ്ടും എതിരാളികളെ മുട്ടുകുത്തിച്ചു. ഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അവിസ്മരണീയമായ ഹാട്രിക് ഗോൾ നേടി അദ്ദേഹം ആരാധകരെ തൃപ്തരാക്കി. മികച്ച സേവുകളിലൂടെ കളിയുടെ ഗതി തന്നെ മാറ്റിയ സ്പെയിനിന്റെ ഉനായ് സിമോണാണ് ഗോൾഡൻ ഗ്ലൗവിന് അർഹനായത്. സ്പെയിനിന്റെ 2 ലോക കിരീടം നിർണയിച്ചതിൽ പ്രധാനിയാണ് ഉനായ് സിമോൺ. 8 കളികളിൽ 7 ക്ലീൻഷീറ്റുകൾ, 90.9% താരത്തിന്റെ ഗോൾ സേവ് ശരാശരി. അതേസമയം അർജന്റീനയെ വീണ്ടും ലോകകപ്പ് ഫൈനലിൽ എത്തിക്കുന്നതിൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് വഹിച്ച പങ്ക് സുപ്രധാനമാണ്. ഫൈനൽ മത്സരത്തിൽ സ്പെയിനിന്റെ മാരകമായ ആക്രമണങ്ങളെ നിഷ്പ്രയാസം തടുത്തു. തന്റെ അവസാന ലോകകപ്പിൽ കളിച്ച ലയണൽ മെസ്സി നായകനെന്ന നിലയിലും പ്ലേമേക്കർ എന്ന നിലയിലും അർജന്റീനയുടെ നട്ടെല്ലായി മാറുകയായിരുന്നു. 39 വയസ്സിലും കളിക്കളത്തിൽ അസാധ്യമായ ചടുലതയും തന്ത്രങ്ങളും പുറത്തെടുത്ത മെസ്സി ലോകകപ്പ് ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഔട്ട്ഫീൽഡ് പ്ലെയർ എന്ന റെക്കോർഡും സ്വന്തം പേരിൽ കുറിച്ചു. ഇനിയുള്ള 4 വർഷക്കാലം ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന അനവധി അവിസ്മരണീയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് 2026 ഫിഫ ലോകകപ്പ് സമാപിച്ചത്. കായിക ലോകത്തെ വിസ്മയിപ്പിച്ച ഇതിഹാസ താരങ്ങളായ അർജന്റീനയുടെ ലയണൽ മെസ്സിയുടെയും പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും അഭാവം 2030 ലോകകപ്പിൽ ആരാധകർക്ക് തീർച്ചയായും അനുഭവപ്പെടും. 2 പതിറ്റാണ്ടിലേറെയായി ലോക ഫുട്ബോളിന്റെ മുഖമായി മാറിയ ഈ സൂപ്പർ താരങ്ങളുടെ യുഗത്തിനു ശേഷം പുതിയ തലമുറയുടെ ഉയർച്ചയാണ് ഇനി ലോകം പ്രതീക്ഷിക്കുന്നത്. സ്പെയിനിന്റെ ലാമിൻ യമാൽ, പൌ കുബാർസി, തുർക്കിയുടെ അർദാ ഗുലർ, പോർച്ചുഗലിന്റെ ജാവോ നെവസ്, ബ്രസീലിന്റെ എൻറിക്, ഐവറി കോസ്റ്റിന്റെ യാൻ ഡിയോമാന്റെ തുടങ്ങിയ യുവതാരങ്ങൾ വരും വർഷങ്ങളിൽ ലോക ഫുട്ബോളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവരാണ്. പുതിയ നക്ഷത്രങ്ങളുടെ ഉദയത്തിനും പുതിയ ചരിത്രങ്ങളുടെ പിറവിക്കുമായി ഇനി 4 വർഷത്തെ കാത്തിരിപ്പാണ് ഫുട്ബോൾ ലോകത്തിന് മുന്നിലുള്ളത്. ലോകത്തെ വീണ്ടും ഒരൊറ്റ വികാരത്തിൽ ബന്ധിപ്പിക്കുന്ന അടുത്ത ലോകകപ്പ് മാമാങ്കത്തിനായുള്ള കാത്തിരിപ്പിലാണ് ലോകത്തെ ഫുട്ബോൾ ആരാധകർ.

ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം സമാപിക്കുന്നു. രചന ആതിര ബി അശോക്, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ദിസ് ഇസ് ആകാശവാണി തിരുവനന്തപുരം.
1: സാറ്റർഡേ നൈറ്റ് ഫീവർ.
2: ഗുഡ് ഈവനിംഗ് ഡിയർ ലിസണേഴ്സ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സാറ്റർഡേ നൈറ്റ് ഫീവർ വിത്ത് മീ ഗൗരി. Time is moving way too fast. We have already completed 1 month in the second half of 2026. It might have been a super busy month, right? Anyways, what matters is that we have officially made it to the end of July. So, let's finish the month on a great note. I've got some amazing music lined up for you today to help you relax and enjoy the weekend. So, turn up the volume, sit back, and let's get started. First up in today's playlist, we have a track that feels like sunshine and clear skies after a storm. Here is Opalite by the one and only Taylor Swift.

ആകാശവാണി നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ നഗര ഗ്രാമീണ ശുചിത്വ സർവേകളായ സ്വച്ഛ സർവേക്ഷൻ, സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ എന്നിവയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക്

0: സ്വാഗതം. നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരുപോലെ മാലിന്യമുക്തവും സുസ്ഥിരവുമാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുചിത്വ മൂല്യനിർണ്ണയ പ്രക്രിയകളാണ് സ്വച്ഛ് സർവേക്ഷൻ, സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ എന്നിവ. 2014 ഒക്ടോബർ 2 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച വിപ്ലവാത്മകമായ സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ പുരോഗതി കൃത്യമായി വിലയിരുത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരബുദ്ധി വളർത്തുന്നതിനുമാണ് ഈ സർവേ സംവിധാനങ്ങൾക്ക് തുടക്കമിട്ടത്. കേവലം സർക്കാരിന്റെ വാർഷിക കണക്കെടുപ്പുകൾക്കപ്പുറം ഓരോ പൌരന്റെയും ജീവിത രീതിയിൽ ശുചിത്വശീലം ഒരു സംസ്കാരമായി കെട്ടിപ്പടുക്കാനും നാടിന്റെ ആരോഗ്യ സൂചിക ഉയർത്താനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ അടിസ്ഥാനമാക്കി നഗരമേഖലകളിലെയും ഗ്രാമീണ മേഖലകളിലെയും പ്രവർത്തനങ്ങൾ വ്യത്യസ്ത മന്ത്രാലയങ്ങൾക്ക് കീഴിലാണ് ഏകോപിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന നഗര ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേക്ഷൻ 2016 വെറും 73 പ്രധാന നഗരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയാണ് ആരംഭിച്ചത്. എന്നാൽ 10 വർഷം പിന്നിടുമ്പോൾ 4000-ലധികം നഗരങ്ങളും ഗംഗാതീരത്തെ പട്ടണങ്ങളും ഉൾപ്പെടുന്ന വൻ ജനകീയ മുന്നേറ്റമായി ഇത് മാറിക്കഴിഞ്ഞു. വികേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണവും ജനങ്ങളുടെ അച്ചടക്കവും വഴി നഗരങ്ങളുടെ മുഖച്ഛായ മാറ്റിയെടുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പരമ്പരാഗത രീതിയിലുള്ള ഉദ്യോഗസ്ഥ പരിശോധനകളിൽ നിന്ന് വ്യത്യസ്തമായി സുതാര്യവും ശാസ്ത്രീയവുമായ 3-കക്ഷി ഏജൻസികൾ വഴിയാണ് സർവേയുടെ വിവരശേഖരണം നടത്തുന്നത്. നഗരസഭകൾ ഒരുക്കിയിട്ടുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ, വാണിജ്യ മേഖലകളിലും ചേരികളിലും നേരിട്ട് നടത്തുന്ന മിന്നൽ പരിശോധനകൾ, വോട്ട് ഫോർ മൈ സിറ്റി, സ്വച്ഛതാ ആപ്പ് എന്നിവ വഴി ശേഖരിക്കുന്ന പൌരന്മാരുടെ പ്രതികരണങ്ങൾ എന്നിവയ്ക്കെല്ലാം കൃത്യമായ മാർക്കുകൾ നൽകിയാണ് നഗരങ്ങളുടെ റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. കാലാനുസൃതമായി സർവേയുടെ സൂചകങ്ങളിലും മാനദണ്ഡങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ മന്ത്രാലയം ശ്രദ്ധിച്ചിട്ടുണ്ട്. തീരദേശ നഗരങ്ങളിലെ ശുചിത്വം പ്രത്യേകം അളക്കുന്ന കോസ്റ്റൽ മാട്രിക്സ് വരും തലമുറയിൽ പെരുമാറ്റ വ്യതിയാനം സൃഷ്ടിക്കുന്നതിനായി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക മൂല്യനിർണ്ണയ രീതി, മികച്ച നഗരങ്ങൾ പിന്നാക്കം നിൽക്കുന്ന നഗരങ്ങളെ ദത്തെടുക്കുന്ന സ്വച്ഛ് ശഹർ ജോഡി മെന്റർഷിപ്പ് പ്രോഗ്രാം എന്നിവ ഇതിന്റെ ആധുനിക സവിശേഷതകളാണ്. ഈ സർവേയുടെ ഫലമായി മധ്യപ്രദേശിലെ ഇൻഡോർ, ഗുജറാത്തിലെ സൂററ്റ് തുടങ്ങിയ നഗരങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു. ഉറവിടത്തിൽ തന്നെ 6 തരത്തിൽ മാലിന്യങ്ങൾ തരംതിരിക്കലും 100% ഡിജിറ്റൽ നിരീക്ഷണവുമാണ് ഇത്തരം നഗരങ്ങളെ മുൻപന്തിയിൽ നിർത്തിയത്. നവി മുംബൈ, ഭോപ്പാൽ, വിശാഖപട്ടണം, അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളും മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും നഗര ശുചിത്വത്തിൽ വലിയ മാതൃക സൃഷ്ടിച്ചവയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യയിലെ വൻകിട നഗരങ്ങൾ മത്സരിക്കുമ്പോൾ സ്വച്ഛ് സർവേക്ഷൻ റാങ്കിംഗിൽ ചരിത്രപരമായ മുന്നേറ്റമാണ് സമീപകാലത്തായി കേരളത്തിലെ നഗരങ്ങൾ കാഴ്ചവച്ചിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള ആദ്യ 100 നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യമായി കേരളത്തിൽ നിന്നുള്ള 8 നഗരങ്ങൾ ഇടം പിടിച്ചു എന്നത് സംസ്ഥാനത്തിന് വലിയ അഭിമാനമായി മാറി. 50-ാം റാങ്കോടെ കൊച്ചി കോർപ്പറേഷൻ സംസ്ഥാനത്ത് 1-ാമതെത്തിയപ്പോൾ മട്ടന്നൂർ, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ, ഗുരുവായൂർ, തിരുവനന്തപുരം, കൊല്ലം എന്നീ നഗരങ്ങളും ഈ 100 നഗരങ്ങളുടെ മുൻനിര പട്ടികയിൽ തിളങ്ങി. കണ്ണൂരിലെ മട്ടന്നൂർ നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അവാർഡും ലഭിക്കുകയുണ്ടായി. കൂടാതെ മലിനജല സംസ്കരണത്തിലെയും അഴുക്കുചാൽ പരിപാലനത്തിലെയും മികവിന് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രസ്റ്റീജിയസ് വാട്ടർ പ്ലസ് പദവി സ്വന്തമാക്കിയ ആദ്യ കേരളീയ നഗരമായി മാറി. മാലിന്യമുക്തം നവകേരളം പ്രചാരണത്തിലൂടെയും ഹരിതകർമ്മസേനയുടെ വീടുവീടാന്തരമുള്ള മാലിന്യ ശേഖരണത്തിലൂടെയും കൈവരിച്ച ഈ നേട്ടങ്ങൾ കേന്ദ്ര സർവേകളിൽ സംസ്ഥാനമുണ്ടാക്കിയ വലിയ കുതിച്ചുചാട്ടത്തിന്റെ തെളിവാണ്. ഇത്തരത്തിൽ പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ ഒരിടം പുനരുപയോഗത്തിലൂടെ അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കായി മാറ്റിയിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. സ്വച്ഛ് സർവേക്ഷൻ 2025 റാങ്കിംഗിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുക്കിയത്. പാഴ്വസ്തുക്കൾ പുനരുപയോഗിക്കുക, അതിലൂടെ ജനങ്ങളെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഹെൽത്ത് ഓഫീസർ മുനവർ റഹ്മാൻ പറഞ്ഞു.
1: വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് നമ്മൾ റീയൂസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ്, റീയൂസ് റീസൈക്കിൾ, അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ്. ഇതിനായിട്ട് ഉപയോഗിച്ചത് ഒന്നും പുറമെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളല്ല, ഇവിടെ തന്നെ വീണ് കിടന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ്. റോഡ് ഒരു കിട്ടിയ കുപ്പികൾ, ഈ നമ്മൾ പല സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന ഫ്രിഡ്ജുകൾ, ഈ കമാനങ്ങൾ, ഇതൊക്കെ കമാനങ്ങൾ ആ രൂപത്തിലാക്കിയതാണ്. നമ്മളെ വർക്കേഴ്സ് അഹോരാത്രം ജോലി ചെയ്ത് അതൊക്കെ ഇതിനെ വളരെ ഭംഗിയാക്കി രൂപാന്തരപ്പെടുത്തിയെടുത്തതാണ്. നമ്മൾ ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് നമ്മൾ സ്വച്ഛ് സർവേക്ഷൻ 2025

0: 26-ന്റെ ഭാഗമായിട്ടാണ്.
1: നഗരങ്ങളിലെ ഈ മുന്നേറ്റത്തിന് സമാന്തരമായി ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന ഗ്രാമങ്ങളിൽ ശുചിത്വ വിപ്ലവം സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള ശുചിത്വ വകുപ്പാണ് ഈ ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യയിലുടനീളമുള്ള ആയിരക്കണക്കിന് ഗ്രാമപഞ്ചായത്തുകളുടെയും ജില്ലകളുടെയും ശുചിത്വ നിലവാരം അളക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ദൌത്യം. ഗ്രാമങ്ങളെ വെളിയിട മലമൂത്ര വിസർജന മുക്തമായി നിലനിർത്തുന്നതിനൊപ്പം അവയെ ODF+ പദവിയിലേക്ക് ഉയർത്തുക എന്നതാണ് സർവേ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇതിനായി ഗ്രാമീണ മേഖലകളിലെ ഖരദ്രവ മാലിന്യ പരിപാലന സംവിധാനങ്ങൾ, ജൈവമാലിന്യ സംസ്കരണത്തിനായുള്ള ഗോബർദ്ധൻ പദ്ധതികൾ, കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ എന്നിവയുടെ പ്രവർത്തനം സർവേ ഏജൻസികൾ നേരിട്ട് വിലയിരുത്തുന്നു. സ്വച്ഛത ഒറ്റത്തവണ ലക്ഷ്യമല്ല, മറിച്ച് തുടർച്ചയായ ഒരു യാത്രയാണെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ശുചിത്വം അതിന് അടിസ്ഥാന ഘടകമായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: आज पूरे देश में स्वच्छता के प्रति एक अलग जगह है और इस अलग को जगाने का श्रेय अगर किसी को जाता है तो वो हमारे माननीय प्रधानमंत्री श्री नरेंद्र मोदी जी को जाता है. मुझे आज वो दिन याद आता है जब माननीय प्रधानमंत्री जी ने लाल किला से खड़े होकर देश को स्वच्छ बनाने का आह्वान किया था कि 2014 से अब तक स्वच्छ भारत मिशन शहरी ने 10 वर्षों की इस परिवर्तनकारी यात्रा में कई उपलब्धि हासिल की है और इसमें सबसे बड़ी उपलब्धि हमारी माताओं बहनों के स्वाभिमान और सम्मान से जुड़ी है. आज 100% शहरी क्षेत्रों को खुले में शौच से मुक्त यानी ODF घोषित किया जा चुका है. साथ ही कई शहरी स्थानीय निकायों ने ODF से आगे बढ़कर के ODF+, ODF++ और Water+ स्तर प्राप्त कर लिया है.
1: ഗ്രാമീണ മേഖലകളിലെ പൊതു ഇടങ്ങളായ സ്കൂളുകൾ, അംഗനവാടികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലെ ശുചിത്വവും കുടിവെള്ള ലഭ്യതയും സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീണിന്റെ പ്രധാന വിലയിരുത്തൽ സൂചകങ്ങളാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയുന്നതിനായി ഗ്രാമതലത്തിൽ സ്വീകരിച്ചിട്ടുള്ള ബോധവൽക്കരണവും സംസ്കരണ സംവിധാനങ്ങളും ഇതിൽ പ്രത്യേകം പരിഗണിക്കപ്പെടുന്നു. ഗ്രാമസഭകളിലൂടെയുള്ള ജനപങ്കാളിത്തവും വില്ലേജ് തലത്തിൽ പൌരന്മാർ നേരിട്ട് നൽകുന്ന വിവരങ്ങളുമാണ് ഗ്രാമീണ സർവേയുടെയും നട്ടെല്ല്. കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് ശുചിത്വ മിഷൻ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കാൻ ഈ മിഷൻ നേതൃത്വം നൽകുന്നു. ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ അമീർ ഷാ ആകാശവാണിയോട്.
3: സംസ്ഥാനത്ത് നാം അവലംബിച്ചു വരുന്ന മാലിന്യ പരിപാലന രീതികൾ അത് രൂപപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട പോളിസികൾ തയ്യാറാക്കുക, സർക്കാരിൽ നിന്ന് ലഭ്യമാക്കേണ്ടുന്ന അനുമതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനിവാര്യ ചുമതലയായ മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന വിഷയം, അതിൽ ആവശ്യമായിട്ടുള്ള ശേഷി വികസനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കിടയിൽ നടത്തുക, പൗരന്മാരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കിയെടുക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുക തുടങ്ങിയവ ശുചിത്വ മിഷന്റെ അടിസ്ഥാന ചുമതലകൾപ്പെടുന്നതാണ്. നമുക്കിടയിൽ നമുക്കറിയാം, ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തു വരുന്ന ഷിഗല്ല, അമീബിക് മസ്തിഷ്ക ജ്വരം പോലെയൊക്കെയുള്ള ഗുരുതരമായ അസുഖങ്ങൾ ഇന്ന് വളരെ കോമണായി എല്ലാ ആൾക്കാരിലേക്കും വന്നു ചേരുന്നതിൻ്റെ ഒരു കാരണം അശാസ്ത്രീയമായി മാലിന്യം നിക്ഷേപിക്കുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് ശുചിത്വ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. സാനിറ്ററി മാലിന്യം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ്, ബൾബ്, കീടനാശിനികൾ, സ്പ്രേ, ഇതുപോലെയൊക്കെയുള്ള അപകടകരമായ മാലിന്യം, ഇവയെല്ലാം തന്നെ നമുക്ക് തരംതിരിച്ച് ശാസ്ത്രീയമായി കൈമാറ്റം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ശുചിത്വ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും മാലിന്യം നമ്മൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിലേക്കും മറ്റും ആളൊഴിഞ്ഞ പറമ്പിലേക്കും നിക്ഷേപിക്കണമെന്ന സാഹചര്യം ഇന്നില്ല. എല്ലാത്തരം മാലിന്യവും ശേഖരിച്ച് സംസ്കരിച്ച് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ഏജൻസി സംവിധാനം, അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികൾ, ഇതിൻ്റെ പ്രവർത്തകരായി നിൽക്കുന്ന ആളുകളെല്ലാം പരിശീലിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ശുചിത്വ മിഷന്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയമായ മാലിന്യം സംസ്കരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്.

0: ജലസംരക്ഷണം, ജൈവകൃഷി, മാലിന്യ സംസ്കരണം എന്നിവയെ കൂട്ടിയിണക്കിക്കൊണ്ട് രൂപീകരിച്ച ജനകീയ പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ജലാശയങ്ങളുടെ പുനരുജ്ജീവനം ഈ പദ്ധതിയുടെ പ്രധാന നേട്ടമാണ്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ ശുചിത്വ യജ്ഞമാണ്. ഇതിലൂടെ സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണ നിരക്ക് 40% നിന്നും 90% മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചു. കേരളത്തിലെ ശുചിത്വ ദൌത്യങ്ങളുടെ നട്ടെല്ലാണ് ഹരിതകർമ്മസേന. 36,000-ലധികം വനിതകൾ അംഗങ്ങളായ ഈ സേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിച്ച് അവ പുനരുപയോഗത്തിനും മറ്റുമായി നൽകുന്നു. ഇതിലൂടെ അജൈവ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് ഗണ്യമായി കുറഞ്ഞു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം പാങ്ങോട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ റിയാസ് ആകാശവാണിയോട്.
1: എന്റെ പേര് റിയാസ്, ഞാൻ വാമനപുരം ബ്ലോക്കിൽ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ VU ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അവർ എല്ലാ മാസവും ആദ്യ ദിവസങ്ങളിൽ വീടുകളിൽ എത്തുകയും സ്ഥാപനങ്ങളിൽ എത്തുകയും ചെയ്യുന്നു. വീടുകളിൽ നിന്നും 50 രൂപയും സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയും കളക്ട് ചെയ്തുകൊണ്ട് ആ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. ശേഖരിച്ചതിന് ശേഷം അവർ അതാത് തദ്ദേശ സേവന സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി MCFൽ എത്തിക്കുകയാണ് ഒന്നാം ഘട്ടമായി ചെയ്യുന്നത്. അവിടെ വെച്ച് അവർ അത് തരംതിരിച്ചതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വാങ്ങി നൽകിയിട്ടുള്ള അജൈവ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വാഹനങ്ങളിൽ മാലിന്യങ്ങൾ തദ്ദേശ സ്ഥാപനത്തിന് കീഴിലുള്ള MCFകളിൽ എത്തിക്കുന്നു. MCFകളിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവ ഒന്നുകൂടി തരംതിരിച്ച് പുനഃചംക്രമണത്തിനുള്ളതും പുനരുപയോഗത്തിനുള്ളതുമായിട്ട് വേർതിരിക്കുകയും തുടർന്ന് അവർ ഈ പറയുന്ന അജൈവ മാലിന്യങ്ങൾ കൈയൊഴിയുകയും ചെയ്യുന്നു. കൈയൊഴിയുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ ക്ലീൻ കേരള കമ്പനിയും സർക്കാർ അംഗീകൃത ഏജൻസികളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഏജൻസികൾ വഴി ഈ പറയുന്ന പുനഃചംക്രമണത്തിനുള്ളതും പുനരുപയോഗത്തിനുള്ളതുമായിട്ടുള്ള അജൈവ മാലിന്യങ്ങൾ അവർ ശേഖരിച്ചു കൊണ്ടുപോകുന്നതോടുകൂടി നമ്മുടെ വാർഡുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന അജൈവ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാതെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സേവന സന്നദ്ധരായി ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ ഹരിതകർമ്മസേന. അതോടൊപ്പം തന്നെ യൂസർ ഫീ കളക്ഷനിലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
0: വലിയ മുന്നേറ്റങ്ങൾ അവകാശപ്പെടുമ്പോഴും നഗര ഗ്രാമീണ മേഖലകൾക്ക് മുന്നിൽ ഇനിയും വലിയ വെല്ലുവിളികൾ അവശേഷിക്കുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ വർഷങ്ങളായി കുന്നുകൂടിക്കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ പൂർണ്ണമായി സംസ്കരിക്കുക എന്നത് നഗരസഭകൾക്ക് മുന്നിലെ വലിയൊരു കടമ്പയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിൽ ദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കുക എന്നതും വെല്ലുവിളിയായി തുടരുന്നു. ഇതിനെയെല്ലാം മറികടക്കാൻ നഗരങ്ങളെ 1-സ്റ്റാർ മുതൽ 7-സ്റ്റാർ വരെ തരംതിരിക്കുന്ന ഗാർബേജ് ഫ്രീ സിറ്റീസ് സ്റ്റാർ റേറ്റിംഗ് സംവിധാനവും ഗ്രാമങ്ങൾക്കായി മാതൃകാ സ്വച്ഛ് ഗ്രാമം പദവികളും കേന്ദ്ര സർക്കാർ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ കേവലം അവാർഡുകൾ നേടുന്നതിനുള്ള ഒരു മത്സരം എന്നതിനപ്പുറം രാജ്യത്തിന്റെ നഗര ഗ്രാമീണ മേഖലകളുടെ ജീവിത നിലവാരവും ജനങ്ങളുടെ ആരോഗ്യ സൂചികയും ഉയർത്തുന്ന ഒരു സമഗ്ര വികസന മാതൃകയായി സ്വച്ഛ് സർവേക്ഷൻ മാറിയിരിക്കുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളുടെ ഏകോപനവും തദ്ദേശ സ്ഥാപനങ്ങളുടെ സജീവമായ ഇടപെടലും അതിലുപരി പൌരന്മാരുടെ പൂർണമായ പങ്കാളിത്തവും കൈകോർക്കുമ്പോൾ മാത്രമേ സമ്പൂർണ്ണ ശുചിത്വ ഭാരതമെന്ന മഹാസ്വപ്നം നമുക്ക് പൂർണമായും സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. ശുചിത്വം എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് ഓരോ പൌരന്റെയും കടമയാണ്. പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചുകൊണ്ടും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ ശുചിത്വത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. കേന്ദ്ര സർക്കാരിന്റെ നഗര ഗ്രാമീണ ശുചിത്വ സർവേകളായ സ്വച്ഛ് സർവേക്ഷൻ, സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ എന്നിവയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുധിൻ സൈനുദ്ദീൻ.
2: ആകാശവാണി മഞ്ചേരി FM 102.7 MHz. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും.